വർഷം 1948, ഭാദ്രം 25, കൊലവർഷം 1202, ചിങ്ങമാസം 31 തീയതി. 2026 സെപ്റ്റംബർ 16, ബുധനാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 45 സെക്കൻഡ്.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ടി പ്രകാശൻ മാസ്റ്റർ.
2: ഞാൻ എന്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കുന്നു. മാർക്ക് കിട്ടിയതിന്, ജോലി കിട്ടിയതിന്, അംഗീകാരം കിട്ടിയതിന്, A+ കിട്ടിയതിന്, ഇതാണ് നമ്മുടെ ചിന്ത. അന്നത്തിൽ നിന്ന് ഒരോഹരി ജീവജാലങ്ങൾക്ക് കൊടുക്കുന്നതിന്, സ്വന്തം വസ്ത്രം കഴുകുന്നതിന്, പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന്, സ്വന്തം മുറി വൃത്തിയാക്കുന്നതിന്, മുറ്റമടിക്കുന്നതിന്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നാം മക്കളെ ചേർത്തുപിടിക്കാറുണ്ടോ? അതിൽ അഭിമാനിക്കാറുണ്ടോ? മറ്റുള്ളവരോട് നന്നായി പെരുമാറിയതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ടോ? ഇല്ല എന്നായിരിക്കും ഭൂരിഭാഗത്തിന്റെയും ഉത്തരം. തൊഴിലിടങ്ങളിൽ, സമൂഹത്തിൽ എല്ലാം നാം പെരുമാറുന്നത് ഇന്ന് അലോസരമുണ്ടാക്കുന്ന രീതിയിലാണ്. നാം ഒരാളെ അംഗീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തോട് അയാൾ യോജിച്ചു നിൽക്കുമ്പോഴാണ്. അല്ലെങ്കിൽ എനിക്കയാളെ ഇഷ്ടമല്ല, പിന്നീട് അയാൾ നമ്മുടെ ശത്രുവായി മാറി. നമ്മുടെ ബോധത്തിൽ എന്നും വാദിക്കലും ജയിക്കലുമാണ്. അതാണ് വീട്ടിലും സമൂഹത്തിലും നടക്കുന്നത്. അതാണ് നമ്മുടെ പ്രകൃതം. ഞാൻ എന്റേത് എന്നത് മാത്രമാണ് എന്നും മനുഷ്യന്റെ മനസ്സിലുള്ളത്. എല്ലാ കാലത്തും അതാണ്. ഇതിന്റെ വികാസ പരിണാമങ്ങളാണ് ഒരു വ്യക്തിയുടെ ജീവിതം. അതിനെ മറികടക്കാനാണ് ബോധപൂർവമായ ചിന്തയും വിദ്യാഭ്യാസവും നമുക്ക് വേണ്ടത്. എന്നാൽ അത് ഇന്ന് കുറഞ്ഞു വരുന്നുണ്ടോയെന്ന് നമുക്ക് തോന്നുന്ന സംഭവ വികാസങ്ങളാണ് ചുറ്റുപാടും നടക്കുന്നത്. എല്ലാ കാര്യത്തിലും മുന്നിലാണെന്ന് പറയുമ്പോഴും മനസ്സുകൊണ്ട് എത്രയോ പിന്നിലാണ് മനുഷ്യൻ. പ്രകൃതിയോട്, ജീവജാലങ്ങളോട്, സഹജീവികളോട് അവന്റെ പെരുമാറ്റം തികച്ചും പ്രാകൃതമാണ്. വർത്തമാനകാലത്ത് ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ വൻ മുന്നേറ്റം മനുഷ്യൻ നടത്തിയിട്ടും മനസ്സിന്റെ വികാസം തീരെ നടന്നില്ല. സമ്പന്നതയുടെ ഹിമാലയം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ ദാരിദ്ര്യത്തിന്റെ മഹാസമുദ്രം മറുഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും സുരക്ഷിതമല്ലാത്ത ഇടങ്ങളായി നമ്മുടെ വീട് പോലും മാറിക്കഴിഞ്ഞു. എന്താണ് നമ്മൾ നേടിയിട്ടുള്ളത്? എല്ലാറ്റിനും A+ നേടിയ കുട്ടികൾ ലഹരിയുടെ വാഹകരായി മാറുന്ന കാഴ്ച ദുഃഖത്തോടെ നാം കാണുകയാണ്. ക്രൂര മനസ്സോടെ അവർ പുളച്ചു നടക്കുന്നു. ആർദ്രതയുടെ, കാരുണ്യത്തിന്റെ കൈത്താങ്ങായി മാറേണ്ടുന്ന കരങ്ങൾ കൊലപാതകങ്ങളുടെ, പീഡനങ്ങളുടെ കരങ്ങളായി മാറുന്നു. ഇവിടെ തിരിച്ചു വരേണ്ടത് വിദ്യാഭ്യാസത്തിന്റെ വലിയ തോതിലുള്ള മാറ്റങ്ങളാണ്. കരുണയും ആർദ്രതയും സ്നേഹം

0: സ്നേഹവും പ്രദാനം ചെയ്യാത്ത നേട്ടങ്ങളുടെ പട്ടിക എത്രയുണ്ടായിട്ടും എന്താണ് കാര്യം? എല്ലാം വിഫലമായിരിക്കും. ഒരു വ്യക്തിയുടെ മഹത്വം വിദ്യാഭ്യാസമോ ധനമോ ശരീരമോ സൗന്ദര്യമോ അല്ല, കരുണയും ആർദ്രതയുമാണ്. അതില്ലാത്ത ജീവിതം എന്തു നേടിയിട്ടും എന്താണ് നമുക്ക് ദുഃഖമല്ലാതെ ലഭിക്കുന്നത്? സമാധാനം വളരെ പ്രധാനപ്പെട്ടതല്ലേ? ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ എന്താണ് കാര്യം? എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ടി പ്രകാശൻ മാസ്റ്റർ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് സമാപിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനും തോമസ് ഐസക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായി. അടുത്ത മാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ കോഴിക്കോട്ട് പറഞ്ഞു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റ് ലഹരികൾക്കെതിരായി എന്ന പോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് KSEB മൈലാട്ടി സബ്സ്റ്റേഷൻ മുതൽ വിദ്യാനഗർ സബ്സ്റ്റേഷൻ വരെ 110 KV ലൈനിന്റെ ശേഷി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച 110 KV ലൈനിലൂടെ വൈദ്യുതി കടത്തിവിടുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും KSEB അറിയിച്ചു. കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗത്തെ ഇല്ലാതാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ കെയർ സൊസൈറ്റിയും മാവൂർ ഗ്രാമപഞ്ചായത്തും ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അജയ്കുമാർ ക്ലാസിന് നേതൃത്വം നൽകി. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. ന്യൂഡൽഹിയിൽ അഫ്ഗാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് നേടി മറികടന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇന്നലെതിൽ 6:10 കാവ്യാഞ്ജലിയിൽ അപാരതയുടെ ഗീതം, NN കക്കാടിന്റെ കവിത, ആലാപനം രാജേഷ് വാര്യർ പൂമംഗലം. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7 മണിക്ക് ട്രെയിൻ സമയം തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളയിച്ചവർ, പുരസ്കാര തിളക്കത്തിൽ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേന. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ? തുടർന്ന് സയൻസ് കഫേയിൽ കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരെക്കുറിച്ച് ഗവേഷണ പഠനം.

0: നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീതമാധുരിയിൽ മലയാളം ഗസലുകൾ കേൾക്കാം. 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ. രാവിലെ 9 ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി. 10 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11 ഡോക്ടറോട് ചോദിക്കാം. ഉച്ചയ്ക്ക് 12:10 സേവന വാർത്തകൾ. 12:15 തിരുവാതിര കളിപ്പാട്ട്, KV വിജലിയും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ TP സജിത് ബാബുവുമായുള്ള അഭിമുഖം. 1 പല്ലവി അനുപല്ലവി. 1:58 FM പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. വൈകിട്ട് 5 ഹിന്ദി പാഠം. 5:15 തുടിപ്പാട്ട് കേൾക്കാം, കെ കുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ലളിതഗാനങ്ങൾ. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം. 6:40 വാർത്താ വീക്ഷണം. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Tanvi Khurana. The Finance Ministry has clarified that there will be no charges for person-to-person P2P UPI transactions irrespective of the amount transferred. The Ministry added yesterday that person-to-merchant P2M payments up to 2,000 rupees, including transactions covered under the zero MDR framework for small merchants, will also remain free. Consequently, the Ministry stated that about 96% of all P2M transactions will remain unaffected. It added that MDR will apply only to specified merchant transactions above 2,000 rupees. National Payments Corporation of India, NPCI, has announced that a revised UPI merchant discount rate framework will come into effect from 15th of next month. The Ministry of External Affairs has said several issues were discussed during the meeting between Prime Minister Narendra Modi and Chinese President Xi Jinping on the sidelines of the 18th BRICS summit held in New Delhi recently. Addressing media in New Delhi last evening, External Affairs Ministry spokesperson Randhir Jaiswal said the Prime Minister referred to India's concerns and underlined that both sides should show sensitivity to each other's core concerns. The spokesperson added, External Affairs Minister Dr. S. Jaishankar held a meeting with the Saudi Foreign Minister on the sidelines of the BRICS summit. During the meeting, they discussed regional and international developments. Mr. Jaiswal said the issue of the Houthis was also discussed. There was recently an attack on Saudi Arabia, which India has condemned. Mr. Jaiswal said New Delhi is deeply concerned with the escalation in the situation in the Red Sea region. External Affairs Minister Dr. S. Jaishankar emphasized India's strong commitment to multipolarity, rooted in its independent stance and commitment to strategic autonomy. Delivering the valedictory address at the Silver Jubilee celebration of the Indian Council of World Affairs in Delhi, Dr. Jaishankar expressed confidence that India is destined to rise in a turbulent world.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
1: Chief ministers of 6 states have signed the Kishau Multi-Purpose Dam Project Agreement for the rejuvenation of the Yamuna River. These states are Uttar Pradesh, Uttarakhand, Himachal Pradesh, Haryana, Rajasthan and Delhi. Speaking on the occasion, Union Home Minister Amit Shah said the central government has declared the Kishau project a national project. Mr. Shah added that the central government

നിങ്ങൾ കേട്ടത് അപാരതയുടെ ഗീതം, എൻ എൻ കക്കാടിന്റെ കവിത. ആലപിച്ചത് രാജേഷ് വാര്യർ, പൂമംഗലം. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുന്നു. ആദ്യം ഗായത്രി രാമനാഥനും സംഘവും പാടിയത് നാഗകുലത്തിലെ നാഗങ്ങളിൽ.

0: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേനകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. തലശ്ശേരി SDM കോടതിയിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച MC കേസുകൾ 23 രാവിലെ 11 മണിയിലേക്ക് മാറ്റിവെച്ചു. ലോക ഓസോൺ ദിനാചരണത്തിന്റെ ഭാഗമായി ഇന്ന് മടമ്പം PKM കോളേജ് ഓഫ് എഡ്യൂക്കേഷനിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. രാവിലെ 9:30 കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ഷിനോ പി ജോസ് ഉദ്ഘാടനം ചെയ്യും. ഓസോൺ സംരക്ഷണ പ്രതിജ്ഞ, ഡോക്യുമെന്ററി പ്രദർശനം, വൃക്ഷത്തൈ നടീൽ എന്നിവയുണ്ടാകും. കേരള കരകൌശല വികസന കോർപ്പറേഷന്റെ കണ്ണൂർ കൈരളി ഷോറൂമിൽ ഇന്നു മുതൽ 30 വരെ ആറന്മുള കണ്ണാടിയുടെ പ്രത്യേക പ്രദർശന വിപണന മേളയുണ്ടാവും. തൃപ്രങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന വടക്കേ പൊയിലൂർ കുഴിക്കൽ സെൻട്രൽ പൊയിലൂർ റോഡിൽ ടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നതിനാൽ വടക്കേ പൊയിലൂർ കുഴിക്കൽ ചമതക്കാട് വരെയുള്ള വാഹന ഗതാഗതം നാളെ മുതൽ 10 ദിവസത്തേക്ക് പൂർണ്ണമായും നിരോധിച്ചു. യൂണിവേഴ്സൽ ബ്രെയിൽ ആൻഡ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നർ വീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ച പരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. ഇന്ന് വൈകുന്നേരത്തിന് മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94460684446. കാസർഗോഡ് ജില്ലാ സിവിൽ സർവീസസ് ടൂർണമെന്റിന്റെ ഭാഗമായി നാളെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടത്താനിരുന്ന ക്രിക്കറ്റ് ടൂർണമെന്റ് ബദിയടുക്ക പഞ്ചായത്ത് ഗ്രൌണ്ടിലേക്ക് മാറ്റിയതായി ജില്ലാ സ്പോർട്സ് കൌൺസിൽ സെക്രട്ടറി അറിയിക്കുന്നു. 2021-22, 2023-24 വർഷങ്ങളിൽ കുറ്റിക്കോൽ ഗവൺമെന്റ് ITIയിൽ അഡ്മിഷൻ നേടുകയും ട്രെയിനിംഗ് പൂർത്തിയാക്കുകയും ചെയ്ത ട്രെയിനികളുടെ ജാമ്യ നിക്ഷേപം, കരുതൽ നിധി നിക്ഷേപം എന്നിവ ബാങ്ക് അക്കൌണ്ടിലേക്ക് തിരികെ നൽകുന്നതിന് ട്രെയിനികൾ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ്, നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഈ മാസം 19 ITI ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. കണ്ണൂർ ജില്ലാ സിവിൽ സർവീസ് കായികമേള ഈ മാസം 22-23 തീയതികളിലായി നടക്കും. താൽപര്യമുള്ളവർ എൻട്രി ഫോമുകൾ ഓഫീസ് മേധാവി സാക്ഷ്യപ്പെടുത്തി 19 വൈകിട്ട് 5 മണിക്ക് മുൻപ് കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിൽ സമർപ്പിക്കണം. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497-2700-485. കതിരൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒക്ടോബർ 6-7 തീയതികളിൽ തലശ്ശേരി നോർത്ത് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഈ മാസം 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി ലോഗോ അയക്കാവുന്നതാണ്. ലോഗോ ഇനി പറയുന്ന മെയിൽ ID യിലേക്കാണ് അയക്കേണ്ടത്: shastramela@kadirur.gmail.com. 2026-27 വർഷത്തെ വസ്തുനികുതി കുടിശ്ശികയുള്ള നികുതിദായകരുടെ സൗകര്യാർത്ഥം ഇന്ന് നികുതി പിരിവ് ഉദ്യോഗസ്ഥർ ഇനി പറയുന്ന സ്ഥലങ്ങളിൽ ക്യാമ്പ് ചെയ്യും: കടമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ പാട്യം വായനശാലയിലും കുക്കൂസ് ഫ്ലോർ മില്ലിലും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ; പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കാട്ട്യം ബസ് സ്റ്റോപ്പിന് സമീപം രാവിലെ 10:30 മുതൽ 12:30.

0: വരെ. വേങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ കായലോട് ശ്രീനാരായണ വായനശാലയിലും താഴെ കായലോട് മഹാത്മാമന്ദിരത്തിലും രാവിലെ 11 മുതൽ 3 മണിവരെ. പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ പുതുവച്ചേരി ചൂരിയാട് റേഷൻ കട, കിലാർലൂർ ദേശസേവാ സംഘം വായനശാല എന്നിവിടങ്ങളിൽ രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെയും തില്ലങ്കേരി ഗ്രാമപഞ്ചായത്തിൽ തെക്കുംപോയിൽ അക്ഷയ സെന്ററിന് സമീപം ഉച്ചയ്ക്ക് 2:30 മുതൽ 4:30 വരെയും ക്യാമ്പ് ചെയ്യും. ചെറുവത്തൂർ ചീമേനി തളിയമ്മാട റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്നു മുതൽ 1 മാസത്തേക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കണ്ണൂർ സർവകലാശാല ജ്യോഗ്രഫി പഠനവകുപ്പിലെ PG ഡിപ്ലോമ ഇൻ ജിയോ ഇൻഫോർമാറ്റിക്സ് ഫോർ സ്പെഷ്യൽ പ്ലാനിംഗ് പ്രോഗ്രാമിന് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 25 വൈകിട്ട് 5 മണിവരെ നീട്ടി. അംശാദായ കുടിശ്ശിക കാരണം ക്ഷേമനിധി അംഗത്വം റദ്ദായിപ്പോയ കണ്ണൂർ ജില്ലയിലെ ഭാഗ്യക്കുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും പിഴസഹിതം കുടിശ്ശിക അടച്ച അംഗത്വം പുനഃസ്ഥാപിക്കാൻ ഈ മാസം 30 വരെ അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 0497270101 എന്ന ഫോൺ നമ്പറിൽ വിളിക്കാവുന്നതാണ്. പെരിങ്ങളായി കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ സംക്രമ പൂജ നാളെ രാവിലെ മുതൽ നടക്കും. അലവിൽ കളത്തിൽകാവിൽ നാളെ സംക്രമ പൂജ ഉണ്ടായിരിക്കും. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. തദ്ദേശ വാർത്തകൾ ഇനി നാളെ രാവിലെ 6:30.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും 9 ഒക്ടോബർ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്ന പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
5: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
6: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
7: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
8: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
7: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
9: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ ഒരു കുഞ്ഞു തന്നലായി. വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ൽ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999581.
0: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. രാവിലെ 6:17 കണ്ണൂരിലെത്തേണ്ടിയിരുന്ന 1:27:89 കാച്ചിഗുഡ കുംട സൂപ്പർഫാസ്റ്റ് 19 മിനിറ്റ് വൈകി ഓടുകയാണ്. കണ്ണൂർ വഴി കടന്നുപോകുന്ന മറ്റ് ട്രെയിനുകൾ ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
10: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച

0: രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
5: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.

0: രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം തുറന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം.
1: സാരി, ബ്ലൗസ്, ചുരിദാറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങള്. നമ്മള് വീടുകളിൽ നിന്ന് തുണികൾ ശേഖരിക്കുന്നുണ്ടല്ലോ, ഒരു മാസം തുണി ശേഖരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നല്ല തുണികൾ എടുത്തിട്ട്
0: മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളിയിച്ചവർ പുരസ്കാര തിളക്കത്തിൽ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേന.
1: ഉള്ളവർക്ക് ചെറിയ തുക ഈടാക്കിക്കൊണ്ട് നല്ല തുണികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല
0: രാവിലെ ജാലകത്തിൽ ഏഴ് 20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുറന്ന് കേൾക്കാം. പാട്ടിലി പാട്ടിൽ നിങ്ങൾക്കറിയാമോ, തുറന്ന് സയൻസ് കഫേയിൽ
2: നിറവില്ലാത്തൊരു സാധനം കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അതിലൊരു ആനമല നീഴൽത്തുമ്പി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് നമ്മള് ആനമലകളിൽ നിന്ന് കണ്ടെത്തിയുണ്ട് അങ്ങനെ ഒരു സ്പീഷീസ്.
0: കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാ ചിറകന്മാരെ കുറിച്ച് ഗവേഷണ പഠനം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഫ്രാൻസി നീഴൽത്തുമ്പി, സെന്റ് തോമസ് റിട്ടയർഡ് സൂളജി പ്രൊഫസർ, കേരളത്തിൽ തുമ്പി പഠനങ്ങൾ.
0: ഏഴ് 55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, രാവിലെ 8:30 സംഗീതമാധുരിയിൽ.
3: സജനി സജനി
0: മലയാളം ഗസലുകൾ കേൾക്കാം.
3: സജനി ഇനി വേറെയായി കഴിയുന്നതാ.
0: രാവിലെ 8:30 സംഗീതമാധുരിയിൽ. ഒൻപത് മണിക്ക് ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി, 10:30 ഗാനലോക വീഥികളിൽ പുനഃപ്രക്ഷേപണം. ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇന്ന് ഉച്ചയ്ക്ക് 12:40. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷിക അനുഭവങ്ങൾ, കൂടാതെ കപ്പയും കാന്താരിയും. 7:35 അങ്കണം പരിപാടിയിൽ ആരോ ഒരാൾ ചെറുകഥ കേൾക്കാം. റീജ മുകുന്ദൻ അവതരിപ്പിക്കുന്നു. തുറന്ന് യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടി. 8 മണിക്ക് ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം, ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയോ.

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 കോഴിക്കോട് നിന്ന് പ്രാദേശിക വാർത്തകളും തുടർന്ന് 6:55 ഡൽഹിയിൽ നിന്ന് സംസ്കൃതത്തിൽ വാർത്തകളും റിലീസ് ചെയ്യുന്നു.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. സേവാസങ്കൽപ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
3: കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിംഗ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
2: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും M.A. ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. P.ജയരാജൻ, M.B. രാജേഷ്, V.ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ അറിയിച്ചു. അടുത്തമാസം എല്ലാ

ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റികൾ വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും എം വി ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കളക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 വിക്കറ്റിന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 31 പന്ത് ശേഷിക്കെ 163 റൺസ് നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-ാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 ഗോളുകൾക്ക് മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 പോയിന്റോടെ മലപ്പുറം ജേതാക്കളായി. 113 പോയിന്റുമായി കാസർകോട് ജില്ല 2-ാം സ്ഥാനവും 81 പോയിന്റുമായി കോഴിക്കോട് 3-ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന VM കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. VM കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.

0: രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന നൂർ ഇ ബഹർ എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമനടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2,50,000 രൂപ പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്വം വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക ഋചാ ഝാ. അഥ വാർത്താഃ. വിദേശ മന്ത്രാലയേന ഉക്തം യത് നവദില്ല്യാം സദ്യ ഏവ സമ്പന്നസ്യ 18th ബ്രിക്സ് ശിഖര സമ്മേളനസ്യ ഉപവേശനസ്യ അവസരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ തഥാ ചീനദേശസ്യ രാഷ്ട്രപതേഃ ഷീ ജിൻഫിംഗ് ഇത്യസ്യ ച മധ്യേ ജാതേ സംവാദെ അനേകേ വിഷയാഃ ചർച്ചിതാഃ. ഹ്യഃ സായങ്കാലേ നവദില്ല്യാം വാർത്താഹരാൻ സംബോധയൻ വിദേശ മന്ത്രാലയസ്യ പ്രവക്താ രണധീര ജയസ്വാലഃ ഉക്തവാൻ യത് പ്രധാനമന്ത്രി ഭാരതസ്യ ചിന്താഃ പ്രസ്തുതവാൻ തഥാ ഉഭാഭ്യാം പക്ഷാഭ്യാം പാരസ്പരിക മൂലചിന്താം പ്രതി സംവേദനശീലത പ്രദർശനീയ ഇതി പ്രതിപാദിതവാൻ.
2: चर्चाओं के दौरान कई मुद्दे सामने आए. दोनों देशों के बीच में जब बात हुई लीडरशिप लेवल पे, प्रधानमंत्री ने भारतीय चिंताओं को भी रेखांकित किया, उनका भी उल्लेख किया और इस बात को रेखांकित किया कि दोनों पक्षों को एक दूसरे के मुख्य चिंताओं के प्रति संवेदनशीलता दिखानी चाहिए और 3 पारस्परिक सिद्धांतों यानी कि पारस्परिक हित, पारस्परिक सम्मान और पारस्परिक संवेदनशीलता द्वारा निर्देशित होना चाहिए.
1: വിദേശ മന്ത്രാലയസ്യ പ്രവക്ത ഉക്തവാൻ യത് വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കര ബ്രിക്സ് ശിഖര സമ്മേളനസ്യ ഉപവേശനസ്യ അനന്തരം സൌദി അറബ് ദേശസ്യ വിദേശമന്ത്രിണാ സഹ അപി ഉപവേശനം കൃതവാൻ. തത്ര ക്ഷേത്രീയാണാം അന്താരാഷ്ട്രിയാണാം ച ഘടനാക്രമാണാം വിഷയെ ചർച്ച ജാത. സൌദി അറബ് ദേശെ സദ്യ ഏവ ജാതെ ആക്രമണെ ഭാരതേന നിന്ദാ കൃത. ഷഡ് രാജ്യാണാം മുഖ്യമന്ത്രിഭിഃ യമുനാ നദ്യാഃ പുനരുദ്ധാരായ കിഷൌ ബഹു ഉദ്ദേശ്യ ബന്ധ പരിയോജന സംബദ്ധ സന്ധൌ ഹസ്താക്ഷരാണി കൃതാനി. ഏതേഷു രാജ്യേഷു ഉത്തരപ്രദേശഃ ഉത്തരാഖണ്ഡഃ ഹിമാചലപ്രദേശഃ ഹരിയാണ രാജസ്ഥാനഃ അഥ ദില്ലി ച സമ്മിലിതാഃ സന്തി. അസ്മിൻ അവസരെ കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതഷാഹ ഉക്തവാൻ യത് കേന്ദ്ര പ്രശാസനേന കിഷൌ പരിയോജന രാഷ്ട്രീയ പരിയോജന ഇതി ഘോഷിത അസ്തി. ശ്രീ ഷാഹ ഉക്തവാൻ യത് പരിയോജനായാഃ വിത്തീയ ഭാരസ്യ പ്രായഃ 90% കേന്ദ്ര പ്രശാസനേന വഹിഷ്യതേ അവശിഷ്ടം 10% ഭാരം ച സഹഭാഗി രാജ്യൈഃ വഹിഷ്യതേ. ദില്ലി പ്രശാസനേന ആശാ കാര്യകർത്തൃഭ്യഃ പ്രദീയമാനം നിശ്ചിതം മാസിക പ്രോത്സാഹന ധനം 3,000 രൂപ്യകേഭ്യഃ 6,000 രൂപ്യക പര്യന്തം വർദ്ധിതമസ്തി. അയം നിർണയഃ ഹ്യഃ നവദില്ല്യാം മുഖ്യമന്ത്രി പദാസീനായാഃ രേഖാഗുപ്തവര്യായാഃ അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലോപവേശനേ സ്വീകൃതഃ. സമ്പ്രതി ദില്ല്യാം 25,70,000 ആശാ കാര്യകർത്താരഃ കാര്യം കുർവന്തി. ഏതദതിരിക്തം ദില്ലി പ്രശാസനേന രാഷ്ട്രീയ രാജധാന്യാഃ വിഭിന്നേഷു മഹാവിദ്യാലയേഷു വിശ്വവിദ്യാലയേഷു ച അധ്യയനം കുർവതാം 10,000 വിദ്യാർത്ഥിനാം കൃതെ ഛാത്രാവാസാനാം നിർമ്മാണസ്യ നിർണയഃ അപി ഗൃഹീതഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ ഭാരതസ്യ ബഹുധ്രുവീയ വിശ്വവ്യവസ്ഥാം പ്രതി ദൃഢാം പ്രതിബദ്ധതാം പ്രതിപാദിതവാൻ. സഹ ഉക്തവാൻ യത് ഭാരതസ്യ സ്വതന്ത്ര വിദേശ

0: नीतिः रणनीतिक बद्धता च अस्याः प्रतिबद्धतायाः आधारौ स्तः। दिल्ल्याम् ICWA इति भारतीय विश्व प्रकरणानां परिषदः रजन्त जयन्ती समारोहे समापन सम्बोधनं कुर्वन् डॉ जयशंकरः विश्वासं प्रकटितवान् यत् अशान्तियुते वैश्विके परिवेशे भारतस्य उदयः निश्चितः अस्ति। भारतर्तु विज्ञान विभागेन अद्य दिल्ली हरियाणा चंडीगढ़ पंजाब उप हिमालयीय पश्चिम बंगाल केरल माहे चेत्येतेषु स्थलेषु प्रबल वृष्टिः पूर्वानुमान कृतमस्ति। पुरुष क्रिकेट क्रीडायां ह्यः रात्रौ नवदिल्ल्याः अरुण जेटली क्रीडांगणे आयोजितायां द्वितीयायां विंशति प्रतिविंशति अन्ताराष्ट्रिय स्पर्धायां भारतम् अफगानिस्तान दलं 7 स्तोभिः पराजितम् इति वार्ताः।
1: ആകാശവാണി കണ്ണൂർ, സമയം 7 മണി.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
1: ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക, കണ്ണൂരിലൂടെ കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്. ഇന്നത്തെ FM ഡയറി ആരംഭിക്കുന്നു.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
6: 10 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: ചപ്പാരപ്പിടവ്.
1: ആകാശവാണി കണ്ണൂർ ചപ്പാരപ്പടവ്, സന്തോഷ വാർത്തകളുമായി നമുക്കൊപ്പം ചേരുന്നു ചപ്പാരപ്പടവ് ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് ജെസ്സി ജോസഫ്, സെക്രട്ടറി ജാൻസി ജോർജ്, ഹരിതകർമ്മസേന അംഗം രേഷ്മ കെ കെ എന്നിവർ. നിറകം ചിരിയോടെയാണ് ഈ മൂവരും ജാലകത്തെ എതിരേറ്റത്. കടുത്ത ആകാശവാണി ഫാൻസ് കൂടിയായ ഇവർക്ക് ജാലകത്തോട് പറയാനുണ്ട് ഒരുപാട്. കച്ചറ പെറുക്കുന്നവർ എന്ന ലേബലിൽ നിന്ന് ഒരു നാടിന്റെ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണയോടെ അവർ എത്തിച്ചേർന്ന പുരസ്കാര തിളക്കത്തെക്കുറിച്ച്.
2: മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള അവാർഡ് MLA എക്സലൻസ് അവാർഡ്, 100% യൂസർ ഫീസ് സ്റ്റേറ്റിൽ തന്നെ നേടുന്ന ആദ്യത്തെ പഞ്ചായത്തായിട്ട് നമുക്ക് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. വൃത്തി കോൺക്ലേവിൽ പങ്കെടുത്തതില് നമുക്ക് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ടാഫ് കോഴ്സ് ഏർപ്പെടുത്തിയ കൃഷ്ണൻ സ്മാരക പ്രഥമ പുരസ്കാരം ചപ്പാരപ്പടവ് ഹരിതകർമ്മ സേനയ്ക്കാണ് ലഭിച്ചത്.
1: ഇതൊക്കെ പറയുമ്പോൾ ജെസ്സി ചേച്ചിയുടെ മുഖത്തുണ്ട് അഭിമാനത്തിന്റെ പുഞ്ചിരി.
2: പ്ലാസ്റ്റിക് മാനുഫാക്ചേഴ്സ് കമ്പനിയുടെ സംസ്ഥാനത്തെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള അവാർഡ് 2026 ടാഫ് കോഴ്സിന്റെ ജില്ലയിലെ മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള അവാർഡും ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്കാണ് കിട്ടിയത്.
1: മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളയിച്ചവർ, പുരസ്കാരങ്ങളുടെ നിറവിൽ ചപ്പാരപ്പടവ് ഹരിതകർമ്മ സേന.
3: നമ്മള് നമ്മുടെ ജീവിത സൗകര്യത്തിന് വേണ്ടിയിട്ട് യാതൊരു മുൻകാഴ്ചയും ഇല്ലാതെ വാങ്ങിക്കൂട്ടുന്ന പ്ലാസ്റ്റിക് പേപ്പർ ആവട്ടെ, ബോട്ടിൽ ആവട്ടെ, അത് യാതൊരു വൈമനസ്യവും ഇല്ലാതെ കൈപ്പറ്റാൻ വേണ്ടി വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാര്, എന്തായാലും പുറമെ നിന്ന് നോക്കുന്ന പോലെ ആയിരിക്കില്ല അതിന്റെ ആദ്യകാല നിങ്ങളുടെ ഓരോ അനുഭവങ്ങൾ. ഹരിതകർമ്മ സേനയിലേക്ക് ചേർന്നത് സ്വന്തം താല്പര്യപ്രകാരമായിരുന്നു?
2: സ്വന്തം താല്പര്യപ്രകാരമല്ലായിരുന്നു, അതായത് വാർഡ് മെമ്പറുടെ നിർബന്ധ പ്രകാരമാണ് വന്നത്. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ വരേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അത്രയ്ക്ക് മോശമായ അനുഭവങ്ങളായിരുന്നു ഞങ്ങൾക്ക് വീടുകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. ചില രാത്രികളിൽ നമുക്ക് നാളെ പോകണമല്ലോ എന്ന് ഓർത്തിട്ട് ഉറക്കം പോലും കിട്ടാത്ത രാത്രികളും ഉണ്ടായിരുന്നു.
3: ജാൻസി ചേച്ചി, ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും അനുഭവം?
4: ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതല്ല, അന്ന് എന്റെ വാർഡ് മെമ്പറായിരുന്ന സിനി

0: ആരും പോകാനില്ല, നീയെങ്കിലും ഒന്ന് പോയി നോക്ക്, പറ്റുമെങ്കിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഹരിതകർമ്മസേനയിലേക്ക് വന്നത്. വരേണ്ടിയിരുന്നില്ല എന്ന് പല പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. വണ്ടികളൊക്കെ വരുന്ന സമയത്ത് റോഡിലൂടെ പോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ ചാക്കും തോളിലിട്ട് തിരിഞ്ഞു നിൽക്കുമായിരുന്നു നാണക്കേട് കൊണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഒത്തിരി മാറ്റം ഇപ്പോൾ ജനങ്ങൾക്ക് വന്നു തുടങ്ങി. ജനങ്ങള് ഞങ്ങളെ അംഗീകരിക്കാൻ തുടങ്ങി. അതിന്റെ ഒരു സന്തോഷം ഇപ്പോൾ ഉണ്ട്. ഇപ്പൊ ഹരിതകർമ്മസേനയിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞാൽ പോലും പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഉള്ളത്.
1: രേഷ്മ അത്രയും അധികമായിട്ടില്ലെന്ന് തോന്നുന്നു വന്നിട്ട്.
2: ഞാന് താല്പര്യത്തോടുകൂടി തന്നെയാണ് വന്നത്. പഞ്ചായത്തിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത്.
1: ഇന്റർവ്യൂ ഉണ്ടായിരുന്നോ? ഇവരൊക്കെ ഉന്തിത്തള്ളിയിട്ട് വിടുന്ന സ്ഥാനത്ത് ഇപ്പൊ ഇതിലേക്ക് വരണമെങ്കിൽ ഇന്റർവ്യൂ ഉണ്ട്. എന്താണ് ഇന്റർവ്യൂന്റെ രീതി, എങ്ങനെയായിരുന്നു?
2: അപേക്ഷ കൊടുത്തവരിലെ 70 ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നു. അതില് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും പിന്നെ ശുചിത്വ മിഷന്റെ RP അങ്ങനെയുള്ളവരായിരുന്നു ഇന്റർവ്യൂർ ആയിട്ടുണ്ടായിരുന്നത്. എന്നോട് ചോദിച്ചത് അങ്ങനെയാണ്, തരംതിരിക്കാൻ അറിയോ, വണ്ടി ഓടിക്കാൻ അറിയോ, അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചത്. തയ്യൽ അറിയോ, കാരണം സംരംഭങ്ങൾ ഒരുപാട് വന്നു തുടങ്ങിയത് കൊണ്ട്.
1: രേഷ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താണ്?
2: പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല, +2 ആണ്.
1: ഇപ്പൊ നിങ്ങള് നിർബന്ധപൂർവ്വം വന്ന സമയത്ത് ആ കാലത്തെ ആൾക്കാരുടെ ഒരു ആറ്റിറ്റ്യൂഡും അതിൽ നിന്ന് ഇപ്പോഴേക്കുള്ള മാറ്റം
3: വളരെയധികം ഉണ്ട്. പിന്നെ നമ്മളെ ഇപ്പം രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ആ മാറ്റത്തിന് വഴിതെളിക്കാൻ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിരുന്നു.
4: ഇവിടെ നിന്ന് തുടങ്ങുന്നു ചപ്പാരപ്പടവ് ഹരിതകർമ്മസേനയുടെ വിജയഗാഥയുടെ 1-ാം അധ്യായം.
3: 2022 മുതലാണ് ഞങ്ങള് ഈ ഹരിതകർമ്മസേനയിലേക്ക് ശരിക്കുള്ള പ്രവർത്തനം ആരംഭിച്ചത്. ഇതിന് തുടക്കം കുറിച്ചത് 2022 തന്നെ പഞ്ചായത്തിലേക്ക് സ്ഥലം മാറി വന്ന VO സുരേന്ദ്രൻ സാറാണ്. സാർ വരുമ്പോൾ നമ്മൾ 50% താഴെയായിരുന്നു USRP കളക്ഷനും വാർഡ് കളക്ഷനും എല്ലാം. മറ്റുള്ള തൊഴിലേക്ക് വരെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ നിന്നാണ് മറ്റുള്ള ജോലികൾക്ക് പോകാൻ പാടില്ല എന്ന് ഹരിതകർമ്മസേനയോട് പറയുകയും നമ്മളെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് സാറ് കൊണ്ടുവരികയും ചെയ്തു. അതിനുശേഷം ഭരണസമിതി ഇത് ഏറ്റെടുക്കുകയും 2022 നവംബറിൽ ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്ത 17 സുസ്ഥിര വികസനങ്ങളിൽ ഒന്നായ ശുചിത്വവും ഹരിതാഭവുമായ ഗ്രാമം എന്ന തീം ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീമതി സുജിത ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ 18 വാർഡുകളിലും 1 December മുതൽ 18 വരെ നടത്തിയ ശുചിത്വ സന്ദേശ യാത്രയും കൂടെ കഴിഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് ശരിക്കും ബോധവാന്മാർ ായത് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ശരിയായ ക്ലാസ്സുകൾ തന്നെ അന്ന് ശുചിത്വ സന്ദേശ യാത്രയുടെ മുന്നോടിയായിട്ട് നടത്തിയിരുന്നു. അത് ഒരു വാർഡിലെ 10 മുതൽ 50 വരെ വീടുകളിലെ ക്ലസ്റ്ററായിട്ട് തിരിക്കുകയും ആ ക്ലസ്റ്ററിൽ വിദഗ്ധരായ RPമാർ വന്ന് ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് കൈവരിക്കാൻ സാധിച്ചത്.
1: നമ്മളിപ്പോ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയാലും എത്ര അധ്വാനിച്ചാലും പിന്തിരിഞ്ഞു നിൽക്കാൻ നാട്ടിലെ കുറച്ച് ആൾക്കാരുണ്ടാവും അല്ലെ? അങ്ങനെ എന്തായാലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവുമല്ലോ.
0: ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. ഭൂരിഭാഗം പേരും നമ്മളോടൊപ്പം നിന്നെങ്കിലും പിന്തിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് പേരും ഉണ്ടായിരുന്നു.
4: അപ്പോൾ എന്ത് ചെയ്തു ഈ പിന്തിരിഞ്ഞു നിൽക്കുന്നവരെ ബോധവൽക്കരിക്കാൻ?
5: വളരെ ഡീപ് റൂട്ട് ആയിട്ടുള്ള ഒരു ബോധവൽക്കരണ തന്ത്രമാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്.
4: 2022 മുതൽ ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി തുടരുന്ന ശ്രീ അജയകുമാർ പറയുന്നു,
5: ഹരിതകർമ്മസേനയെ മാറ്റി നിർത്തുന്ന അല്ലെ അവരോട് മോശമായിട്ട് പെരുമാറുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് ഹരിതകർമ്മസേനയിൽ നിന്ന് തന്നെ വിവരങ്ങൾ ശേഖരിക്കുകയും 400-ൽ പരം ആൾക്കാർക്ക് നോട്ടീസ് ഹരിതകർമ്മസേന വഴി തന്നെ നേരിട്ട് വിതരണം ചെയ്ത് പഞ്ചായത്തിലേക്ക് വിളിച്ചു വരുത്തുകയും ഹരിതകർമ്മസേനയോട് സഹകരിക്കുന്നില്ല എങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവർ 3 കാര്യമാണ് ചെയ്യുന്നത്. ഒന്നുകിൽ കത്തിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ തന്നെ കുഴിച്ചിടുന്നു, അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നു. ഈ 3 മാർഗങ്ങളിൽ ഏത് തന്നെ സ്വീകരിച്ചാലും കരമാലിന്യ പരിപാലന ചട്ടം പ്രകാരം 1 ലക്ഷം രൂപ വരെ പിഴ അർഹതപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും പിഴ ഒഴിവാക്കണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് അവർ തന്നെ വരണമെന്നും അവർ പറഞ്ഞു ബോധ്യപ്പെടുത്തി അടുത്ത ജനറേഷന് ഞങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും നല്ല വായു സൃഷ്ടിക്കണമെങ്കിൽ ഈ ഒരു പ്രവൃത്തിക്ക് എത്രമാത്രം മുൻതൂക്കം നൽകണം എന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. മിക്കവാറും വരുന്ന ആൾക്കാർക്ക് 1.5 മുതൽ 1 മണിക്കൂർ വരെ ക്ലാസ് ഈ 400 പേർക്കും വ്യത്യസ്ത സമയങ്ങളിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ സമൂഹത്തിൽ നിന്നും മുഖം തിരിഞ്ഞു നിൽക്കുന്ന ആൾക്കാരെ ബോധവൽക്കരിച്ച് മനോഭാവ മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ചപ്പാരപ്പടവ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 4 വർഷമായി 100% USRP കളക്ഷനും സർവീസും കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അത്രയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്.
4: ജാൻസി ചേച്ചിക്ക് പങ്കുവെക്കാനുണ്ട് ഈ ഒരു സന്തോഷ വാർത്ത കൂടി.
0: എനിക്ക് വളരെ വ്യക്തിപരമായിട്ട് ഒരു സന്തോഷം കൂടി പങ്കുവെക്കാനുള്ളത്, 2023 റിപ്പബ്ലിക് ദിന പരേഡ് കാണുവാൻ വേണ്ടിയിട്ട് പിന്നെ അതിലൊരു ഭാഗമാകാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു. സർക്കാർ ചെലവിലാണ് ഡൽഹിയില് പോയി റിപ്പബ്ലിക് ദിന പരേഡ് കണ്ടു. ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു സംഭവമാണ് ഡൽഹിയിൽ പോവുക എന്നുള്ളതും വിമാനത്തിൽ കയറുക എന്നുള്ളതും ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കാണാനും

0: പറ്റുകയെന്നുള്ളതൊക്കെ ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഓർക്കുകയാണ്, ഹരിതകർമ്മസേനയിൽ നിന്ന് പിരിഞ്ഞു പോയിരുന്നുവെങ്കിൽ ഈ സംഭവങ്ങളൊന്നും കാണാനോ കേൾക്കാനോ പറ്റില്ലായിരുന്നു.
1: ഞാൻ സജി യോദറ, ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ

0: സ്ഥാപനങ്ങളിൽ വലിയ വെള്ളം കയറി വ്യാപാരികൾക്ക് നഷ്ടം വന്നപ്പോൾ അവിടെ കുമിഞ്ഞുകൂടിയ ചെളിയും മാലിന്യങ്ങളുമൊക്കെ ഫയർഫോഴ്സ് പോലും ക്ലീൻ ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ എന്റെ ഹരിതകർമ്മ സേനാംഗങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു വൈമനസ്യം കൂടാതെ ഞായറാഴ്ച ദിവസം ലീവ് ദിവസമായിട്ട് പോലും അവർ വന്ന് വളരെ കർമ്മശേഷിയോടും കാര്യശേഷിയോടും ആത്മാർത്ഥതയോടും അർപ്പണബോധത്തോടും കൂടി ആ മാലിന്യങ്ങളെല്ലാം നീക്കി അതിനുശേഷമാണ് ഫയർഫോഴ്സ് വന്ന് വെള്ളമടിച്ച് ടൗൺ ശുചീകരിച്ചത്. ഈ പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ വളരെ ആത്മാർത്ഥമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഹരിതകർമ്മ സേന അംഗങ്ങളാണ്.
1: ഒരു കാലത്ത് മാലിന്യം ശേഖരിക്കുന്നവർ എന്നുള്ളതെന്ന് മാറിയിട്ട് ഇപ്പൊ ഹരിതകർമ്മ സേന സംരംഭകത്വ വഴിയിലേക്ക് മാറാൻ തുടങ്ങി. എവിടെ നിന്നാണ് ആ ഒരു ചിന്തയുടെ തുടക്കം?
2: ഹരിതകർമ്മ സേനയ്ക്ക് യൂസർ ഫീ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റൂല എന്നൊരവസ്ഥ വന്നതിൽ നിന്ന് മാറി ചിന്തിച്ചപ്പോഴാണ് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നത്.
3: വരുമാനത്തിന് മാത്രമായി ഉതകുന്ന ഒരു സംരംഭമല്ല ഇവർ തെരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഹരിത പെരുമാറ്റ ചട്ടം നടപ്പിലാക്കാൻ ഉതകുന്ന ഒരു ആശയമായിരുന്നു അത്.
2: ഇതിന് നമുക്ക് സഹായകരമായത് ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും ആർപിമാരാണ്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ മിക്ക വീടുകളിലും പേപ്പർ ഗ്ലാസും പ്ലേറ്റുകളും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഉപയോഗിക്കുന്ന മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളെ പറ്റി മുമ്പ് നമ്മൾ ക്ലാസ്സുകൾ നയിച്ചപ്പം പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ഇത് ഉപേക്ഷിച്ചാല് അതിന് ബദൽ എന്താണെന്നുള്ള ഒരു ചോദ്യം അന്നേ അവർ ഉയർന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഹരിത മാംഗല്യം എന്നൊരു പദ്ധതിയിലേക്ക് പോയത്. സ്റ്റീലിന്റെ ും ഫൈബറിന്റെയും പ്ലേറ്റും ഗ്ലാസുകളും നമ്മൾ വാങ്ങി സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി.
1: ജാൻസി ചേച്ചി, ഇപ്പം നാട്ടിലൊരു കല്യാണം നടക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എങ്ങനെയാണ് നിങ്ങൾ അവരെ പോയിട്ട് കോണ്ടാക്ട് ചെയ്യണോ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണോ?
4: ഞങ്ങള് അവരെ കോണ്ടാക്ട് ചെയ്യല്ല പൊതുവെ ചെയ്യുന്നത്. 50, 100, 100 കൂടുതൽ പരിപാടി നടക്കുന്ന അംഗങ്ങൾ പങ്കെടുക്കുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള നിയമമുണ്ട്. പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ പഞ്ചായത്ത് ഫ്രണ്ട് ഓഫീസ് വഴി ഞങ്ങളെ അത് അറിയിക്കും. ഇന്ന വാർഡില് ഇന്ന സ്ഥലത്ത് ഇന്ന വീട്ടില് ഇന്ന പരിപാടി നടക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളെ അറിയിക്കും. അപ്പൊ അങ്ങനെ അറിയിക്കുന്ന സമയത്ത് ആ വാർഡിലെ ഹരിതകർമ്മ സേന ആ വീട്ടിൽ പോവുകയും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അന്വേഷിക്കുകയും ഇല്ലെങ്കിൽ പേപ്പർ ഗ്ലാസ് പ്ലേറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കരുത്, നിങ്ങൾക്ക് പ്ലേറ്റ് അത്യാവശ്യമുണ്ടെങ്കിൽ ഹരിതകർമ്മ സേനയുടെ കൈവശമുണ്ട് ഞങ്ങൾ എത്തിച്ചു തരും എന്നുള്ള ഉറപ്പ് കൊടുക്കുകയും ആ പ്രകാരം അവർ പ്ലേറ്റും ഗ്ലാസും ഹരിതകർമ്മ സേനയുടെ മേടിക്കുന്നു. അതിനുള്ളൊരു ചെറിയ വാടകയും ഹരിതകർമ്മ സേനയ്ക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് ആ സംരംഭത്തിൽ നിന്നുള്ള ഒരു വരുമാനവും ഹരിതകർമ്മ സേനയ്ക്ക് കിട്ടുന്നു. പ്ലേറ്റിന് 3 രൂപയും ഗ്ലാസിന് 1 രൂപയാണ് ഞങ്ങൾ വാങ്ങുന്നത്.
1: പരമാവധി എത്ര പ്ലേറ്റും ഗ്ലാസും നിങ്ങളുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്? ഇപ്പം
4: 2000 പ്ലേറ്റും 1000 ഗ്ലാസും, പിന്നെ പായസ ഗ്ലാസ് ഉണ്ട്, ചെറിയ ഗ്ലാസ്.
3: ചപ്പാരപ്പടവ് ഹരിതകർമ്മ സേനയുടെ ഡിഷ് വാഷ് യൂണിറ്റ് എന്ന ആശയത്തെ കൂടുതൽ അറിയൂ.
5: കല്യാണങ്ങൾക്ക് കൊണ്ടുപോകുന്ന സ്റ്റീലിന്റെ പ്ലേറ്റ് അല്ലെങ്കിൽ ഫൈബറിന്റെ പ്ലേറ്റും കഴുകാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പൊ അത് ഞങ്ങൾ തന്നെ കഴുകി കൊടുക്കുന്ന ഒരു സംരംഭമാണ് ഡിഷ് വാഷ് യൂണിറ്റ്. അപ്പൊ അത് തിരിച്ച് ഞങ്ങൾക്ക് തന്നെ കൊണ്ടുതരികയും ഞങ്ങൾ അത് കഴുകി കൊടുക്കുകയും ചെയ്യുന്നു. അതിനും ഒരു വാടക നിശ്ചയിച്ചിട്ടുണ്ട്.
1: അപ്പൊ ഈ ഒരു മെഷീൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടിയതും ആ ഒരു ആശയം എവിടുന്നാ വന്നത്? ശരിക്കും
2: ഞങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് ഹരിത കേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്ററായ ശ്രീ സോമശേഖരൻ സാറാണ് നമ്മളോട് ഈ വിവരം പറഞ്ഞത്. പക്ഷെ ഇത് ആരംഭിക്കുന്ന കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടല്ലോ. അപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് ഒരു CDSൽ ഒരു സംരംഭം എന്ന ഒരു പദ്ധതി പറയുന്നത്. അപ്പൊ നമ്മൾ അതിലേക്ക് അപേക്ഷ ഇടുകയും അവിടുന്ന് നമുക്ക് 3 ലക്ഷം രൂപ പാസ്സായി കിട്ടുകയും ചെയ്തു. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നടപ്പിലാക്കാൻ സാധിച്ചു.
1: ഹരിതമാംഗല്യത്തിന്റെ പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വാങ്ങിയവർ കഴുകാതെ തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ 3 രൂപയല്ലേ പ്ലേറ്റ് പറഞ്ഞത്, അത് പ്ലസ് എക്സ്ട്രാ എത്ര വാങ്ങും കഴുകാനുള്ള ഫീ അടക്കം?
4: 2 രൂപ അധികം വാങ്ങണം. പ്ലേറ്റ് പോയി അവരുടെ വീടുകളിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരണം, കഴുകാനുള്ളതടക്കം മൊത്തം 5 രൂപ. അവർക്കും നഷ്ടം ഉണ്ടാകരുത്, നമുക്കും നഷ്ടം ഉണ്ടാകരുത്.
3: തീർന്നില്ല സംരംഭങ്ങൾ, ഇനിയും നീളുന്നു.
1: മറ്റ് സംരംഭങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യം?
4: ഞങ്ങൾക്ക് മറ്റ് സംരംഭങ്ങളായിട്ടുള്ളത് പേപ്പർ ബാഗ് യൂണിറ്റ് ഉണ്ട്. അപ്പോ തുണിസഞ്ചി തയ്ച്ചു കൊടുക്കുന്നുണ്ട്. നൈറ്റി, സാരി, ബ്ലൗസ്, ചുരിദാറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങള്. നമ്മൾ വീടുകളിൽ നിന്ന് തുണികൾ ശേഖരിക്കുന്നുണ്ടല്ലോ, ഒരു മാസം തുണി ശേഖരിക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നല്ല തുണികൾ എടുത്തിട്ട് വാഷ് ചെയ്ത് ഇസ്തിരി ഇട്ട് നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട്. MCFE തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാപ് ഷോപ്പ് അവർക്ക് ആവശ്യമുള്ളവർക്ക് ചെറിയ തുക ഈടാക്കിക്കൊണ്ട് നല്ല തുണികൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ചവിട്ടികള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിൽ തന്നെ വിറ്റഴിക്കുന്നുണ്ട് സാധനങ്ങളെല്ലാം. കൃഷിയുണ്ട്, കൃഷിയിൽ ഇപ്പൊ ഞങ്ങൾക്ക് കപ്പ, ചേന, ചേമ്പ്, കാച്ചില്, കൂർക്ക, പിന്നെ ഓണത്തിന് ഒരു കൊട്ട പൂ എന്നുള്ളതില് പിന്നെ കൃഷിഭവന്റെ കെയർ ഓഫിൽ ഞങ്ങൾക്ക് ചെണ്ടുമല്ലി തന്നിരുന്നു.
1: ടാഫ്കോസിന്റെ 2025 26 ഏറ്റവും മികച്ച ഹരിതകർമ്മ സേനയ്ക്കുള്ള പുരസ്കാരം കിട്ടുമ്പോ അതിന്റെ കുറെ മാനദണ്ഡങ്ങൾ പറഞ്ഞിരുന്നു. ഹരിതകർമ്മ സേന

0: വാതിൽപ്പടി ശേഖരണം മാസത്തിലെ ആദ്യ പകുതി കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കുന്നു. ഗ്രാമപഞ്ചായത്തിൽ ഹരിത പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കാൻ നിങ്ങൾ സഹായിച്ച കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ മീറ്റിംഗ് കൂടണം, ഓഡിറ്റിംഗ് നടത്തണം, ഇതൊക്കെ എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് ഒരു പിഴവുമില്ലാതെ അങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നു അല്ലേ?
1: ഞങ്ങൾ 33 പേരും ഒരേ മനസ്സ്, ഒരേ കയ്യ്, ഒരേ ചങ്ക്, ആ രീതി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കൺസോർഷ്യം ഭാരവാഹികൾ പറയുന്നതിന് ഒരു മറുവാക്ക് ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ വാർഡ് കളക്ഷൻ പൂർത്തിയാക്കുന്നു. 10 മുതൽ 18-ാം തീയതി വരെ നമ്മൾ തരംതിരിവ് പൂർത്തിയാക്കുന്നു. 18-ാം തീയതി മുതലാണ് നമ്മൾ ക്ലീൻ കേരള കമ്പനിക്ക് സംഭവങ്ങൾ കയറ്റിവിടുന്നത്. അതായത് 15 ദിവസത്തും കഴിഞ്ഞ് ബാക്കി 15 ദിവസം കൃത്യമായി നമ്മൾ സംരംഭത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അവർ വന്ന് പരിശോധിക്കുമ്പോൾ അവർക്ക് തന്നെ അതിശയമായി പോയിരുന്നു. അവർ ചോദിച്ചു, MCF ഒക്കെ ഇത്ര ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? നമ്മൾ പോയോടത്തൊക്കെ അവർ പറയുന്നത് ക്ലീൻ കേരള കമ്പനി കൊണ്ടുപോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവർ പരാതി പറഞ്ഞു. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പരാതിയുടെ ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 2022 മുതൽ കൃത്യമായിട്ട് ഓഡിറ്റ് നടത്തുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മൾ. കണ്ണൂർ ജില്ലയില് ഓഡിറ്റിന്റെ ഒരു മോഡല് തന്നെ ഞങ്ങളാണ്.
2: ഞാൻ ചപ്പാർപ്പുടവ് ഗ്രാമപഞ്ചായത്തിലെ കരുണാപുരം മേഴാമ്പാടിലെ മെമ്പറാണ്. ജോസ് വെട്ടിലാങ്ങുഴി ആണ്. നമ്മുടെ നാടുകളിൽ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കാണ് പുറത്ത് വലിച്ചെറിയുന്ന അങ്ങനെ ഒരു സമ്പ്രദായം ഇപ്പൊ നമ്മുടെ ചപ്പാർപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഇല്ല എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ സുദീർഘമാണ്. ഇങ്ങനെയുള്ള ഹരിതകർമ്മ സേനകൾ ഒരു പഞ്ചായത്തിന്റെ മുതൽക്കൂട്ടാണ്. അവരെ ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്നു. ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും ചപ്പാർപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ SS ഉയർത്താൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു.
0: യൂസർ ഫീ കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ല എന്ന ബോധ്യത്തിൽ നിങ്ങൾ സംരംഭകത്വത്തിന് ഇറങ്ങി. എന്താണ് ഇപ്പൊ നിങ്ങളുടെ വരുമാനം?
3: അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് പറയാം, ഇപ്പോഴത്തെ പ്രവർത്തനം വളരെ മെച്ചപ്പെട്ടതാണ്. കാരണം ആദ്യകാലങ്ങളിൽ ഇന്ന് നിനക്ക് എത്രയുണ്ടടി ശമ്പളം, എത്ര കിട്ടി മാസം? 2000 രൂപ. ആ 2000-ന് 2500 മുകളിലേക്കോ ആർക്കും ഒരു രൂപ പോലും കിട്ടാതെ വണ്ടിക്കൂലിക്ക് പോലും ഒരു മാസം തികയാത്ത ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്.
4: ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരിയോടെ ഈ സഹോദരിമാർ ഇങ്ങനെ പറയുന്നത് കേട്ടിരിക്കാൻ എന്തൊരു സന്തോഷമാണെന്നോ.
3: പക്ഷെ ഇന്നാണെങ്കിൽ 16,000 രൂപ മുതൽ 28,000 രൂപ വരെ ഈ സംരംഭത്തിൽ നിന്നും നമ്മുടെ യൂസർ ഫീയിൽ നിന്നും വാങ്ങുന്ന ഓരോ ഹരിതകർമ്മ സേനയെ ഇപ്പൊ നമ്മുടെ വീട്ടിലെ എന്താവശ്യങ്ങൾക്കും നമ്മുടെ ഒരു കയ്യിൽ നിന്നൊരു തുക കൊടുക്കാം എന്നുള്ളൊരു ധൈര്യം എല്ലാ ഹരിതകർമ്മ സേനയ്ക്കും ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും.
0: പുതിയ എന്തെങ്കിലും ഐഡിയകൾ കാണുന്നുണ്ടോ?
1: ഞങ്ങൾ ഇനി ഒരു രണ്ടെണ്ണം കൂടി സംരംഭവും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്ന് ഡീപ്പ് ക്ലീനിങ് യൂണിറ്റ് ആണ്. വീടുകൾ ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം അടച്ചിട്ടിട്ടൊക്കെ പോയിരിക്കുന്ന ഗൾഫിലും വിദേശത്തൊക്കെ പോയിരിക്കുന്ന ആൾക്കാരെ തിരിച്ചു വരുമ്പോഴത്തേക്ക് ആ വീട് വളരെ മോശമായിട്ട് കാണുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കൊടുക്കുക എന്നൊരു സംരംഭം കൂടി ആരംഭിക്കാനുണ്ട്. പിന്നെ ഒന്ന് ഡ്രൈ ക്ലീനിങ് യൂണിറ്റ്.
0: രേഷ്മയോടും കൂടി ഒരു ചോദ്യം ചോദിച്ചു നിർത്താം. എന്തായാലും പുതിയ തലമുറയിൽ ഈ ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയെ പറ്റിയിട്ട് അഭിമാനപൂർവ്വം എന്താണ് അവരോട് പറയാനുള്ളത്?
5: ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാല് പിന്നെ മാലിന്യം പെറുക്കുന്നവർ മാത്രമല്ല, ഒരു നാടിനെ തന്നെ ഹരിതാഭമാക്കുന്ന പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് സ്നേഹാരാമം നിർമ്മിച്ചു നൽകിയത്. അതുപോലെ പിന്നെ വെള്ളപ്പൊക്കത്തില് വീട്ടിലെ സാധനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് വീട്ടുപകരണങ്ങൾ വാങ്ങി നൽകിയത്. പിന്നെ കുട്ടിക്ക് ഒരു വീടൊരുക്കാവുന്ന പദ്ധതിയിൽ വീടിന് വേണ്ട സാധനങ്ങൾ ചെയ്തു കൊടുത്തത്. ആക്സിഡന്റിൽ ചലനശേഷി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന GSRTC ഗുഡ് സമരിറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്ററിലേക്ക് ഞങ്ങൾ എല്ലാ മാസവും ഒരു തുക ഹരിതകർമ്മസേന നൽകുന്നുണ്ട്.
1: ഞങ്ങൾക്ക് ഈ വിജയങ്ങളെല്ലാം കൈവരിക്കാൻ ഇടയാക്കിയ കുറച്ച് ആൾക്കാരെ കൂടെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ഹരിത കേരള മിഷന്റെ ജില്ലാ കോർഡിനേറ്ററായ ശ്രീ സോമശേഖരൻ സാറ്, ശുചിത്വ മിഷന്റെ ജില്ലാ കോർഡിനേറ്ററായ ശ്രീ സുനിൽ സാറ്, ശുചിത്വ മിഷന്റെ RPമാരായ ശ്രീമതി സുജന മാഡം, സഹദേവൻ സാറ്, ഇവരെയൊക്കെ ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് ഏത് സമയത്തും ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകുകയും ഞങ്ങളുടെ കൂടെ നടക്കുകയും ചെയ്യുന്നവരാണ് ഇവരെല്ലാവരും.
0: വളരെ മനോഹരമായി എല്ലാവരുടെയും കൂടെ ചെലവഴിച്ച നിമിഷങ്ങള് എന്തായാലും തുടരട്ടെ. ഈ പറഞ്ഞ 2-3 പ്ലാനുകൾ പറഞ്ഞു, അത് അധികം വൈകാതെ സാഫല്യത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു.
4: മാലിന്യം ശേഖരിക്കുന്ന തൊഴിലിൽ നിന്നും സമർപ്പണം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ജീവിത വിജയത്തിന്റെ മാണിക്യം വിളയിക്കുകയാണ് ചപ്പാരപ്പടവ് ഹരിതകർമ്മസേനയിലെ സഹോദരിമാർ. മാസാമാസം ഹരിതകർമ്മസേന അംഗങ്ങൾ വീട്ടുപടിക്കൽ എത്തുന്നത് കയ്യും കണക്കുമില്ലാതെ പ്ലാസ്റ്റിക് വാങ്ങാനുള്ള ലൈസൻസ് ആണെന്ന് ധരിച്ചവരുടെ ചിന്തകളിലെ മാലിന്യം ചെറുതായെങ്കിലും ഒന്ന് നീക്കം ചെയ്യാൻ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ആകുമെന്ന പ്രത്യാശയോടെ ഈ വിജയത്തിന് വഴിയൊരുക്കിയ ഓരോരുത്തർക്കും ജാലകം ആശംസകൾ നേരുന്നു. മാലിന്യത്തിൽ നിന്ന് മാണിക്യം വിളയിച്ചവർ ചപ്പാരപ്പടവ് ഹരിതകർമ്മസേനയുടെ വിജയഗാഥ പങ്കുവച്ച ഇന്നത്തെ ജാലകം ഇവിടെ പൂർണ്ണമാകുന്നു.

0: നിർവഹണം വിനോദ് ബാബു എച്ച്, അഭിമുഖം ദീപാ കൃഷ്ണൻ.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
2: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
1: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
1: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.

0: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ് നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ് കണ്ണൂർ.
0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1-2 തീയതികളിലായി കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ ksywbksd@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് ഈ മാസം 24 മുൻപായി അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 96-45-68-27-99. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൌജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. യോഗ്യത +2 ആണ്. ഫോൺ നമ്പർ 94-95-99-97-12. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വെള്ളച്ചാലിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ള സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ള പട്ടികജാതി പട്ടികവർഗ്ഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 19 മുൻപായി കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 04-9942-56162. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണനയുണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-9942-39996. കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ നാളെ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ നിലവിലുള്ള 3 ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും SSLC പാസ്സായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അപേക്ഷ നാളെ വൈകുന്നേരത്തിന് മുൻപ് കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ താൽക്കാലിക ഒഴിവിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-67-2-25-0377. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ, അട്ടകോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കാനുള്ള കൂടിക്കാഴ്ച ഈ മാസം 19 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 10-ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 25-45 മധ്യേ. കോളേജ് ഓഫ് കൊമേഴ്സ്

0: സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-3237-40.
0: ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 24:50. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. UPI വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
3: 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2,000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
4: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
2: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22nd പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ

0: കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആന്റ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പും ഉണ്ട്.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 163 റൺസ് എടുത്ത് അനായാസം ലക്ഷ്യം മറികടന്നു. 22 പന്തിൽ 57 റൺസ് നേടിയ മലയാളി താരം സഞ്ജു സാംസണാണ് ഇന്ത്യയുടെ ടോപ് സ്കോറർ. പരമ്പരയിലെ 3-ാമത്തെയും 3-ാം അവസാനത്തെയും മത്സരം നാളെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഹൂതി ആക്രമണ സാധ്യത കണക്കിലെടുത്ത് സൌദി അറേബ്യയിലെ മക്ക, ജിദ്ദ, തായിഫ് എന്നിവിടങ്ങളിൽ സിവിൽ ഡിഫൻസ് വിഭാഗം അടിയന്തര മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചു. ചെങ്കടലിലെ സൌദിയുടെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ യാൻബു ഉൾപ്പെടെയുള്ള 6 നഗരങ്ങളിലും മുന്നറിയിപ്പുകൾ നൽകുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ഗൾഫ് മേഖലയിൽ വാണിജ്യ കപ്പലുകളെയും നാവികരെയും ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ചെങ്കടലിലെ സംഘർഷ സാഹചര്യത്തിലും ഇന്ത്യ ആശങ്ക പ്രകടിപ്പിച്ചു. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കാണാതായ 5170 ആളുകൾക്കായുള്ള തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് ഇതുവരെ ആകെ 13,742 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റ് 26-നാണ് ദുരന്തം ഉണ്ടായത്. ഗാസയിലുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും ഉൾപ്പെടെ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രദേശത്ത് ഒരു തീവ്രവാദിയെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരാക്രമണത്തിൽ 1 കുട്ടിയടക്കം 2 ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. യമുന നദിയുടെ പുനരുജ്ജീവനത്തിനായി കിഷൌ ബഹുമുഖ അണക്കെട്ട് പദ്ധതിയുടെ കരാറിൽ 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഒപ്പുവച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി എന്നിവരാണ് ഒപ്പുവച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. യു പി ഐ

0: വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ. സമയം 7 കഴിഞ്ഞ് 35:20.
2: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ പെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ. ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ്, മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും ബുട്ടിക് കളക്ഷൻസ്, ആക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, പെരളശ്ശേരി. ഫോൺ 9778491941.
3: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200+ ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: യുവത്വം, ദീർഘായുസ് ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
5: 105 പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യവിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവവുമുള്ള സ്ഥാപനം
4: ഗ്ലോവേദ റിവൈവ് ആയുർ മെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074419074.
6: എഫ്എം ഡയറി തുടർന്ന് കേൾക്കാം. പാട്ടിൽ ഈ പാട്ടിൽ

മുഹമ്മദ് റഫിയുടെ ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ പിറന്ന വർഷമാണ് 1980. അതിൽ നിന്നും ഒരു ഗാനം. ചിത്രം ആപ്തോ ഐസേ നാ ഥേ. സംഗീതം നൽകിയത് ഉഷ ഖന്ന. ഗാനരചന നിത ഫാസിലി.

നിങ്ങൾക്കറിയാമോ, നാളികേര ഉൽപാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണെന്ന് നിങ്ങൾക്കറിയാമോ? നാളികേര ഉൽപാദനത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് മൂന്നാം സ്ഥാനമാണുള്ളത്. ഒന്നാം സ്ഥാനത്ത് ഇന്തോനേഷ്യയും രണ്ടാം സ്ഥാനത്ത് ഫിലിപ്പീൻസുമാണ്.

0: Science Cafe. കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരെ കുറിച്ച് ഗവേഷണം നടത്തുന്ന കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ സംസാരിച്ചത് കഴിഞ്ഞ ആഴ്ച കേട്ടല്ലോ. തുടർന്നുള്ള ഭാഗമാണ് ഇന്ന്.
1: ഡോക്ടർ കലേഷ് സദാശിവൻ. അപ്പൊ ഡോക്ടറെ പരിചയപ്പെട്ടു. ഡോക്ടർ അന്ന് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തോണ്ടിരിക്കുക. അങ്ങനെ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടു. അപ്പം നമുക്ക് ഒരുമിച്ച് ചെയ്താൽ എന്താണ്, അങ്ങനെ അവരുടെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ ഒരു എനിക്ക് തോന്നുന്നു ഒരു നാലോളം തുമ്പികളെ നമ്മൾ പുതുതായിട്ട് കണ്ടെത്തി. 2022 പീച്ചിയിൽ നിന്ന് അദ്ദേഹത്തിനാണ് ആദ്യം കിട്ടിയത്. നമ്മളത് ചർച്ച ചെയ്ത് അതൊരു പേപ്പറാക്കി പ്രോട്ടോസ്റ്റിക്ട് എന്ന് പറയും, നിഴൽ തുമ്പികൾ എന്ന് പറയും, സൂചിത്തുമ്പിയാണ്. സൂചിത്തുമ്പികളിലാണ് കൂടുതൽ സ്പീഷീസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിഴൽ തുമ്പികൾ എന്ന് പറയും, ഇരുട്ടിൽ ഇങ്ങനെ മറഞ്ഞിരിക്കുന്ന അധികം നിറവില്ലാത്തൊരു സാധനമുണ്ട്, കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോ അതിലൊരു ആനമല നിഴൽ തുമ്പി എന്ന് പറഞ്ഞിട്ട് പേര് കൊടുത്തിട്ട് നമ്മൾ ആനമലകളിൽ നിന്ന് കണ്ടെത്തിയുണ്ട്. അങ്ങനെ ഒരു സ്പീഷീസിനെ 2022 ഇറക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് കൊട്ടിയൂരിന് അടുത്ത് വെച്ചിട്ട് എന്റെ ഒരു സുഹൃത്തുണ്ട് ഡോക്ടർ വിഭു, നമ്മൾ ആ ഭാഗത്തൊക്കെ ഇങ്ങനെ പോവാറുണ്ട്. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് ഒരു തുമ്പിയെ കിട്ടി. അതാണ് പ്രോട്ടോസ്റ്റിക്റ്റ ഫ്രാൻസി എന്ന് പറയും, ഫ്രാൻസി നിഴൽ തുമ്പി. സെന്റ് തോമസ് എന്ന് റിട്ടയർഡ് സൂളജി പ്രൊഫസർ, കേരളത്തിൽ തുമ്പി പഠനങ്ങൾക്ക് തുടക്കം കുറിച്ച ആള്, അദ്ദേഹത്തിന് ബഹുമാനാർത്ഥം അങ്ങനെ ഒരു തുമ്പിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് മരപ്പൊത്തില് ആറളം വന്യജീവി സങ്കേതത്തിൽ നിന്നാണ് അത് നമ്മൾ കണ്ടെത്തുന്നത്. കേരളത്തിൽ പല ഭാഗത്തുണ്ട് ഈ മരപ്പൊത്തിൽ മുട്ടയിടുന്നത്. സാധാരണ വെള്ളത്തില് തോട്ടിലോ കുളങ്ങളിലും വയലിലൊക്കെ മുട്ടയിടുന്ന തുമ്പികളാണ് ഉള്ളത്.
2: ശുദ്ധജലം വേണമെന്നൊന്നുമില്ല,
1: ശുദ്ധജലം വേണമെന്നില്ല, ഒട്ടുമിക്കതും ശുദ്ധജലത്തിലാണ്. ചിലതിന് അല്പം ഉപ്പ് വെള്ളം അതിലും കുഴപ്പമില്ല, അഴുക്ക് വെള്ളത്തിലും മുട്ടയിടും. മെജോറിറ്റിയും ശുദ്ധജലത്തിൽ തന്നെ മുട്ടയിടും. എന്നാൽ ചിലതിന് ടൗണിലൊക്കെ ഓടയുള്ള വെള്ളത്തിലും മുട്ടയിട്ട്
2: പോകുന്ന
1: വെള്ളം മതി. വെള്ളത്തിലാണ് ഈ പരിപാടി മുഴുവനും, ജീവിതം മുഴുവനും വെള്ളത്തിലാണല്ലോ. മുതിർന്ന തുമ്പി മാത്രമേ വെള്ളത്തിന് പുറത്തേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങള്

0: മരപ്പൊത്തിൽ മുട്ടയിടുന്ന തുമ്പിനെ കണ്ടെത്തി. അതും ഒരു തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ തുമ്പിയാണ്, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള തുമ്പിയാണെന്നാണ് അത്രയും കാലം ധരിച്ചത്. അപ്പൊ ഞങ്ങൾ ഇതിനെക്കുറിച്ച് സംശയം തോന്നിയതുകൊണ്ട് വിശദമായി പഠനം നടത്തിയപ്പോഴാണ് പറഞ്ഞത് ഇത് അതൊന്നുമല്ല, ഇത് കേരളത്തിൽ മാത്രം കാണുന്ന, പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ഒരു പുതിയ സ്പീഷീസ് ആണ്. ഒരു റിട്ടയർഡ് പ്രൊഫസർ ഉണ്ട് കേരളത്തിലെ തുമ്പി പഠനത്തിൽ, വലിയ സഹായം ചെയ്യും ഡോക്ടർ അബ്രഹാം സാമുവേൽ, അദ്ദേഹത്തിന്റെ പേരാണ് കൊടുത്തത്, അബ്രഹാമി എന്നുള്ള സ്പീഷീസ് പേരാണ് കൊടുത്തത്. അപ്പൊ അങ്ങനെ ഒരു മൂന്നോളം സ്പീഷീസുകൾ നമ്മൾ ഒരുമിച്ച് ടീമായി വർക്ക് ചെയ്ത ശേഷം നമുക്ക് കണ്ടെത്തും. ഇതിപ്പോ നാലാമത്തെ സ്പീഷീസ് ആണ് നമ്മുടെ ടീം കണ്ടെത്തുന്നത്.
1: നാല് സ്പീഷീസിനെ കണ്ടെത്തി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ശ്രദ്ധ വരുന്നത്?
0: ഇതിനുവേണ്ടി കുറച്ച് സമയം ചെലവഴിക്കണം. എന്റെ സുഹൃത്തായ ഡോക്ടർ ആയാലും ശരി, നമ്മൾ ഈ ജോലിയിൽ നിന്നുള്ള ഒരു ചെറിയ റിലാക്സേഷനും, അത് മാത്രമല്ല ഒരു പാഷനും പ്രകൃതിയോടുള്ള താല്പര്യവും കൊണ്ട് നമ്മൾ ഫ്രീ സമയത്ത് ഒന്ന് ഇറങ്ങും എപ്പോഴും. ഇപ്പൊ ഞാൻ എന്റെ നാട്ടില് സ്കൂളില്ലാത്ത ശനി ഞായറുകളിൽ മഴയൊന്നും ഇല്ലെങ്കിൽ പതുക്കെ ഒന്ന് ക്യാമറയും നെറ്റൊക്കെ എടുത്ത് ഒന്ന് ഇറങ്ങും, വയലിലൂടെയൊക്കെ ഇങ്ങനെ പോയി നോക്കും.
1: ഈ നെറ്റിട്ടിതിനെ പിടിക്കും?
0: ആ നെറ്റിട്ടിട്ട് ഇതിനെ പിടിക്കും. പുതിയ ഇതൊക്കെ ആണെങ്കിൽ കണ്ടെത്തണമെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്താലൊന്നും പറ്റൂല, അതിനെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയേ പറ്റും.
1: അപ്പൊ ആ ഒരു പ്രോസസ് ഒന്ന് പറയാമോ? പക്ഷേ
0: അപ്പൊ നമ്മൾ പുറത്തു പോകുന്നു, മെയിൻ ആയിട്ട് ഉദ്ദേശം ഫോട്ടോഗ്രാഫിയാണ്. കുളങ്ങളും വയലുകളിലെല്ലാം പരിസരത്ത് പോയിട്ട് അവിടെ ഉണ്ടാവും, നമുക്കറിയാം ഏകദേശം ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇതിങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അത്ര സാധാരണ അല്ലാത്ത സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒന്ന് അടുത്ത് പോയി ഫോട്ടോ എടുത്തൊക്കെ നോക്കും. കാട്ടിനകത്തും പോയി, കാട്ടിന് പുറത്തും നമ്മൾ പറ്റാവുന്ന സ്ഥലത്തൊക്കെ മാക്സിമം പോകുന്നുണ്ട്. അപ്പൊ ഈ ഫീൽഡിൽ പോയിട്ടുള്ള പരിചയം കൊണ്ട് അത്ര പരിചയമില്ലാത്ത സാധനത്തിനെ കണ്ടാൽ നമ്മൾ വേഗം ഒന്ന് നിരീക്ഷിക്കും, ഉടനെ ഫോട്ടോ എടുത്തു. ശരി, ഹാൻഡ് ലെൻസ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഇനി അഥവാ കൂടുതൽ സംശയം തോന്നിക്കഴിഞ്ഞാൽ വേഗം തന്നെ അതിനെ പിടിച്ച് അതിൻ്റെതായ വയൽസ് ഉണ്ട് ചെറിയ പ്ലാസ്റ്റിക്കിന്റെ, അതിലേക്ക് ഇട്ട് വീട്ടിൽ കൊണ്ടുപോകും. ഞങ്ങൾ എല്ലാവരുടെ കയ്യിൽ, പഠിക്കുന്നവരുടെ കയ്യിൽ ഒരു ചെറിയ മൈക്രോസ്കോപ്പ് ഉണ്ട്. വലിയ തോതിൽ പഠിക്കാൻ വേണ്ടി നമ്മുടെ സംഘടനയ്ക്ക് തന്നെ അത്യാവശ്യം ലാബ് സൗകര്യമൊക്കെ തിരുവനന്തപുരത്തുണ്ട്. എന്റെ സുഹൃത്തു സർജനാണ്. അപ്പൊ ഞങ്ങൾ അനാട്ടമി നോക്കുന്നുണ്ട്, സ്വഭാവം നോക്കും. അപ്പൊ ഞങ്ങൾക്കൊരു അപൂർവ തുമ്പിയെ കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ പറ്റിയത് അങ്ങനെയാണ്. ഹിമാലയത്തിൽ കാണുന്ന അപൂർവ തുമ്പിനെ മൂന്നാറിൽ വെച്ച് കണ്ടെത്തിയത് അതിന്റെ സ്വഭാവം തന്നെയാണ്. അതുപോലെ സാധനം നമ്മുടെ നാട്ടും പുറത്ത് വയലിലുണ്ട്, ചുവന്ന നിറത്തിലൊരു തുമ്പിയുണ്ട്, അതിന്റെ അതേപോലെയാണ് ഈ സാധനം. ഫോട്ടോ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അടുത്തേക്ക് ചെല്ലുമ്പം ഇത് ഒരു തരത്തിലും അടുക്കാൻ വിടൂല, വളരെ വേഗം അത് മാറിപ്പോകും. ആ നമ്മളെ സാന്നിധ്യം മനസ്സിലാക്കി അത് വേഗം പോവാം. അപ്പൊ ഞാനത് അന്നേ ശ്രദ്ധിച്ചു, നമ്മളെ നാട്ടിൽ ഈ സാധനം വളരെ കോമൺ ആണ്. വയലിലൊക്കെ നമ്മൾ എത്ര എടുത്തു തന്നാലും ഒരു കുഴപ്പമില്ലാതെ ഫോട്ടോ എടുക്കാൻ പോസ് ചെയ്ത് തരുന്ന ഈ സാധനം. കാട്ടിൽ കാണുന്ന ഈ സാധനത്തിന് എന്താ, ഇതെന്താ നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ? ഞങ്ങളാണെങ്കിൽ ഡ്രസ്സൊക്കെ ആ രീതിയിൽ പച്ച ഫോറസ്റ്റിനകത്ത് ഇടുന്ന ആ കാമോഫ്ലാഷ് ചെയ്തിട്ട് ഡ്രസ്സും, അതായത് ബ്രൈറ്റ് കളറൊക്കെ ഈ ഇൻസെക്ടുകളെ ഓടിക്കും. നല്ല ഒന്നാം തരം കോമ്പൗണ്ട് ആയി ഉള്ള ആളുകളാണ്, നല്ല വിഷനാണ്, നല്ല ഇര പിടിക്കാൻ പറ്റുള്ളൂ, ചെറിയ അനക്കം പോലും മനസ്സിലാക്കാൻ പറ്റും. മൂന്നാറില് ചിന്നാറിൽ നിന്നാണ് ഇതിനെ ആദ്യം കാണുന്നത്. മറ്റു തുമ്പികളൊക്കെ അടങ്ങിയിരിക്കുമ്പോൾ ഇതിന്റെ അടുത്ത് പോകുമ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോലും സമ്മതിക്കാതെ ഓടിപ്പോകുന്നു. അത് കഴിഞ്ഞ് മൂന്നാറിലെ പല ഭാഗത്തും കണ്ടു. അപ്പൊ അന്നേ എനിക്കൊരു സംശയം തോന്നി, പറമ്പിക്കുളത്ത് ഇതുപോലെ കണ്ടപ്പോൾ ഞങ്ങൾ അതിനെ പിടിച്ചു, പെർമിഷനൊക്കെ ഉള്ളതുകൊണ്ട് പിടിച്ചു. മൈക്രോസ്കോപ്പിൽ വെച്ച് പ്രത്യുൽപാദന അവയവങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴാണ് ഇത് വ്യത്യാസമാണെന്ന് മനസ്സിലാവുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങളൊരു പേപ്പർ എഴുതി കൊടുത്തു. പക്ഷേ ഹിമാലയത്തിലും യൂറോപ്പിലൊക്കെ ഉള്ള മേഖലയിൽ കാണുന്ന സാധനം ഈ പശ്ചിമഘട്ടത്തിൽ എങ്ങനെ വന്നു എന്ന് ഇത് പേപ്പർ അയച്ചപ്പോൾ അവിടെയുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ഒരു വിശ്വാസം പോരായിക്ക് വന്നു. അപ്പോഴാണ് അവർ നമ്മളുടെ അടുത്ത തലത്തിലേക്ക് കടക്കാൻ പറഞ്ഞു. ഇപ്പം അടുത്ത കാലത്ത് ഡെവലപ്പ് ചെയ്ത് വന്നൊരു ഇതിന്റെ DNA പഠിക്കുക. DNA പഠനത്തിലൂടെ നമുക്ക് വ്യത്യസ്ത സ്പീഷീസുകൾ സാമ്യമുള്ളതാണോ വ്യത്യാസമുള്ളതാണോ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ വിശ്വാസം ഇതൊക്കെ ഇത് ചെയ്തതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ, നമ്മളാ രീതി ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പൊ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി തിരുവനന്തപുരത്തുണ്ട്. നമ്മൾ അവർക്കത് ഇതിന്റെ കുറച്ച് കാലങ്ങളെടുത്ത് അയച്ചു കൊടുത്ത് അതിന്റെ DNA അവർ പഠിച്ച് റിപ്പോർട്ട് തന്നു. ഞങ്ങൾ അതിന്റെ ട്രെയിനിങ്ങിലും ഇത് എങ്ങനെയാണ് തിരിച്ചറിയുക, DNA പഠനം വഴി ഈ സ്പീഷീസുകൾ തിരിച്ചറിയുന്ന ട്രെയിനിങ്ങിന് KFRI ഞാനും എന്റെ സുഹൃത്തായ ഡോക്ടർ കലേഷും കഴിഞ്ഞ വർഷം പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് റിസൾട്ട് അവർ തന്നത്, ഞങ്ങളത് പഠിച്ചു നോക്കുമ്പോൾ ആ DNAയിലും ഇത് വ്യത്യാസമുണ്ട്. അപ്പം ഒരു പ്രശ്നം വന്നു, ഈ സാധനം ഹിമാലയത്തിൽ കാണുന്ന സാധനമാണെങ്കിൽ അതും ഇതും തമ്മിൽ സാമ്യം വേണ്ടേ? അപ്പൊ ഹിമാലയത്തിലുള്ള സാധനമായിട്ട് വേണം താരതമ്യം. നമുക്ക് അന്നൊരു പ്രോജക്ട് ഉണ്ടായിരുന്നു ഞങ്ങളെ സംഘടനയ്ക്ക്, ജമ്മുവിലൊരു വന്യജീവി സങ്കേതത്തിലെ തുമ്പികളുടെ പൂമ്പാറ്റകളുടെയും പ്രോജക്ട്. എന്റെ സുഹൃത്തായ ഡോക്ടർ കലേഷ് അവിടെ പോയി ഒരു ഹിമാലയത്തിൽ നിന്നുള്ള ഒരു സാധനത്തിന് ജമ്മുന്ന് പിടിച്ചുകൊണ്ടുവന്നു, അതിന്റെ DNA ചെയ്തു. ഇത് രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ എക്സാക്ട് സെയിം. അങ്ങനെ ആ ഹിമാലയത്തിലുള്ള സ്പീഷീസ് പശ്ചിമഘട്ടത്തിൽ കാണുന്നു എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ആ ലെവലിലേക്ക് ഇപ്പം പഠനങ്ങൾ പോകുന്നുണ്ട്. അതായത് മോർഫോളജി ഉണ്ട്, അനാട്ടമി ഉണ്ട്, ബിഹേവിയർ ഉണ്ട്, പിന്നെ ഇപ്പം DNA മോളിക്കുലാർ സ്റ്റഡി അതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ രീതി അങ്ങനെ ഒരു ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്നാണ് പറയാം. എല്ലാ രീതികളും വേറെ എന്തൊക്കെ പറ്റുമോ അങ്ങനെയുള്ള എല്ലാം കൂടിയുള്ള ഇന്റഗ്രേറ്റഡ് മെത്തേഡാണ് ഇപ്പം ഫോളോ ചെയ്യുന്നത്. കാര്യം ചില കാര്യങ്ങൾ നോക്കണമെങ്കിൽ നമ്മൾ ആ ലെവൽ വരെ പോകേണ്ടി വരും. ഈ പാലോട്ടി എന്ന് പറഞ്ഞ സ്പീഷീസിന് വെറും മോർഫോളജി അനാട്ടമിയും കൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയിരുന്നു, അതിൽ വേറെ സംശയങ്ങളൊന്നും വന്നിട്ടില്ല, ആ ലെവലിലേക്ക് പോകേണ്ടി വന്നിട്ടില്ല. പക്ഷേ എന്റെ പഠനത്തിൽ PhD പഠനത്തിന്റെ ഭാഗമായി നമ്മൾ എല്ലാത്തിന്റെയും DNA കൂടെ പഠിച്ചു വെക്കും. നമ്മളങ്ങനെ ചെയ്തു വെച്ചാൽ ഇനി വരുന്ന ആളുകൾക്ക് താരതമ്യപ്പെടുത്താൻ എളുപ്പമാണ്. ഇല്ലെങ്കിൽ അവർ ഇതിനെയും തപ്പിയെടുത്ത് കൊണ്ടുപോയിട്ട് അതിന്റെ DNA പഠിച്ച് അവരുടെ കയ്യിലുള്ളത് കമ്പയർ ചെയ്യും, അങ്ങനെയുള്ള ലെവലിലേക്കൊക്കെ പോകേണ്ടി വരും. ഇങ്ങനെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ളവർക്ക് ഈസിയാണ് ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. പണ്ടൊന്നും അത്ര ഡെവലപ്മെന്റ് ഇല്ലല്ലോ. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. ചില ഘട്ടങ്ങളിൽ നമുക്ക് കുറച്ച് പ്രയാസം വരും.
1: പക്ഷേ ഈ തുമ്പികൾ പറക്കുന്നു പറയലേ, ഇതിന്റെ എത്ര മീറ്റർ ഉയരത്തിലൊക്കെ ഇത് പറക്കുന്നത്?
0: ചിലത് തറതുരപ്പിനോട് ചേർന്ന്, ഇപ്പൊ എന്റെ സ്പീഷീസുകളൊന്നും ഉയരത്തിലേക്ക് പോകില്ല. സൂചിത്തുമ്പികൾക്ക് അങ്ങനെ വല്ലാതെ ഉയരത്തിലേക്ക് പറക്കൂല അവർ.

0: അവര് നമ്മളെ ഒരു സമുദ്രപ്പിൽ കടന്നു പറക്കുമായി. ഈ കല്ലൻതുമ്പികൾ എന്ന് പറയുന്ന ആ ഡ്രാഗൺ ഫ്ലൈസ് വലുത് നല്ല ഹൈറ്റ് പോകും, ചിലതൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ മാത്രമേ കാണുകയുള്ളൂ, 1500 അടി 1600 അടിയിൽ മാത്രമേ കാണുകയുള്ളൂ. അങ്ങനെ ഉണ്ട് പറക്കൽ. സൂചിത്തുമ്പികൾ പൊതുവേ അധികം ഹൈറ്റിലോ അധികം വേഗത്തിലോ പറക്കൂല, അവർ കാറ്റിന്റെ ഇതിനനുസരിച്ചിട്ടാണ് മൈഗ്രേഷൻ പോലും നടത്തുന്നത്, അവർക്ക് ശക്തിയിൽ പറക്കാൻ പറ്റില്ല സൂചിത്തുമ്പികൾ. അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇതൊക്കെ ആദ്യം ബാധിക്കുക സൂചിത്തുമ്പികളെ. സൂചിത്തുമ്പികൾക്ക് അധികം ദൂരം പോകാൻ പറ്റില്ല. കല്ലൻതുമ്പികൾ അങ്ങനെയല്ല, ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ അവർക്ക് ഒരു ഭാഗത്ത് നിന്ന് വേഗം പറന്ന് ദൂരെയുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. പറക്കൽ സൂചിത്തുമ്പികൾ അധികം ഹൈറ്റിലൊന്നും പോവാതെ, പിന്നെ ദൂരം പറക്കുന്നത് കാറ്റിന്റെ ഇതിനനുസരിച്ച് മൈഗ്രേഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ കാറ്റിനനുസരിച്ചേ പോകുള്ളൂ. അവർക്ക് ശക്തി കുറവല്ല, ചിറകിനൊന്നും അധികം ശക്തിയില്ല, ശരീരം വളരെ മെലിഞ്ഞത്, അങ്ങനെയാണ് അതിന്റെ അവസ്ഥ.
1: മാഷിപ്പോ ഗവേഷണം ചെയ്യുന്നത് ചേരാ ചിറകൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചാണല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാഗത്തേക്ക് പോയത്?
0: നമുക്കറിയാലോ തുമ്പികൾ രണ്ട് വിഭാഗത്തിലാണ് വരുന്നത്, ഒന്ന് കല്ലൻ തുമ്പികൾ ഡ്രാഗൺ ഫ്ലൈസും, ഒന്ന് സൂചി തുമ്പികൾ ഡാംസൽ ഫ്ലൈസും, മെലിഞ്ഞ ശരീരമുള്ള സ്ലോ ആയിട്ട് പറക്കുന്ന സാധനങ്ങൾ. അപ്പൊ ഈ സൂചിത്തുമ്പികളുടെ പ്രത്യേകത, അവര് വിശ്രമിക്കുമ്പോൾ ചിറക് എപ്പോഴും അടച്ചു വെച്ചിട്ടിരിക്കും, ചിറക് ശരീരത്തിന് മുകളിലേക്ക് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് അടച്ചു വെച്ചിരിക്കും. കല്ലൻ തുമ്പികൾ ചിറക് വിരിച്ചു വെച്ചിട്ടാണ് വിശ്രമിക്കുക. പക്ഷെ ഈ എന്റെ ഈ ഗ്രൂപ്പ് സൂചിത്തുമ്പികളാണെങ്കിലും അവര് വിശ്രമിക്കുമ്പോൾ ചിറക് തുറന്നു
1: വെച്ചായിരിക്കും,
0: അതാണ് ചേരാ ചിറകന്മാർ, ചിറക് ചേരൂല. അപ്പൊ അത് തന്നെ ഈ ഗ്രൂപ്പിനെ മറ്റ് സൂചിത്തുമ്പികളിൽ നിന്ന് വ്യത്യസ്തമാക്കും. ചേരാ ചിറകന്മാർ അഥവാ സ്പ്രെഡ് വിങ്സ് എന്ന് പറയുന്ന ഞാൻ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഗ്രൂപ്പില് കേരളത്തില് 3 ജനുസുകളുള്ളത്, ഇതൊരു കുടുംബമാണ്, ലെസ്റ്റഡേ എന്ന് പറയുന്ന ഒരു ഫാമിലി, ഒരു കുടുംബം. ആ കുടുംബത്തില് 3 ജനുസുകളുള്ളത്. ആ 3 ജനുസുകളിൽ ഒന്ന് ഇൻഡോലെസ്റ്റസ് എന്ന് പറയുന്ന ഒരു ജനുസാണ്, മറ്റൊന്ന് ലെസ്റ്റസ്, ഇപ്പൊ നമ്മളെ പുതിയ സ്പീഷീസ് വന്നതൊക്കെ അതിലാണല്ലോ. പിന്നെയുള്ളത് പ്ലാറ്റി ലെസ്റ്റസ് എന്ന് പറയുന്ന ഒരു ജനുസുമാണ്. അപ്പൊ ഈ 3 ജനുസിൽ സ്പ്രെഡ് വിങ്സ് അഥവാ ചേരാചിറകന്മാരുടെ ഞാൻ പറഞ്ഞ ആദ്യത്തെ ജനുസ് അവരിരിക്കുമ്പോൾ ചിറക് അടച്ചു വെച്ചായിരിക്കും, ആകെ കൺഫ്യൂഷനാണ്. അതായത് ചേരാചിറകന്മാർ എപ്പോഴും ചിറക് തുറന്ന് വെച്ചായിരിക്കുക. സൂചിത്തുമ്പികളിൽ വളരെ ഡിഫറെന്റ് ഗ്രൂപ്പാണ്. സൂചിത്തുമ്പികളൊക്കെ ചിറക് അടച്ചു വെച്ചിരിക്കുമ്പോൾ ചേരാചിറകന്മാർ ചിറക് തുറന്ന് വെച്ചിരിക്കുന്നു, അത് തന്നെ ഒരു മാറ്റമാണ്. ആ ചേരാചിറകന്മാരുടെ കൂട്ടത്തിൽ ഒരു ജനുസ് ചിറക് അടച്ചു വെച്ചിരിക്കും, ബാക്കി രണ്ട് ജനുസുകളും ചിറക് തുറന്ന് വെച്ചിരിക്കും. ഇപ്പൊ നമ്മൾ ഈ പാലോട്ടി ലെസ്റ്റസ് എന്ന് പറയുന്ന ഇതൊക്കെ ജനുസിലുള്ള എല്ലാം ചിറക് തുറന്ന് വെച്ചിരിക്കുക, കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്. പിന്നെ അതുപോലെ പ്ലാറ്റി ലെസ്റ്റസ് എന്ന് പറഞ്ഞ മറ്റൊരു ജനുസ് ഉണ്ട്, അതിൽ രണ്ട് സ്പീഷീസുകളുണ്ട്, അവരും ചിറക് തുറന്നു വെച്ചായിരിക്കും. അപ്പൊ ഈ ഒരു ചിറക് അടച്ചു വെച്ചിരിക്കുന്നതിനെ ഈ ഗ്രൂപ്പിൽ പെടുത്തിയത്, കുറച്ച് കാര്യങ്ങൾ ഇവരെ സാമ്യമുണ്ടെങ്കിലും ഈ ഒരു സ്വഭാവം വ്യത്യാസമാണ്. അപ്പൊ അതും ഒരു പ്രശ്നമാണ്. സൂചിത്തുമ്പികളിൽ ലെസ്റ്റസ് തന്നെ നമുക്ക് കേരളത്തിൽ പുതിയതടക്കം 7 സ്പീഷീസുകളുണ്ട്. അപ്പൊ ഇതിൽ തന്നെ മറ്റ് സ്പീഷീസുകൾ ഇനിയും ഉണ്ടോ, ഒളിഞ്ഞിരിക്കുന്നത്, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്ത കാര്യം, ഇതൊക്കെ തമ്മിൽ വളരെ സാമ്യമുള്ളതാണ്. സൂക്ഷ്മ പഠനം നടത്തിയാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ പലരും ചെയ്യുന്ന ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിൽ പുറമേ നിന്ന് കാണുന്ന പെട്ടെന്ന് കാണുന്നത് വെച്ച് പറയുന്നു, അത് പോരാ, ചിലതൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പം മൈക്രോസ്കോപ്പിൽ കയറ്റുകയോ ഉയർന്ന തലം പഠനങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതിന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്രൂപ്പുകളെ മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ടും നമ്മൾ വിദേശത്തുള്ള ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് പശ്ചിമഘട്ടത്തിലാണല്ലോ ഇത്രയും വൈവിധ്യം, ബയോഡൈവേഴ്സിറ്റി കൂടുതൽ, നിങ്ങളെ കേരളം ഉൾപ്പെടുന്ന ഭാഗത്ത് ഒരുമാതിരി. നമുക്കിപ്പോൾ 7 സ്പീഷീസ് ലെസ്റ്റസ് തന്നെയുണ്ട് ഇതുൾപ്പെടെ, മറ്റേതിൽ 2 ജനസിൽ ഈ 2 സ്പീഷീസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്പീഷീസുകളുണ്ട്, അപ്പോൾ ഇതിൽ ചിലതൊന്നും അധികം അറിയില്ല. ബ്രിട്ടീഷുകാർ അന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഗ്രൂപ്പിൽ. ഒന്നാമത് തുമ്പികൾ പലരും പറയുന്നത് ഒരു വിഷമമുള്ള ഗ്രൂപ്പാണ്, കാര്യം ഇത് പിടിക്കാൻ പോയാൽ അവിടെ നിൽക്കില്ലല്ലോ, ഓടിക്കളി. അപ്പോൾ ഉറുമ്പുകൾ പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്, കാര്യം ഉറുമ്പിനെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും, പിന്നെ നടക്കുവാണ്, അവരെ പിടിക്കാനായാലും എന്തിനും എളുപ്പമാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പാടാണ്. പിന്നെ ഇത് വിചാരിക്കുന്ന സമയത്ത് കാണില്ല, ഒരു 5 വർഷം മുമ്പേ കണ്ട ചില തുമ്പികളെയൊന്നും ഇപ്പൊ കാണാനില്ല. ഈ കാലാവസ്ഥാ വ്യതിയാനം, ഇപ്പോഴത്തെ ഈ ഫ്ലഡ് വന്നു, പിന്നെ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു, കാലാവസ്ഥയിലുള്ള മാറ്റങ്ങളൊക്കെ ഈ സൂചിത്തുമ്പികളെ ആദ്യം ബാധിക്കുന്നു.
1: എക്സ്റ്റിങ്ക്ട് ആവുമോ? പക്ഷേ
0: ആയിപ്പോയേക്കാം, നമുക്കിപ്പോ പഠനം നടത്തിക്കൊണ്ടിരിക്കും, ചിലതൊക്കെ ഭീഷണിയിലാണ്, എണ്ണത്തിൽ കുറഞ്ഞ് വന്നോണ്ടിരിക്കുവാണ്.
1: മൊത്തം
0: ബാധിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ സൂക്ഷ്മജീവികളെയൊക്കെ ഇത് വല്ലാതെ ബാധിക്കും. പിന്നെ ഇത് പഠനം പൂർണ്ണമല്ല, ഇപ്പോൾ നമുക്ക് ഇവിടെയുള്ള സ്പീഷീസുകൾ എത്രയാന്ന് പശ്ചിമഘട്ടത്തിൽ നിന്ന് അറിയില്ല. ഇതിനിടയിൽ എന്തൊക്കെ നശിച്ചു പോകുന്നു എന്നൊക്കെ ഉള്ളത് ഇത് പഠിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് ഇതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അതും പ്രത്യേകം ഇതിന്റെ കേരളത്തിലെ മൊത്തം വിതരണം പഠിക്കണം, എവിടെയൊക്കെ ഇത് കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ടോ. വളരെ ദീർഘകാലമുള്ള സ്റ്റഡി കൊണ്ടേ ഈ മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിതിന് എവിടെയൊക്കെ കാണുന്നുണ്ട്, ഇപ്പൊ കാണുന്നുണ്ടോ, കൊല്ലം കൊല്ലം സീസൺ സീസൺ ആയിട്ട് ഇത് പഠിച്ചുകൊണ്ടേ ഇരുന്നാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോ കുറെ വർഷമായി ചെയ്യുന്നുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ ഇപ്പോൾ ലെസ്റ്റഡെ കുടുംബത്തിൽപ്പെട്ട പ്ലാറ്റി ലെസ്റ്റസ് എന്ന് പറയുന്ന ഒരു ജനസ് ഉണ്ട്. ജാഫർ പാലോട്ടിയും കൂട്ടരും കൂടെ പഴയങ്ങാടി എന്നൊരു തുമ്പിയെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, പുതിയ സ്പീഷീസ്. കിരൺ എന്ന് പറഞ്ഞ മരിച്ചുപോയ ആളുടെ പേരിലാണ് പ്ലാറ്റി ലെസ്റ്റസ് കിരണി എന്നാണ് അതിന് പേര് കൊടുത്തത് അവർ. ഒരു 5 വർഷം 6 വർഷം മുമ്പേ കണ്ടെത്തിയത്. അതിന് ഞാൻ എന്റെ നാട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ 5 വർഷമായിട്ട് അതിലെ 2 സ്പീഷീസുകളുണ്ട്. ഇവർ കണ്ടെത്തിയ പുതിയ സ്പീഷീസും അതല്ലാതെ മുമ്പേ ഉള്ള വേറൊരു സ്പീഷീസ് ഉണ്ട്. ഈ 2 പ്ലാറ്റി ലെസ്റ്റസിലെ സാധനങ്ങളെയൊന്നും കഴിഞ്ഞ 5 വർഷമായിട്ട് തളിപ്രഭു ഭാഗത്ത് കാണാനില്ല. ഈ വർഷം വീണ്ടും അത് പ്രത്യക്ഷപ്പെട്ടു. 4 വർഷം

0: ക്ഷതയോടെ പോയത്. കണ്ണൂരിന്റെ ചില ഭാഗങ്ങളിൽ കല്യാശ്ശേരി ഭാഗത്ത്, കോലത്ത് വയൽ, കാട്ടാമ്പള്ളി ഭാഗത്തൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നിരീക്ഷിക്കുന്നവർ ചില കൊല്ലങ്ങളിൽ കാണും. അപ്പൊ ഇതിനൊക്കെ എന്താ സംഭവിക്കുന്നത്, എത്രത്തോളം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഇവരെ ബാധിക്കുന്നുണ്ട്, ഇവരെ എടുത്തേക്കാ പോകുന്നത്. കാര്യം നമ്മൾ എല്ലാ വീക്കെൻഡിലും ഇത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ചിലതിനെ കാണും, വളരെ അപൂർവമായിട്ടുള്ള ചില സാധനങ്ങൾ മുമ്പ് മഹാരാഷ്ട്രയിൽ കണ്ടെത്തിയ സാധനങ്ങൾ കേരളത്തിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് നമ്മുടെ തളിപ്പറമ്പിൽ നിന്ന് സൂചിത്തുമ്പികളാണ് കൂടുതൽ ഇങ്ങനെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. കല്ലൻതുമ്പികൾ പിന്നെയും അത്യാവശ്യം കാണുന്നുണ്ട്. ഇതൊക്കെ വളരെ സൂക്ഷ്മമായ പഠനങ്ങൾ നടത്തിയാലേ ഇതെന്താണ് ഇത് സംഭവിക്കുന്നത്, കൃത്യമായ കുറേ ദീർഘകാലത്തെ മോണിറ്ററിംഗ് ഒക്കെ വേണ്ടി വരും. ചെറാചിറകന്മാർ മറ്റ് ഗ്രൂപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യാസമാണ്. ഈ ചിറക് അടച്ചിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ചിറക് തുറന്നിരിക്കുന്ന ഗ്രൂപ്പുണ്ട്, പിന്നെ ഒരു ഫോട്ടോ വഴിയൊന്നും എല്ലാത്തിനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. വിശദമായ പഠനങ്ങൾ നടത്തിയാലേ ഇതിനുള്ളിൽ ഏതെങ്കിലും വേറെ സ്പീഷീസുകൾ ഒളിഞ്ഞിരിക്കുന്ന കാര്യം ഇനിയുണ്ട്. പശ്ചിമഘട്ടത്തിൽ കേരളം മാത്രമല്ലല്ലോ, മഹാരാഷ്ട്ര, ഗോവ മുതൽ ഇങ്ങനെ വരുവാണ്, മൂവ്മെന്റ് ഉണ്ടാവാം. തമിഴ്നാട്ടിൽ നിന്ന് ചില സ്പീഷീസുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് വരും, കർണാടകം വഴി മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്പീഷീസുകളൊക്കെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വരാം. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുമ്പ്.
1: ഈ ടോട്ടൽ നമ്മളിപ്പോ ചേരാചിറകന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ എത്ര സ്പീഷീസ് ഉണ്ടാവണം?
0: പുതിയ സ്പീഷീസ് അടക്കം നമുക്ക് 3 ജനുസുകളിലായിട്ട് 11 സ്പീഷീസുകളാണ് കേരളത്തിലുള്ളത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പം നിലവിൽ സൂചിത്തുമ്പി, കല്ലൻ തുമ്പിയും കൂടെ 192 സ്പീഷീസുകൾ കേരളത്തിൽ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടത് 192 സ്പീഷീസാണ്. അതിൽ 110 ഡ്രാഗൺ ഫ്ലൈസ് കല്ലൻ തുമ്പികളാണ്, 82 ഈ ഡാംസൽ ഫ്ലൈസ് സൂചിത്തുമ്പികളാണ്. അതിലാണ് നമ്മളെ 11 സ്പീഷീസ് ഈ ചേരാചിറകൻ അതിൽ വരുന്നുണ്ട്. ഈ പുതിയതടക്കം ഇതിൽ 82 പശ്ചിമഘട്ട പ്രദേശം, കേരളം മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന പശ്ചിമഘട്ടത്തിൽ മാത്രമേ കാണുള്ളൂ. അതിനെ ലോകത്ത് ഒരു സ്ഥലത്തും കാണില്ല. അതാണ് പശ്ചിമഘട്ടത്തിന്റെ ഇമ്പോർട്ടൻസ്. തുമ്പികളെ വൈവിധ്യത്തിന്റെ കാര്യത്തിലും ഈ അപൂർവതയുടെ കാര്യത്തിലും കേരളം വളരെ നമ്പർ 1 നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള അത്ര സ്പീഷീസ് നമ്മുടെ ഈ ദക്ഷിണേന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തുമ്പികളിലില്ല. ഓരോ സ്പീഷീസിനും പ്രകൃതിയിൽ സ്ഥാനമുണ്ട്.
2: കേരളത്തിലെ സൂചിത്തുമ്പികളിലെ ചേരാചിറകന്മാരുടെ പ്രത്യേകതകൾ നമുക്കായി പങ്കുവച്ചത് കോഴിക്കോട് നടക്കാവ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ജന്തുശാസ്ത്ര അധ്യാപകൻ വിനയൻ പി നായർ, കൂടെ മീര ആറിയു. സയൻസ് കാഫെ സമാപിക്കുന്നു.
3: ആകാശവാണി കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
3: റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. കണ്ണൂരിലൂടെ കടന്നുപോകുന്ന എല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുകയാണ്.
7: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
5: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
8: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
9: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: യുവത്വം, ദീർഘായുസ്, ആരോഗ്യം. കണ്ണൂരിൽ ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു.
11: 105 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കോഴിക്കോട് ആര്യവൈദ്യ വിലാസിനി വൈദ്യശാലയുടെ വിശ്വാസവും ചികിത്സാനുഭവവുമുള്ള സ്ഥാപനം
10: ഗ്ലോവേദ റിവൈവ് ആയുർമെഡി കോസ്മെറ്റിക് ക്ലിനിക് ആൻഡ് ട്രീറ്റ്മെന്റ് സെന്റർ, കണ്ണൂർ. ഫോൺ 9074-41-9074.
12: കണ്ണൂർ മിററും വിൻവിൻ കോർപ്പും ഒക്ടോബർ 9 കണ്ണൂരിൽ സംഘടിപ്പിക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ പാട്ടെഴുത്തിന്റെ 60 വർഷങ്ങൾ, ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ എന്ന പരിപാടിയുടെ ഭാഗമായി കോളേജ് തല ഗാനാലാപന മത്സരം സംഘടിപ്പിക്കുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സെപ്റ്റംബർ 25 മുൻപ് രജിസ്റ്റർ ചെയ്യുക. ഫോൺ 7025057778.
13: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
14: വിവാഹത്തിനും വിശേഷാവസരങ്ങളിലും മനോഹരമായി ഒരുങ്ങാൻ പെരളശ്ശേരിയിൽ തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, ട്രെൻഡിനൊത്ത ബ്രൈഡൽ ജ്വല്ലറി, ബ്രൈഡൽ വെയർ എന്നിവയുടെ ആകർഷകമായ കളക്ഷൻസ്, മിതമായ നിരക്കിൽ വാടകയ്ക്കും വിൽപ്പനയ്ക്കും ബുട്ടിക് കളക്ഷൻ.

0: അക്സസറീസ് എല്ലാം ഒരിടത്ത്. തുഷാലി ബ്രൈഡൽ സ്റ്റുഡിയോ, വില്ലേജ് ഓഫീസിന് എതിർവശം, പെരളശ്ശേരി. ഫോൺ 9778491941.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ എഫ് എം ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി 8 മണിക്ക് സമാചാർ പ്രഭ, തുടർന്ന് 8:15 മോർണിംഗ് ന്യൂസ് ഡൽഹിയിലെ.

0: 20s. Chasing a target of 160 runs, India comfortably reached 163 for 3 in 14.5 overs. Sanju Samson top scored with a blistering 57 off 22 balls, while Abhishek Sharma contributed 39 runs off 19 balls. Ishan Kishan remained unbeaten on 38 of 23 balls to guide India home. Earlier put into bat, Afghanistan posted 159 for 8 in the stipulated 20 overs. India had won the toss and elected to field. The third and final match of the series will be played at the same venue in Delhi tomorrow. India Meteorological Department has forecast heavy rainfall over Andaman and Nicobar Islands, Arunachal Pradesh, Assam, Meghalaya, Haryana, Chandigarh and Delhi today. Similar weather conditions also expected to prevail over Kerala, Mahe, Punjab, Sub-Himalayan West Bengal, Sikkim, Tamil Nadu, Puducherry and Karaikal for the day. Met Department said the thunderstorms and lightning conditions will continue over Bihar, Jammu and Kashmir, Ladakh, Jharkhand, Odisha and Rajasthan for the next 2 days. Similar weather conditions also expected to prevail over Andhra Pradesh, Chhattisgarh, Gujarat, Lakshadweep, Madhya Pradesh, Uttar Pradesh and Uttarakhand for today. World Ozone Day has been observed across the globe today. The day is dedicated to raising awareness about the crucial role of the ozone layer in safeguarding life on Earth. The theme for 2026 is Global Action for a Cooler Planet. The theme highlights the achievements of international cooperation in protecting the ozone layer. And now for a look at today's newspapers, it's over to Tanvi Khurana.
1: Thank you, Abhishek. India's global interests responsibilities have grown, says External Affairs Minister Jai Shankar, leads the statesman. India calls Pakistan's Masood Azhar reward move a gimmick, reports the Pioneer. On the Keshav multipurpose project, the Asian Age rides, 6 states sign pact with government over Yamuna rejuvenation. BJP plans NDA's show of strength on Modi's birthday, states the Asian Age. Meta to share reports on child safety with government agencies directly, informs the Hindu. And finally, on the Emmy Awards, Financial Express reports Widow's Bay swept the 78th Emmy Awards, setting a new comedy series record with 14 wins, including Best Comedy Series. The Pitt repeated as Best Drama, while Matthew Rhys and Gene Smart added historic acting milestones. And with that, it's back to you, Abhishek.
0: Thank you, Tanvi. And now, before we end the bulletin, the headlines once again. Government says there will be no charges at all for person-to-person UPI transactions, irrespective of amount transferred. Maharashtra government decides to provide soft loans to sugar mills to clear pending dues of farmers for 2025-26 crushing season. Delhi government decides to double monthly incentive for ASHA workers from 3,000 to 6,000 rupees to also build hostels for 10,000 students studying in colleges and universities across the national capital. India-US joint military exercise Youth Abhyas begins at Oli in Uttarakhand and Mahajan Field Firing Range in Rajasthan. New Zealand's parliament passes legislation to implement its free trade agreement with India. And in men's cricket, India beat Afghanistan by 7 wickets in the second T20 international to take unassailable 2-0 lead in the 3-match series. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കണ്ണൂർ. സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
3: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ചാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
4: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
5: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
4: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8

0: 9999581.
1: സംഗീതമാധുരി. പ്രിയ ശ്രോതാക്കളെ, സംഗീതമാധുരിയിൽ ഇപ്പോൾ മലയാളം ഗസലുകൾ കേൾക്കാം. ആദ്യം
2: ഗസലുകൾ പൂക്കുന്ന രാത്രി.
1: വാണിജ്യറാം പാടിയത് ഗസലുകൾ പൂക്കുന്ന രാത്രി.

0: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മാഷ്വേഡിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൗകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ?
1: പിന്നല്ലാതെ LIC ജീവൻ ഉത്സവം.
0: അപ്പൊ പോളിസിയിൽ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
1: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
0: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
1: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1st ₹30 crore, 2nd 1 crore.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: അടുത്തതായി ജയചന്ദ്രൻ പാടിയത് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ എന്നാരംഭിക്കുന്നു.

0: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2,500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
1: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
4: മലയാളം ഗസലുകളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഷഹബാസ് അമൻ പാടിയത് സജിനി സജിനി എന്നാരംഭിക്കുന്നു.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: അവസാനമായി ഗായത്രി പാടിയത് ഹേ ഗായക നിൻ വിരൽ തുമ്പിൽ എന്നാരംഭിക്കുന്നു.

വാണിജ്യറാം ജയചന്ദ്രൻ, ഷഹബാസമൻ, ഗായത്രി എന്നിവർ പാടിയ മലയാളം ഗസലുകളാണ് സംഗീതമാധുരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതമാധുരിയിനി നാളെ രാവിലെ 8:30. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഡൽഹിയിൽ ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവൺമെന്റ് ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കാൻ അടുത്ത മാസം 2 മുതൽ കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കാൻ വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ പ്രളയബാധിത ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തതോടെ പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 1399 ഉയർന്നു. കഴിഞ്ഞ മാസം 26 പ്രളയത്തിൽ കാണാതായ 5170 ആളുകൾക്കായി തിരച്ചിലും രക്ഷാപ്രവർത്തനവും സംയുക്ത സുരക്ഷാസേന ഇപ്പോഴും തുടരുകയാണ്. കന്നിമാസ പൂജകൾക്ക് ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി 1 നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദീടി നട തുറന്ന് ദീപം തെളിയിക്കും. കാസർഗോഡ് KCB മൈലാട്ടി സബ്സ്റ്റേഷൻ മുതൽ വിദ്യാനഗർ സബ്സ്റ്റേഷൻ വരെ 110 KV ലൈനിന്റെ ശേഷി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച 110 KV ലൈനിലൂടെ വൈദ്യുതി കടത്തിവിടുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും KCB അറിയിച്ചു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ 2 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യയ്ക്ക് 7 ജയം. ന്യൂഡൽഹിയിൽ അഫ്ഗാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 3 നഷ്ടത്തിൽ 163 റൺസ് നേടി മറികടന്നു. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി ആരംഭിക്കുന്നു. ആദ്യം മെയ്ഡ് ഇൻ USA എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ONV കുറുപ്പിന്റെ വരികൾക്ക് ഈണം പകർന്നത് വിദ്യാസാഗർ.

മെയ്ഡ് ഇൻ യു എസ് എ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനത്തെ തുടർന്ന് കാർത്തികും കൂട്ടരും പാടിയ പാട്ട് ചിത്രം ആദം ജോൺ. പാട്ടെഴുതിയത് ബി കെ ഹരിനാരായണൻ, സംഗീതം പകർന്നത് ദീപക് ദേവ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: അറ്റു മാറ്റു ശീലം മാറ്റു.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റു മാറ്റു ശീലം മാറ്റു. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിര

അടുത്ത ഗാനം വെള്ളം, ദ എസൻഷ്യൽ ഡ്രിങ്ക് എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ പാടിയത്. നിതീഷ് നടീരുടെ വരികൾ, ബിജിപാലിന്റെ സംഗീതം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015 0497295600.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: സർവം മായ എന്ന ചിത്രത്തിൽ സൂരജ് സന്തോഷ് പാടിയതാണ്. അടുത്ത ഗാനം മനു മഞ്ജിത്തിൻ്റെ വരികൾ, ജസ്റ്റിൻ പ്രഭാകരൻ്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
4: അടുത്ത ഗാനം സൂരജ്, സന്തോഷ്, നീളാരാജ് എന്നിവർ പാടിയത്. ചിത്രം വാഴ 2. PK ഹരിനാരായണന്റെ വരികൾ, പ്രവതീഷ് പ്രദീപിന്റെ സംഗീതം.

0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
0: കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
2: ഇന്ന് രാവിലെ 10:30 ഗാനലോകവീഥികളിൽ പുനഃപ്രക്ഷേപണം. 11 മണിക്ക് ഡോക്ടറോട് ചോദിക്കാം. 12:15 തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. KV ബിജലിയും സംഘവും അവതരിപ്പിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും

പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. ഉച്ചയ്ക്ക് 1 മണിക്ക് പല്ലവി അനുപല്ലവി, 2:15 തുറനാടകം, വൈകിട്ട് 5:15 തുടിപ്പാട്ട് കേൾക്കാം കെ കുമാരനും സംഘവും അവതരിപ്പിച്ചത്. 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം, കൂടാതെ കപ്പയും കാന്താരിയും. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ ആരോ ഒരാൾ, ചെറുകഥ റീജ മുകുന്ദൻ അവതരിപ്പിക്കുന്നു. തുടർന്ന് യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടി. രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. രാത്രി 9:30 ഡോക്ടർ എസ് അശ്വതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ രാജശ്രീ വയലിൻ, പാലക്കാട് മഹേഷ് കുമാർ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ മുഖർജിംഗ് ഇന്ന് രാത്രി 9:30. രാത്രി 10:30 നിശാസുരഭി, തുടർന്ന് അനുരാധ പൊതുവാൾ, പങ്കജുദാസ് എന്നിവർ പാടിയ ഗസലുകൾ രാത്രി 10:30. ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി തുടരുന്നു. ഈ ഗാനം ഞാൻ കർണൻ 2 എന്ന ചിത്രത്തിൽ ചിന്മയി ശ്രീപദ, അനുരാഗ് കുൽക്കർണി എന്നിവർ പാടിയത്, ബി കെ ഹരിനാരായണന്റെ വരികൾ, സി പി സാജന്റെ സംഗീതം.

അടുത്ത ഗാനം. മിന്നൽ മുരളി എന്ന ചിത്രത്തിൽ നാരായണി ഗോപൻ, മിഥുൻ ജയരാജ് എന്നിവർ പാടിയത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന ചിത്രത്തിൽ കെ എസ് ഹരിശങ്കർ, പൂർണിമ കണ്ണൻ എന്നിവർ പാടിയതാണ് ഈ ഗാനം. വിനായക് ശശികുമാറിന്റെ വരികൾ, വിഷ്ണു വിജയന്റെ സംഗീതം.

അടുത്തഗാനം മഞ്ജരി പാടിയത്, ചിത്രം ഗൃഹനാഥൻ. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, രാജാമണിയുടെ സംഗീതം.

അടുത്ത ഗാനം സാൾട്ട് മാംഗോട്രി എന്ന ചിത്രത്തിൽ ഹെഷാം അബ്ദുൾ വഹാബ് പാടിയത്. ഗാനം എഴുതിയത് അസ്ലം കൊടുങ്ങല്ലൂർ, സംഗീതം ഹെഷാം അബ്ദുൾ വഹാബ്.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: അടുത്ത ഗാനം എം ജി ശ്രീകുമാറും സുജാത മോഹനും ചേർന്ന് പാടിയത്. ചിത്രം നിത്യഹരിത നായകൻ. കലികയുടെ വരികൾ രഞ്ജിൻ രാജ്.

ഒരു ഗാനം കൂടി കേൾക്കാം. വൈഡൂര്യം എന്ന ചിത്രത്തിൽ സുജാതയും മധു ബാലകൃഷ്ണനും ചേർന്ന് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടേതാണ് വരികൾ, വിദ്യാസാഗരന്റെ സംഗീതം.

0: വൈഡൂര്യം എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണനും സുജാതയും ചേർന്ന് പാടിയ ഈ ഗാനത്തോടെ ഗാനാമൃതം ചലച്ചിത്ര ഗാന പരിപാടി സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ എഫ് എം പ്രധാന വാർത്തകൾ. ശക്തമായ സാമ്പത്തിക അടിത്തറയുടെ പിൻബലത്തോടെ ആഗോള വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക്. അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയും അന്താരാഷ്ട്ര സാമ്പത്തിക വികാസത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യവുമാണ് ഇന്ത്യയെന്ന് ക്ലാർക്ക് വിശേഷിപ്പിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്തിന് പുറത്ത് വിപണനം ചെയ്യാനും മിസോറാം ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി രക്ഷാ നിഖിൽ ഗഡ്സെ. ഇന്നലെ മിസോറാമിലെത്തിയ കേന്ദ്ര സഹമന്ത്രി മുതിർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുമായും കായിക സംഘടനകളുടെ പ്രതിനിധികളുമായും ചർച്ചകൾ നടത്തി. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് AI കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യകത OpenAI എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. ലയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, റിപ്പോർട്ടർ ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് പുലർച്ചെ പരിശോധന നടത്തിയത്. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി രണ്ടു മാസമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യക്കാലത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12 മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
1: ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സ്ത്രീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഹെപ്പറ്റൈറ്റിസ് എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചും സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജയ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: മാഡം, ഈ ഹെപ്പറ്റൈറ്റിസിന്റെ പകർച്ചാ രീതികളെ കുറിച്ച് ഒന്ന് പറയൂ.
2: പൊതുവെ അഞ്ചു തരത്തിലാണ് ഹെപ്പറ്റൈറ്റിസ് വൈറസ് എ ബി സി

0: ഡി ഇ അതിൽ എ ഇ ഒരു തരത്തിലുള്ള സ്വഭാവക്കാരും ബി സി ഡി കൂടുതൽ സിവിയർ ആയിട്ടുള്ള സ്വഭാവക്കാരുമാണ്. എ ഇ ജലത്തിൽ കൂടി പകരുന്നു, അത് കൂടുതൽ മൈൽഡ് ആയിട്ടുള്ള അസുഖം ആണ് ഉണ്ടാക്കുന്നത്. രോഗബാധിതന്റെ മലകണികകൾ വഴിയാണ് വൈറസ് മറ്റുള്ളവരിലേക്ക് ജലം, ഭക്ഷണം എന്നിവ വഴി എത്തുന്നത്. വ്യക്തി ശുചിത്വമാണ് പരമപ്രധാനം. ലോകത്തെ എല്ലാ സ്ഥലത്ത് ഫുഡും ഇപ്പോൾ കേരളത്തിൽ ലഭ്യമാണ്. സ്ട്രീറ്റ് ഫുഡ് തന്നെ, പാനിപൂരി, ബേൽപൂരി, അങ്ങനത്തെ ഒരുപാട് സാധനം എല്ലാം നമ്മൾ കഴിക്കുന്നതാണ്. അപ്പോഴാണ് ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യത ഇപ്പോൾ കൂടി വരുന്നത്. പണ്ട് ഈ കേരളത്തിൽ കാണുന്ന ഒരു അസുഖമല്ല, ഇപ്പോഴും ഈ തീർത്തുമില്ല എന്ന് തന്നെ പറയാം. ഒരുപാട് കാണുന്നുണ്ട്. ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ കഴുകിയോ എന്നറിയാൻ യാതൊരു മാർഗവും ഇല്ല. അതുകൊണ്ട് സാലഡ്സ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്നതാണ് സുരക്ഷിതം. ഇതുവഴി ടേപ്പ് വേം, ഹൈഡാറ്റഡ് സിസ്റ്റ് എന്നുള്ള അസുഖത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുന്നതാണ്. ഇനി ബി സി ഡി എന്ന് പറയുന്ന വൈറസ് രക്തത്തിൽ കൂടെയാണ് പകരുന്നത്. അണുബാധയുള്ള നീഡിൽ, ബ്ലഡ്, സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധം ഇവയിൽ കൂടിയാണ് പകരുന്നത്. ബി സി ഡി വൈറസ് അകത്ത് കടന്നാൽ 6 മാസത്തിലധികം കാലം അകത്ത് നിൽക്കാൻ സാധ്യത ഏറെയാണ്. അപ്പോൾ ക്രോണിക് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ലിവർ ക്യാൻസർ എന്നിവ വരാനും സാധ്യതയുണ്ട്.
1: മാഡം, ഒരു വ്യക്തിക്ക് ഹെപ്പറ്റൈറ്റിസ് ബാധിച്ചിട്ടുണ്ടോ എന്ന് തുടക്കത്തിൽ തന്നെ നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുക? ഇതിൽ പ്രകടമാകുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
0: അതായത് സിംപ്റ്റംസ്, അപ്പൊ പ്രോഡ്രോം എന്ന് പറയും. അതായത് ഇത് തുടങ്ങുന്നതിന് മുമ്പ് ഉള്ള കുറച്ച് ലക്ഷണങ്ങൾ, 2-3 ദിവസം ചെറിയ ഒരു പനി, ചെറിയ ക്ഷീണം, ശരീരവേദന, മൈൽഡായിട്ടുള്ള ജോയിന്റ് പെയിൻ, വിശപ്പില്ലാത്ത ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. പിന്നെ ചെറിയ ഓക്കാനം, കുറച്ച് ഛർദ്ദില്, അപ്പൊ എപ്പോഴും കിടക്കുന്നു 2-3 ദിവസം. അപ്പൊ ഇത് കഴിഞ്ഞാൽ നമ്മൾ അൺകോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസിനെ പറ്റിയാണ് ഈ പറയുന്നത്. ഇപ്പം അതിൽ ഈ 2-3 ദിവസം കഴിയുമ്പോൾ മഞ്ഞ കണ്ടു തുടങ്ങും. അപ്പോഴാണ് ആളിന് മനസ്സിലാവുന്നത്, ചിലപ്പോൾ രാവിലെ കണ്ണാടി നോക്കുമ്പോൾ കണ്ണ് മഞ്ഞയായിരിക്കും, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രം മഞ്ഞ കളർ കൂടുതൽ തോന്നും, അപ്പൊ നോക്കുമ്പോഴാണ്. പക്ഷേ മഞ്ഞ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള പ്രോഡ്രോമിലെ എല്ലാ സിംറ്റംസും മാറി ആളിന് നല്ല വിശപ്പ് വരും, ക്ഷീണം മാറും, മഞ്ഞപ്പിത്തം ഉള്ള മാത്രമേ കാണൂ, വിശപ്പൊക്കെ നല്ലോണം ഉണ്ടാവും. അപ്പൊ മഞ്ഞ പക്ഷേ പിന്നെ കുറച്ചൊന്ന് കൂടി 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ കുറയും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് സിവിയർ ആയിട്ട് വരുന്നത്. സിവിയർ ആയിട്ട് വരുന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാന്ന് വെച്ചാല്, 2-3 ദിവസം കഴിഞ്ഞിട്ട് ഈ പ്രോഡ്രോം ചിലർക്ക് കാണൂല, നേരെ മഞ്ഞപ്പിത്തമായിരിക്കും. മഞ്ഞപ്പിത്തം തുടങ്ങിയാലും ഓക്കാനവും ഛർദിലും മാറുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ അത് ഹോസ്പിറ്റലിൽ പോകണം, അടുത്തുള്ള നല്ല ഹോസ്പിറ്റലിലോ പോയിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ തന്നെയേ ബെറ്റർ ആവാൻ സാധ്യത കുറവാണ്. അതിന് നല്ല സപ്പോർട്ടും ചികിത്സയൊക്കെ ആവശ്യമുണ്ട്. നോർമൽ ലിവറിലാണ് ഇത് വരുന്നെങ്കിൽ ബെറ്ററായി തന്നെ ശരിയാവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. പക്ഷേ അടിസ്ഥാനപരമായി അണ്ടർലൈങ് ലിവർ ഡിസീസ് ഉണ്ട്, അതായത് മദ്യം ഉപയോഗിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വൈറസ് ഓൾറെഡി ബിഒ സിഒ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ഫാറ്റി ലിവർ, അല്ലെങ്കിൽ ആളിന് അമിത വണ്ണമുള്ള ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്മ്യൂണിറ്റിയെ ബാധിക്കുന്ന മരുന്ന് കഴിക്കുന്ന ആളാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ചില മരുന്നുകൾ ചില ആൾക്കാർ വെറുതെ വെളുക്കാനായിട്ട് മരുന്ന് കഴിക്കും, ജിമ്മിൽ പോയിട്ട് മസിൽ വെക്കാനായിട്ട് മരുന്ന്, സ്റ്റീറോയിഡ് എന്തെങ്കിലുമൊക്കെ വേറെ തരം മരുന്നുകൾ എന്ത് കഴിച്ചാലും അത് ലിവറിലാണ് ആദ്യം പോകുന്നത്, അത് അകത്ത് കടന്ന് അത് പ്രശ്നം ഉണ്ടാക്കുക. അപ്പം അങ്ങനത്തെ മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെയാണ് മഞ്ഞപ്പിത്തം വന്ന് വലിയ കൂടിയ രീതിയിൽ വരുന്നത്. ഇതൊന്നും ഇല്ലാതെ തന്നെ ചെറിയ കുട്ടികളും മഞ്ഞപ്പിത്തം വന്ന് കൂടാറുണ്ട്. അത് വൈൽഡ് ടൈപ്പ് ഓഫ് വൈറസ് എന്ന് പറയും. വളരെ ചുരുക്കം ഈ വൈറസിന്റെ വൈൽഡ് ടൈപ്പ് എന്ന്, അത് വന്നാലും ലിവർ ഫെയിലിയറിലേക്ക് പോകാം.
1: മാഡം, ഈ രോഗത്തിന്റെ സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയൂ.
0: കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കരള് ചുരുങ്ങാം, പിന്നെ അത് ഇതുപോലെ ഹെപ്പറ്റോ റീനൽ എന്ന് പറയും, അടുത്തുള്ള കിഡ്നിയെയും ബാധിക്കാം, പിന്നെ ഹെപ്പാറ്റിക് എൻകെഫലോപ്പതി എന്ന് പറയും ബ്രെയിനെ ബാധിക്കാം. ഇത് കൂടാതെ തന്നെ ക്യാൻസർ ഉണ്ടാവാം, ഞരമ്പില് ബ്ലോക്ക് ഉണ്ടാവാം, വയറിൽ വെള്ളം, പല പ്രശ്നങ്ങളും ഉണ്ടാവാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം. വൈറസ് വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലധികം കിടക്കുന്നു, ശരീരത്തിൽ കിടക്കുന്നു എന്നുണ്ടെങ്കിൽ അതിനെ ക്രോണിക് എന്ന് പറയും. എയ്ക്കും ഇക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി ആണ് ക്രോണിക് ആവാനുള്ള സാധ്യത കൂടുതൽ. അപ്പം നമ്മൾ മഞ്ഞപ്പിത്തം വന്ന് അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും പോയി എന്ന്. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, സിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം, അതുണ്ടോ ഇല്ലയോ. സാധാരണഗതിയിൽ സി വളരെ മൈൽഡായിട്ടാണ്, ചെറിയ മഞ്ഞപ്പിത്തേ കാണും, അറിയത്തില്ല. ബി അങ്ങനെയല്ല, നല്ല രീതിയിൽ മഞ്ഞപ്പിത്തത്തിൽ വരും. ചുരുക്കം ചിലത് സൈലന്റ് ആയിട്ടും വരും, അറിയാതെ കിടക്കും. ഈ ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ 95% ക്ലിയർ ആവും, 6 മാസം കഴിയുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും.

0: ആണെങ്കിൽ 5% മാത്രമേ ക്ലിയർ ആവും, 95% ആൾക്കാർക്കും അത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ ഇതിന്റെ സങ്കീർണതകൾ എന്തുകൊണ്ടാണ്, എന്തിനാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്? അത് വെറുതെ അല്ലേ തിരിഞ്ഞു നമ്മൾ ടെസ്റ്റ് ചെയ്ത്, നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കയ്യോ കാലോ മുറിഞ്ഞു, അപ്പൊ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയി. ഇപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണമെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് BCHIV ഇത് മൂന്നും നോക്കിയാലേ തിയേറ്ററിൽ അത് ചെയ്യൂ. അപ്പോഴാണ് കണ്ടുപിടിച്ചത് ശരി, അത് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയല്ല, അറിയാതെ അകത്ത് കിടക്കുന്ന പൂച്ച പാല് കുടിക്കുന്ന പോലെ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. അത് അകത്ത് കിടന്ന് കരള് പതിയെ പതിയെ ചുരുങ്ങി ചുരുങ്ങി മദ്യപാനികളെ പോലെയുള്ള സിറോസിസ് വന്നതിന് ശേഷം പിന്നെ വന്നിട്ട് നമുക്ക് അധികം ചികിത്സ അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനു മുമ്പ് ആദ്യമേ തന്നെ വന്ന് അതിന്റെ ടെസ്റ്റുകൾ ചെയ്യണം.
1: മാഡം, ഈ രോഗത്തിന്റെ പരിശോധനാ രീതികൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്, നമ്മളിപ്പോ ഒരുപാട് പേര് ഈ ഗൾഫിലൊക്കെ പോകാനുള്ള മെഡിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അയ്യോ ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ഹെപ്പറ്റൈറ്റിസ് സി പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിച്ച് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്, അവർ ഗൾഫിൽ പോകാറുമുണ്ട്. പിന്നെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ ചിലപ്പോൾ ലിവർ ഫംഗ്ഷൻ SGOT SGPT അല്ലെങ്കിൽ ബിൽറുബിൻ കൂടിയിരിക്കും, അപ്പോഴാണ് ഹെപ്പറ്റൈറ്റിസ് BC എന്തുകൊണ്ടാണ് ഈ ലിവർ ഫംഗ്ഷൻ കൂടിയെന്ന് നോക്കി അപ്പം അറിയുന്നു ഹെപ്പറ്റൈറ്റിസ് BC. പിന്നെ സ്കാൻ ചെയ്യുമ്പോൾ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ലിവറിൽ ചെറിയ ഫാറ്റി ലിവർ ഉണ്ട്, ഇല്ലെങ്കിൽ സിറോസിസിന്റെ തുടക്കമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ലിവറിൽ ഒരു ചെറിയ ഒരു ലീഷൻ കാണുന്നു, അപ്പോഴൊക്കെ നോക്കുമ്പോഴേ ഹെപ്പറ്റൈറ്റിസ് സി ഒക്കെ പോകും. പിന്നെ AFP എന്ന് പറഞ്ഞ ഒരു ട്യൂമർ മാർക്കർ നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് BC വന്നു കഴിഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ നിങ്ങൾ നിർബന്ധമായി ഡോക്ടർ പോയി കാണുകയും റുട്ടീനായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്യുക അത്യന്താപേക്ഷിതമാണ്.
1: മാഡം, ഈ രോഗം പിടിപെടാതിരിക്കുവാനായി സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
0: ഹെപ്പറ്റൈറ്റിസ് AE എന്നുള്ളത് ജലത്തിൽ കൂടെ വരുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന് ശുചിത്വം ഏറ്റവും പ്രധാനപ്പെട്ടത്. AE വാക്സിൻ ഉണ്ട്, അത് ഹെപ്പറ്റൈറ്റിസ് A മുമ്പ് നമ്മുടെ നാട്ടിൽ ഇല്ലായിരുന്നതാണ്, പക്ഷെ ഇപ്പം വരുന്നുണ്ട്. വൈൽഡ് വൈറസിൻ്റെ ഇത് വാക്സിൻ എടുക്കുന്ന എന്തുകൊണ്ട് പ്രതിരോധ ശേഷിക്ക് നല്ലതാണ്. പിന്നെ കേരളത്തിന് പുറത്തോട്ട് പോകുന്നവർക്ക്, പല കുട്ടികളും പഠിക്കാൻ പുറത്തോട്ട് പോകുമ്പോഴാണ് അവർ ഈ പാനിപ്പൂരി കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ റോഡ് സൈഡിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് പേര് വരാറുണ്ട്. ട്രെയിനിലിരുന്ന് ട്രെയിനിൽ കൊണ്ടുവരുന്ന സാധനം കഴിച്ചിട്ട് വളരെ അസുഖം കൂടിയൊക്കെ വരുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കേരളത്തിന് പുറത്തോട്ട് പഠിക്കാൻ പോകുമ്പോൾ തന്നെ നമ്മൾ അവരെ ഉപദേശിക്കുക, നമ്മുടെ അടുത്ത് വരുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ ഹെപ്പറ്റൈറ്റിസ് A, ചിക്കൻ പോക്സ്, ടൈഫോയിഡ് ഈ 3 വാക്സിൻ നിങ്ങൾ നിർബന്ധമായി എടുക്കണം എന്ന് പറയാറുണ്ട്. അപ്പം AE അതാണ്. പിന്നെ ഈ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു അസുഖമായിട്ട് കാണാറില്ല, പക്ഷേ ഇതുപോലെ കേരളത്തിന് പുറത്ത് ഹെപ്പറ്റൈറ്റിസ് ഇ ഉണ്ട്, ഈയുടെ വാക്സിൻ ഉണ്ട്, ചൈനീസ് വാക്സിനാണ്, വളരെ എക്സ്പെൻസീവാണ്. ഈ നമ്മൾ പ്രധാനമായിട്ടും നമുക്ക് ഡേഞ്ചർ ഉണ്ടാക്കുന്നത് പ്രഗ്നന്റ് വിമനാണ്. പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഹെപ്പറ്റൈറ്റിസ് ഇ ആ കുട്ടിയുടെ ശരീരത്തിൽ വളരെ വിചിത്രമായിട്ടാണ് പെരുമാറുന്നത്. മരണം വരെ സംഭവിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ് ഇ പ്രഗ്നൻസിയിൽ വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹെപ്പറ്റൈറ്റിസ് BE വാക്സിൻ നമ്മൾ എല്ലാവരും 2011 മുമ്പ് ജനിച്ച എല്ലാവരും HBSAG എന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ വാക്സിൻ 3 ഡോസ് ഉണ്ട്. ഫസ്റ്റ് ഡോസ് 1 മാസം, സെക്കൻഡ് ഡോസ് 1 മാസം, പിന്നെ 3rd ഡോസ് 6 മാസം കഴിഞ്ഞ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഇഫക്റ്റ്? നമ്മളെല്ലാവരും വീട്ടിലൊരു കുട വാങ്ങിച്ചു വെക്കുന്ന പോലെയാണ് ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിൻ എടുക്കുന്നത്. ബിക്കോസ് ആ വൈറസിന് കരൾ ചുരുങ്ങാനും ലിവർ ക്യാൻസർ ഉണ്ടാക്കാനും വരെ സാധ്യത ഉള്ള വൈറസാണ്. വൈറസല്ല ആ വാക്സിനുള്ളത്, പാർട്ടിക്കിൾ വാക്സിൻ എന്ന് പറയും, വൈറസിന്റെ ഒരു കോട്ട് മാത്രമാണ് അതിലുള്ളത്. അതുകൊണ്ട് അത് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഇൻഫെക്ഷൻ വരില്ല. പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉള്ള വാക്സിനാണ്, അത് നമ്മളെല്ലാവരും ടെസ്റ്റ് ചെയ്യുകയും എടുക്കുകയും വേണം. അത് നമ്മൾ ലിവർ ക്യാൻസറിൻ്റെ റിസ്ക് ഇപ്പം പല സ്ഥലത്തും കൂടി വരികയാണ്. അത് ഹെപ്പറ്റൈറ്റിസ് ബിക്ക് നല്ല പങ്കുണ്ട്. നമ്മൾ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ വളരെ പ്രൊട്ടക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ വാക്സിൻ എന്ന് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം, ഏത് കാര്യവും വരാതിരിക്കാൻ ഒരു വഴിയുണ്ടെങ്കിൽ നമ്മൾ അത് എപ്പോഴും അത് ചെയ്യണം. ഹെപ്പറ്റൈറ്റിസ് BE ആണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഹെപ്പറ്റൈറ്റിസ് ബി, നമ്മൾ ഇന്ത്യ മീസോ എൻഡമിക് കൺട്രി എന്നാണ് പറയുന്നത്. അതായത് 4 മുതൽ 8% ആൾക്കാർ, 100 പേരെ ടെസ്റ്റ് ചെയ്താൽ 4 മുതൽ 8 പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി പോസിറ്റീവ് ആയിരിക്കും. പലർക്കും അറിയാതെ കിടക്കുന്ന, അവർ പിന്നെ സിറോസിസ് ആയിട്ടോ രക്തം ചർദ്ദിച്ചിട്ടോ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, വയറിൽ വെള്ളം കെട്ടിയോ ഒക്കെ വരുമ്പോൾ പലപ്പോഴും കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. എന്നാൽ കാര്യമില്ല എന്നല്ല, വളരെ കുറച്ചേ ആ സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരെ നമ്മൾ നേരത്തെ തന്നെ എല്ലാവരെയും ഹോൾ കൺട്രി വാക്സിനേറ്റ്. തൈവാനിൽ ഇതുപോലെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. 25-30 വയസ്സുള്ള ആൾക്കാരിൽ 40% ലിവർ ക്യാൻസർ വെച്ച് മരിക്കാൻ തുടങ്ങിയ സമയത്ത് ഹോൾ കൺട്രി വാക്സിനേറ്റ് ചെയ്തപ്പോൾ ലിവർ ക്യാൻസർ എന്നുള്ള അസുഖം തന്നെ ഇപ്പം അവിടെ വളരെ കുറച്ചേ ഉള്ളൂ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് വാക്സിൻ. അത് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ കാര്യമാണ്. സിക്ക് വാക്സിൻ ഇല്ല, HIV പോലുള്ള ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്.

0: തീയാണ്, മാറിക്കൊണ്ടേയിരിക്കും വൈറസ്. അതിന് വാക്സിൻ ഇല്ല. എക്ക് വാക്സിൻ ഉണ്ട്, ഇക്ക് വാക്സിൻ ഉണ്ട്, ബിക്ക് വാക്സിൻ ഉണ്ട്. ഇതെല്ലാം എടുക്കാവുന്നതാണ്.
1: മാഡം, ഈ രോഗത്തെ ചെറുക്കുവാനായി സർക്കാർ തലത്തിൽ നൽകി വരുന്ന സേവനങ്ങളെ കുറിച്ചൊന്ന് പറയാമോ?
0: നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വളരെ വലിയ ലക്ഷ്യങ്ങൾ

0: ചെയ്യുന്നുണ്ട്. ഈ ടെസ്റ്റുകളെല്ലാം പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. PCR ടെസ്റ്റ് 2500 രൂപയുടെ ടെസ്റ്റും ഫ്രീ ആണ്, 6 മാസത്തെ ഒരിക്കൽ ചെയ്യുന്നുണ്ട്. അതുപോലെ ഹെപ്പറ്റൈറ്റിസ് സിയുടേത് 3 മാസം മുതൽ 6 മാസം വരെയാണ് അതിന്റെ ചികിത്സ. അത് 1 മാസം ഏകദേശം 10 മുതൽ 15000 രൂപ വരെയുള്ള മെഡിസിൻസ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. കൂടാതെ ടെസ്റ്റ് 3000 രൂപയുടെ ടെസ്റ്റ്, PCR ഫ്രീ, അല്ലാതെയുള്ള ടെസ്റ്റുകളും പബ്ലിക് ഹെൽത്ത് ലാബിൽ ഫ്രീ ആയി ചെയ്യുന്നുണ്ട്. ഇതിനുവേണ്ടി NVHCPക്ക് മാത്രമായിട്ടുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യാനും അതിന്റെ പേഷ്യൻസിന്റെ എൻട്രി രജിസ്റ്റർ ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനും ഇതിനുവേണ്ടി മാത്രം ഒരു പിയർ സപ്പോർട്ടറെയും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. അത്രയും ഇമ്പോർട്ടൻസിലാണ് ഗവൺമെന്റ് അതിനുവേണ്ടി ചികിത്സ ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി, അതിനുവേണ്ട എല്ലാ സഹായവും ചികിത്സയും നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
2: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടിനിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുകുകടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: അല്പസമയത്തിനകം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് VK സുരേഷ്. ശക്തമായ സാമ്പത്തിക അടിത്തറയുടെയും വികസിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക ശേഷിയുടെയും പിൻബലത്തോടെ ആഗോള വളർച്ചയുടെ അടുത്ത ഘട്ടത്തിന് നേതൃത്വം നൽകാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് വ്യക്തമാക്കി. ലോകത്ത് അതിവേഗം വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയും അന്താരാഷ്ട്ര സാമ്പത്തിക വികാസത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന രാജ്യവുമാണ് ഇന്ത്യയെന്ന് ക്ലാർക്ക് വിശേഷിപ്പിച്ചു. ഇന്ത്യയുടെ ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖലയെയും മികച്ച പ്രതിഭകളുടെ സാന്നിധ്യത്തെയും സാങ്കേതിക വിദ്യയിലെയും ഉൽപ്പാദന മേഖലയിലെയും അതിവേഗ പുരോഗതിയെയും അദ്ദേഹം പ്രശംസിച്ചു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് AI കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യകത OpenAI എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലാത്ത ഒന്നും പുറത്തിറക്കാതിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ ചെയ്യേണ്ടതെന്നും AIയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ ആവശ്യമില്ലെന്നും NVIDIA മേധാവി ജെൻസൺ ഹുവാങ്ങും അഭിപ്രായപ്പെട്ടു. 69th കോമൺവെൽത്ത് പാർലമെന്ററി കോൺഫറൻസിൽ പങ്കെടുക്കുന്നതിന് ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൌണിലെത്തിയ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാഷണൽ അസംബ്ലിയിലെയും നാഷണൽ കൌൺസിൽ ഓഫ് പ്രൊവിൻസസിലെയും ഉന്നത നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഹരിവംശിന്റെ നേതൃത്വത്തിൽ ഇന്ത്യൻ പാർലമെന്ററി സംഘവും സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ 32 നിയമസഭാ പ്രിസൈഡിംഗ് ഓഫീസർമാരും 18 സെക്രട്ടറിമാരുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താൻ ആയിട്ടില്ല. സംയുക്ത സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇതുവരെ 13742 പേരെ രക്ഷപ്പെടുത്തിയതായി നേപ്പാളീസ് അധികൃതർ അറിയിച്ചു. ഗാസയിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 5 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. 2 കുട്ടികളും ഒരു ഹമാസ് സായുധ കമാൻഡറും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനം അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി

വി.ഡി. സതീശൻ അറിയിച്ചു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായാണ് 40-ൽ അധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മപദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 1-ൽ അധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിങ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് വി.ഡി. സതീശൻ വ്യക്തമാക്കി. പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, റിപ്പോർട്ടർ ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു പരിശോധന. പരിശോധനയുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരുടെ ഫോൺ ഉൾപ്പെടെ പിടിച്ചുവച്ചതായി ചാനൽ മാധ്യമപ്രവർത്തകർ ആരോപിച്ചു. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ തൃക്കാക്കര ACP ബിജോയ് ചന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു കളമശ്ശേരി ആസ്ഥാനമായ ചാനലിൽ പരിശോധന. സംഭവത്തിൽ പ്രതിഷേധിച്ച് കേരള പത്രപ്രവർത്തക യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസ് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. മാലിന്യരഹിത പുതുയുഗ കേരളത്തിന് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കൈയോടുകൈ ക്യാമ്പയിനും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിനും നാളെ തുടക്കമാകും. 1 മാസത്തെ ക്യാമ്പയിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും വിപുലമായ ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. ആറന്മുള വള്ളസദ്യക്കാലത്തിന് ഇന്ന് സമാപനമാകും. ആറന്മുള പള്ളിയുടെ സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യക്കാലം. ഉച്ചയ്ക്ക് 12 മന്ത്രി PC വിശ്വനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. MLA മാരായ അബിൻ വർക്കി, പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുക്കും. രാസലഹരികൾക്കെതിരെ എന്ന പോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57 ഗ്രാം MDMA യുമായി 4 യുവാക്കളെ കൊല്ലം നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് രാത്രി പോലീസ് പിടികൂടി. വാളത്തുങ്കൽ സ്വദേശി റഫീഖ്, ഇരവിപുരം സ്വദേശി അൽത്താഫ്, പോളയത്തോട് സ്വദേശി ഹാസിഫ്, മാടൻനട സ്വദേശി അഭിജിത്ത് എന്നിവരാണ് കൊല്ലം വെസ്റ്റ് പോലീസും ഡാൻസാഫും സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്നും MDMA എത്തിച്ച് ചില്ലറ വിൽപ്പന നടത്തുകയാണ് പ്രതികളുടെ രീതിയെന്ന് പോലീസ് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ രാസലഹരിയുമായി യുവതിയുൾപ്പെടെ 2 പേരെ കൊച്ചി സിറ്റി പോലീസ് പിടികൂടി. കോട്ടയം മരങ്ങാട്ടുപള്ളി സ്വദേശി ജോസഫ്, തൃശൂർ വെള്ളറക്കാട് സ്വദേശിനി ഫർസാന എന്നിവരെയാണ് 13 ഗ്രാമോളം MDMA യുമായി ഡാൻസാഫ് സംഘം പിടികൂടിയത്. പ്രതികളിൽ നിന്നും മൊബൈൽ ഫോണും ത്രാസും സിപ്ലോക്ക് കവറുകളും പിടികൂടി. സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ രാസലായനിയിൽ മുക്കി സ്വർണം തട്ടുന്ന ഇതര സംസ്ഥാനക്കാരായ 2 പേർ കൊല്ലം ചവറയിൽ പിടിയിലായി. ബീഹാർ സ്വദേശി ദിനേശ് സഹ, സച്ചിൻകുമാർ സഹ എന്നിവരാണ് പിടിയിലായത്. വീടുകളിലെത്തി ചെമ്പുപാത്രങ്ങൾ, നിലവിളക്ക് എന്നിവ വെളുപ്പിച്ച് നൽകിയ ശേഷം സ്ത്രീകളെ കബളിപ്പിച്ച് സ്വർണ്ണാഭരണങ്ങൾ വെളുപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് വാങ്ങിയാണ് രാസലായനിയിൽ മുക്കി ഇവർ സ്വർണം തട്ടുന്നത്. കോഴിക്കോട് തിരുവമ്പാടി ആനക്കാംപൊയിൽ കാലമ്പാറ തൂക്കുപാലത്തിന് താഴെ ഇരുവഞ്ഞിപ്പുഴയിൽ കാണാതായ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം കിഴിശ്ശേരി സ്വദേശിനി ജസ്നയാണ് മരിച്ചത്. മുക്കം അഗ്നിരക്ഷാസേനയും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്.
കോഴിക്കോട് ജില്ലയിൽ വർദ്ധിച്ചുവരുന്ന ക്യാൻസർ രോഗത്തെ ഇല്ലാതാക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ ജീവകാരുണ്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ക്യാൻസർ കെയർ സൊസൈറ്റിയും മാവൂർ ഗ്രാമപഞ്ചായത്തും

0: ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓങ്കോളജി വിഭാഗം മേധാവി ഡോക്ടർ അജയകുമാർ ക്ലാസ്സിന് നേതൃത്വം നൽകി. ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ ജി മാരാരുടെ സ്മരണയ്ക്കായി കണ്ണൂർ പയ്യാമ്പലത്ത് നിർമ്മിച്ച മാരാർജി സ്മൃതിമണ്ഡപം നാളെ രാവിലെ പാർട്ടി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിക്കാനായി നിർമ്മിച്ച മാരാർജിയുടെ പ്രതിമ ഉൾപ്പെടുന്നതാണ് സ്മൃതിമണ്ഡപം. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം തുടങ്ങുക. ഈ മാസം 27 സമാപിക്കുന്ന ഒളിമ്പ്യാഡിൽ ലോക ചാമ്പ്യൻ ഡി ഗുകേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗേസി, മലയാളി താരം നിഹാൽ സരീം എന്നിവരാണ് പുരുഷ ടീമിൽ. വനിതകളിൽ കൊനേരു ഹംപി, ദിവ്യ ദേശ്മുഖ്, ആർ വൈശാലി, വന്ദിക അഗർവാൾ, സബിത ശ്രീ എന്നിവരാണ് ഇന്ത്യയുടെ ടീം അംഗങ്ങൾ. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. പുരുഷ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് കെ സി എ അറിയിച്ചു. ഈ മാസം 24 പരമ്പരയിലെ ആദ്യ മത്സരം. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11 കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട് കെ എസ് ഇ ബി മൈലാട്ടി സബ്സ്റ്റേഷൻ മുതൽ വിദ്യാനഗർ സബ്സ്റ്റേഷൻ വരെ 110 കെ വി ലൈനിന്റെ ശേഷി ഉയർത്തും. ഇതുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച 110 കെ വി ലൈനിലൂടെ വൈദ്യുതി കടത്തിവിടുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കെ എസ് ഇ ബി അറിയിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നിയൊന്നായ നാളെ രാവിലെ 5 പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിൽ ഉണ്ണിമനോനും സിതാരയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാൻ ഈണം പകർന്നത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.

ഗാനലോക വീഥികളിൽ മലയാള സിനിമാ സംഗീതത്തിന്റെ അനുക്രമ ചരിത്രവും വികാസവും പരിണാമവും വിശദമായി അവലോകനം ചെയ്യുന്ന ഈ പരമ്പര ഇപ്പോൾ 1961 ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന ചിത്രത്തിൽ എത്തിനിൽക്കുകയാണ്. ശബരിമല ശ്രീ അയ്യപ്പന്റെ ഐതിഹ്യവും ശബരിമല ക്ഷേത്രോൽപത്തിയും പ്രതിപാദിക്കുന്ന ഈ സിനിമ മലയാളത്തിലെ ആദ്യത്തെ ക്ഷേത്ര മഹാത്മ്യ ചിത്രം കൂടിയാണ്. ചിത്രത്തിന്റെ ഗാനവിഭാഗത്തിലേക്ക് ഇനി നമുക്ക് കടന്നു ചെല്ലാം. ഗാനരചന അഭയദേവ്, സംഗീതം SM സുബയ്യ നായിഡു.

0: ഇരിക്കുന്നത് കൊച്ചി സ്വദേശിയായ ഗായകൻ ഗോകുലപാലൻ. 1952 അമ്മ എന്ന ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്തെത്തിയ ഗോകുലപാലൻ പിന്നീട് ലോകനീതി, പൊൻകതിർ തുടങ്ങിയ ചിത്രങ്ങളിൽ പാടിയിട്ടുണ്ട്. യശശരീരനായ ഗായകൻ ഗോകുലപാലന്റെ ഓർമ്മകൾ.
1: ഞാൻ ചെറുപ്പത്തിൽ തന്നെ എന്റെ ഐ സ്റ്റാർട്ടഡ് മൈ മ്യൂസിക് കരിയർ പഠിത്തം 5 വയസ്സിൽ തുടങ്ങി. ക്ലാസിക്കൽ അധികം പഠിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും ഈ ഹരികഥ, അന്നൊക്കെ അതാണ് ഹരികഥ പഠിച്ച ഒരു മൂന്നാല്, ഞാനും എന്റെ രണ്ട് സിസ്റ്റേഴ്സും, മാലതി രാമവർമ്മ, ഭാനുമതി, അവര് മരിച്ചുപോയി, എന്റെ മൂത്ത രണ്ട് ചേച്ചിമാര്, അങ്ങനെ ആണ് ഞങ്ങളെ ഇത് തുടങ്ങണത്. പിന്നെ അങ്ങനെ കോളേജിൽ പോയി ഞാൻ ഐ അച്ചീവ് സോ മെനി മെഡൽസ് പ്രൈസസ് ഇവിടെയുള്ള കോമ്പറ്റീഷനൊക്കെ. ഗേൾസ് ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ആദ്യം. അന്ന് അവിടുത്തെ കോമ്പറ്റീഷന് എന്റെ സിസ്റ്റേഴ്സും വേറെ പ്രായമായിട്ടുള്ളവർ അവരൊക്കെ ഒപ്പം പാടി. ഐ ഗോട്ട് ദി ഫസ്റ്റ് പ്രൈസ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്. പിന്നെ പല പല പ്രോഗ്രാം, അവസാനം ഞാൻ ക്ലാസിക്കൽ വിട്ടതാണ്. മഹാരാജ് കോളേജില് സർ കെ രാവുണ്ണി മേനോൻ മെമ്മോറിയൽ ഗോൾഡ് മെഡൽ, അത് വാങ്ങാനായിട്ട് ഐ റിഫ്രഷ് മൈ ട്രെയിനിങ് ഇൻ ക്ലാസിക്കൽ. ഒരു വിശ്വാഭാരം ഉണ്ടായത് അങ്ങോട്ടാ പഠിപ്പിച്ച്, അത് പഠിച്ച് അവിടെയും കിട്ടി ഐ ഗോട്ട് ദി ഗോൾഡ് മെഡൽ. പിന്നെ ക്ലാസിക്കല് അധികം ഇല്ല പ്രോഗ്രാം, ഒന്ന് രണ്ട് പ്രോഗ്രാം പോയി. പിന്നെയാണ് ഫിലിം ലൈനിൽ, അതും യാദൃശ്യമായിട്ടായിരുന്നു. ഒരു 4-5 പടത്തിൽ പാടി, അതോടുകൂടി ഐ ഗോട്ട് എ ജോബ്, ഐ ഗോട്ട് മാരീഡ്, എല്ലാം പെട്ടെന്നായിരുന്നു. 1961 വാസ് മൈ ലാസ്റ്റ് ഫിലിം. അന്ന് ഞാൻ എവിടെ ഒരു ഓഡിറ്റ് ഫേമിൽ വർക്ക് ചെയ്യാണ്. അപ്പോഴാണ് കോയമ്പത്തൂരിൽ നിന്ന് എനിക്ക് കോള് വരുന്നത് അയ്യപ്പൻ. വളരെ ചുരുക്കം പടങ്ങളേ ആയിരുന്നുള്ളൂ, ഉള്ളതെല്ലാം ഒരുമാതിരിയൊക്കെ ഹിറ്റായിരുന്നു. പ്രീമിയറിൽ ഞാൻ 1962 ജോയിൻ ചെയ്തു. 1961 വാസ് മൈ ലാസ്റ്റ് ഫിലിം.
0: ഇനി ഗാനത്തിലേക്ക്.

സന്താന ലബ്ധിക്കായി ശിവപൂജ നടത്തുന്നതിനിടെ പന്തളം റാണി പാടുന്നതായി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു ശിവഭക്തിഗാനം ചിത്രത്തിലുണ്ട്. മലയാളം പതിപ്പിലെ ഗാനം പാടിയത് രാധ ജയലക്ഷ്മിയാണ്. ഈ ഗാനം ലഭിച്ചിട്ടില്ല. എന്നാൽ തമിഴ് പതിപ്പിലെ ഗാനം ലഭിച്ചിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. പന്തളം രാജ്ഞിയായി ഗാനരംഗത്തുള്ളത്

കുട്ടികളില്ലാതെ സങ്കടപ്പെട്ടിരുന്ന പന്തളം റാണി കാട്ടിൽ നിന്ന് കിട്ടിയ മണികണ്ഠനെ കൊട്ടാരക്കെട്ടിനകത്ത് താലോലിച്ചു പാടുന്ന ഗാനം. ഗാനം ആലപിക്കുന്നത് പി ലീല.

0: മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിൽ സ്വന്തം പുത്രനെ പോലെ കളിച്ചു വളരവേ റാണി ഒരാൺകുട്ടിക്ക് ജന്മം നൽകി. കുട്ടിക്ക് രാജരാജൻ എന്ന് പേരിട്ടു. പേരിടൽ ചടങ്ങിനോടനുബന്ധിച്ച് കൊട്ടാര നർത്തകിമാരുടെ വക ആട്ടവും പാട്ടും തകൃതിയിൽ നടക്കുകയാണ്. കേരളീയ ഗ്രാമീണ സംഗീത സഞ്ചികയിൽ നിന്നുള്ള കുറത്തിപ്പാട്ടിന്റെയും കുമ്മിയടിപ്പാട്ടിന്റെയും സ്വാധീനം വ്യക്തമായി പ്രതിഫലിക്കുന്ന ഈ സംഘഗാനത്തിന് നേതൃത്വം നൽകിയത് പിൽക്കാലത്ത് കോട്ടയം ശാന്ത എന്ന പേരിൽ അറിയപ്പെട്ട പ്രശസ്ത നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ കലാകാരിയാണ്.
1: ആ പഠിത്തം കഴിഞ്ഞ് പഠിക്കാനൊക്കെ ഞാൻ പഠിക്കുകയായിരുന്നു. പക്ഷെ എന്റെ അച്ഛന് പാട്ടും ഡാൻസും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അച്ഛനപ്പോൾ തന്നെ വീട്ടിലെ ഇങ്ങനെ സാറുമാരെ കൊണ്ടുവരിക, പാട്ട് പഠിപ്പിക്കുക, ഡാൻസ് പഠിപ്പിക്കുക. കുഞ്ഞിലെ ഞാൻ നന്നായിട്ട് പാടും. മവേലിക്കര രാമനാഥൻ സാറ്, പ്രഭാരവണ സാറ്, ഇങ്ങനെ കുറേ ബഹോദരന്മാർ വീട്ടിൽ വരികയും ഡാൻസ് മാസ്റ്റേഴ്സും നടനും ഗോപിനാഥ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനൊക്കെ വീട്ടിൽ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനും എൻ്റെ സിസ്റ്ററും നന്നായിട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് ഞാൻ കഥകളി കയറുന്നായിരുന്നു, അതവിടെ കഥകളി പഠിച്ചു. അങ്ങനെ എൻ്റെ ഒരു സ്വന്തം പ്രയത്നത്താൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ കലകൾ അഭ്യസിക്കുകയും പഠിക്കുകയും. പഠിത്തത്തിന് മോശമല്ലായിരുന്നു. SLC വരെ പിന്നെ കൊടമാളൂർ ഹൈസ്കൂളിൽ പഠിച്ചു. അപ്പോഴൊന്നും ഈ സിനിമയെന്നോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. സിനിമ എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നാടകം എന്താന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ ഡാൻസും പാട്ടും ഒക്കെ ഇഷ്ടമാണ്, നന്നായിട്ട് പാടും. കൊച്ചിലെ ചില അമ്പലങ്ങളിലൊക്കെ അച്ഛൻ കച്ചേരി കൂട്ടിക്കൊണ്ടുപോകും, ചെറിയ ചെറിയ പാട്ട് കച്ചേരി. അതിനൊക്കെ പോകും, നന്നായിട്ട് പാടും. അന്നൊക്കെ നല്ല അഭിപ്രായവുമായിരുന്നു എല്ലാവർക്കും.
0: യശശരീരയായ കോട്ടയം ശാന്തയുടെ ഇതുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ.
1: അങ്ങനെ ഞാൻ SLC പാസ്സായി. SLC പാസ്സായപ്പോൾ പാട്ടുപഠിത്തമൊക്കെ ഉണ്ട്, കുമരകൻ ഭാസ്കരൻ മേനോൻ സാറെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പുള്ളി ഇങ്ങനെ പഠിപ്പിച്ച് അപ്പൊ എനിക്ക് അക്കാഡമിയിൽ പോയി പഠിക്കാം എന്നൊരാഗ്രഹം വന്നു. കുറച്ചുകൂടെ ഒക്കെ കർണാടക സംഗീതത്തിനെ പറ്റി അറിയാനും അത്ര ബോധവും ബുദ്ധിയൊന്നും ഉണ്ടായിട്ടല്ല എങ്കിലും എന്തൊക്കെയോ ഇങ്ങനെ MS സുബ്ബലക്ഷ്മി അതെന്ന് കേട്ടിട്ടുള്ള കാരണം ഒന്ന് പാട്ട് പഠിച്ചാൽ എന്താ. പിന്നെ സാറുമാരൊക്കെ പറയും, നന്നായിട്ട് പാടുന്നുണ്ട് കുട്ടി, നന്നായിട്ട് പാടുന്നുണ്ട്, നല്ല ശബ്ദമാ എന്നൊക്കെ പറയുന്ന കാരണം ശരി പഠിക്കാം. അങ്ങനെ ഞാൻ അക്കാഡമിയിൽ പഠിക്കാൻ ചേർന്നു. അവിടെ ഇന്റർവ്യൂ ഒന്നും

0: അന്നത്തെ കാലത്ത് ഇന്റർവ്യൂ ഒന്നും ഇല്ല. എസ് എൽ സി പാസ്സാർക്ക് ആർക്കും നേരം ഒരു പാട്ടൊക്കെ പാടി കേൾപ്പിച്ചാൽ മതി. പിന്നെ തുറയിൽ ശാന്ത ടീച്ചറുണ്ടായിരുന്നു, ജാനകിയമ്മ ടീച്ചറുണ്ട്, ചെമ്മൻകുടി വൈദ്യനാഥ് ഭാഗം. അപ്പം അവരൊക്കെ പാട്ട് കേട്ടപ്പം പിന്നെ ബ്രാഹ്മണത്തെ അല്ല എന്നൊരു വിഷമം ഉണ്ടായിരുന്നു ആ കാലത്ത്. അപ്പം എന്ത് ഭാഗ്യത്തിന് അച്ഛൻ എൻ്റെ സർട്ടിഫിക്കറ്റിൽ ശാന്തമ്മ എന്നുള്ളൊരുത്തരെ എല്ലും കൂടെ ചേർത്തിരുന്നു. അപ്പം ടീച്ചർ കളിയാക്കും, ശാന്തമ്മയ്ക്കൊരു എല്ല് കൂടുതൽ. അങ്ങനെ ശാന്തമ്മളായി. അഞ്ചു വർഷം ഞാൻ പഠിച്ചു. പിന്നെ യേശുദാസും ജയവിജയ ബ്രദേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ പഠിക്കാൻ. അവരെൻ്റെ സീനിയേഴ്സ്, ദാസപ്പൻ എൻ്റെ ആളെ ജൂനിയറാണ്. അങ്ങനെ ഞങ്ങൾ പഠിച്ച് ഫോർത്ത് ഇയറൊക്കെ ആയപ്പം ജഗന്നാഥ ക്ഷേത്രം, വർക്കല ജഗന്നാഥ, നല്ല കച്ചേരി നന്നായിട്ട് പാടുമായിരുന്നു. അങ്ങനെ ആ പാട്ടിലേക്കായി എൻ്റെ കൂടുതൽ ശ്രദ്ധ. പക്ഷെ അപ്പോൾ ജീവിക്കാൻ വേറെ വരുമാനമൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് മെരിലാൻഡ് സ്റ്റുഡിയോയിൽ അന്ന് പാട്ട്, ഡാൻസ്, ഇങ്ങനെ പല കാര്യം. അവിടെ അദ്ദേഹം ഫിലിമൊക്കെ എടുക്കുന്ന സമയമല്ലേ. അപ്പോൾ അങ്ങനെ പോയി. അന്ന് അനിയത്തി എന്ന് പറയാം ആദ്യമൊരു പടമാണ് ഞാൻ അഭിനയിച്ചത്. അങ്ങനെ അവിടെ അഭിനയിച്ചു. പിന്നെ ആ ജീവിക്കാൻ വേണ്ടിയിട്ട്, ആ അഞ്ച് വർഷത്തെ പഠിത്തത്തിന് വേണ്ടിയിട്ടും കുടുംബം നോക്കാം. പിന്നെ ഞാൻ പഠിച്ചു. പഠിച്ചപ്പോൾ ഉള്ള വരുമാനം മെരിലാൻഡ് സ്റ്റുഡിയോക്കാരാണ് തന്ന്. അദ്ദേഹത്തിനോടും കുമാറുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനോടൊന്നും നമുക്ക് പറഞ്ഞാൽ തീരാത്ത കടപ്പാടുകളുമുണ്ട്. അങ്ങനെ അവിടെ പഠിച്ചു കഴിഞ്ഞാണ് അഞ്ച് വർഷം കഴിഞ്ഞ് പ്രവീണൊക്കെ പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അപ്പോൾ എനിക്ക് കൂടുതൽ വിശ്വാസമായി എന്നെപ്പറ്റി. എനിക്ക് പാടാൻ പറ്റും, എനിക്ക് ജീവിക്കാൻ പറ്റും. അതിനിടയ്ക്കാണ് നമ്മുടെ കോട്ടയത്ത് നിന്നൊരു നാടക കമ്പനിക്കാർ, മാനസികമായിട്ടും ശാരീരികമായിട്ടും എനിക്കത് കൊണ്ടുപോകാം, രാത്രിയെല്ലാം ഉറക്കളിച്ച് ഇങ്ങനെ യാത്ര ചെയ്യുക, അതൊക്കെ എനിക്ക് ബദ്ധപ്പാടായിട്ട് തോന്നി. അപ്പോൾ ഞാനത് നിർത്തി. പിന്നെ വീട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് പാടണം പാടണം എന്നുള്ള മനസ്സിലുണ്ടായിരുന്നു എനിക്ക്. പാടണം, പാട്ടുകാരിയാവണം എന്നൊക്കെ ഇന്നത്തെ രൂപത്തിലുള്ള ഒരു അതിനെപ്പറ്റിയുള്ള കൂടുതൽ നമുക്ക് ഇന്ന് എല്ലാവർക്കും എല്ലാം അറിയാം. അന്ന് എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. എങ്കിലും മദ്രാസിൽ പോയാൽ പാടാൻ പറ്റും എന്നൊരു ചിന്തയിലാണ് മദ്രാസിലേക്ക് തിരിക്കുന്നത് 1960.
1: കോട്ടയം ശാന്ത.
0: അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പാടുന്നതിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. നമ്മൾ ജോലി ചെയ്യല്ലേ, പാട്ട് എന്തും ആയിക്കോട്ടെ, എനിക്കതിലൊന്നും വിരോധം ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എന്നെ രണ്ടുപേരി അല്ലെങ്കിൽ ഒരു പാട്ട് എനിക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റിയത് നമ്മുടെ കോട്ടയത്തുള്ള അഭയദേവ് സാറിനെ അറിയാമോ, എത്ര എത്രയോ പടങ്ങൾ ഇങ്ങനെ മലയാളത്തിലേക്ക് മൊഴി മാറ്റി. അദ്ദേഹം അന്ന് വളരെ പ്രസിദ്ധനായിരുന്നു, വളരെ കഴിവുള്ള ഒരാളായിരുന്നു. ഒന്ന് ഒരു ഇന്ന് കണ്ടാൽ മതി അതിന് ആറ്റായിട്ടൊരു മലയാള വേർഡ് കണ്ടുപിടിച്ചിരിക്കും. മാമൻ എൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആണെങ്കിൽ അഭയദേവ് സാറ്. അപ്പം ഇങ്ങനെ പലരെയും ഇൻ്റർവ്യൂ ചെയ്താണ് എന്നെയും അതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ അദ്ദേഹം പാടാനായിട്ട് എന്നെ വിളിച്ചു. അത് കോയമ്പത്തൂരായിരുന്നു ആ പടം. അതിൻ്റെ റെക്കോർഡിംഗ് ഒക്കെ മദ്രാസിൽ തന്നെയായിരുന്നു, കോയമ്പത്തൂരായിരുന്നു പടം.
1: ഇനി ഗാനം കേൾക്കുക. ശാന്തയോടൊപ്പം ഈ ഗാനത്തിൽ രാജം എന്ന ഗായികയും കൂട്ടരുമാണുള്ളത്.

0: ഗുരുകുലവാസത്തിനിടെ ഗുരുവിന്റെ ചെറിയ മകന് കാഴ്ചയും കേൾവിയും തിരിച്ചുകിട്ടാനായി മണികണ്ഠൻ പാടുന്ന ഈശ്വര പ്രാർത്ഥന. ഈ ഗാനവും ആലപിച്ചത് KV ശാന്ത എന്ന കോട്ടയം ശാന്ത.
1: അത് കഴിഞ്ഞ് പിന്നെ എന്നെ രണ്ടുപേരെയും അല്ലെങ്കിൽ ഒരു പാട്ട് എനിക്ക് സ്വന്തമായിട്ട് പാടാൻ പറ്റിയത്.

ഗാനലോക വീഥികളിൽ ചലച്ചിത്ര സംഗീതത്തിന്റെ ചരിത്ര വീഥികളിലൂടെ ഒരു പര്യടനം. ആഖ്യാനം മഞ്ജു രമേശ്, ഗവേഷണം ബി വിജയകുമാർ, ഏകോപനം നിർവഹണം കെ വി ശരത്ചന്ദ്രൻ.

ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നു മുതൽ രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് ഭൂട്ടാനിലെത്തും. സന്ദർശനവേളയിൽ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രി ല്വാൻപോ ഡി എൻ ദുംഗ്ലേയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യം സംസാരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. റിപ്പോർട്ടർ ചാനലിൽ നടത്തിയ റെയ്ഡ് നിയമപരമാണെന്നും കായിക വകുപ്പിന്റെ പരാതിയിലാണ് അന്വേഷണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചാനലിന്റെ സംപ്രേഷണം തടസ്സപ്പെടുത്തിയിട്ടില്ലെന്നും SIT അന്വേഷണത്തിന്റെ ഭാഗമായാണ് പരിശോധനയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 57 ഗ്രാം MDMA നാല് യുവാക്കളെ കൊല്ലം നഗരത്തിലെ ലോഡ്ജിൽ നിന്ന് രാത്രി പോലീസ് പിടികൂടി. ആറന്മുള വള്ളസദ്യക്കാലത്തിന് ഇന്ന് സമാപനമാകും. ഉച്ചയ്ക്ക് 12 മന്ത്രി PC വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. സ്വർണവില വർദ്ധിച്ചു. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയായി. 14,065 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്നുച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം ഇന്ന് ഉച്ചയ്ക്ക് 12:40 ആരോഗ്യദീപ്തി. വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. കൂടാതെ കപ്പയും കാന്താരിയും ഇന്ന് വൈകിട്ട് 6:50 ഹരിതവീഥിയിൽ. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ ആരോ ഒരാൾ ചെറുകഥ കേൾക്കാം. റീജ മുകുന്ദൻ എഴുതി അവതരിപ്പിക്കുന്നു. കൂടാതെ യു പി പ്രകാശനൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടിയിൽ. രാത്രി 8 മണിക്ക് ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര ഇന്ന് രാത്രി 8 മണിക്ക്. ഇന്ന് രാത്രി 9:30 ഡോക്ടർ എസ് അശ്വതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. എസ് ആർ രാജശ്രീ വയലിൻ, പാലക്കാട് മഹേഷ് കുമാർ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ മുഖർശംഖ്. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്ന് ഈ പരിപാടിയിൽ മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, മറ്റൊരു നമ്പർ 9496556321, ഒരു നമ്പർ കൂടിയുണ്ട് 9496596321. സ്റ്റുഡിയോയിൽ ഡോക്ടറോടൊപ്പം ആശ എം എസ്.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ പലരെയും അലട്ടുന്ന ഏറ്റവും വലിയ ഭയങ്ങളിലൊന്നാണ് ഓർമ്മക്കുറവ്. നാം ഏറെ സ്നേഹിക്കുന്നവരുടെ മുഖങ്ങളോ കടന്നുപോയ നല്ല നിമിഷങ്ങളോ എന്തിന് സ്വന്തം പേര് പോലും മറന്നുപോകുന്ന ഡിമെൻഷ്യ, അൽസൈമേഴ്സ് തുടങ്ങിയ അവസ്ഥകൾ രോഗിയെ മാത്രമല്ല അവരുടെ കുടുംബത്തെ ഒന്നാകെയാണ് ബാധിക്കുന്നത്. സെപ്റ്റംബർ 21 നാം ലോക അൽസൈമേഴ്സ് ദിനം ആചരിക്കുന്നത്. അതോടനുബന്ധിച്ച് ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മോടൊപ്പം ചേരുന്നത് ന്യൂറോളജി രംഗത്ത് ദീർഘകാലത്തെ അനുഭവ സമ്പത്തുള്ള ഡോക്ടർ റോബർട്ട് മാത്യു ആണ്. മറവി രോഗങ്ങളുടെ ആദ്യകാല ലക്ഷണങ്ങൾ, അൽസൈമേഴ്സിനും സാധാരണ മറവിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, പരിചരണ രീതികൾ, കൂടാതെ തലച്ചോറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള പ്രധാന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം ഡോക്ടറോട് നമുക്ക് ചോദിച്ചറിയാം. പ്രോഗ്രാമിലൊക്കെ ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ.
2: അപ്പൊ
1: ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ടെന്ന് ഫോൺ നമ്പറുകൾ ഒന്നുകൂടെ പറയാം. 9495964321, മറ്റൊരു നമ്പർ 9496556321, ഇനിയൊരു നമ്പർ കൂടിയുണ്ട് 9496596321. സർ, ഈ വർഷത്തെ അൽസൈമേഴ്സ് ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് നോ ഏർലി നോ മോർ, ഡിമെൻഷ്യ ഡയഗ്നോസിസ് മാറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ രോഗനിർണയം നടത്തുന്നു അത്രത്തോളം രോഗിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കും എല്ലാം ലഘൂകരണം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ഈ മറവി രോഗം സാധാരണ എല്ലാവർക്കും ഉള്ള മറവി എന്ന് കരുതി തള്ളിക്കളയാതെ ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ഡിമെൻഷ്യയാണോ എന്ന് തീർച്ചപ്പെടുത്തണമെന്ന് പറയുന്നത്?
2: ഈ നേരത്തെ മറവി രോഗം തിരിച്ചറിയുന്നതുകൊണ്ട് പല പ്രയോജനങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം ഒരു പക്ഷേ ആദ്യ ഘട്ടങ്ങളിൽ മറവി രോഗത്തിൻ്റെ പേരിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പല പ്രശ്നങ്ങളും അത് രോഗി ചെയ്യുന്ന പ്രവൃത്തികളാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ സാഹചര്യത്തിന് ചേരാത്ത രീതിയിൽ പെരുമാറുക, ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ മറവി രോഗത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ രോഗിക്കുണ്ടാവും. പക്ഷേ ഇത് എപ്പോഴും ഉണ്ടാവില്ല, ഇത് ഏതെങ്കിലും ചില ഘട്ടങ്ങളിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ബാക്കി സമയത്തെല്ലാം സാധാരണ ഒരു രോഗിയെ പോലെ തന്നെ ആയിരിക്കും പെരുമാറ്റം. അതുകൊണ്ട് തന്നെ ഒരു രോഗാവസ്ഥ ഉണ്ടെന്ന് നമ്മൾ ഒരുപക്ഷെ സംശയിക്കില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പ്രവർത്തനത്തിൽ വരുന്ന വ്യതിയാനങ്ങളെ രോഗിയുടെ ഒരു കുറ്റമായിട്ട് തിരിച്ചറിയാനും ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാനും കൂടെ ഉള്ളൊരു ശ്രമിക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, കുടുംബത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അത് ഒരു ഭാഗമാണ്. രണ്ടാമത്തത്, ഈ മറവി രോഗം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ പല രീതിയിലും ഇവരെ പറ്റിക്കാനും അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു പ്രവണത സമൂഹത്തിലുണ്ട്. എന്തെങ്കിലും സങ്കടം പറഞ്ഞ് സാമ്പത്തികമായിട്ടുള്ള നേട്ടം എടുക്കുക, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് എന്തെങ്കിലും ചില ഈ സ്വത്തിൻ്റെയൊക്കെ വ്യവരാഹാരങ്ങൾ ചെയ്യിക്കുക, അപ്പം അങ്ങനത്തെ രീതിയിൽ ഇവർ കബളിപ്പിക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഇപ്പോഴുണ്ട്. അത് രണ്ടാമത്തത്. മൂന്നാമത്തത്, ഇപ്പോൾ ഉള്ള മരുന്നുകൾ, ഈ മറവി രോഗത്തിന് 20 ശേഷം പുതിയ ചില മരുന്നുകൾ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു 3-4 അതിലൊന്ന് ഇപ്പം ഈ കഴിഞ്ഞ അടുത്ത ഒരു 3-4 തന്നെ നമ്മുടെ രാജ്യത്തും വന്നിട്ടുണ്ട്. ഇത്തരം മരുന്നുകൾ ആരംഭത്തിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഈ മറവി രോഗം വന്ന് ഈ തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുന്ന ചില പ്രോട്ടീൻസ്, ചില ഘടകങ്ങൾ വന്നടിഞ്ഞ് അങ്ങനെ തലച്ചോറിന് നാശം സംഭവിച്ച് തലച്ചോറിൻ്റെ ഘടകങ്ങളായ കോശങ്ങൾക്ക് നാശം സംഭവിച്ച് അതിൻ്റെ ഫലമായി തലച്ചോറ് ചുരുങ്ങി, ഇങ്ങനെയാണ് മറവി രോഗം വരുന്നത്. അപ്പോൾ ഈ ഘടകങ്ങൾ വന്ന് അടിയുന്നത് തടയാനുള്ള മരുന്നുകൾ ഇപ്പോഴുണ്ട്. പക്ഷേ അത് ആരംഭത്തിൽ തന്നെ നമ്മൾ ആ മരുന്നുകൾ ഉപയോഗിക്കണം. ഒരു പക്ഷേ മറവി രോഗം ആരംഭിക്കുന്നതിന് 10-20 മുമ്പ് തന്നെ, അതായത് രോഗലക്ഷണങ്ങൾ കാണുന്നതിന് 10-20 മുമ്പ് തന്നെ ഈ ഘടകങ്ങൾ ഈ കോശങ്ങളിൽ വന്ന് അടിയുന്നതായിട്ടാണ് ഇപ്പോഴത്തെ ഗവേഷണ ഫലങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ അത്ര നേരത്തെ തന്നെ നമ്മളത് തിരിച്ചറിയുകയും ഈ മരുന്ന് ആരംഭിക്കുക

0: ചെയ്യുകയാണെങ്കിൽ ഈ രോഗം നമുക്ക് തടയാൻ സാധിക്കും. അപ്പം അതിനും പിന്നെ ഇത് സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ പുരോഗമിക്കാനും ഇതിനൊക്കെ തന്നെയും ഈ രോഗം ആദ്യമേ തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. അപ്പം സാമൂഹികമായിട്ടും ചികിത്സാപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വരാവുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ആരംഭത്തിലെ ഇത് തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും.
1: നമുക്ക് ആദ്യത്തെ കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
2: ഹലോ, നമസ്തേ ഡോക്ടർ.
1: നമസ്തേ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഞാൻ ആലപ്പുഴ ജില്ല മാവേലിക്കരയിൽ നിന്ന് ശ്രീശുഭയാണ് വിളിക്കുന്നത്.
1: സംസാരിച്ചോളൂ, ഡോക്ടറോട് സംസാരിച്ചു.
0: നമസ്കാരം, പറയണം.
2: നമസ്കാരം സാറേ, എനിക്കാണെന്ന് ഒരു 58 വയസ്സുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, അവരെല്ലാം പ്രായപൂർത്തിയായവരാണ്. എനിക്ക് ഇപ്പോഴത്തെ പ്രശ്നം കുറച്ച് നാളായിട്ടും മറവി, ഭയങ്കര മറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സാധനം വെച്ചാൽ വിൽക്കുന്നിടം മറന്നു പോവുക, ഗ്യാസ് ഓൺ ആക്കിയിട്ട് അത് ഓഫ് ചെയ്ത് മറന്നു പോവുക, മോട്ടർ ഓൺ ആക്കിയാൽ മറക്കുക, ഭയങ്കര മറക്കുക. ഇപ്പൊ ആരെയും ഒന്ന് വിളിക്കാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് ഓർക്ക് ഞാൻ എന്തിനായി ഫോൺ എടുത്തത്, അങ്ങനത്തെ ഒരു കുറച്ച് ഒരു ഒരു വർഷത്തോളമായി ഇങ്ങനത്തെ ഒരു ഇതായിട്ട്. ഞാൻ ഡോക്ടറെ ഒന്നും കാണിച്ചിട്ടില്ല, ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളാണ്.
0: അതെ അതെ,
2: വലിയൊരു ആയിട്ട് വന്നിരിക്കും.
0: അതെ, അപ്പൊ ഇതില് ഈ സാധനങ്ങൾ വെച്ച് മറക്കുക എന്നുള്ളത് ഒരു പക്ഷേ മറവി രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ഇതേപോലെ ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറയുക, പറഞ്ഞ് ഏൽപ്പിച്ച കാര്യങ്ങൾ മറന്നു പോവുക, ഇതൊക്കെ ആരംഭത്തിലുള്ള മറവി രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഗ്യാസ് തുറന്നു വെക്കുന്നതും ഒക്കെ ഒരു പരിധിവരെയും ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കാൻ സാധിക്കും. 58 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ മറവി രോഗത്തെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു പ്രായമാണ്. എങ്കിലും ആദ്യം ചെയ്യേണ്ടത് കാര്യങ്ങൾ കുറച്ചുകൂടെ വേണ്ട രീതിയിൽ സൂക്ഷ്മമായി മനസ്സിൽ പതിപ്പിച്ച് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളും ഓർമ്മിക്കാൻ ശ്രമിക്കേണ്ട, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക, സാധനങ്ങളെ കൃത്യമായ ഒരു സ്ഥലത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിൽ സ്വയം കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുകയും എന്നിട്ടും നമുക്ക് ഓർമ്മ മെച്ചപ്പെടുന്നില്ല എന്ന് തോന്നുകയും ചെയ്യുമ്പോഴാണ് ഡോക്ടറെ കാണുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ശരിക്കും ഡോക്ടറിനെ കാണേണ്ടി വരുന്നത് ഈ ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് മറവി കാരണം നമ്മുടെ കാര്യങ്ങൾ പതിവായി തെറ്റുവരിക. ഇപ്പം പാചകം ചെയ്യുമ്പം ഉപ്പ് കൂടിപ്പോവുക, അല്ലെങ്കിൽ ചേരുവ മാറിപ്പോവുക, കടയിൽ പോയി വാങ്ങിക്കുക സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതിന് മറ്റ പകരം മറ്റൊന്ന് വാങ്ങിക്കുക. അപ്പം ഇത്തരത്തിൽ വ്യത്യാസങ്ങൾ വരികയും അപ്പം അത് നമ്മുടെ ദൈനംദിന പ്രവൃത്തികളെ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അത് രോഗമാണെന്ന് സംശയിക്കേണ്ടത്. അപ്പം ഞാൻ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് അടുത്തൊരു 3 മാസം ഞാൻ ഈ പറഞ്ഞ രീതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിക്കാനും താരതമ്യേന അപ്രധാനമായ കാര്യങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കാനും നോക്കുക. അതിൻ്റെ ഫലമായി നമ്മുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. എന്നിട്ട് ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കാണിക്കണം. ആദ്യഘട്ടത്തിൽ നമ്മുടെ ഫാമിലി ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു MD ഡിഗ്രിയുള്ള ഒരു ഫിസിഷ്യൻ എന്നുള്ള കാറ്റഗറി, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിസ്റ്റ്, പിന്നെ ഈ ജീറിയാട്രീഷ്യൻസ് എന്ന് പറഞ്ഞുള്ള സ്പെഷ്യലിസ്റ്റും ഉണ്ട്. ഇവരെ ആരെങ്കിലും ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും.
2: ഭയങ്കര ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ്.
0: എങ്കിലും ഞാൻ പറഞ്ഞ ചില മാറ്റങ്ങളൊന്നും പരിശ്രമിച്ച് നോക്കുക, 2-3 മാസം കൂടി ട്രൈ ചെയ്യുക, ഇല്ലെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സർ, ഇപ്പോൾ എല്ലാവർക്കും മറവി ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ ഒരു പ്രായാധിക്യം കാരണം സാധാരണഗതിയിലുള്ള ഒരു മറവി മിക്കവാറും എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഏജ് അസോസിയേറ്റഡ് മെമ്മറി ഇമ്പയർമെൻറ്റും ഡിമെൻഷ്യ എന്ന അവസ്ഥയും തമ്മിൽ എങ്ങനെ വേർതിരിച്ച് നമുക്ക് അറിയാനായിട്ട് സാധിക്കും?
0: ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രായമാകുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഓർമ്മക്കുറവ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുള്ള ഓർമ്മ നമുക്കെന്നും ഉണ്ടാവും. നമുക്ക് എത്ര വയസ്സായാലും, ഇപ്പോൾ 90 വയസ്സായാലും 100 വയസ്സായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഒരു ഒരു ഒരു അധ്യാപകൻ്റെ ജോലി ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഇവർക്ക് വന്നേക്കാം, അല്ലെങ്കിൽ വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം. പക്ഷേ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ അത് ചെയ്യാനുള്ള കപ്പാസിറ്റി എപ്പോഴും ഉണ്ടാവും. അത് പോകുന്ന രീതിയിൽ ഉള്ള ഓർമ്മക്കുറവ് വരികയാണെങ്കിൽ, പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ഒരാൾക്കാണ് അങ്ങനെ വരുന്നതെങ്കിൽ, അവിടെയാണ് നമ്മൾ മറവി രോഗമുണ്ടോ എന്ന് സംശയിക്കുന്നത്. അപ്പം ഓർമ്മക്കുറവിൻ്റെ പേരിൽ നിരന്തരം ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുക, അത് നമ്മുടെ ജോലി സംബന്ധിച്ചുള്ളതാണെങ്കിലും ശരി, വീട്ടിലെ പ്രവർത്തനങ്ങളാണെങ്കിലും ശരി, അത്തരത്തിലുള്ള തടസ്സം വരുമ്പോൾ അത് അത് 1-2 തവണ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങളല്ല, അത് നിരന്തരം വരണം. ഒരു 3 മാസമെങ്കിലും ആ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും.
1: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
3: സ്മിത.
1: എവിടെ നിന്നാണ്?
3: പെഞ്ഞാമോട്.
1: ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട്, സംസാരിക്കും.

0: പറഞ്ഞോളൂ പറഞ്ഞോളൂ, റേഡിയോയിൽ ശ്രദ്ധിക്കേണ്ട, പറഞ്ഞോളൂ.
1: നമസ്കാരം, പറയണം.
2: എന്റെ പേര് സ്മിത എന്നാണേ. അപ്പൊ എന്റെ മോക്ക് വേണ്ടിട്ടാണ് ഞാൻ വിളിക്കുന്നത്.

0: സംസാരിക്കുന്നത്.
1: ആ മോൾക്ക് എത്ര വയസ്സുണ്ട്?
0: 24.
1: മോളിപ്പോ എന്താ ചെയ്യുന്നത്?
0: മോളിപ്പോ എംടെക് പഠിക്കുക.
1: പഠിച്ചോണ്ടിരിക്കുക.
0: അതെ അതെ.
1: അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്, നമ്മൾ വീട്ടിൽ പറയുന്ന കാര്യങ്ങളാണോ മറക്കുന്നത്?
0: ഇല്ല, വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതി വെക്കാതെ പിന്നെ പറ്റത്തില്ല.
1: ആ മനസ്സിലായി മനസ്സിലായി. അപ്പൊ നമ്മൾ ഈ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി?
0: ഒരു 3-4 മാസം.
1: ആ ശരി. അപ്പൊ ഈ 3-4 മാസത്തില് അവിടെ എംടെക് പഠിത്തം കുറച്ചുകൂടി മുറുകിയിട്ടുണ്ടോ? പരീക്ഷ എടുത്തിട്ടുണ്ടോ? ഉറക്കം ഒഴിഞ്ഞൊക്കെ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനത്തെ കാര്യങ്ങള്
0: ഇല്ല. ഇല്ല,
1: എല്ലാം സാധാരണ പോലെ. ആ ശരി. അപ്പോ 24 വയസ്സില് മറവി രോഗം വരുന്നത് വളരെ വളരെ അസാധാരണമാണ്. പിന്നെ എംടെക് പഠിക്കുന്ന ഒരാൾക്ക് മറവി രോഗം വരുമ്പോൾ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് പഠനത്തിനെ അത് ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മോള് പറയുന്നുണ്ടോ? പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, കാര്യങ്ങളൊന്നും തലയിൽ നിൽക്കുന്നില്ല, അതാണ് മോൾക്ക് വരേണ്ട ആദ്യത്തെ ലക്ഷണം. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഒരു പക്ഷേ ഈ പഠിത്തത്തിൻ്റെ തിരക്കിനിടയിൽ അത് മറന്നു പോവുകയോ, നമ്മൾ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പം താരതമ്യേന അപ്രധാനമെന്ന് നമ്മുടെ മനസ്സ് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മളങ്ങ് മറവിയിലോട്ടങ്ങ് വിടും. അങ്ങനെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു അറേഞ്ച്മെൻറ്റ് നടക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ മോള് കാര്യങ്ങൾ മറന്നു പോകുമായിരിക്കും, അല്ലെങ്കിൽ അതെല്ലാം ഓർമ്മിക്കാനുള്ള ഒരു സാവകാശം ഇല്ലാത്തതുകൊണ്ട് എഴുതി വയ്ക്കുന്നതായിരിക്കാം. അപ്പോൾ എംടെക് പഠിത്തത്തിന് സാരമായ രീതിയിൽ ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ അത് നമുക്ക് ഒരു രോഗമായിട്ട് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ എംടെക് വരെ എത്തി എന്നത് വെച്ചിട്ട് വലിയൊരു ഓർമ്മക്കുറവുള്ള ഒരാളാവാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും വരെ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയുന്ന മറവി രോഗം അല്ല മോൾക്കുള്ളത്, മറ്റെന്തോ കാരണങ്ങളുണ്ട് മോൾക്ക് വേണ്ട രീതിയിൽ ഓർമ്മിക്കാൻ പറ്റുന്നില്ല. അതിൽ ഈ അമിതമായ ഉത്കണ്ഠ, അമിതമായ വെപ്രാളം, അമിതമായ വിഷാദം, ഇതുമൊക്കെ മറവി രോഗത്തിലേക്ക് നയിക്കാറുണ്ട്.
0: അപ്പോൾ ഓർക്കാൻ പറ്റുന്നില്ല, അത് എന്തുകൊണ്ടാന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട്.
1: അത് ശരി. ആ പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ ഈ 24 വയസ്സിൽ വരുന്ന മറവിയെ കുറിച്ചാണ് പറയുന്നത്, അവർ ഉദ്ദേശിക്കുന്ന അവരുടെ ഓർമ്മയും അവർക്കുണ്ടാക്കാൻ പറ്റുന്ന റിസൾട്ട്സും തമ്മിലുള്ള ഒരു മിസ്മാച്ച് വരുമ്പോൾ ഇങ്ങനെ വരും. അതായത് ഫസ്റ്റ് റാങ്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കും, പക്ഷേ പരീക്ഷയിൽ 10-ാമത്തെ റാങ്കേ കിട്ടിയുള്ളൂ. അപ്പോൾ അവർക്ക് മറവി കാരണമാണെന്നൊക്കെ അവർ സംശയിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും മറവി രോഗം എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. നമ്മുടെ സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് വരുമ്പോൾ മാത്രമേ നമുക്ക് രോഗം എന്ന രീതിയിൽ പറയാൻ പറ്റൂ. അപ്പം മോൾക്ക് 24 വയസ്സേ ആയുള്ളൂ എന്നതുകൊണ്ടും എംടെക്കിന് പഠിക്കുന്നു എന്നതുകൊണ്ടും മറവി രോഗം ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്.
0: ആ
1: എങ്കിലും ചില കാര്യങ്ങൾ ഓർക്കാനും കൈകാര്യം ചെയ്യാനും പ്രയാസമുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കാരണങ്ങളിൽ ഒന്നായിട്ട് ആവാനാണ് സാധ്യത. അത് ഒരു പക്ഷേ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഫിസിഷ്യനെ കണ്ടാൽ അത് തിരിച്ചറിയാൻ മോളെ സഹായിക്കാം.
2: സർ, സാധാരണ എല്ലാ ആൾക്കാരും മറവി രോഗം എന്ന് പറയുമ്പോൾ അത് അൾസൈമേഴ്സ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഡിമെൻഷ്യ എന്ന് പറഞ്ഞ വേറൊരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ അൾസൈമേഴ്സും ഡിമെൻഷ്യയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നൊന്ന് പറയാമോ?
1: യഥാർത്ഥത്തിൽ ഈ ഡിമെൻഷ്യ എന്നുള്ള വാക്കിന് തുല്യമായ ഒരു മലയാളം വാക്കില്ല. അപ്പോൾ ഇടയ്ക്ക് ഇതിനെ മേധാക്ഷയം എന്നൊക്കെ ഒരു വാക്കുണ്ടായിരുന്നു, അതൊന്നും അത് പോപ്പുലർ ആയില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ മറവി രോഗം എന്നുള്ള ഒരു പേര് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിമെൻഷ്യ എന്ന് പറയുന്നത് മറവി പ്രധാന രോഗലക്ഷണമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള ഒരു കൂട്ടം രോഗങ്ങളാണ്, ഒരു കുടുംബം രോഗങ്ങളാണ്. അപ്പം ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു 50-നും 100-നും ഇടയ്ക്കുള്ള എണ്ണം രോഗങ്ങളുണ്ട്. അപ്പോൾ ആ രോഗങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് അൽസൈമേഴ്സ് ഡിമെൻഷ്യ. അപ്പോൾ ഡിമെൻഷ്യ എന്നുള്ളത് ഒരു സൂപ്പർ ഫാമിലിയും അതിനുള്ളിലുള്ള ഒരു സബ് ഫാമിലി ആയിട്ട് വരും അൽസൈമേഴ്സ് ഡിമെൻഷ്യ എന്നുള്ളത്. ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയാണ് ഡിമെൻഷ്യകളിൽ ഏറ്റവും സാധാരണയായിട്ട് കണ്ടുവരുന്നത്.
2: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: ഗുഡ് മോർണിംഗ് സർ.
1: ഗുഡ് മോർണിംഗ്.
3: എന്റെ പേര് ചന്ദ്രിക, തിരുവനന്തപുരം ശ്രീവരാഹത്തു നിന്നാണ്.
1: പറയണം മേഡം.
3: എനിക്ക് 63 വയസ്സായി.
1: ഉവ്വ.
3: ഇപ്പൊ നേരത്തെയുള്ള കോളുകളിലേക്ക് വരുന്ന അതേ സംശയം തന്നെയാണ് എന്റേതും.
1: അതെ അതെ.
3: എനിക്ക് പെട്ടെന്ന് ഓരോ സാധനങ്ങളുടെ പേരൊക്കെ മറന്നുപോകും. പിന്നെ സാധനങ്ങളുടെ പേര് പിന്നെയും എനിക്ക് പ്രശ്നമില്ല, ആളുകളുടെ പേര് മറന്നുപോകും. പക്ഷെ നന്നായിട്ട് പരിചയം വരുന്നുണ്ട്, പേര് മറന്നുപോകും. പിന്നെ പിന്നെ അതുപോലെ തന്നെയാണ് സാധനങ്ങളുടെ പേരും. ഇതേപോലെ എന്തെങ്കിലും പൂക്കളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അറിയാന്നുള്ളതായിരുന്നാലും ഞാൻ അപ്പം മറന്നുപോകും. കുറേ ഓർത്താലേ കിട്ടുള്ളൂ. പിന്നെ അങ്ങനെ കുറേ ഓർക്കുമ്പോൾ കിട്ടും, പക്ഷെ അത് ഒത്തിരി സമയം കഴിയും. അപ്പോഴോർക്കുന്നോണ്ട് പ്രയോജനവും വരില്ല.

0: അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ്. പിന്നെ വേറെ അസുഖങ്ങളൊക്കെ ഇല്ല, അസുഖങ്ങളൊക്കെ ഉള്ളതാണ്. ഷുഗർ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് പേഷ്യന്റ് ആണ്. പിന്നെ ബി പി അങ്ങനെയുള്ള എല്ലാം ഉള്ളതാണ്. അതൊക്കെ ഇങ്ങനെ കൺട്രോളിലാണ് പോണത്.
1: അതെ അതെ,
0: എല്ലാം തന്നെ കൺട്രോളിലാണ്. കറക്റ്റ് ആയിട്ട് ചെക്കപ്പും എല്ലാം ചെയ്യുന്നുള്ളതാണ്. പക്ഷെ ഇതാണ് എനിക്കൊരു
1: മനസ്സിലായി. അതെ, ഇതിപ്പോ ഒരു വർഷമായിട്ടാണ് ഈ ഒരു ബുദ്ധിമുട്ടുള്ളത്, അല്ലെങ്കിൽ മാഡം ശ്രദ്ധിച്ചു തുടങ്ങിയത്? അപ്പൊ ഈ ഒരു വർഷം, ഒരു വർഷത്തെ കണക്ക് പറയുകയാണെങ്കിൽ ഈ ബുദ്ധിമുട്ട് കൂടിക്കൂടി വരുന്നുണ്ടോ, ഏതാണ്ടൊക്കെ അതുപോലെ തന്നെ ഉള്ളോ?
0: ഇല്ല ഇല്ല, കൂടിക്കൂടിയാണ് വരുന്നത്.
1: അത് ശരി. ആ അപ്പോ ഇതിനകത്ത്
0: കാര്യങ്ങളൊക്കെ, സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും എഴുതി വെച്ചാണ് മുന്നോട്ട് പോണത്.
1: ശരി,
0: ഇല്ലേ മറന്നോളൂ.
1: ആ ശരി. അപ്പോ പ്രധാനമായിട്ടും മാഡം പറഞ്ഞിരിക്കുന്നത് പേര് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാ. അത് വ്യക്തികളുടെ ആവാം, പൂക്കളുടെ
0: ആവാം, സാധനങ്ങളുടെ. ചെടിയിൽ കൂടുതൽ വളർത്തുന്ന ആളാണ് ഞാൻ, അത് ഇതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഓർത്തിട്ട്.
1: പിന്നെ മാഡം
0: കുറെ കഴിയുമ്പോ
1: ഓർമ്മിക്കും. പിന്നെ മാഡം പറഞ്ഞത്
0: മാറി കഴിയുമ്പോഴത്തേക്ക് അത്
1: ഓർമ്മ വരും.
0: വാങ്ങാൻ പോയാലും ശരി, ആ സ്ഥലത്ത് നിന്ന് മാറി വീട്ടിൽ വന്ന് കുറെ കഴിയുമ്പോഴത്തേക്ക് ഓർമ്മ വരും.
1: അതെ അതെ,
0: അങ്ങനെയാണ്.
1: ആ ശരിക്കും പറഞ്ഞാല് ഈ രണ്ട് കാര്യങ്ങള്, അതായത് പേര് മാത്രം മറന്നു പോകുന്ന അവസ്ഥ, അതുപോലെ തന്നെ അല്പം കഴിഞ്ഞ് അത് ഓർമ്മ വരുന്ന അവസ്ഥ, ഇത് രണ്ടും മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളല്ല ശരിക്ക്. 63 വയസ്സില് പേരുകൾ മറക്കാം, നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന ആ കപ്പാസിറ്റി, പേരുകൾ ഓർക്കാൻ സാധിക്കുന്ന കപ്പാസിറ്റി 63 വയസ്സിൽ അല്പം കുറയാം. അപ്പോ പണ്ട് ഓർമ്മിച്ചിരുന്ന പോലെ അത്രയും പേരുകൾ അത്ര എഫിഷ്യന്റ് ആയിട്ട് ഇപ്പൊ ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ
0: സാധനങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ വീട്ടു സാധനങ്ങളൊക്കെ ഞാൻ എപ്പോഴും കൃത്യമായിട്ടേ വയ്ക്കുള്ളൂ, അതുകൊണ്ട് എനിക്ക് വലുതായിട്ട് ബുദ്ധിമുട്ട് വരുന്നില്ല. ഒരേ സ്ഥലങ്ങളിൽ മാത്രമേ വയ്ക്കുള്ളൂ, എത്ര തിരക്കായാലും ശരി അതേ സാധനങ്ങൾ അവിടെ വയ്ക്കുള്ളൂ. അത് ഇതാണ് പ്രശ്നം, പിന്നീട് മറന്നുപോകുന്നുള്ള പ്രശ്നം
1: കൊണ്ടാണ്. അത് നല്ലൊരു കാര്യമാണ്. ഒരു പക്ഷേ അങ്ങനെ വെക്കുന്നത് കൊണ്ടായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും നമുക്ക് ശരിക്കും ഒരു മറവി രോഗം എന്ന് സംശയിക്കാനുള്ള രീതിയിലായിട്ടില്ല. പിന്നെ വീട്ടിലെ ജോലികളൊക്കെ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ മാഡത്തിന് ഇപ്പോഴും ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതോ അതിനകത്ത് വീഴ്ചകൾ വരുന്നുണ്ടോ?
0: ഇല്ല, അത് വീഴ്ചയൊന്നുമില്ല,
1: എഴുതി വെച്ചും
0: കൃത്യതയോടുള്ള ഒരു ടൈപ്പ് ആളാണ് ഞാൻ,
1: മനസ്സിലായി.
0: അതുകൊണ്ട് തന്നെ അത് സത്യമായിട്ടൊന്നും നടക്കുന്നു.
1: അപ്പൊ തൽക്കാലം നമുക്ക് ഒരു ഡോക്ടറിനെ കാണത്തക്ക രീതിയിലുള്ള, അല്ല ഡോക്ടറിനെ കാണത്തക്ക രീതിയിലൊരു അവസ്ഥയില്ല, കൂടുതൽ രക്ഷണങ്ങൾ വരാണേ കാണാം. അതെ,
2: വിളിച്ചതിന് നന്ദി സർ. ഈ ഓർമ്മക്കുറവ് കൂടാതെ രോഗിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഉണ്ടാകുന്ന മറ്റ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്?
1: അതാണല്ലോ ഈ മറവി രോഗത്തിനെ ഒരു എന്താ ഒരു ചലഞ്ചിങ് ഇതാക്കുന്നത്. ഈ മറവി ഉള്ള ഒരാളെ പരിചരിക്കുന്നത്, ആ മറവിയെ പരിചരിക്കുന്നത് എളുപ്പമാണ്, നമ്മൾ ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി. പക്ഷെ അതിനോടനുബന്ധിച്ച് വരുന്ന ഒരുപാട് പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങളാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോവും, പിന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, യുക്തിരഹിതമായിട്ടുള്ള ചിന്തകൾ, യുക്തിരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പിന്നെ ശാരീരിക ശുചിത്വം നോക്കാതിരിക്കുക, എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള വേർതിരിവ് നഷ്ടപ്പെടുക, സാമൂഹികമായിട്ടുള്ള എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ളത് നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു കൂട്ടം പ്രശ്നങ്ങളാണ്. പിന്നെ ഉറക്കം ഡിസ്റ്റർബ്ഡായി രാത്രി എഴുന്നേറ്റിരിക്കുക, പിന്നെ ശരിക്കും മാനസിക രോഗികൾ കാണിക്കുന്ന പോലെ വളരെ നമ്മൾ ഈ അജിറ്റേഷൻ, വയലൻസ്, നല്ല കോപം, അങ്ങനെ തനിക്കും മറ്റുള്ളവർക്കും പരുക്ക് വരുന്ന രീതിയിലുള്ള കഠിന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മറവി രോഗികൾക്ക് ഈ അസുഖത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിലായിട്ട് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതാണ് ഈ മറവി രോഗിയെ പരിചരിക്കുന്നത് ഏറ്റവും ബുദ്ധിമുട്ടാക്കുന്ന ഒരു വിഷയം. കാരണം ഇതിൻ്റെ പേരിൽ അവർക്ക് പല പല പ്രശ്നങ്ങൾ അവർക്കും ചുറ്റുള്ളവർക്കും എല്ലാം ഉണ്ടാക്കും, അതൊരു കാര്യം. രണ്ട്, നമ്മുടെ ചികിത്സയോടൊന്നും അവർ സഹകരിക്കില്ല. 3, ഇതെല്ലാം നോക്കുന്ന ആൾക്കും ബന്ധുക്കൾക്കും വലിയ മാനസികമായിട്ടുള്ള വിഷമം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാവും. അപ്പം ഇതാണ് ഈ രോഗികളുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് ഇങ്ങനെ ഈ അസുഖത്തിൻ്റെ ഓരോ ഘട്ടം അനുസരിച്ച് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ആരംഭത്തിൽ പറഞ്ഞാൽ കേൾക്കാത്തതാണെങ്കിൽ പിന്നെ അമിതമായ കോപമായിരിക്കും, പിന്നെ ചില തെറ്റായ ചിന്തകൾ വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇങ്ങനെ പോകുന്നത്.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് ആരാണ് വിളിച്ചിരിക്കുന്നത്, പേര് പറയാമോ?
3: ബേബി അമ്മ,
2: സംസാരിച്ചോളൂ.
1: പറയണമ്മ.
3: ഇവരെല്ലാം പറഞ്ഞ പോലെ തന്നെ സാറേ, ഞാനും ഈ പറഞ്ഞ സാധനങ്ങൾ എടുത്തു വെച്ചാൽ മറന്നു പോവുക. ഇവിടുന്ന് മറ്റേ വീട്ടിലോട്ട് പോയിട്ട് ഇങ്ങനെ എടുക്കാനാ പോകുന്നത്. അവിടെ ചെല്ലുമ്പോ അയ്യോ എന്ത്

0: വിളിക്കാനാ പറഞ്ഞത്.
1: മനസ്സിലായി.
0: ഒരാള് എന്തെങ്കിലും സാധനം മേടിച്ച അത് അപ്പോഴും കുറിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് മറന്നു പോകും.
1: മനസ്സിലായി. എന്നാലും അത് കണ്ടാലൊക്കെ ഓർമ്മ വരില്ലേ പിന്നീട്?
0: കണ്ടാ ഓർമ്മ വരും, കഴിയുമ്പോ ഓർമ്മിക്കുകയും ചെയ്യും.
1: ആ ഈ സാധനം മേടിക്കാൻ പോകുന്നതും മേടിക്കാതെ വരുമെങ്കിലും വീട്ടിൽ എത്തുമ്പോ മേടിച്ചില്ല എന്ന് ഓർമ്മ വരുമല്ലോ. ഇപ്പൊ മാഡത്തിന് എത്ര വയസ്സായി?
0: എനിക്ക് 70 വയസ്സായി.
1: ഈ ബുദ്ധിമുട്ടുകൾ കണ്ടു തുടങ്ങിട്ട് എത്ര കാലമായി?
0: കണ്ടു തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5-2 വർഷത്തിനകത്തേ ഉള്ളു, അതുവരെ ഒന്നും കുഴപ്പമില്ലായിരുന്നു.
1: അത് ശരി. അല്ല, അപ്പം ഇതിന്റെ പേരിൽ വീട്ടിൽ നമുക്ക് പാചകം ചെയ്യാനോ വീട് എല്ലാം വൃത്തിയാക്കാനോ ഒക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ടോ?
0: അങ്ങനെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിന് നമ്മൾ ഒരിടത്തോട്ട് ഇങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ അയ്യോ അത് മറന്നു എന്താ ഏതാ, പിന്നെ അത് കുറെ നേരം കഴിയുമ്പോൾ ഓർമ്മിക്കത്തുള്ളൂ. അതാണ്.
1: അല്ല, ഈ കുറച്ച് കഴിയുമ്പോ ഓർമ്മിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ 70 വയസ്സായതുകൊണ്ട് നമുക്കത് ഒരു രോഗം എന്ന് കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് ജോലി തിരക്കുള്ള ഒരാളാണോ അതോ അത്യാവശ്യത്തിന് മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളാണോ?
0: കൊച്ചു കടയുണ്ട്, ഇരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അതിലാ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്.
1: മനസ്സിലായി, മനസ്സിലായി. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ
0: മക്കളുണ്ട് നോക്കാൻ.
1: അങ്ങനെ ശരി. പിന്നെ കടയില് നമ്മുടെ നോട്ടം എത്താത്തതിന്റെ പേരിലേ നമുക്ക് നഷ്ടം വരുന്നുണ്ടോ?
0: കച്ചവടം നഷ്ടം, എഴുതാൻ മറന്നു പോകും.
1: അപ്പൊ നമുക്ക് നിരന്തരമായിട്ട് ഇങ്ങനെ മറന്നൊക്കെ പോയി അങ്ങനെ നമുക്ക് നഷ്ടം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണിക്കുന്നത് നല്ലതാ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എഴുതി വെച്ചൊക്കെ അങ്ങ് നോക്കി പോയാ മതി. മനസ്സിലായി. കാരണം 70 വയസ്സിൽ കുറച്ച് ഓർമ്മക്കുറവ് പ്രതീക്ഷിക്കുന്നു, അതിനപ്പുറം നമുക്ക് തുടർച്ചയായി വീഴ്ചകൾ വരുമ്പോഴാണ് നമ്മൾ നഷ്ടത്തിലോട്ട് പോകുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഡോക്ടറിനെ കാണിക്കണം.
2: നന്ദി. ശരി, അൽസൈമേഴ്സോ അല്ലെങ്കിൽ മറ്റ് മറവി രോഗങ്ങളോ പാരമ്പര്യമായിട്ട് അടുത്ത തലമുറയിലേക്ക് പകരാൻ സാധ്യതയുണ്ടോ?
1: പകരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, അതിന് വലിയൊരു പ്രാധാന്യം കൊടുക്കണമെന്നില്ല. അതായത് നമ്മുടെ കുടുംബത്തിലൊരാൾക്കുണ്ടായിരുന്നെങ്കിൽ അടുത്ത തലമുറയ്ക്ക് എല്ലാവർക്കും വരും, അങ്ങനെയില്ല. ഒരു ചെറിയൊരു ശതമാനം പേർക്ക് വന്നാലായി, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കുമ്പോൾ ഇത് വലിയൊരു വിഷയമായിട്ട് വരില്ല. അതുകൊണ്ട് ഈ പാരമ്പര്യം ഗവേഷണത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ കുടുംബത്തിൻ്റെ ഒരാൾക്കുണ്ട്, അതുകൊണ്ട് നമുക്കും വരുമെന്ന് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. എങ്കിലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർമ്മക്കുറവ് വന്നാലും നമ്മൾ ഡോക്ടറിനെ കാണിക്കുക, അതിനുള്ള പരിശോധനകൾ ചെയ്യുക. അല്ലാതെ എൻ്റെ ഭാവി ഇരളടഞ്ഞതാണ് എന്നുള്ള രീതിയിൽ ഇത് നോക്കിക്കാണേണ്ട കാര്യമില്ല.
2: അതുപോലെ സ്ട്രോക്ക് അല്ലെങ്കിൽ അതുപോലെ തലച്ചോറിനെ ഏൽക്കുന്ന പരിക്കുകൾ ഡിമെൻഷ്യയിലേക്ക്
1: നയിക്കാം. അപ്പം ഞാൻ ആദ്യം ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ ഒരുപാട് രോഗങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്തുള്ളതാണ് ഈ വാസ്കുലാർ ഡിമെൻഷ്യ എന്നുള്ള രോഗം. വാസ്കുലാർ ഡിമെൻഷ്യ എന്ന് വെച്ചാൽ പല പല സ്ട്രോക്കുകൾ വന്ന് ഈ ഓർമ്മയ്ക്ക് ആവശ്യമായ ഭാഗങ്ങളിൽ സ്ട്രോക്ക് വന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഓർമ്മ നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ്. അത് സാമാന്യം സാധാരണമായിട്ട് കാണുന്ന ഈ അൽസൈമേഴ്സ് പോലെ അത്രയ്ക്ക് കാണാറില്ലെങ്കിലും ഈ വാസ്കുലർ ഡിമെൻഷ്യ വരാറുണ്ട്. അതേപോലെ ട്രോമാറ്റിക്, ഒരു തവണ തല ഇടിച്ചെന്ന് പറഞ്ഞ് മറവി രോഗം വരണമെന്നില്ല, പക്ഷെ ആവർത്തിച്ച് തലയ്ക്ക് ഇടിയിട്ടുമ്പം ചില പ്രത്യേക തരത്തിലുള്ള മറവി രോഗം വരാൻ സാധ്യതയുണ്ട്.
2: ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രമേഹവും BP കൊളസ്ട്രോളും തുടങ്ങിയ കാര്യങ്ങൾ കൂടി നിൽക്കുന്നത് മറവി രോഗത്തിന് അതിൻ്റെതായിട്ടുള്ളൊരു സാധ്യത കൂട്ടുമല്ലോ?
1: ഉണ്ടാവും. തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ വരുത്തുന്ന ഘടകങ്ങൾ ഒരു പരിധിവരെയും മറവി രോഗവും വരുത്തും. അതെ.
2: നമുക്ക് അടുത്ത കോള് ലൈനിലുണ്ട്, കോള് കട്ടായെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ മാനസിക പ്രശ്നങ്ങൾ, നമ്മുടെ ശാരീരിക പ്രശ്നങ്ങളെ പോലെ തന്നെ മാനസിക പ്രശ്നങ്ങളും ഈ രോഗത്തെ ബാധിക്കുന്ന ഒന്നാണല്ലോ. ഇപ്പോൾ വിഷാദ രോഗമോ അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ എന്തെങ്കിലും കാരണം കൊണ്ട് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം നമുക്ക് ഉറങ്ങാൻ പ്രോപ്പർലി ഉറങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമിതമായ മാനസിക സമ്മർദ്ദം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് താൽക്കാലികമായിട്ട് കുറച്ച് ദിവസത്തേക്ക് മെമ്മറി പ്രത്യേകിച്ച് നമുക്ക് ഓർമ്മക്കുറവ് പോലെയൊക്കെ തോന്നാറുണ്ടല്ലോ, അത് താൽക്കാലികമായിട്ടുള്ളൊരു കാര്യമാണ്.
1: അതെ അതെ അതെ, താൽക്കാലികമായിട്ട് അങ്ങനെ വരാം. അപ്പം ഈ താൽക്കാലികമായിട്ട് വരുന്നതിന് നമ്മൾ ശരിക്കും മറവി രോഗം എന്നുള്ള ഒരു രീതിയിൽ വിളിക്കില്ല. മറവി രോഗം എന്ന് പറയുമ്പോൾ അത് കൂടിക്കൊണ്ടേയിരിക്കണം, അങ്ങനെയാണ്. പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും വരാം.
2: നമുക്ക് അടുത്ത ശ്രോതാവ് ആരാണ് നോക്കാം. ഹലോ, ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്, വിജയാണ്.
2: നമ്മുടെ ഇപ്പം ഡോക്ടർ റോബർട്ട് മാത്യു ഉണ്ട് സംസാരിക്കുന്നത്.

0: ചോളം.
1: ഡോക്ടർ, ഞാനൊരു ആൻസൈറ്റി കൊണ്ട് വിളിച്ചതാണ്.
0: പറയണം.
1: വിളിച്ച കാര്യം, എന്റെ അമ്മക്ക് 86 വയസ്സായി അമ്മക്ക്. അപ്പൊ അമ്മയും അച്ഛനും ഒന്ന് ഒരു ഒരു വീട്ടിലാണ് കഴിയുന്നത്, ഞങ്ങള് അടുത്ത വീട്ടിലാണ്.
0: അപ്പൊ
1: അമ്മക്ക് ഒരു 6-7 വർഷമായിട്ട് ഇങ്ങനെ ഓർമ്മക്കുറവുണ്ട്. അമ്മയുടെ ഡെയിലി കാര്യങ്ങളൊന്നും അമ്മ ചെയ്യാറില്ല, അച്ഛനാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നത്.
0: അപ്പൊ
1: മെനിഞ്ഞാന്ന് അച്ഛൻ പറയുന്നുണ്ട്, അമ്മ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു.
0: അപ്പൊ
1: ഞങ്ങളെയൊക്കെ കാണണമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് വിളിച്ചു. പഴയ കാര്യങ്ങളൊക്കെ, അതായത് എന്റെ മോള് ഇപ്പൊ ഡിഗ്രിക്ക് പഠിക്കുകയാണ്.
0: അപ്പൊ
1: മോള് അമ്മയാണ് വളർത്തിയിട്ടുള്ളത്. അപ്പൊ അമ്മ അവൾ 10-ാം ക്ലാസ്സിലാണെന്നുള്ള അർത്ഥത്തിൽ മോള് പോയോ പഠിച്ചോ, മോക്ക് അത് വാങ്ങണ്ടേ ഇത് വാങ്ങണ്ടേ
0: എന്നൊക്കെ
1: ഇങ്ങനെ ചോദിക്കുന്നുണ്ട്.
0: പക്ഷെ
1: അടുത്ത ദിവസം ആയപ്പോ അച്ഛൻ പറയുന്നുണ്ട് അതുപോലെയൊന്നും അല്ല അമ്മ, ഇപ്പൊ ഒന്നും അമ്മ ഇന്നലെ കാണിച്ച പോലുള്ള ഇതൊന്നും കാണിക്കുന്നില്ല, അപ്പൊ കമ്മലിടണം, വള കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അടുത്ത ദിവസം അമ്മ ഒരു അനക്കോയില്ല, അമ്മയ്ക്ക് ആ ഒരു റെസ്പോൺസ് ഇല്ലാത്ത പോലെ.
0: അപ്പൊ
1: ഇന്നത്തെ വെറുതെ കിടന്ന് ഉറങ്ങുകയാണ് അമ്മ പകല്,
0: അച്ഛനാണ്
1: എല്ലാം നോക്കുന്നത്. അപ്പൊ അതെന്താ അങ്ങനെ വരുന്നത്?
0: അതെ അതെ, ഈ പറഞ്ഞതിൽ നിന്ന് അമ്മയ്ക്ക് മറവി രോഗമാണ് ഉള്ളതെന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ്. മിക്കവാറും അത് അൽസൈമേഴ്സിനുള്ള മറവി രോഗം ആവാനാണ് സാധ്യത. അപ്പൊ ആരംഭഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങളുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് അവർ വളരെ സാധാരണ എന്നുള്ള രീതിയിൽ പെരുമാറും, മറ്റു ചിലപ്പോഴ് തീരെ ഒരു ബോധമില്ലാത്ത രീതിയിലും പെരുമാറും. അപ്പൊ നമുക്ക് തന്നെ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷെ ആരംഭത്തിൽ അങ്ങനെ അതിനെ ഫ്ളക്ച്വേഷൻസ് എന്ന് പറയും. അതേപോലെ മറവി രോഗം വരുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങളാണ് മറക്കുക. അപ്പൊ ഇന്നലെ രാവിലെ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ പറ്റില്ല. പക്ഷെ കല്യാണം എന്നാലും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പൊ നമുക്കും തോന്നും ഇത്രയും പഴയ കാര്യം ഓർമ്മിക്കാൻ പറ്റുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇന്നലത്തെ ഓർത്തില്ല എന്ന് നമുക്ക്
1: പറയുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാം ഓർക്കുന്നുണ്ട്. അമ്മ ടീച്ചറായിരുന്നു,
0: അതെ അതെ,
1: ഹിന്ദി ടീച്ചറാണ്. അപ്പൊ റിട്ടയർ ആയത് എല്ലാം പറയുന്നുണ്ട്.
0: അതെ അതെ,
1: ഇപ്പോഴത്തെ ഒന്നും അറിയില്ല.
0: പക്ഷെ ഇതെല്ലാം ഈ അൽസൈമേഴ്സ് ഡിമെൻഷ്യയുടെ പ്രത്യേകതകളാണ്. പുതിയ കാര്യങ്ങളാണ് മറക്കുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ നന്നായിട്ട് പെരുമാറും, അതേപോലെ സന്ധ്യ ആകുമ്പോൾ കൂടുതൽ മോശമായിട്ട് മോശമായി പോവും. അപ്പൊ ഇങ്ങനെ ഇത് കൂടിയും കുറഞ്ഞും ഏറ്റക്കുറച്ചിലുണ്ടാവും. പക്ഷേ അമ്മയ്ക്ക് അപ്പൊ ഇപ്പൊ നമുക്ക് ഇതിന്റെ സ്പീഡ് കുറയ്ക്കാൻ, മോശമാകുന്നതിന്റെ സ്പീഡ് കുറയ്ക്കാൻ ഉതകുന്ന ചില മെഡിസിൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്, ഗുളികകളുണ്ട്. അപ്പൊ അത് കൊടുക്കുമ്പോൾ 10 വർഷം കൊണ്ട് മോശമാവുന്ന ആള് ഒരു പക്ഷേ 15 വർഷം കൊണ്ടേ മോശമാവുള്ളൂ. ആ രീതിയിൽ നമുക്ക് കുറച്ച് കാലം കൂടി ആളിനെ കിട്ടും. ഡോക്ടറിനെ കാണിക്കേണ്ടത് ഒരു നമ്മുടെ കുടുംബ ഡോക്ടറിനെ കാണിച്ചാലും മതി, അല്ലെങ്കിൽ ഒരു ഫിസീഷ്യൻ, അല്ലെങ്കിൽ മാനസിക ഡോക്ടർ, സൈക്യാട്രിസ്റ്റ്, അല്ലെങ്കിൽ ന്യൂറോളജി ഡോക്ടർ, അല്ലെങ്കിൽ ജീരിയാട്രിഷ്യൻ എന്നുള്ള പേരിലുള്ള ഡോക്ടർ, ഇവരൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇതിലാരെങ്കിലും ഒരാളെ കാണിക്കുന്നത് നല്ലതായിരിക്കും. അതെ,
2: മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകുന്ന ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. പരിപാടിയുടെ സമയം 12 മണി വരെയാണ്. പരിപാടി തുടരുന്നു.
3: ഡോക്ടർ, വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ B12, D അങ്ങനെയൊക്കെയുള്ള വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസിയോ അല്ലെങ്കിൽ തൈറോയിഡ് പ്രശ്നങ്ങളോ കാരണമൊക്കെ മറവി രോഗം, അല്ലെങ്കിൽ മറവി രോഗം എന്നുള്ളതല്ല, മറവി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും അതിന്റെ മറവി രോഗവും തന്നെ വിളിക്കാം. വൈറ്റമിന്റെ കുറവുകൊണ്ടും തൈറോയിഡിന്റെ കുറവും, അപ്പം മറവി രോഗങ്ങൾ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: ചികിത്സ ഉള്ള രോഗങ്ങളും ചികിത്സ ഇല്ലാത്ത രോഗങ്ങളും. അപ്പോൾ ഈ ചികിത്സ ഉള്ള മറവി രോഗങ്ങൾ എന്നുള്ള വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. കാരണം ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു അവസരമാണ് അവിടെ നമുക്ക് കണ്ടുപിടിക്കാതിരുന്നാൽ നഷ്ടപ്പെടുന്നത്. നമ്മളൊരു 100 മറവി രോഗികളെ എടുത്താൽ അതിലൊരു 10 പേർക്കോ ഒരു പക്ഷേ 15 പേർക്കോ ഭാഗ്യമുള്ളവർക്ക് ചികിത്സ മാറ്റാൻ പറ്റുന്ന ഒരു രോഗം ഉണ്ടാവും. അക്കൂട്ടത്തിൽ വരുന്നതാണ് ഈ B12 ഡെഫിഷ്യൻസി. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി അത്രയ്ക്ക് പ്രധാനമല്ല, പക്ഷേ തൈറോയിഡിൻ്റെ കുറവ്, വൈറ്റമിൻ B12 കുറവ്, പിന്നെ തലച്ചോറിനെ ബാധിക്കുന്ന ചില അണുബാധകൾ, തലച്ചോറിനെ ബാധിക്കുന്ന TB, ഇതെല്ലാം ചികിത്സ മാറ്റാൻ പറ്റുന്ന വിഭാഗത്തിൽപ്പെടുന്ന മറവി രോഗങ്ങളാണ്.
3: നമുക്ക് അടുത്ത ശ്രോതാവിനോട് സംസാരിക്കാം. ഹലോ,
4: ഞാൻ നെടുമങ്ങാട്ടുനിന്ന് ജാനകിയാണ്.
3: സ്വാഗതം.

0: സംസാരിച്ചോളൂ.
1: പറയണം.
2: താങ്ക് യു സാർ. എനിക്ക് ഒരു സംശയമുണ്ട്, കൈ വിറയലും മറവിയും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് അറിയാൻ. സാർ ന്യൂറോളജി ന്യൂറോളജിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ വേണ്ടിയാണ്.
1: മനസ്സിലായി മനസ്സിലായി. അതായത് നമുക്കതിനെ ഇങ്ങനെ ഈ രീതിയിലാക്കാം, വിറയൽ രോഗവും മറവി രോഗവും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതില് ഈ വിറയൽ രോഗങ്ങൾ പലതരമുണ്ട്. അക്കൂട്ടത്തിലെ പാർക്കിൻസോൺസം എന്ന വിഭാഗത്തിൽ പെടുന്ന വിറയൽ രോഗം, ആ രോഗമുള്ളവർക്ക് അതിലൊരു ചെറിയ ശതമാനം, ഒരു 30-40% പേർക്ക് അസുഖത്തിന്റെ ഒരു കാലക്രമേണ ഈ മറവി രോഗത്തിന്റെ ലക്ഷണങ്ങളും വരാറുണ്ട്.
2: എനിക്ക് ഇടത്ത കൈ ഭയങ്കര വിറയലാണ്. അതെ. കഴിഞ്ഞ ആഴ്ച ഡോക്ടറെ കണ്ടിട്ട് ഒരു ഗുളിക കഴിക്കുന്നത്, ഗുളിയുടെ അരഭാഗം വെച്ച് 3 നേരം കഴിക്കുന്നുണ്ട്. കൈ വിറയലായിട്ട് മാറ്റമുണ്ട്.
1: അതെ അതെ.
2: എല്ലാരും പലരും ചോദിച്ച പോലെ ഫോൺ എടുത്ത് ഒരാളെ വിളിക്കാനെടുത്ത നമ്പർ അടിക്കാൻ മറന്നു. എല്ലാവരുടെ നമ്പറും എനിക്ക് വൈകാട്ടാണ്, ഞാൻ ഒന്നും സേവ് ചെയ്തതല്ല. പക്ഷെ അതൊന്നും എനിക്ക് കുഴപ്പമില്ല.
1: അതെ,
2: വിളിക്കാൻ ആരെയാണ് വിളിക്കാൻ ഞാൻ എടുത്തത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടില്ല.
1: അതെ അതെ, പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഓർമ്മ കിട്ടുകയും ചെയ്യും അല്ലേ, അങ്ങനെയാണല്ലോ.
2: അതെ അതെ അതെ.
1: ആ നമുക്ക് ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മറക്കുകയാണെങ്കിൽ മാത്രമേ അതിനെ ഗൗരവമായിട്ട് കാണേണ്ടതായിട്ടുള്ളൂ. പിന്നെ ഫോൺ നമ്പറൊക്കെ ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ മറവി രോഗം ഉണ്ടെന്ന് സംശയിക്കേണ്ട കാര്യമില്ല.
2: ആ
1: അപ്പൊ ഈ അല്ല, ബന്ധം വിറയലുണ്ട് അതുകൊണ്ട് മറവി രോഗം വരും എന്നുള്ളൊരു ചിന്ത വേണ്ട. ചില വിറയൽ രോഗം ചില വിറയൽ രോഗികൾക്ക് കാലക്രമേണ മറവി വരാറുണ്ട്. ഇത് ലക്ഷണങ്ങൾ കേട്ടിട്ട് ഈ പാർക്കിൻസോണിസം എന്നുള്ള ഒരു വിറയലാണെന്ന് തോന്നുന്നു, അര വെച്ച് 3 നേരം കഴിക്കുന്നൊക്കെ പറയുന്ന വെച്ചിട്ട്. അപ്പം അതിൽ ചിലർക്കൊക്കെ കാലക്രമേണ വരാറുണ്ട്, പക്ഷേ ഇപ്പം പറഞ്ഞിരിക്കുന്ന ഈ ലക്ഷണങ്ങളൊന്നും മറവി രോഗത്തിൻ്റെ അല്ല. അപ്പം നമുക്ക് തൽക്കാലം വിറയലിൻ്റെ ചികിത്സ മാത്രം
2: മതിയാവും.
0: സാർ, ഈ വിപണിയിൽ ലഭ്യമാകുന്ന ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്ന് അവകാശപ്പെടുന്ന മരുന്നുകളും ലേഹ്യങ്ങളും സപ്ലിമെൻറ്റുകളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ എത്രത്തോളം അതൊക്കെ ഫലപ്രദമാണ്?
1: ആ ശരിക്കും മറവി രോഗത്തിനുള്ള മരുന്നുകൾ എന്ന് പറയുമ്പം, ഒന്ന് ഈ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ വിറ്റാമിൻ്റെ കുറവോ തൈറോയിഡിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്ന് കഴിക്കുമ്പം നമുക്ക് മറവി മെച്ചപ്പെടും. അതല്ലാതെ അൽസൈമേഴ്സ് ഡിമെൻഷ്യ തുടങ്ങിയ മറവി രോഗങ്ങൾ, അതിനെ ഡീജനറേറ്റീവ് ഡിമെൻഷ്യാസ് എന്ന് പറയും. അപ്പം അവയ്ക്ക് ഫലപ്രദമായിട്ടുള്ള ഗുളികൾ എന്ന് പറയുന്നത് ഒരു 4-5 ഗുളികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടും അത് ഉപയോഗിച്ചിട്ട് അത് പ്രയോജനം ഉണ്ടെന്ന് കണ്ടിരിക്കുന്നു. പ്രയോജനം എന്ന് വെച്ചാൽ രോഗത്തിനെ മാറ്റാനോ തടയാനോ അതിന് സാധിക്കില്ല, പക്ഷേ രോഗം മോശമാവുന്നതിൻ്റെ ഒരു വേഗത കുറയ്ക്കാനോ അതിൻ്റെ വീര്യം ഒരല്പം കുറയ്ക്കാനോ മാത്രമേ സാധിക്കുള്ളൂ. അതൊരു 3-4 മരുന്നുകൾ മാത്രമേ ഇന്ന് വിപണിയിലുള്ളൂ. ബാക്കിയുള്ളതെല്ലാം തന്നെയും ശാസ്ത്രീയമായിട്ട് വ്യക്തമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത വിഭാഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൽ ഒരുപക്ഷെ ചിലർക്കത് കഴിക്കുമ്പോൾ ചെറിയ പ്രയോജനം ഉണ്ടായിരിക്കാം, പക്ഷേ അത് നമുക്കൊരു എന്താ പറയുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു പ്രയോജനം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല.
0: അപ്പോൾ അടുത്ത ഒരു ശ്രോതാവ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ ഹലോ
3: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അഭിലാഷ് എന്നാണ് ഡോക്ടർ, ഞാൻ മുംബൈയിൽ നിന്ന് വിളിക്കാം.
0: ഓക്കെ, സംസാരിച്ചോളൂ,
1: പറയണം.
3: ഡോക്ടർ, കൊറോണയുടെ വാക്സിൻ എടുക്കുമ്പോൾ ഈ മറവി പ്രശ്നം ഉണ്ടാവൂ അങ്ങനെ കേൾക്കുന്നുണ്ട്, അതിലും എന്തെങ്കിലും?
1: ഇല്ല, അത് വ്യക്തമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ഈ കൊറോണ വാക്സിന്റെ പേരിലും കൊറോണയുടെ പേരിലും ഒരുപാട് ന്യൂറോപരമായ രോഗങ്ങൾ വരുന്നതായിട്ട് സംശയിക്കപ്പെട്ടിട്ടുണ്ട്, നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കൊറോണ വാക്സിന്റെ പേരിൽ മറവി രോഗം വരും എന്ന് ഇതുവരെയും തെളിയിക്കപ്പെട്ടിട്ടില്ല.
3: ഞാൻ വർക്ക്ഷോപ്പ് ഇട്ടിരിക്കുന്നതാണ്.
1: അതെ അതെ.
3: അന്നേരം ഒരുപാട് കസ്റ്റമറൊക്കെ വരുന്നതാണ്. അന്നേരം രാവിലെ വന്ന് കാണുന്ന ഒരാൾ ചിലപ്പോൾ ഒരു അഡ്വാൻസ് തന്നിട്ട് പോയാൽ പോലും വൈകുന്നേരം വരുമ്പോ എനിക്ക് ഫേസ് ഉറപ്പ് വയ്ക്കാൻ പറ്റുന്നില്ല. ആളെ പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. എത്ര അത് നമ്മള് ഡോക്ടറെ കാണിക്കേണ്ട ഒരു ഇതാണോ?
1: അത് സൂക്ഷിക്കേണ്ടതാണല്ലോ. എന്തായാലും
3: നല്ല ഹൈ പവർ ടെൻഷൻ ആണ്, ഒരുപാട് ടെൻഷൻ ഉള്ള ആൾ തന്നെയാണ്.
1: അതെ അതെ, സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേരെ കൈകാര്യം ചെയ്യുമ്പോഴേ ഒരുപക്ഷെ നമുക്കതെല്ലാം ഓർമ്മിച്ച് വയ്ക്കാൻ പ്രയാസമായിരിക്കും. എങ്കിലും നമ്മൾ ആലോചിച്ച് ആ സാഹചര്യമൊക്കെ ഓർത്തിട്ട് ആ രാവിലെ 10 മണി അടുപ്പിച്ച് വന്ന ആളാണ്, ഇന്ന വണ്ടിയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് വരുമ്പോൾ നമുക്ക് പിടിയിട്ട് ഓർമ്മ കിട്ടുന്നെങ്കിലേ.
3: അതെ, ഞാനത് നോട്ട് ചെയ്ത് വെക്കും. ഞാൻ എപ്പോഴും എടുത്ത് പിന്നെ അത് നോക്കിയിട്ടാണ് ഞാൻ എനിക്ക് ആളിനെ പെട്ടെന്ന് പറയേണ്ടത്.
1: അതായിരിക്കും ഏറ്റവും നല്ലത്.
3: രാവിലെ വന്ന് ഒരുപാട് സംസാരിച്ച് പോകുന്ന ആൾ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പിന്നീട് എപ്പോഴും വന്നു കഴിഞ്ഞാൽ എനിക്കത്.
1: അതെ.

0: ആ അല്ല, അതിനകത്ത് നമുക്ക് തിരക്കുണ്ടെങ്കിൽ ചിലപ്പോ അങ്ങനെ മറക്കും, പക്ഷെ ആള് കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോ നമുക്ക് ഓർമ്മ കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മൾ രോഗവും സംശയിക്കണ്ട. എത്ര വയസ്സുണ്ട് മിസ്റ്റർ അഭിലാഷിന്?
1: എനിക്ക് 43.
0: 43. അപ്പോ ഈ 43 വയസ്സിൽ സാധാരണ ഉണ്ടാവുന്ന മറവി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പം വരുന്ന ഒരു തരത്തിലുള്ള മറവിയാണ്. അതിനെ സൂഡോ ഡിമെൻഷ്യ എന്ന് പറയാം. അത് യഥാർത്ഥത്തിലുള്ള മറവി രോഗമല്ല. പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഒരുപക്ഷെ താരതമ്യേന അപ്രധാനമായിട്ട് ചിലത് വിട്ടുപോകുന്നതാണ്. അത് നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് മെച്ചപ്പെടുത്താൻ പറ്റും. ആ അപ്പൊ ഇതിന്റെ പേരിൽ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഡോക്ടറിനെ കാണേണ്ട ഒരു സാഹചര്യം ഇല്ല. ഈ പറഞ്ഞപോലെ എഴുതി വെച്ചേക്കാൻ കൈകാര്യം ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറവി രോഗങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രധാന പരിശോധനകളും സ്കാനിങ്ങുകളും ഒക്കെ എന്തെല്ലാമാണ്? ഇപ്പോൾ മറവി അല്ലെങ്കിൽ അത് മറന്നുപോകുന്നു എന്നതുകൊണ്ട് മാത്രം നമുക്കത് മറവി രോഗമാണ് അല്ലെങ്കിൽ തലച്ചോറിനുണ്ടാകുന്ന എന്തെങ്കിലും വ്യതിയാനമാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കില്ലല്ലോ.
0: ഇല്ല,
2: പല പരിശോധനകളും ആവശ്യമായി വരാറുണ്ട്.
0: അതെ, കേവലം മറവി ഉണ്ടെങ്കിൽ ഉണ്ട്, അതുകൊണ്ട് മറവി രോഗം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഇതിനുള്ള രീതി, ആരംഭത്തിൽ ഡോക്ടർ തന്നെ ഒരു വൈദ്യ പരിശോധനയിലൂടെ ഒരു തീരുമാനത്തിലെത്തുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. പക്ഷേ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബ്രെയിനിൻ്റെ തന്നെ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. പക്ഷേ നമ്മുടെ രാജ്യത്ത് അത് വന്നിട്ടില്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കാൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ആരംഭത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത് ബ്രെയിൻ സംബന്ധിച്ചുള്ളത് CT സ്കാൻ എന്നുള്ള ഒരു സ്കാനിങ്ങും പിന്നെ MRI സ്കാൻ എന്നുള്ളൊരു സ്കാനിങ്ങാണ് നമ്മുടെ ഇവിടെ പ്രചാരത്തിലുള്ളത്. പിന്നെ PET സ്കാൻ എന്നൊരു സ്കാൻ ഇപ്പം ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ CT സ്കാനും MRI സ്കാനും അൽസൈമേഴ്സ് മറവി രോഗം തുടങ്ങിയ രോഗങ്ങളെ ആരംഭത്തിൽ കണ്ടുപിടിക്കുന്നതിന് വളരെ ഫലപ്രദമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു PET സ്കാൻ ഒരു CT സ്കാനോ അല്ലെങ്കിൽ MRI സ്കാനോ ചെയ്ത് അത് നോർമലാണെന്ന് പറഞ്ഞാൽ മറവി രോഗം ഇല്ല എന്നൊരു തീരുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റില്ല. എങ്കിലും തലച്ചോറിനെ ബാധിക്കുന്ന ചില മുഴകൾ, തലച്ചോറിൽ വരുന്ന ചില പ്രത്യേക തരത്തിലുള്ള ബ്ലീഡിങ്, ഇതെല്ലാം നമുക്ക് ആരംഭത്തിൽ തന്നെ കണ്ടുപിടിച്ച് പരിഹരിക്കാവുന്ന തരത്തിലുള്ള കുറച്ച് രോഗങ്ങളുണ്ട്. അതും മറവി രോഗമായിട്ട് പ്രത്യക്ഷപ്പെടാം. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ MRI സ്കാൻ വെച്ചിട്ടും ഒരു പരിധിവരെ CT സ്കാൻ വെച്ചിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം സ്കാനുകൾക്ക് ആരംഭത്തിൽ തന്നെ ഒരു അതിൻ്റെതായ ഒരു റോളുണ്ട്. പക്ഷേ ഈ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന അൽസൈമേഴ്സ് ഡിമെൻഷ്യ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ ഈ രണ്ട് സ്കാനും പ്രാപ്തമല്ല.
2: അപ്പോൾ അടുത്ത ശ്രോതാവ് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: പേര് സോണിയ. സ്ഥലം പേരുത്തട.
2: സംസാരിച്ചു.
3: എനിക്ക് 58 വയസ്സുണ്ട്. അപ്പോ എനിക്ക് റീസെന്റ്ലി ഒരു ദിവസം ഞാൻ പുറത്തു നിൽക്കുമ്പോ എനിക്ക് കണ്ണിന്റെ വലതുവശത്തായിട്ടൊരു ഫ്ലിക്കറിങ് പോലെ ഇങ്ങനെ വരികയും കുറച്ച് അത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് എനിക്ക് ഒന്നും ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്തു. ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ എനിക്ക് ഞാൻ പലതും സംസാരിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നു. ഒരു ഒരു മണിക്കൂർ നേരത്തോളം അതുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം പൂർവസ്ഥിതിയിലേക്ക് ആവുകയും ചെയ്തു.
0: ആ സമയത്ത് തലവേദന എന്തെങ്കിലും ഉണ്ടായോ അതിനുശേഷം?
3: ഇല്ല, ഒന്നും ഉണ്ടായില്ല.
0: ഓ, അപ്പൊ ഈ ഫ്ലിക്കറിങ് വന്നപ്പോ മാഡം എന്ത് ചെയ്തു ആ സമയത്ത്?
3: ഒന്നും ചെയ്തില്ല. ഞാനൊരു ഷോപ്പിൽ നിൽക്കുകയായിരുന്നു. അവിടെ എനിക്കൊരു സാധനം വാങ്ങണമായിരുന്നു. ആ സാധനത്തിന്റെ പേര് പോലും എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയില്ല.
0: അപ്പോ ചുറ്റുമുള്ളവര് മാഡത്തിന്റെ പെരുമാറ്റത്തിൽ ഒരു അപാകത ഉണ്ടെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയോ? അതോ
3: ഇല്ല, മനസ്സിലാക്കിയില്ല. ഞാൻ അത് അവരത് മനസ്സിലാക്കാതിരിക്കാനായി ഞാൻ അവിടുന്ന് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുന്ന ആളിന്റെ കൂടെ നിൽക്കുന്നത് പോലെ അവരും പലതും എന്നോട് ചോദിക്കുന്നുണ്ട്, അഭിപ്രായം ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയൊക്കെ മുളിയൊക്കെ നിന്നിട്ട് അവിടുന്ന് പുറത്തേക്ക് വരികയായിരുന്നു. പിന്നെ വണ്ടിയിലിരുന്നു. എന്റെ കൂടെ ഉണ്ട ആളിൽ നിന്ന് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി. അന്നല്ലാതെ അവരും കൂടുതലൊന്നും എന്നോട് ചോദിച്ചില്ല, ഞാൻ പറഞ്ഞില്ല.
0: അതെ, ശരി. പക്ഷേ എന്തൊക്കെയാണ് സംഭവിച്ചതിനെ കുറിച്ച് മാഡത്തിന് ഒരു റഫായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലേ? അറിയാം,
3: ഉണ്ട്. എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള, എന്റെ മോൻ അതിനിടയ്ക്ക് ഫോണിൽ വിളിച്ചിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും ഓർക്കാൻ
0: പറ്റുന്നു. എന്തെങ്കിലും അമിതമായ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്ന സാഹചര്യമായിരുന്നു അത്?
3: അല്ല.
0: ആ അപ്പം അങ്ങനെയാണെങ്കിൽ പ്രായം കൂടി പരിഗണിക്കുമ്പം നമ്മളത് അല്പം ഗൗരവമായിട്ട് എടുക്കുന്നതാണ് നല്ലത്. അത് ഒരു പക്ഷേ ഈ ചെറിയ സ്ട്രോക്കിന് മുന്നോടിയായിട്ട് വരുന്നതോ അപ്പൊ അങ്ങനത്തെ തീരെ നിസ്സാരമല്ലാത്ത ഒരു ബ്രെയിനിന്റെ അസുഖം ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും മാഡം ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ടത് ആവശ്യമായിട്ടുണ്ട്. ഒരു പക്ഷേ പരിശോധനകളും വേണ്ടി വന്നേക്കാം. പേടിക്കണ്ട, എങ്കിലും അതിന് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല.
2: ഓക്കെ മാഡം. ഇത് നമുക്കിപ്പോ

0: സാധാരണ രീതിയിൽ നല്ല ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന ആൾക്കാർ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇപ്പോൾ ഈ സാർ പറഞ്ഞ പോലെ ഒക്കേഷണലി ഒക്കെയുള്ള മെമ്മറി ലോസ് വരുന്നതിനെ ഭയക്കേണ്ടതുണ്ടോ?
1: തീർച്ചയായിട്ടും ഇല്ല, അത് നമ്മുടെ സാഹചര്യമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ചെറുപ്പക്കാർ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പം ചില കാര്യങ്ങൾ മറന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി ചെയ്യാൻ ശ്രമിക്കുമ്പം കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലേ എന്നുള്ള സ്വയം പരിശോധിക്കുക. അങ്ങനെ മെച്ചപ്പെടുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോകേണ്ട കാര്യമില്ല.
0: ശ്രദ്ധയോടെ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ മെമ്മറിയിൽ രജിസ്റ്റർ ആകുന്ന തരത്തിൽ ഒരു ശ്രദ്ധ, ഒരു ടൈം കൊടുത്തിട്ട്.
1: അതിനകത്ത് രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. നമ്മൾ ക്ലാസിഫൈ ചെയ്യണം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്, അപ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ പതിപ്പിക്കുന്ന രീതിയിൽ തന്നെ അത് തിരക്കേറി ചെയ്യാൻ പാടില്ല, സമയമെടുത്ത് തന്നെ ചെയ്യണം. അപ്രധാനപ്പെട്ട കാര്യങ്ങൾ മറക്കുന്നേ മറന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ടേക്കണം. പിന്നെ ഒരു സീക്വൻഷ്യലായിട്ട് അല്ലെങ്കിൽ യുക്തിക്ക് ചേരുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ബോധപൂർവം പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിൽ പതിപ്പിക്കുകയും അപ്രധാനമായിട്ടുള്ളത് പതിക്കുകയാണെങ്കിൽ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ സാരമില്ല എന്നുള്ള ഒരു നിലപാടെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലേ എന്നുള്ള നോക്കുകയും ചെയ്യണം. അപ്പം നമ്മൾ അങ്ങനെ ശ്രമിച്ചിട്ടും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമുക്ക് നിരന്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഡോക്ടറെ കാണണം.
0: അടുത്ത ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാം. പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ? പേര് പറഞ്ഞിട്ട് നമുക്ക് സംസാരിച്ചാൽ.
2: ബാലസുബ്രഹ്മണ്യം, കല്ലിയൂരാണ്.
0: ഓക്കെ, സംസാരിച്ചു.
2: 63 വയസ്സാണ്. നമസ്കാരം ഡോക്ടർ.
1: നമസ്കാരം, പറയണേ സാറേ.
2: ഞാൻ ആദ്യം എന്റെ രണ്ട് അനുഭവം പറയാം, അത് പറഞ്ഞിട്ട് സാറിന്റെ മറുപടി കേട്ടിട്ട് പിന്നെ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സംഭവം കൂടെ ഞാൻ പറയാം. അതിനുള്ള സാറ്
1: ചുരുക്കി പറഞ്ഞാൽ നന്നായിരിക്കും.
2: ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുമായിട്ട് ഒരു പരിചയപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ബാലരാമപുരത്ത് കാട്ടാക്കട പോകുന്ന വഴിക്കാണ് വീടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എവിടെയാണെന്ന് ചോദിച്ചാൽ അവിടെ വരുത്താവ് എന്ന് ക്ഷേത്രമുണ്ട്, ക്ഷേത്രം കഴിഞ്ഞു അല്ലെ അതുവരെ ഒന്നും പോകണ്ട, കുറച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ പരിചയപ്പെട്ടു. അത് ഇന്നലെ ഞാനത് ആലോചിച്ചപ്പോ ഞാൻ ആരോടാണ് സംസാരിച്ചത് എന്ന് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ഒരു സംഭവം. രണ്ടാമത് ഇന്ന് രാവിലെ ഞാൻ എന്റെ വസ്ത്രങ്ങളൊക്കെ കഴുകിയിട്ട് വീട്ടിന് മുൻവശത്തെ മുറ്റത്ത് കൊണ്ട് ഉണക്കാനിട്ടു. ഉണക്കാനിട്ടപ്പോ അങ്ങനെയില്ല, എല്ലാ വസ്ത്രം ഇടാൻ പറ്റിയില്ല. ഞാൻ എന്ത് ചെയ്ത് ബാക്കിയുള്ളത് തൊട്ടിയിൽ വെച്ചിട്ട് ടെറസിൽ കൊണ്ട് ഇടാന്ന് പറഞ്ഞിട്ട് വീട്ടിനകത്തുകൂടെ ചെന്ന് കുറച്ച് ഇടാനായിട്ട് പോകും. അപ്പൊ അന്നേരം ഞാൻ വിചാരിച്ചു അടുക്കളയിൽ വർക്ക് ഏരിയയില്ല, മറ്റേ തേയില കൊത്തുണ്ടല്ലോ, അത് മൂന്നാല് ദിവസത്തേക്കുള്ള നമ്മൾ ചില പുഴുവായിരിക്കും, അതിനെ കൊണ്ട് ഉണക്കാനിടും. അപ്പൊ അത് എടുത്തിട്ട് പോവാന്ന് പറഞ്ഞ് ഞാൻ അടുക്കള വഴി പോയിട്ടോ ഈ തേയില കൊത്തെടുക്കാൻ പറഞ്ഞു. മുകളിൽ ചെന്ന് അയയിൽ ഇട്ടപ്പോണ്ട് അവിടെ നേരത്തെ ഉണക്കാട്ട തേയില കൊത്ത് കിടപ്പുണ്ട്. അയ്യോ ഇത് തേയില കൊത്ത്, എനിക്ക് മുട്ടുവേദന ഉള്ളതുകൊണ്ട് എപ്പോഴും ഞാൻ ടെറസിലൊന്നും കയറാറില്ല.
1: അത്
2: ഇങ്ങനത്തെ ഒരു ഒരു മറവി രോഗമല്ല, ഇങ്ങനത്തെ മറവിയാണ്. അത് അതെന്താ അത് കാരണം എന്തെന്ന് അറിയാം? അത്
1: അല്ല, ഇത് രണ്ടും നമ്മൾ വലിയൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ ഗൗരവമായിട്ട് ചെയ്ത ഒരവസ്ഥ അല്ലല്ലോ. നമ്മള് പല കാര്യങ്ങളും ആലോചിച്ച് പല തിരക്കിനിടയിലും കൂടി സംഭവിച്ച രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ അതിനകത്ത് അത് മറന്നത് നമുക്കൊരു രോഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം വിചാരിച്ചാൽ
2: മതി. എനിക്കറിയാം ആ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ്, ഈ കോവിഡ് വന്നതുകൊണ്ടാണ്, കോവിഡ് ഒക്കെ എനിക്ക് വന്നിട്ടുണ്ട്,
1: അങ്ങനെ അങ്ങനെ കോവിഡ് കൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് നമുക്ക് പറയാൻ പ്രയാസമായിരിക്കും. ഇതൊരു രോഗാവസ്ഥ എന്ന് തന്നെയും പറയാൻ ചിലപ്പം ബുദ്ധിമുട്ടായിരിക്കും, ഒറ്റപ്പെട്ട രണ്ട് സംഭവങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇതിനെ കുറിച്ച് ഇപ്പൊ വിഷമിക്കേണ്ട കാര്യമില്ല.
2: വേറെ എന്താ ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള ഒരു കാര്യം ഞാൻ പറയാൻ പോയാണ്,
1: ചുരുക്കി പറയാമെങ്കിൽ.
2: അതായത് ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അവര് റിട്ടയർ ചെയ്യും, അവര് അവരുടെ ജോലിക്ക് ആശീർവാദമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മോനെ കൊണ്ട് അവരെ കൊണ്ട് ആശീർവാദം വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അവരെ ഞാൻ വസ്തുക്കളോട് അന്വേഷിക്കുമ്പോ അവരെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. അങ്ങനെ രണ്ടു മാസം വരുമ്പോ അവരെ മോക്ക് SSLC ഡിഗ്രിക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് അവരെ മോളെ ഞാൻ കണ്ടത്. അങ്ങനെ എന്റെ ജോലിക്ക് ഞാൻ ആശീർവാദം വാങ്ങിക്കാൻ പോയപ്പോ പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോ കണ്ടില്ല. അവസരം ഈ ഇടയ്ക്ക് രണ്ടു മാസം മുമ്പ് കിഴക്കേക്ക് വെച്ച് ഈ ടീച്ചറിന്റെ മകളെ കണ്ടു. അപ്പൊ ഞാൻ അങ്ങോട്ട് പോലെ ചോദിച്ചു കൃഷ്ണമറ്റ ടീച്ചറിന്റെ മകളല്ലേ പേരൊക്കെ ചോദിച്ചപ്പോ എനിക്ക് മുഖം എത്ര കൊല്ലത്തിന് മുമ്പുള്ളതാണെങ്കിലും ഞാൻ ഇങ്ങനെ അങ്ങോട്ട് പോയി ചോദിച്ച് പരിചയപ്പെടും.
1: ആൾ
2: അതല്ലായിരിക്കും, അത് 77 SSC കംപ്ലീറ്റ് ചെയ്തത്. അപ്പൊ SSC കംപ്ലീറ്റ് ചെയ്ത ഒരു എന്റെ ക്ലാസ് ക്ലാസ്മേറ്റിന് അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പ് കണ്ടു. പക്ഷെ എനിക്ക് അങ്ങനെ പഴയത് ചിലത് കഴിഞ്ഞ് ഓർത്തെടുക്കാൻ പറ്റും, മുഖം വെച്ച് ഇന്ന ആയിരിക്കും, അങ്ങനത്തെ എനിക്ക് ഒരു കഴിവുണ്ട്.
1: അത് വളരെ നന്നാണ്. അപ്പോ തൽക്കാലം പേടിക്കാനുള്ള രോഗാവസ്ഥയൊന്നും ഇല്ലാന്ന് വിചാരിക്കാം. വിളിച്ചാൽ വളരെ വളരെ സന്തോഷം.
0: ഈ മറവി രോഗമുള്ള രോഗിയെ വീട്ടിൽ പരിചരിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊന്നും പറയാമോ? ചിലപ്പോൾ രാത്രിയാകുമ്പോൾ വാശി വിഷാദം ഇന്ന ആളിനെ വിളിക്കണം.

0: ഇന്ന ആളിനെ കാണണം, ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം വാശിയും നിർബന്ധവും കാണിച്ചിട്ട് വീട്ടിലുള്ളവരെ ആകെ ആശങ്കാകുലരാക്കുന്ന പ്രവണതയൊക്കെ കാണാറുണ്ടല്ലോ. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്?
1: അപ്പൊ ഈ മറവ് രോഗികളുടെ പെരുമാറ്റത്തിന്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോ രീതിയിലാണ്. അപ്പൊ അതനുസരിച്ചാണ് നമ്മൾ ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും. പക്ഷെ പൊതുവായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇവരോട് നമ്മൾ വളരെ ക്ഷമയോടുകൂടി മാത്രമേ പെരുമാറാവൂ. വളരെ ഗൗരവത്തോടു കൂടി പെരുമാറുമ്പോൾ അത് തന്നെ അതുപോലും അവർക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. പിന്നെ അവരോട് നമ്മൾ അല്പമെങ്കിലും ദേഷ്യപ്പെടുകയാണെങ്കിൽ അവർക്കുള്ള ഒരു ബാലൻസ് പോലും അങ്ങ് പോവും. അപ്പോൾ എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക. പിന്നെ വലിയ വലിയ ഗൗരവത്തിലുള്ള വലിയ വാചകങ്ങൾ, നീളത്തിലുള്ള വാചകങ്ങൾ, അപ്പോൾ അത്തരത്തിലൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ട രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റില്ല. അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് അവർ ചിലപ്പോൾ പറയണമെന്നില്ല, പ്രകടിപ്പിക്കണമെന്നില്ല. അപ്പം എപ്പോഴും സ്നേഹമായിട്ട് സംസാരിക്കുക, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക, ചെറിയ ചെറിയ വാക്കുകളിലൂടെ സംസാരിക്കുക. പിന്നെ അതേസമയം ഇവർ കാണിക്കുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തന്നെയും അവരുടെ രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, അല്ലാതെ അവരുടെ കുറ്റമല്ല എന്ന് നമ്മുടെ മനസ്സിലാകത്ത് ഒരു ചിന്ത ഉണ്ടായിരിക്കണം. അപ്പം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത്. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് മൂത്രമൊഴിക്കുമ്പോൾ വേദന വന്നിട്ടായിരിക്കും അവർ ദേഷ്യം കാണിക്കുന്നത്, പക്ഷേ അത് അവർ പറയണമെന്നില്ല. അപ്പം നമ്മളത് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചിലർ പരിചരിക്കുമ്പോൾ ഇവർക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇവർ ദേഷ്യം കാണിക്കും. അപ്പോൾ ഇവർ പലപ്പോഴും ദേഷ്യം കാണിക്കുമ്പം അടുത്ത് അതിന് കാരണമായ ഒരു ഒരു സംഭവം ഉണ്ടാവും. അത് നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ച് അത് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ ഇവർക്ക് വരുന്ന ഓരോ പ്രശ്നങ്ങളും അപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചാണ് നമ്മൾ കൈകാര്യം ചെയ്തു പോകുന്നത്.
0: അതുപോലെ തന്നെ ഈ രോഗിയെ പരിചരിക്കുന്നവർ അനുഭവിക്കുന്ന ഇപ്പോൾ ദീർഘനാളായി 10 വർഷമായി അല്ലെങ്കിൽ 5 വർഷമൊക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ രോഗിയെ പരിചരിച്ച് ഇതുപോലെ സ്നേഹത്തോടെയൊക്കെ പെരുമാറി വരുമ്പം ആ ബൈസ്റ്റാൻഡറിന് ഒരു മാനസികവും ശാരീരികവും ായിട്ടുള്ള തളർച്ച അല്ലെങ്കിൽ ഒരു കെയർ ഗീവർ ബേൺ ഔട്ട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ടല്ലോ. അപ്പൊ അവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ എന്തൊക്കെയാണ്?
1: അതെ അതെ, ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവരെ പരിചരിക്കുന്ന 50% പേര് വിഷാദ രോഗത്തിലേക്ക് പോകുന്നൊക്കെയുള്ള പഠനങ്ങളൊക്കെ ഉണ്ട്. കാരണം 24 മണിക്കൂറും ഇത് ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുന്ന ഒരാൾ കൂടി ഇരിക്കുന്നത് അത്ര എളുപ്പമല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം അവരെ ഇതേക്കുറിച്ച് നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതെല്ലാം രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നുള്ളതും ആ രോഗത്തിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ കുറേയൊക്കെ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും. പിന്നെ ഇത് ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക സ്കിൽസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക. മൂന്നാമത് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് കൊടുക്കുക. അവർക്ക് ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ പകുതി ദിവസം അവർക്ക് മറ്റ് അവരുടെ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപരിക്കാനുള്ള അവസരം കൊടുക്കുക. പിന്നെ പലപ്പോഴും ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തീരാത്ത ഒരവസ്ഥയാണ്. എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറയുമല്ലോ, ടണലിൻ്റെ അറ്റത്ത് ഒരു വെളിച്ചവും കാണുന്നില്ല, പ്രതീക്ഷിക്കാനൊന്നും കാണുന്നില്ല, അങ്ങനെ ഒരു ചിന്തയിലോട്ട് അവർ പോവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അതിനുള്ള കൗൺസിലിംഗ്, ഇത് വെറും ഒരു താൽക്കാലികമായിട്ടുള്ള അവസ്ഥയാണ്, ഇതൊരു രോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, ഇത് നാളെ ആകുമ്പോൾ ഇത് മാറും, നല്ല കാലം വരും എന്നുള്ള രീതിയിലുള്ള ഒരു കൗൺസിലിങ്ങും സപ്പോർട്ടും ഇങ്ങനെയൊക്കെയാണ് നമ്മളിവർ. അപ്പോൾ അത് നമ്മളെപ്പോഴും നമ്മൾ പരിഗണിക്കണം. ഈ നോക്കുന്ന ആൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും ഉണ്ടായിരിക്കണം.
0: അപ്പം ആ ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തം അല്ലെന്നും കുടുംബത്തിൻ്റെ കൂട്ടായ ഒരു സപ്പോർട്ട് വേണം എന്നുള്ളത്
1: തീർച്ചയാണ്. തീർച്ചയാണ്, കുടുംബത്തിൻ്റെ മാത്രമല്ല, ശരിക്കും മറവി രോഗി പരിചരണം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്. ഒരു കുടുംബത്തിന് പോലും അത് കൈകാര്യം ചെയ്ത് പോകാൻ പറ്റില്ല. ഒരു വ്യക്തിയായിരിക്കും അതിനകത്ത് ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തു പോകുന്നെങ്കിലും ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുടുംബത്തിലെ അംഗങ്ങളും പിന്നെ സമൂഹവും തന്നെ വിചാരിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മുന്നോട്ട് പോവുള്ളൂ.
0: നമുക്കൊരു ശ്രോതാവ് കൂടി ലൈനിലുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ സമയം തീരാറായിട്ടുണ്ട് പരിപാടിയുടെ, അതുകൊണ്ട് പെട്ടെന്ന് ചോദിക്കണേ, പേര് പറഞ്ഞോളൂ.
2: എന്റെ പേര് സീന എന്നാണ്, എനിക്ക് 62 വയസ്സുണ്ട്. ഞാൻ KCB റിട്ടയർ ചെയ്തതാണ്. എന്റെ പേരുകള് ഞാൻ ആളുകളുടെയൊക്കെ മറന്നു പോകുന്നുണ്ട്.
1: ചിലപ്പോ
2: ഫ്രിഡ്ജ് തുറന്ന് എന്തെങ്കിലും എടുക്കാൻ പോയാല് ഞാന് എന്താ എടുക്കാൻ പോയാൽ ചിലപ്പം ഫ്രിഡ്ജ് തുറന്ന് വെച്ചിട്ടങ്ങ് മറക്കും.
1: അതെ അതെ,
2: അടുപ്പിൽ എന്തെങ്കിലും സാധനം വെച്ചാല് പിന്നെ മണം വരുമ്പോഴായിരിക്കും ഓർക്കുന്നത്.
1: അതെ,
2: എവിടെങ്കിലും വെച്ച സാധനങ്ങൾ മറന്നു പോകുന്നു. പിന്നെ ഓർക്കാൻ കഴിയാത്തോണ്ട് എനിക്ക് നല്ല ദേഷ്യം വരുന്നു. രോഗത്തിന്റെ ആരംഭമാണോ
1: മാഡം? ഈ വ്യത്യാസങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി?
2: ഏതാണ്ട് 1 വർഷമൊക്കെ ആയി.
1: ശരി ശരി, അപ്പൊ ഇതിനു മുമ്പുള്ള ചോദ്യങ്ങളൊക്കെ മാഡം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യം ഇതിനു മുമ്പ് വന്നിരുന്നു. അപ്പൊ ഈ കേവലം
2: ഞാൻ ശ്രദ്ധിച്ചു,
1: കുറച്ച് പേരുകൾ മറക്കുക അല്ലെങ്കിൽ അടുപ്പിൽ വെച്ച് മറക്കുക, അതൊന്നും വലിയൊരു രോഗത്തിൻ്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത 3 മാസത്തിൽ കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ മാഡം ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് ഡോക്ടറിനെ കാണിക്കേണ്ടതായിട്ട് വരും. ഇപ്പോഴത്തെ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ മാത്രം വെച്ചിട്ട് രോഗമുണ്ട് എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. ഒരു പക്ഷേ ആരംഭമായിരിക്കാം, ഒരു പക്ഷേ നമ്മൾ അശ്രദ്ധമായിട്ട് ചെയ്യുന്നതുകൊണ്ടും ആയിരിക്കാം. അപ്പൊ കുറച്ചുകൂടി ശ്രദ്ധയോടുകൂടി

0: ശ്രമിക്കുക. അടുത്ത രണ്ടാം മൂന്നാം മാസത്തിലെ കാര്യങ്ങൾ മെച്ചപ്പെടുന്നോ ഇല്ലയോ നോക്കുക, ഇല്ലെങ്കിൽ രോഗമൊന്നും ആലോചിച്ചു തുടങ്ങണം.
1: വിളിച്ചതിന് നന്ദി. സാറേ, ഈ പ്രായമാകുന്ന സമയത്ത് നമുക്ക് തലച്ചോറിനെ സജീവമായി നിർത്താനും മറവി രോഗങ്ങൾ തടയാനും സഹായിക്കുന്ന രീതികൾ എന്തൊക്കെയുണ്ട്? ചില ആൾക്കാർ പസിലുകൾ ചെയ്യും, പുതിയ ഭാഷകൾ പഠിക്കും, വായന തുടങ്ങിയ കാര്യങ്ങൾ ഓർമ്മശക്തി നിലനിർത്താൻ.
0: തീർച്ചയായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉള്ള എല്ലാ പ്രവർത്തനങ്ങളും മറവി രോഗത്തിന് തടയും. നല്ല രീതിയിൽ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത് രോഗത്തിന് തടയുന്നതായിട്ട് കാണും. അപ്പം ശരിക്കും ഇതെല്ലാം നമ്മൾ മധ്യവയസ്സിലും അതിനു മുമ്പുമാണ് പ്രാക്ടീസ് ചെയ്യേണ്ടെങ്കിലും, അപ്പം വയസ്സായി കഴിയുമ്പോഴും ഇങ്ങനെ മനസ്സിന് എന്താ ഒരു ഉത്തേജനം നൽകുന്ന അല്ലെങ്കിൽ വ്യായാമം നൽകുന്ന പ്രവർത്തനങ്ങൾ, അതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള ചെസ്സ് കളി, ഈ ക്രോസ് വേർഡ് പസിൽസ്, സുഡോക്ക്, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടും. എങ്കിലും പ്രായോഗികമായിട്ട് കണ്ടുവരുന്നത് നമ്മൾ പെട്ടെന്ന് ഒരാളോട് ചെസ്സ് കളി പഠിച്ച് കളിക്കാൻ പഠിക്കാൻ പറഞ്ഞാൽ അവർ ചെയ്യണമെന്നില്ല. അപ്പോൾ അവർ എന്ത് ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തുടർന്ന് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം വളരെ പ്രായോഗികമായിരിക്കും. ഉദാഹരണത്തിന് ഒരു സ്കൂൾ ടീച്ചർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂഷൻ കുറച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ അതാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമായിരിക്കും, അത് നടക്കുകയും പ്രായോഗികമായിട്ട് നടക്കുകയും ചെയ്യും. അപ്പം മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഈ എക്സസൈസുകൾ തീർച്ചയായിട്ടും മറവി രോഗത്തിനെ തടയാൻ ഒരു പരിധിവരെ സഹായിക്കും.
1: അതുപോലെ തന്നെ മദ്യം, പുകവലി തുടങ്ങിയവയുടെ ഉപയോഗം
0: തീർച്ചയായിട്ടും മറവി രോഗം ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്.
1: അപ്പോൾ സാറ് ഒരുപാട് നാളുകളായിട്ട് ഈ ഫീൽഡിൽ സജീവമായി നിൽക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ സമൂഹത്തിൽ മറവി രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിൽ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് കാണുന്നത്?
0: വലിയ രീതിയിലുള്ള മാറ്റമാണ്. കഴിഞ്ഞ 20-25 വർഷത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ഒരുപക്ഷെ തോന്നുന്നത് പണ്ട് ഈ പ്രൈമറി ഡോക്ടേഴ്സിനും ഡോക്ടേഴ്സിനും പോലും അറിയില്ലായിരുന്നു. അപ്പം ആ ലെവലിലോട്ട് ഇത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഓർമ്മക്കുറവ്, മറവി രോഗം അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പോൾ പ്രായമായിട്ടുള്ളവർക്ക് ഓർമ്മക്കുറവുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു അവബോധം ഇപ്പം എല്ലാ രീതിയിലും ഉണ്ട്. അപ്പോൾ അത് വലിയ 25 വർഷത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ല. പിന്നെ ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ധാരണ വ്യക്തമായിട്ടില്ല. അപ്പം ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു എന്താ നമ്മൾ ഈ സ്റ്റിഗ്മറ്റൈസേഷൻ എന്നൊക്കെ പറയും, അപ്പോൾ അത് അവരുടെ ഒരു കുറ്റമായിട്ട് കാണുക. പിന്നെ മറവി രോഗി പരിചരിക്കുന്നതിൽ വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. അതിനൊരു മെച്ചൂരിറ്റി ഇപ്പോഴും വ്യക്തികൾക്കോ സമൂഹത്തിനോ വന്നിട്ടില്ല. പിന്നെ മറവി രോഗി പരിചരണ കേന്ദ്രം എന്നുള്ളത് വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളും കാര്യങ്ങളും ഉണ്ട്. അപ്പം അവബോധം ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടൊക്കെ നോക്കുമ്പം മാത്രമല്ല, മറവി രോഗികൾക്ക് നല്ലൊരു പരിചരണം നൽകണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല രീതിയിലുള്ള അവബോധം വരേണ്ടിയിരിക്കുന്നു.
1: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മക്കുറവ് എന്നത് പ്രായമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെന്ന് കരുതി തള്ളിക്കളയാതെ കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ആവശ്യമായ കരുതലും ചികിത്സയും നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഡിമെൻഷ്യയോ അൽസൈമേഴ്സോ ബാധിച്ച രോഗികൾക്ക് മരുന്നുകളേക്കാൾ പ്രധാനം നമ്മൾ നൽകുന്ന സ്നേഹവും ക്ഷമയും നിറഞ്ഞ പരിചരണമാണ്. തലച്ചോറിനെ സജീവമായി നിർത്താനും ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാനും ഇന്നു മുതൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. വിലപ്പെട്ട വിവരങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ റോബർട്ട് മാത്യുവിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം ഈ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നന്ദി, നമസ്കാരം.
2: ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായിരുന്ന ഡോക്ടർ റോബർട്ട് മാത്യു. പരിപാടിയിൽ ഡോക്ടറോട് സംസാരിച്ചത് ആശ എം എസ്. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ശോഭ ബി ടി, നന്ദിത രമേശ്.
3: ആകാശവാണി കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
6: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
7: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
9: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
10: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. പ്രകടനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന പൂച്ചൽ ഖാദർ, സംഗീതം ദേവരാജൻ.

പ്രകടനം എന്ന ചിത്രത്തിലെ ഗാനമാണ് കേട്ടത്. ശ്രോതാക്കളെ, ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖം കേൾക്കാം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഇന്നൊരു മണിക്ക് പല്ലവി അനുപല്ലവി

0: from today till the 18th of September. During his three-day visit, General Sate will hold discussions with the Commander-in-Chief of the Russian Land Forces, Colonel General Andrei Nikolaevich Mordovichev, on issues of mutual interest, including professional military cooperation and training. He will receive a ceremonial guard of honor and pay tribute to fallen soldiers at the Tomb of the Unknown Soldier in Moscow. Saudi Arabia has said that its air defenses intercepted and destroyed a Houthi drone near Makkah last evening. The spokesperson for the Coalition Forces to Support Legitimacy in Yemen, Major General Turki Al-Maliki, described the incident as the second attempted Houthi attack on Makkah, referring to an earlier ballistic missile incident in 2017. He also warned that the Saudi-led coalition would take necessary measures against further attacks. Meanwhile, the Houthis have denied targeting Makkah. In men's cricket, India defeated Afghanistan by 7 wickets in the second T20 international at the Arun Jaitley Stadium in Delhi last night to take an unassailable 2-0 lead in the 3-match series. Chasing a target of 160 runs, India comfortably reached 163 for 3 in 14.5 overs. Sanju Samson top scored with a blistering 57 off 22 balls. Benchmark domestic equity indices were trading around 0.5% up in the forenoon session today. The Sensex rose 331 points to 74,335, while Nifty added 117 points to 23,235 when reports last came in. India Meteorological Department has forecast heavy rainfall over Andaman and Nicobar Islands, Arunachal Pradesh, Assam, Meghalaya, Haryana, Chandigarh and Delhi today. And that is the end of this news bulletin.
1: Akashavani, Kannur. Sevana Vartakal. Sarkarinte 100 Dina Karma Paripadiyodanubandhichu കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1-2 തീയതികളിലായി കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 ഇടയിൽ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് അപേക്ഷിക്കാം. ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ KSYWBKSD@gmail.com KSYWBKSD@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് 24-ാം തീയതിക്ക് മുമ്പായി അപേക്ഷ നൽകണം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9645678279 പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ്ബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൗജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. യോഗ്യത പ്ലസ് ടു. ഫോൺ നമ്പർ 9495-999-712 പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വെള്ളച്ചാലിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ള സോഷ്യോളജി, സോഷ്യൽ വർക്ക്, സൈക്കോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ള പട്ടികജാതി പട്ടികവർഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 19-ാം തീയതിക്ക് മുമ്പായി കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0499-256-162. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക് നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന.

കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കായുള്ള ഇന്റർവ്യൂ നാളെ കേരള പബ്ലിക്

വേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും SSLC പാസ്സായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന. അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം കണ്ണൂർ ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. സേവന വാർത്തകളാണ് കേട്ടത്.

ഇന്ന് രാത്രി 7:35 അങ്കണം പരിപാടിയിൽ ആരോ ഒരാൾ ചെറുകഥ റിജ മുകുന്ദൻ എഴുതി അവതരിപ്പിക്കുന്നു. യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, തുടർന്ന് ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല. 8 മണിക്ക് കേൾക്കാം ട്യൂണിൻ സ്റ്റാർസ്. ഇതിൽ ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീ ചന്ദ്ര, കൂടെ കീബോർഡിൽ ജൂബി കുട്ടിയൂർ. 10:30 കേൾക്കാം നിശാ സുരഭി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തിരുവാതിര കളിപ്പാട്ട് കേൾക്കാം. കെ വി ബിജലിയും സംഘവും അവതരിപ്പിച്ചത്.

ഇന്ന് 12:40 ആരോഗ്യ ദീപ്തിയിൽ ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓൺകോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖത്തിന്റെ അവസാന ഭാഗം കേൾക്കാം. ഒരു മണിക്ക് പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. രണ്ടു 30 കേൾക്കാം ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വൈകുന്നത് സിയാബ് പൊയിൽക്കാവ്. പ്രധാന വാർത്തകൾ. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പി എസ് സി നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5 തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്ന കാര്യം സംസാരിക്കുന്നതിന് വിദഗ്ധ സംഘത്തെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. വൈദ്യുതി ലഭ്യമാക്കുന്നതിന് രാജ്യത്തെ 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അടുത്ത മാസം 1 മുതൽ മൺസൂൺ കാലം ആരംഭിക്കുന്നതുവരെ പ്രതിസന്ധി പരിഹരിക്കാൻ പ്രത്യേക പദ്ധതി ആവിഷ്കരിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: ഒരാഴ്ചക്കകം വൈദ്യുതി നിയന്ത്രണം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ദീർഘകാല ആവശ്യകത മുന്നിൽ കണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. സോളാർ ഊർജ്ജം ഉപയോഗപ്പെടുത്തുന്നതിന് സ്റ്റോറേജ് സൌകര്യം ഇല്ലാത്തതാണ് പ്രശ്നമെന്നും സംസ്ഥാനത്ത് പുനരുപയോഗ ഊർജ്ജം ഉപയോഗപ്പെടുത്തി വൈദ്യുതി കുറവ് പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. പുനരുപയോഗ മേഖലയിൽ സ്വകാര്യ കമ്പനികളെ അനുവദിക്കുമെന്നും അടുത്ത മാസം 1 മുതൽ വൈദ്യുതിക്ക് പുതിയ കരാറുകൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കളമശ്ശേരിയിൽ വാർത്താ ചാനലിലെ റെയ്ഡ് പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. വാർത്താ പ്രക്ഷേപണം പോലീസ് തടസ്സപ്പെട്ടു ത്തിയെന്ന വാർത്ത ശരിയല്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പിൽ പോലീസ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്നും കോടതിയുടെ അനുമതിയോടുകൂടിയാണ് പോലീസിന്റെ അന്വേഷണമെന്നും ഇതിൽ ഗവൺമെന്റ് ഇടപെട്ടിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
0: പി എസ് സി നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങൾക്കും പ്രത്യേകത ഒന്നുമില്ലെന്നും അവർ അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ മൊഴി നൽകാൻ പോയില്ലെങ്കിൽ പോലീസ് അതിന് മാർഗം സ്വീകരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പി എസ് സി ചെയർമാനും അംഗങ്ങൾക്കുമെതിരെ ഗുരുതരമായ പരാതികളാണ് ലഭിച്ചതെന്നും നിയമം പാലിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. മാസപ്പടി കേസിൽ പിണറായി വിജയനും മുഹമ്മദ് റിയാസും പറഞ്ഞത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണെന്നും ഇ ഡി ഡിജിപിക്ക് നൽകിയ കത്ത് ഗവൺമെന്റ് പരിശോധിച്ചു വരികയാണെന്നും ഇക്കാര്യത്തിൽ സിപിഐഎം പോളിറ്റ് ബ്യൂറോയല്ല തീരുമാനം എടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിങ് കേരളം വട്ടമേശ സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യും. ഇന്ന് ഓസോൺ പാളി ദിനം. ഓസോൺ പാളിയുടെ സംരക്ഷണം വീട്ടിൽ നിന്നു തന്നെ തുടങ്ങേണ്ടതാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ദിവസമാണിതെന്ന് കേന്ദ്ര സഹമന്ത്രി

0: കീർത്തി വർദ്ധൻ സിംഗ് സാമൂഹിക മാധ്യമത്തിൽ വ്യക്തമാക്കി. എയർ കണ്ടീഷണറുകൾ 24 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുക, ഊർജ്ജക്ഷമതയേറിയ ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുക തുടങ്ങിയ ലളിതമായ നടപടികൾ മലിനീകരണം കുറയ്ക്കാനും ഭൂമിയെ കൂടുതൽ ആരോഗ്യകരമാക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. മാലിന്യരഹിത പുതുയുഗ കേരളത്തിന് കൈകോർക്കാം എന്ന സന്ദേശമുയർത്തി സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കൈയോട് കൈ ക്യാമ്പയിനും മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിനും നാളെ തുടക്കമാകും. ഒരു മാസത്തെ ക്യാമ്പയിനിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലും വിപുലമായ ശുചിത്വ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. ഖരമാലിന്യ പരിപാലന ചട്ടം 2026 സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം നൽകുന്നതിന് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കും. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30 സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പാലക്കാട് നിന്ന് ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30 മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. തീയതി ദീർഘിപ്പിക്കുമെന്ന ധാരണയിൽ രജിസ്ട്രേഷൻ വൈകിപ്പിക്കരുതെന്ന് സപ്ലൈകോ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇഡി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനമാകും. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ആറന്മുള വള്ളസദ്യക്കാലം. അല്പസമയത്തിനകം മന്ത്രി പി സി വിഷ്ണുനാഥ് സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. എംഎൽഎമാരായ അബിൻ വർക്കി, പഴകുളം മധു തുടങ്ങിയവർ പങ്കെടുക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് മക്കയ്ക്ക് സമീപം ഹൂതികളുടെ ഡ്രോൺ വ്യോമ പ്രതിരോധ സംവിധാനം തടയുകയും നശിപ്പിക്കുകയും ചെയ്തതായി സൌദി അറേബ്യ അറിയിച്ചു. മക്കയ്ക്കു നേരെ ഹൂതികളുടെ 2 ആക്രമണ ശ്രമമാണിതെന്ന് യമനിലെ നിയമാനുസൃത ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന സഖ്യസേനയുടെ വക്താവ് മേജർ ജനറൽ തുർക്കി അൽ മാലിക്കി പറഞ്ഞു. നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സുരക്ഷാ നടപടികൾ ചർച്ച ചെയ്യുന്നതിന് എഐ കമ്പനി മേധാവികൾ കാലിഫോർണിയയിൽ യോഗം ചേർന്നു. സുരക്ഷയ്ക്ക് മുൻഗണന നൽകി ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട ആവശ്യകത ഓപ്പൺ എഐ എക്സിക്യൂട്ടീവ് ക്രിസ് ലെഹെയ്ൻ വ്യക്തമാക്കി. സുരക്ഷിതമാണെന്ന് ഉറപ്പില്ലാത്ത ഒന്നും പുറത്തിറക്കാതിരിക്കുകയാണ് നിർമ്മിത ബുദ്ധി കമ്പനികൾ ചെയ്യേണ്ടതെന്നും എഐയുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങൾ ആവശ്യമില്ലെന്നും എൻവിഡിഎ മേധാവി ജൻസൺ ഹുവാങ് അഭിപ്രായപ്പെട്ടു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. ഇടതുമുന്നണിക്കൊപ്പം നിന്നിരുന്ന ടോണി തൈപ്പറമ്പിലും ലിസിക്കുട്ടിയും കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് വോട്ട് ചെയ്തു. കോൺഗ്രസ് വിമത രജിത പ്രകാശ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ, കരിവള്ളൂർ, മാലാപ്പ്, ചെമ്പോട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2800 വർഷം പഴക്കമുണ്ട് ഈ കുടക്കല്ലുകൾക്ക്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരിഗമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. ചരിത്ര സ്മാരകം സംരക്ഷിച്ച പെരിഗമന നാരായണൻ നമ്പൂതിരിയെ കഴിഞ്ഞ ദിവസം വി കുഞ്ഞികൃഷ്ണൻ എംഎൽഎ ആദരിച്ചിരുന്നു. കാടുമൂടിക്കിടന്നിരുന്ന ഭാഗം വൃത്തിയാക്കി സംരക്ഷണ പ്രവർത്തികൾ തുടങ്ങിയതോടെ ചരിത്രത്തിലെ അപൂർവ ശേഷിപ്പുകളുടെ നേർക്കാഴ്ചയാണ് ചെമ്പട്ടിക്കുന്നിൽ കാണാനാവുന്നത്. സംരക്ഷണ പ്രവർത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തുവകുപ്പ്.
0: ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിലെ ടോക്കിയോവിൽ തുടക്കമാകും. ഇന്ത്യയുടെ വനിതാ ടീം ആദ്യ കളിയിൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൌർ ആണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. പുരുഷ ടീമിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരാണ്. ചെസ് ഒളിമ്പ്യാഡിന് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെ

0: സമർഖണ്ഡിൽ തുടക്കമാകും. ഇന്ത്യൻ സമയം ഉച്ചകഴിഞ്ഞ് 3:30 ഒന്നാം റൌണ്ട് മത്സരം തുടങ്ങും. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് കെസിഎ അറിയിച്ചു. ഈ മാസം 27-നാണ് പരമ്പരയിലെ ആദ്യ മത്സരം. കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. ലക്ഷദ്വീപ് കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐസിഎആർ, സിഎംഎഫ്ആർഐ കവരത്തി, നാളികേര ഉൽപാദക സഹകരണ സംഘം എന്നിവ സംയുക്തമായാണ് പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നത്. സ്വർണ്ണവില വർദ്ധിച്ചു. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയായി. 14,065 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ 8 സംസ്ഥാനങ്ങളുമായി ചർച്ച നടത്തിവരുന്നതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. PSE നിയമന തട്ടിപ്പ് കേസിൽ ചെയർമാനും അംഗങ്ങളും അന്വേഷണവുമായി സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി. സപ്ലൈകോ ഒന്നാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട വൈകിട്ട് 5-ന് തുറക്കും. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിന് നാളെ ജപ്പാനിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ TP സജിത് ബാബുവുമായുള്ള അഭിമുഖം തുടർന്നു കേൾക്കാം.
3: പുകയിലയും മദ്യവും ഒക്കെ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറിന്റെ സാധ്യത എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത്?
4: പുകയിലയും മദ്യപാനവും ഒന്നാമത് ഇതൊരു ആസക്തി ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം തുടങ്ങിക്കഴിഞ്ഞ് ഒരു ദുശീലമായി മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ആൾക്കാർ ഇത് കുറെ കാലം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള കെമിക്കൽസ് എല്ലാം തന്നെ ബോഡിക്ക് ഡാമേജ് ഉണ്ടാക്കും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പുകയിലയും മദ്യപാനവും പല ആൾക്കാർക്കും പല രീതിയിലാണ് അത് ദോഷങ്ങൾ ചെയ്യുന്നത്. നമുക്കറിയാം ഇത് ക്യാൻസർ മുതല് അവർക്ക് ലങ്സിലുണ്ടാവുന്ന ശ്വാസകോശം ചുരുക്കുന്ന അവസ്ഥ മുതല് ഹാർട്ടിന് അസുഖം വരുന്നതോ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ തുടങ്ങി പല കാരണങ്ങൾക്കും ഈ പുകയിലയും മദ്യപാനവും കാരണമാവാറുണ്ട്. ഇതില് ചില ആൾക്കാർക്ക് ക്യാൻസർ ആയിരിക്കും വരുന്നത്, ചില ആൾക്കാർക്ക് ശ്വാസകോശത്തിലെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു ഡൈവേർഷൻ പലപ്പോഴും കാണാറുണ്ട്. എല്ലാം കമ്പൈൻ ചെയ്തിട്ട് വരുന്നവരും ഉണ്ട് കേട്ടോ, അതില്ലാന്നല്ല, പക്ഷെ കൂടുതലും. അപ്പം ഓരോ ശരീരത്തിനും പ്രത്യേകത അനുസരിച്ച് ഈ വക അവരുടെ ബോഡീനെ അഫക്ട് ചെയ്യുന്നത് പല രീതിയിലായിരിക്കാം. ചിലപ്പം അതിനൊക്കെ ഓരോ ചെറിയ ചെറിയ എൻസൈംസിന് കാരണമാവാറുണ്ട്. പക്ഷെ അതെന്താണെന്നുള്ളത് നമുക്കിപ്പോ കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങളില്ല, പക്ഷെ അങ്ങനെ കാണാറുണ്ട് ചിലപ്പം. അതും എല്ലാവരും വിചാരിക്കുന്നത് കുറെ കാലം ഉപയോഗിച്ചാലാണ് ഇതൊക്കെ വരിക എന്നാണ്, പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. 1 മാസം പുകയിലൊക്കെ ഉപയോഗിച്ച ആൾക്കാരിൽ ക്യാൻസർ വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചിരിക്കും, അവരുടെ ശരീരഘടനയെ ആശ്രയിച്ചിരിക്കും. അപ്പോ തീരെ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം, അതിൽ സംശയമില്ല. ചിലവരൊക്കെ ഞങ്ങളോട് വന്നിട്ട് പറയും, ചെറുപ്പക്കാർക്കൊക്കെ ക്യാൻസർ വരുമ്പോൾ, അയ്യോ ഡോക്ടർ ഞങ്ങൾ 1 മാസേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് നാളെ ഉപയോഗിച്ചിട്ടുള്ളൂ, ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അവരുടെ ആ ശരീരഘടന അതിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു ശരീരമായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ ക്യാൻസർ വരുന്നതായിട്ട് കാണുന്നുണ്ട്.
3: പുകയിലയും മദ്യവും ഒരുമിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഇതിന്റെ ചാൻസ് കൂടുതലായിട്ട് കാണുന്നുണ്ട് അല്ലേ?
4: അതെ അതെ. അത് കൂടുതൽ എന്ന് പറഞ്ഞാൽ അത് രണ്ടും അതിനൊരു ആഡിറ്റീവ് ഫാക്ടർ. നമ്മൾ പറയുന്നത് 1 + 1 = 2 എന്ന് പറയുന്ന പോലെ അല്ല അത് വരുന്നത്. അത് രണ്ടും കൂടുമ്പോൾ അതിന്റെ 10 മടങ്ങ് വരുന്ന രീതിയിലാണ് അത് വരുന്നത്.
3: ഡോക്ടർ, ഇങ്ങനെ ഒരു രോഗമുണ്ടെന്ന് നേരത്തെ കണ്ടെത്താനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാനാവുക?
4: നമ്മുടെ ലക്ഷണങ്ങൾ അവഗണിക്കാതിരിക്കുക. ഞാനീ പറഞ്ഞ ഓരോ ലക്ഷണങ്ങൾ ഉണ്ടാവുമ്പോൾ ക്യാൻസർ ഉണ്ടോ എന്ന് നിർബന്ധമായും പരിശോധിച്ച് ഉറപ്പാക്കുക. ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പിച്ചാലേ നമുക്ക് സമാധാനമായിട്ട്, കാരണം ക്യാൻസർ തന്നെ ആവണമെന്നില്ല എല്ലാത്തിനും കാരണം, അല്ല എന്ന് ഉറപ്പിച്ചാല് സമാധാനമായിട്ട് മറ്റു ട്രീറ്റ്മെന്റിലേക്ക് കടക്കാം.
3: ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെയുള്ള വായിൽ ഉണ്ടാകുന്ന മുറിവ് അല്ലെങ്കിൽ ശബ്ദമാറ്റം, ഇതൊക്കെ തന്നെയാണ് അതിന്റെ ലക്ഷണങ്ങൾ. ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനിയിപ്പോ ഈ ഹെഡ് ആൻഡ് നെക്ക് സർജറികളെല്ലാം തന്നെ ഒരു വലിയ ശസ്ത്രക്രിയകൾ തന്നെയാണോ, അതെങ്ങനെയാണ്?
4: ഈ ഭാഗത്ത് വരുന്ന ക്യാൻസറിൽ ഒട്ടുമിക്ക ക്യാൻസറിനും ആദ്യം ചെയ്യുന്ന ചികിത്സയാണ് സർജറി. ചില ആൾക്കാർക്ക് സർജറി കൂടാതെ ചിലപ്പോൾ റേഡിയേഷനും കീമോതെറാപ്പിയും വേണ്ടി വരും. ചില ആൾക്കാർക്ക് റേഡിയേഷൻ മാത്രം കൊടുക്കേണ്ടി വരും. അതിന് ഞങ്ങൾക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. തുടക്കത്തിൽ വരുന്ന പല ക്യാൻസറും

0: സർജറി ആദ്യം ചെയ്യാം. അപ്പൊ തുടക്കത്തിൽ എന്ന് പറഞ്ഞാല് അതിന്റെ സ്റ്റേജ് ചെറുതായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സൈസ് ചെറുതായിരിക്കും. അങ്ങനെയുള്ളതിന്റെ സർജറി വളരെ സിമ്പിളായിട്ടുള്ള ഒരു സർജറിയാണ്. അധികം നമുക്ക് കൂടുതൽ ഭാഗങ്ങളൊന്നും എടുത്തു മാറ്റേണ്ട ആവശ്യം വരാറില്ല. പക്ഷെ സ്റ്റേജ് മുന്നോട്ട് പോകും തോറും, അല്ലെങ്കിൽ സ്റ്റേജ് 3-ഉം 4-ഉം ഒക്കെ ആകുമ്പോൾ അത് ബാധിച്ചിരിക്കുന്ന കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ മാറ്റേണ്ട ഒരു ശസ്ത്രക്രിയ ചെയ്യേണ്ടി വരും. അത് കുറച്ച് വലിയ ശസ്ത്രക്രിയ തന്നെയായിരിക്കും. പക്ഷെ നമുക്കെപ്പോഴും ഞങ്ങള് ഈ അവയവങ്ങളൊക്കെ മാറ്റുമ്പോൾ അതിന് പകരം അവിടെ പ്ലാസ്റ്റിക് സർജറി പോലെ ചെയ്തിട്ട് അതിന് എത്രത്തോളം നോർമലിലേക്ക് എത്തിക്കാൻ പറ്റുമോ അതിന് ശ്രമിക്കാറുണ്ട്. ഒരു പരിധിവരെയൊക്കെ നമുക്ക് പറ്റുകയും ചെയ്യും, പക്ഷെ അത് സ്റ്റേജ് നേരത്തെ ആണെങ്കിൽ മാത്രമേ അതൊക്കെ സാധ്യമാവുള്ളൂ.
1: അതിന് പിന്നെ ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുണ്ടോ? അതായത് അതിന്റെ ശരിയായ പ്രവർത്തനത്തിനും അതിന്റെ രൂപമൊക്കെ പുനഃസ്ഥാപിക്കേണ്ടതിനായിട്ട് പിന്നെയും ഒരു ശസ്ത്രക്രിയയുടെ ആവശ്യം വരാറുണ്ടോ?
0: അതെ അതെ, അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് 1-ഓ 2-ഓ സർജറി ചെയ്തിട്ടാണ് അതിനെ നോർമലിലേക്ക് എത്തിക്കാൻ പറ്റാറുള്ളത്. അത് ചെറിയ ചെറിയ 2-ഉം 3-ഉം ഒക്കെ ചെയ്യുന്നത് ചെറിയ ചെറിയ സർജറികളായിരിക്കും. അത് അവരുടെ ഫങ്ഷനെ നോർമലിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും അല്ലെങ്കിൽ ശ്വസിക്കാനും ഒക്കെയുള്ള ഭാഗമാണല്ലോ ഹെഡ് ആൻഡ് നെക്ക് ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് നോർമലിലേക്ക് എത്തിക്കാൻ കുറച്ച് ചിലപ്പോൾ ചില മോഡിഫിക്കേഷൻസ് എല്ലാം ചെയ്യേണ്ടി വരാറുണ്ട്. അപൂർവം ചിലപ്പോഴൊക്കെ ചില രോഗികൾക്ക് 2-ാമതും 3-ാമതൊക്കെ ക്യാൻസർ വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരിപ്പോ പുകയിലയോ പുകവലിയോ ഒക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രമല്ലല്ലോ വരിക. അപ്പം പുകവലിക്കുന്ന ആളുടെ പുക വായിൽ മാത്രമല്ലോ, അത് വായിൽ മൊത്തം വ്യാപിക്കും, തൊണ്ടയിൽ പോവും, മൂക്കിൽ പോവും, ശ്വാസകോശത്തിൽ പോവും. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ ക്യാൻസർ ചേഞ്ചസ് വരുത്താം. അപ്പോൾ ഒരു ഭാഗത്ത് വന്ന ആൾക്ക് ചിലപ്പോൾ മറ്റു ഭാഗത്തൊക്കെ വരുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് സർജറി ഒക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്.
1: രോഗത്തിന്റെ വലിപ്പവും സ്വഭാവവും സ്ഥലവും ഒക്കെ അനുസരിച്ചായിരിക്കും അല്ലേ?
0: അതെ,
1: ശസ്ത്രക്രിയയുടെ.
0: അതെ,
1: സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ചില തെറ്റായ മെസ്സേജുകളൊക്കെ പലരും പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാറുണ്ട്. അതേക്കുറിച്ച് ഡോക്ടറുടെ അഭിപ്രായം എന്താണ്?
0: ഞങ്ങളും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണത്. ഏറ്റവും കൂടുതൽ കാണുന്നത് മോഡേൺ മെഡിസിനിലെ ചികിത്സ വളരെ ദുർഘടമായിട്ടുള്ള ഒന്നാണ്, അതിൽ ചികിത്സ ഇല്ല എന്ന് പറഞ്ഞ് പരത്തുന്ന കുറെ ആൾക്കാരാണ്. കൂടാതെ അവര് പറയുന്നത് അവരുടെ അടുത്ത് ഇതിനൊക്കെ ചികിത്സയുണ്ട് എന്നുള്ളത്. ആ ചികിത്സയാണെങ്കിലോ യാതൊരു പഠനവുമില്ലാതെ യാതൊരു സയന്റിഫിക് ബേസിസുമില്ലാതെ 1-ഓ 2-ഓ രോഗികളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ അവര് മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷെ ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ക്യാൻസറിന് ആയിട്ട് ബന്ധപ്പെട്ട് ചികിത്സിക്കുന്ന ആരും തന്നെ മറ്റ് പല ചികിത്സാ രീതിയിലൂടെയും ക്യാൻസർ മാറ്റിയതായിട്ടുള്ള പേഷ്യൻസിനെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് പറയാൻ പറ്റും? അപ്പം അത് എപ്പോഴും തെറ്റായ ഒരു മെസ്സേജ് തന്നെയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. അതേസമയം മോഡേൺ മെഡിസിനിൽ പല രീതിയിൽ പല നാടുകളിൽ പല സ്റ്റേജുകളിൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ക്യാൻസറുകളുടെയൊക്കെ ചികിത്സയും അതിന്റെ ട്രീറ്റ്മെന്റും ഒക്കെ പറയുന്നത്. അപ്പം അങ്ങനെ സയന്റിഫിക് ആയിട്ട് നമുക്ക് വരുന്നുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചില മെസ്സേജുകൾ കണ്ടിട്ട് ചികിത്സ എടുക്കാതെ ആ ഭാഗത്തേക്ക് പോകുന്ന കുറെ ആൾക്കാരും അവര് പിന്നീട് രോഗം മൂർച്ഛിച്ചിട്ട് ഞങ്ങളടുത്തേക്ക് വരുന്നതും തിരിച്ചു വന്നിട്ടുള്ള സിറ്റുവേഷൻസ് കുറെ സ്ഥിതികളിൽ കുറെ പേഷ്യൻസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം മറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് കണ്ടതുമില്ല. അപ്പം ഞങ്ങൾക്ക് എങ്ങനെ അതിനെ വിശ്വസിക്കാൻ പറ്റും?
1: പിന്നെ ഹെഡ് ആൻഡ് നെക്ക് സർജറി കഴിഞ്ഞാല് ആ രോഗിക്ക് ആദ്യപടിയിലേക്ക്, അതായത് പുനരധിവാസം എന്ന് പറയാം, തിരിച്ചു വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമായിട്ട് വരാം?
0: ഞങ്ങളിപ്പോഴും നമ്മുടെ ഗ്രൂപ്പില് ഒരു സോളോയിങ് അല്ലെങ്കിൽ സ്പീച്ച് തെറാപ്പിസ്റ്റ് എപ്പോഴും ഉണ്ടാവും, ഒരു ഡയറ്റീഷ്യൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എപ്പോഴും. കാരണം ഇത് രണ്ടും അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ്. നമുക്ക് മാറ്റിവെക്കാൻ പറ്റുന്നതല്ല.
1: ഇപ്പൊ
0: കാല് മുറിച്ചൊരാളുടെ കാല് പുനഃസ്ഥാപിക്കാൻ നമുക്ക് കുറച്ച് നാളെടുത്താലും ചിലപ്പം അതുവരെ നമുക്ക് വീൽ ചെയറിലോ ക്രച്ചസിലോ കൊണ്ടുപോവാം. പക്ഷേ ഒരു ദിവസം പോലും ഭക്ഷണം കഴിക്കാതെ നിൽക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. കുറച്ച് നാൾ വേണമെങ്കിൽ സംസാരിക്കാതിരിക്കാം, പക്ഷെ അത് സ്ഥിരമായിട്ട് ചെയ്യാൻ പ്രയാസമായിരിക്കും, ശ്വസിക്കാൻ തീരെ പറ്റൂല. അപ്പോൾ ഇതൊക്കെ പുനഃസ്ഥാപിക്കേണ്ടത് വളരെ ആവശ്യമാണ് ഈ സർജറി കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അതിനുള്ള റീഹാബിലിറ്റേഷൻ നമ്മൾ ആദ്യ ദിവസം മുതൽ തന്നെ തുടങ്ങും.
1: ഇത് പോഷകാഹാരങ്ങൾ വളരെ പ്രാധാന്യമുള്ളതല്ലേ ഈ സമയത്ത്?
0: സർജറി കഴിഞ്ഞിട്ടുള്ള റിക്കവറി പീരീഡില് നല്ല ഭക്ഷണം വളരെ ആവശ്യമാണ്. അത് ഏത് സർജറി ആയാലും, ഈ ക്യാൻസർ സർജറി മാത്രമല്ല ഏത് സർജറി കഴിഞ്ഞാലും. കാരണം ഹീലിംഗിന് വേണ്ടത് പ്രോട്ടീനും മറ്റു വിറ്റാമിൻസ് ഒക്കെ വേണം. അപ്പൊ നമുക്ക് അഡീഷണൽ ഫുഡും അഡീഷണൽ കൂടുതലായിട്ടുള്ള ചില ഡയറ്റൊക്കെ കൊടുക്കേണ്ടി വരാറുണ്ട്.
1: എല്ലാത്തിനുപരി മാനസിക പിന്തുണയാണ് ആവശ്യമല്ലേ?
0: അതെ, കാരണം ഒരു സർജറിയോ അല്ലെങ്കിൽ ചില പേഷ്യൻസിന് സർജറിയും റേഡിയോതെറാപ്പിയും കീമോതെറാപ്പിയും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ ഒരു 3-4 മാസം വേണ്ടി വരും. അപ്പം ഈ സമയത്ത്

0: കുടുംബത്തിന്റെ സപ്പോർട്ടും കൂടെയുള്ളവരുടെ സപ്പോർട്ടും വളരെ വളരെ ആവശ്യമാണ്. പ്രത്യേകിച്ചും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ അവരുടെ ജോലി ഒരു മാസം നാലു മാസോ ഒക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകാം. പിന്നെ മാത്രമല്ല മാനസികമായിട്ടുള്ള പിന്തുണ വളരെ ആവശ്യമാണ്. കാരണം തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാവും പലതും നേരിട്ട് നോർമൽ ലെവലിലേക്ക് വരാൻ. അപ്പോൾ അത് വരുന്നവരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
1: ഹെഡ് ആൻഡ് നെക്ക് രോഗങ്ങളെക്കുറിച്ച് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്റർ സർജിക്കൽ ഓങ്കോളജി വിഭാഗം മുൻ മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ ടി പി സജിത് ബാബുവുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകല ബിജു.
2: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. UPI വഴി നടത്തുന്ന ഏതു തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും UPI സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനും ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ച് നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
1: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർകട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ മുതൽ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനും ഉണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.

0: സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി ഒക്ടോബർ 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ബിജെപി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3,00,000 രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30,00,000-ൽ ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷ അംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യമന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4% ആയിരുന്നു.

0: സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3000 രൂപയിൽ നിന്ന് 6000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവ്വഹിക്കും. യുപിഐ വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. അനുപല്ലവിയിലൂടെ തിരയാം പല്ലവിയെ, പാട്ടേതെന്ന് തിരയാം ഹമ്മിങ്ങിലൂടെ, ബിജിഎമ്മിലൂടെ പാട്ടിലേക്ക്. പല്ലവി അനുപല്ലവി, തത്സമയ ഗാനാന്വേഷണ ഫോണിൻ. ആവിഷ്കാരം ജീജ ശ്രീജിത്ത്. പല്ലവി അനുപല്ലവി തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. ഒരു നമ്പർ കൂടിയുണ്ട്, 9495991015. വിജയിക്കുള്ള സമ്മാനമായ റേഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വെള്ളൂർ ജനത ചാരിറ്റബിൾ സൊസൈറ്റി. പങ്കെടുക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു, 0497295600. മറ്റൊരു നമ്പർ 9495991015. ആദ്യത്തെ കോളറിലേക്ക്. ഹലോ ഹലോ
2: ഹലോ,
1: ആരാണ്?
2: ധർമ്മൻ.
1: ധർമ്മൻ എവിടെ നിന്നാണ്?
2: തൃശ്ശൂർ
1: എന്നുള്ള ധർമ്മനാണ്. നമുക്കിവിടെ കൂത്തുപറമ്പിലൊരു ധർമ്മനുണ്ട്. എവിടെ?
2: തൃശ്ശൂരിലെ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്തിന്.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ ലോട്ടറിയാണ് ചെയ്യുന്നത്.
1: ലോട്ടറി വിൽപ്പനയാണ്.
2: ഞാനൊരു ബ്ലൈൻഡ് ആണ്.
1: പാട്ടുകൾ ഒരുപാട് കേൾക്കും. പാടുമോ? പാട്ട് പാടുമോ?
2: ആ, പാട്ടൊക്കെ പാടും.
1: പാട്ട് പാടും. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആവുന്നില്ലേ? ശരി, അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കാം. ഒരു വളരെയധികം ഹിറ്റായിട്ടുള്ള ഒരു പാട്ടിന്റെ 80സിലൊരു പാട്ടാണ്. അതിന്റെ പല്ലവിയുടെ അനുപല്ലവിയുടെയും ഇടയ്ക്കുള്ള മ്യൂസിക് ആണ് വെക്കുന്നത്. മ്യൂസിക് ആണ്, പല്ലവിയുടെ അനുപല്ലവിയുടെ ഇടയ്ക്കുള്ള മ്യൂസിക് ആണ്. തുടക്കം മ്യൂസിക് അല്ല, അതൊന്നും അങ്ങനെ കൊടുക്കാൻ പറ്റൂല, അത്ര എളുപ്പമാണ്. പാട്ട് ഏറ്റവും സിമ്പിൾ ആണ്, എല്ലാവർക്കും ഈ പാട്ടറിയാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെങ്കിൽ അതിന്റെ അത് നമുക്ക് അത് ചോദ്യമായിട്ട് പോലും ചോദിക്കാൻ പറ്റില്ല, കാരണം ആരും പറയും അങ്ങനെ നമ്മൾ ഇതിന്റെ അത് ചോദിച്ചൂടല്ലോ. അതുകൊണ്ടാണ്. അപ്പോ പല്ലവിയുടെയും അനുപല്ലവിയുടെ ഇടയ്ക്കുള്ള മ്യൂസിക് ആണ്. ശ്രദ്ധിച്ചോ.

0: ഹലോ,
1: പരിചയമുണ്ടോ?
0: പരിചയം വരുന്നുണ്ട്. ഒന്ന് ഒന്നും കൂടി റിപ്ലേറ്റ് ചെയ്യാൻ പറ്റും.
1: ഓക്കെ, ഇതാ കേട്ടോളൂ.

0: കിട്ടുമോ?
1: ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പക്ഷെ
0: കേട്ടിട്ടുണ്ട്,
1: പെട്ടെന്ന്
0: പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല. പന്തൽ കെട്ടി പമ്പ മുഴക്കി പൊന്നെ നിന്നെ താലയും കെട്ടി മാറനാകും. ആ പാട്ടാണ്. പക്ഷെ ഇതിന് ഇതൊന്നും ചോദിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് അത്ര ഈസി ആയി പോയില്ലേ.
1: വൈകിയായിട്ട് പാടാൻ ചോദിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്.
0: അത്രയും പോപ്പുലർ ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്.
1: അതല്ലേ? അത്
0: ഇപ്പൊ കിട്ടിയോ?
1: പാട്ട് ഇപ്പൊ ഓർമ്മ വന്നേ.
0: ഏതാ
1: പാട്ട് ഓർമ്മ വന്നേ?
0: പല്ലവി പോരട്ടെ.
1: ആ പല്ലവി ആയിരുന്നു അല്ലേ.
0: സ്വാമി ഒരുപാടെ, ഞാൻ തൃശ്ശൂരിൽ നിന്നൊക്കെ വിളിച്ചതല്ലേ, അല്ലേ? അതുകൊണ്ട് ആദ്യമായിട്ട് വിളിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം തന്നത്.
1: അയ്യോ,
0: അല്ല അതല്ല. ശരി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം വേറെന്താ ചെയ്യാ. കടത്ത് സിനിമയിലെ ഗാനാണ് കടത്ത്. ഉണ്ണിമേനോൻ പാടിയ പാട്ട്, ബിജു തിരുമലയുടെ രചന, ശ്യാമിന്റെ സംഗീതം. സിനിമ കടത്ത്. ഊളങ്ങൾ താളം തല്ലുമ്പോൾ എപ്പോഴും കേൾക്കുന്ന പാട്ടാണ്. ശരി, ഇപ്പൊ പാട്ട് കേട്ടോളൂ
1: കേട്ടോ.
0: എല്ലാവർക്കും ഇത് തന്നെയാണ് പ്രശ്നം, അറിയണ പാട്ടാവും, പക്ഷെ അത് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്താൻ പറ്റൂല. സാറില്ല കേട്ടോ. ശരി.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം
1: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600007 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ.
4: ഹലോ,
3: പല്ലവി അനുപല്ലവി, ആരാണ്?
4: എന്റെ പേര് അശോകൻ.
3: അശോകൻ, എവിടുന്ന വിളിക്കുന്നത്? വെള്ളിയാമ്പറമ്പാണ്. എന്ത് ചെയ്യുന്നു?
4: ഞാൻ കാർപ്പന്റർ ആണ്.
3: കാർപ്പന്റർ, ഇന്നെവിടെയാണ് വർക്ക്?
4: ഇല്ല, വർക്ക് 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല.
3: എന്ത് പറ്റി?
4: സർജറി കഴിഞ്ഞു.
3: അതെയോ? എവിടെ?
4: അൾസർ വന്നിട്ട്.
3: അതെയോ? ഭക്ഷണമൊന്നും ശരിക്കും കഴിക്കുന്നില്ലേ? ഭക്ഷണമൊക്കെ സമയത്തിന് കഴിക്കുന്നില്ലേന്ന്?
4: ഭക്ഷണം കഴിക്കല് കിട്ടുന്നു, ചില സമയത്ത് കിട്ടൂല, നമുക്ക് പണിസ്ഥലത്ത്
3: എന്തെങ്കിലുമൊക്കെ കരുതണ്ടേ അല്ലേ? എന്തെങ്കിലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരണം. ചിലവര് ഓരോ പണികളിൽ മുഴുകി കഴിയുമ്പോ ഭക്ഷണം കഴിക്കാൻ മറന്നുപോകും. എന്നുവെച്ചാൽ വേഗം എളുപ്പം അതാണ്, വേറെ എല്ലാം ഒഴിവാക്കുന്നതിനേക്കാള് ഭക്ഷണം ഒഴിവാക്കാന്ന് വിചാരിക്കും. അത് ഭയങ്കര അബദ്ധാവും അല്ലേ? സമയത്തിന് എന്തെങ്കിലും കഴിക്കണം, അതാണ്. കൊറേ സമയം കൊറേ കഴിച്ചിട്ട് പിന്നെ കൊറേ അങ്ങനെ കാര്യമില്ലല്ലോ അല്ലേ?
4: ഓക്കെ,
3: അപ്പൊ നമുക്ക് ഒരു പാട്ട് പാടേണ്ട സമയാണ്. അപ്പോ ഒരു

0: അത്രേ ഉള്ളൂ. അറിയില്ല, കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ ഇത് എവിടെയെങ്കിലും? ഒരു വീണാനാദം മാത്രമേ ഉള്ളൂ.
1: ഒന്നുകൂടെ
0: വെച്ചേരാം.

അറിയുന്നില്ല. നേരം പുലരുമ്പോൾ സിനിമ, ഒ എൻ വി ജോൺസൺ, യേശുദാസ്, അറിയില്ല. എന്റെ മൺവീണയിൽ കൂടണയാനൊരു മൗനം പറന്നു, എന്തോ എനിക്ക് കിട്ടുന്നില്ല. പാടാൻ മറന്നൊരു പാട്ടിലെ തേൻ കണം പാറിപ്പറന്നു വന്നു. ഇതായിരുന്നു പാട്ട്. എങ്ങനെ നിങ്ങളത് മറന്നുപോയത്? ഇത്രയും നല്ലൊരു പാട്ട്. മ്യൂസിക് ശ്രദ്ധിച്ചില്ല, വരികൾ തൊട്ട് അറിയായിരുന്നു അല്ലേ. ഇത്ര നല്ലൊരു കവിതയാണല്ലേ. കേട്ടോളൂ കേട്ടോ. ശരി. ആ

0: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഹലോ ഹലോ ഹലോ
1: ഹലോ
0: ആ പല്ലവിയാണ്, പല്ലവി ആരാണ്? സജിത്രയാണ്. കാസർഗോഡ് ജില്ലയിലെ കൂട്ടക്കണി. എന്തിനാ റേഡിയോ ഉറക്ക വെക്കുന്നത്? പ്ലീസ് കുറച്ച് ദൂരെ നിൽക്കൂ, സൗണ്ട് കുറച്ചിട്ട്. അത് കേൾക്കണ്ടാവും എന്റെ ശബ്ദം തന്നെ. ഓക്കെ, ചോദ്യം ചോദിക്കാം. പുറത്തിറങ്ങി സജിത്രയ്ക്ക് എത്രയോ പ്രാവശ്യം പല്ലവി അനു പല്ലവി പങ്കെടുത്തിട്ടുണ്ട്, എന്നിട്ടും റേഡിയോ ഉറക്ക വെക്കുന്നു. അപ്പൊ ഇതാ, ഇത് ഒരു പാട്ടിന്റെ പല്ലവിയുടെയും അനുപല്ലവിയുടെയും ഇടയ്ക്കുള്ള മ്യൂസിക്കാണ്. നല്ല പോലെ അറിയുന്ന പാട്ടാണ്.

0: ശ്വാസത്തിൻതാളം തിന്നലറിയുമോ അവടാ?
1: അതല്ല.
0: ഒന്നുകൂടി വെക്കോ?
1: ഒന്നുകൂടെ വെക്കാം.

0: பல்லவி.
1: தாமரூலினால் மெல்ல தொட்டு விழிக்கோ അറിയണതും കിട്ടൂല അല്ലേ, ശരിക്കും പറഞ്ഞ വീട്ടിലിരുന്ന നല്ല പാടും അതങ്ങനെയാണ്. ശരി കേട്ടോ, വീട്ടില് ഇപ്പോഴും വീട്ടിലാണ്, പക്ഷെങ്കില് പങ്കെടുക്കുന്ന സമയത്താണ് ടെൻഷനായിട്ട് കിട്ടൂല അല്ലേ. ഇപ്പൊ പാട്ട് കേട്ടിരുന്നോ? ശരി.

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

0: പല്ലവി അനുപല്ലവി തുടരുന്നു. പങ്കെടുക്കാനായി 0497295600 എന്ന നമ്പറിൽ വിളിക്കുക. മറ്റൊരു നമ്പർ 9495991015. ഹലോ, ആരാ?
1: ഞാൻ പ്രഭാ.
0: പ്രഭാകരൻ. ആ, എവിടുന്ന് വിളിക്കുന്നു? കുറ്റിക്കോല്, കാസർഗോഡ് ജില്ല. ശരി, അപ്പോ എന്ത് ജോലിയിലാണ്?
1: സാധാരണ ജോലി
0: ചെയ്യുന്നത്. ഓക്കെ, പാട്ട് പാടുവോ?
1: പാട്ട് ചെറുങ്ങനെ പാടും.
0: അപ്പൊ ഇത് ഒരു അനുപല്ലവിയാണ്. അനുപല്ലവിയാണ് ഇതാ, കേട്ടോ.

0: ഹലോ.
1: മനസ്സിലായോ?
0: പാട്ട് കേട്ടു,
1: പെട്ടെന്ന് കിട്ടുന്നില്ല. ദൈവം ഒന്നുകൂടെ കേൾപ്പിക്കാം. എന്താ?

0: ഹലോ,
1: ഇല്ല മനസ്സിലായില്ല. എന്താ ചെയ്യാ, സൂര്യഗായത്രിയിലെ പാട്ടാണ്, യേശുദാസ് കൃഷ്ണചന്ദ്രൻ, ചിത്ര, ഒ എൻ വി കുറുപ്പ്, രവീന്ദ്രൻ. ഇല്ല. രാഗം താനം സ്വരലയ സാന്ദ്രമാം പല്ലവി മലരണി വനികയിലുണരുന്നു. ഈ പാട്ടാണ്, അറിയോ? പാട്ടറിയായിരുന്നു. എന്താ ചെയ്യാല്ലേ. ആകാശവാണിയുടെ ഏതെങ്കിലും പാട്ട് പരിപാടികൾ കേൾക്കാറുണ്ടോ? രാവിലത്തെ പാട്ട് കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കാറുണ്ട്. രാവിലെ 9 മണിക്ക് ഗാനാമൃതം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ട്, അറിയാമോ? എല്ലാ ദിവസവും ഇല്ല, ചില ദിവസങ്ങളിൽ. അതിൽ പല്ലവി എന്ന് പറഞ്ഞിട്ട് കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇതെല്ലാം ഉണ്ടായിരുന്നു. ശരി കേട്ടോ. ശരി, ഓക്കേ.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: പല്ലവി അനുപല്ലവി തത്സമയ പ്രക്ഷേപണം തുടരുന്നു. വിളിക്കുക 0497 2956 0007 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495.

0: 9 9 1 0 1 5. ഹലോ
1: ഹലോ,
0: ആരാണ്? കാവുംബായി. നിന്ന് ആരാണ്?
1: മഹേഷ്.
0: എന്താ ജോലി?
1: പെയിന്റിംഗ്
0: ആണ്. ഓക്കെ, പെയിന്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേൾക്കുമോ? പാട്ട് പാടുമോ? പാടില്ല. ഇപ്പൊ പാടാനുള്ള സമയമാണല്ലേ. അപ്പോ ഒരു അനുപല്ലവിയാണ്, 80s ഒരു ഗാനമാണ്.

കിട്ടോ? അറിയില്ല, ആ ഏരിയയിലില്ല. എന്താ ചെയ്യാ, പൂവിരിയും പുലരിയും എന്നാണ് സിനിമയുടെ പേര്. പണ്ടത്തെ രാജ്കുമാറും അംബികയും, പൂവിരിയും പുലരി സിനിമ. രാജ്കുമാർ എന്ന് പറഞ്ഞിട്ടൊരു നടൻ ഉണ്ടായിരുന്നു, അറിയോ? എന്തോ അറിയില്ല. അംബികയും ആണ് അഭിനയിക്കുന്നത്. ആ ജയചന്ദ്രനും വാണി ജയറാമൻ പാടിയ ഗാനമാണ് പൂച്ചൽ. ഖാദർ രചന, ജെറിയമ്മൽ ദേവ് സംഗീതം. കണ്ടു നിന്നെ സുന്ദരി പെണ്ണെ ഏതോ കിനാവിൽ, ഇതാണ് പാട്ട്. പാട്ട് കേട്ടോ കേട്ടോ. ശരി.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ. 2 സമ്മാനം 1 കോടി രൂപ.
2: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഹലോ
1: ഹലോ
0: പല്ലവിയാണ്, പല്ലവി പറയൂ, ആരാണ്?
1: രാജീവ്. ഞാൻ രാജീവ് ഏഴിലോട് വിളിക്കുന്നു.
0: രാജീവ് ഏഴിലോട്? ഇപ്പൊ ഏഴിലോടാണുള്ളത്?
1: ഏഴിലോടാണുള്ളത്.
0: ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യം ചോദിക്കട്ടെ. ഇത് അനുപല്ലവിയിലേക്കൊന്നും പോകുന്നില്ല, പല്ലവിയുടെ തന്നെ ഒരു ഭാഗമാണ്. ഒരു 60s ലാസ്റ്റിലോട്ട് ഇറങ്ങിയൊരു സിനിമയാണ്. പല്ലവിയുടെ തന്നെ കഷ്ണമാണ്.
1: കസ്തൂരി വാഴപ്പും കാറ്റേ കാറ്റേ നീർമണി കാറ്റേ.
0: ബാക്കി ചോദ്യമായി. പെട്ടെന്ന് പാടി, പെട്ടെന്ന് പാടി. ഹലോ, ഓക്കെ, അപ്പൊ ഏതായാലും നന്നായിട്ട് പാടി.
1: ഓക്കെ,
0: പാട്ട് കേട്ടോളൂ. വളരെ എളുപ്പമായി പോയോ? പഴയ പാട്ടാണ്.
1: ആ അതെ,
0: ചിലപ്പോ കിട്ടൂല. ഇപ്പൊ നേരത്തെ വിളിച്ചവരെല്ലാം കണ്ടില്ലേ, അവർക്ക് അറിയുന്ന പാട്ട് തന്നെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് വരൂല, അതാണ്. വേഗം ഒരുപാട് പാടിയതായിരിക്കും അല്ലേ? റേഡിയോയുടെ ഒക്കെ ഒപ്പം പാടും. ഒപ്പം
1: പാടും.
0: അങ്ങനെ സിനിമ ഏതാണെന്നറിയാമോ? അറിയില്ല. വിപ്ലവകാരികൾ, വയലാർ ദേവരാജൻ, യേശുദാസ്. പാട്ട് കേട്ടോളൂ. ഇപ്പൊ പാട്ട് കേൾക്കും, നമുക്ക് ബാക്കി പിന്നെ പറയാം. ഓക്കെ,
1: താങ്ക് യു.

0: हेलो हेलो
1: हेलो।
0: हेलो पल्लवी अनु पल्लवी
1: हाँ
0: आराण हेलो
1: हेलो।
0: हेलो आराण इधर
1: കോട്ടയം ജില്ലയിൽ മുണ്ടക്കയത്ത് വിളിക്കുന്നതാണ്.
0: പേര് പറഞ്ഞേ.
1: പേര് ലീല.
0: ലീല. കോട്ടയം മുണ്ടക്കയത്തുനിന്ന് വിളിക്കുന്നു. അവിടെ നമ്മുടെ പല്ലവി അനുപല്ലവിക്ക് കേൾക്കാറുണ്ടോ?
1: ഞാൻ ന്യൂസ് ഓൺ എയർ ആപ്പ്
0: വെച്ചിട്ട് കേൾക്കും. വേറെന്തൊക്കെയാ കേൾക്കുന്നത് കണ്ണൂർ ആകാശവാണിയുടെ പ്രോഗ്രാമില്?
1: അതില് എല്ലാ പരിപാടിയും രാവിലെ കേൾക്കും. ഉച്ചക്കത്തെ പരിപാടി ഞാൻ
0: ഉച്ചക്കത്തെ പരിപാടികള്. ഓക്കെ ശരി.
1: അംഗൻവാടിയിലാണ് ജോലി.
0: അംഗൻവാടിയിൽ ജോലി ചെയ്യുന്നു. അപ്പൊ ഇതാ ഒരു അനുപല്ലവിയാണ് നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. പഴയൊരു പാട്ടിന്റെ അനുപല്ലവിയാണ്.

0: അതെ തന്നെ അത് തന്നെ
1: അയ്യോ, ഞാൻ ആദ്യം ഒരു വരി മാത്രം.

0: ഓക്കെ, ഇത്ര പെട്ടെന്ന് ഇതെല്ലാം പഠിച്ചു വെച്ചേക്കുവാണോ?
1: ഈ കഴിഞ്ഞ പാട്ടുകൾ എല്ലാം എനിക്കറിയാമായിരുന്നേ. ഞാൻ ഫോണിൽ തന്നെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് ചില ഒന്ന് കിട്ടിയാലും അപ്പോഴത്തെ അത് കട്ടായിപ്പോയി.
0: അങ്ങനെ വേറെ ഫോണും ഇല്ല അല്ലേ കയ്യില്?
1: റേഡിയോ ഓഫ് ആക്കിയിട്ട് ഞാന് കേട്ടുണ്ട്. വീട്ടിലാണെങ്കിലും എനിക്ക് റേഡിയോ ഒന്നുമില്ല. ഈ ഫോണിൽ
0: ഫോണിൽ തന്നെയാണ് കേൾക്കുന്നത്.
1: റേഡിയോ കിട്ടിയേക്കുള്ള
0: പക്ഷെ ഞങ്ങളുടെ റേഡിയോയില് ഞങ്ങളുടെ പ്രോഗ്രാം കേൾക്കണമെങ്കിൽ വീണ്ടും ഫോൺ തന്നെ വേണം. ഓക്കെ, അപ്പൊ ഇതാ ഇപ്പൊ പാട്ട് കേൾക്കും കേട്ടോ. രണ്ടുപേരാണ് ഇന്ന് ഉത്തരം പറഞ്ഞത്. ഞാൻ ഒരാളെ സെലക്ട് ചെയ്യും. മറക്കിട്ടിട്ട് ഓക്കെ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പല്ലവി അനുപല്ലവിയുടെ സമയം തീരുന്നു. ഇന്ന് വിളിച്ച രണ്ട് പേര് ലാസ്റ്റ് കോളറും അതുപോലെ രാജിയുമാണ് കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരാളെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിന്നറായിട്ട് വന്നിരിക്കുന്നത് രാജീവാണ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ പിന്നെ എന്താണ്, രണ്ട് പേര് ശരി ഉത്തരം പറയുന്ന സമയത്ത് ഒരാൾക്ക് വലിയ വിഷമമുണ്ടാകും. രാജീവിനും എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ആവട്ടും ഇതേപോലെ ഉത്തരം പറഞ്ഞിട്ട് നറുക്കെടുപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഭാഗ്യം തുണച്ചു. അപ്പോൾ നിരാശരാകാതെ വീണ്ടും പല്ലവി അനുപല്ലവിയിലേക്ക് വിളിക്കുക എന്ന് മാത്രം പറയുന്നു. നിങ്ങളോടൊപ്പം ജിജ ശ്രീജിത്ത്, സാങ്കേതിക സഹായം പി വി രമേശൻ, കൂടെ അതുൽ ജന്യ. FM പ്രധാന വാർത്തകൾ. കേരളത്തിലെ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾ വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നേപ്പാളിലെ വടക്കു പടിഞ്ഞാറൻ ജില്ലയായ മുഗുവിൽ പുലർച്ചെ 2 ഭൂചലനങ്ങൾ ഉണ്ടായതായി ദേശീയ ഭൂകമ്പ നിരീക്ഷണ ഗവേഷണ കേന്ദ്രം. ആദ്യ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തി.

0: electric mobility, followed by Maharashtra and Karnataka. Saudi Arabia says it intercepted Houthi drone near Makkah. And with that, we end the midday news.
1: Akashvani.
2: മിന്ന മിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 19 ഭാഗം. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. ശബ്ദം നൽകുന്നവർ പി കെ രവി, മനോജ് പിള്ള.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി.
1: അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2 വർഷമായിട്ടുണ്ടാവും. പൂജയ്ക്ക് 1 വയസ്സ് തികഞ്ഞ ദിവസം എന്റെ കരുണമോളെ അവൻ അവന്റെ വീട്ടിലൊരു മുറിക്കുള്ളിലിട്ടടച്ച് ദേഹത്തും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കൊന്നു.

കുഞ്ഞിനെയും അവൻ തീയിലേക്ക് എറിഞ്ഞു. എന്നിട്ട് മുറി പുറത്തു നടച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പോലീസ് അവനെ കുറെ തിരഞ്ഞു, കിട്ടിയില്ല. പിന്നെ അവനെ ആരും കണ്ടിട്ടില്ല. ഞാൻ പൂജയും കൊണ്ട് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോന്നു. പിന്നെ ഞാൻ അവനെ വീണ്ടും കാണുന്നത് അവൻ ഇവിടെ വന്നപ്പോഴാണ്. എന്റെ നശിച്ച മറവി കാരണം എനിക്ക് അവനെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊന്നും പൂജയ്ക്കറിയില്ല. അവളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവളുടെ അച്ഛനും അമ്മയും അപകടത്തിൽ മരിച്ചു എന്നാണ്. ഇത്തരം ഒരു ദുരന്തമായിരുന്നു തന്റെ അമ്മയ്ക്ക്. അതിന് കാരണക്കാരൻ തന്റെ അച്ഛൻ തന്നെയായിരുന്നു എന്നറിഞ്ഞാ പിന്നെ ജീവിതത്തെക്കുറിച്ച് എന്ത് പ്രതീക്ഷയാണ് അവൾക്കുണ്ടാകുക? അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം ഒരുമിച്ചു കൊടുത്ത് ഞാൻ അവളെ വളർത്തി. ആ നീചന്റെ നിഴൽ പോലും വീണ്ടും അവളുടെ മേൽ വീഴില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ അവൾ ഇതൊന്നും അറിയരുതെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇതുവരെ എല്ലാം മറച്ചു വെച്ചത്. അല്ലാതെ കുറ്റബോധം കൊണ്ടല്ല.

0: എന്തിനാണ് അയാൾ മാഷിന്റെ മോളെ കൊന്നത്?
1: എനിക്കറിയില്ല.
0: അറിയാമെന്ന് മാഷിന്റെ ശബ്ദം തന്നെ പറയുന്നു. ഇത്രയും പറഞ്ഞില്ലേ, ഇതുകൂടി പറയൂ.
2: സാർ, അന്ന് പോലീസിനെ പോലും അറിയിക്കാതിരുന്നൊരു കാര്യമാണ്. 14 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിന്റെ ആഴങ്ങളിൽ കുഴിച്ചിട്ട് മൂടിയത് ഇപ്പോ നിങ്ങളുടെ സമക്ഷം പുറത്തെടുക്കുകയാണ്.

കേട്ട് കഴിയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും വേറെ ആരും അറിയരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. കരുണയെ കൊന്നിട്ട് രക്ഷപ്പെടുന്നതിന് മുമ്പ് എന്റെ പേരിൽ ഒരു കത്തെഴുതി വെച്ചിരുന്നു. ആ കത്തിന്റെ കാര്യം ഞാൻ പോലീസിനോട് പറഞ്ഞില്ല. കത്തിൽ പരസ്പര ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ കരുണയെ കൊല്ലാനുള്ള കാരണം അവന്റെ കാരണം അവൻ എഴുതിയിരുന്നു. ഭ്രാന്തായിരുന്നു അവന്. അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ മോൾ അവനിൽ നിന്നല്ല മറ്റൊരാളിൽ നിന്നാണ് അത്രേ ഗർഭിണിയായത്. അവനെ അവൾ ചതിച്ചു. പൂജമോൾ കരുണയുടെ

പാപത്തിന്റെ കണിയാണ്. ഇക്കാര്യം കരുണ തന്നെയാണ് അവനോട് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ എഴുതിയിരുന്നു. അവനെ നോവിച്ചതിനുള്ള ശിക്ഷയാണ് കരുണയെ ഇത്രയും വേദനിപ്പിച്ച് കൊല്ലുന്നതെന്ന്. എന്റെ മോൾ ജീവനോടെ കത്തിയെരിയുമ്പോഴാ അവൻ ആ കത്തെഴുതിയത്. കരുണയുടെ അലർച്ചകൾ ഇതാ കേക്കാം എന്നുപോലും ആ കൊടും പാപി എഴുതിയിരുന്നു.

0: ഒന്നും ഞാൻ വിശ്വസിച്ചില്ല സാർ. എന്റെ മകൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
1: ഒരു തുളസിയില പോലെ നിർമ്മലമായിരുന്നു അവൾ. പക്ഷേ ആ കത്തും അതിലെ ഉള്ളടക്കവും പുറത്തെറിഞ്ഞാൽ ലോകം മുഴുവൻ
0: വിശ്വസിക്കുമെന്ന് ഞാൻ ഭയന്നു. അവന്റെ ആരോപണങ്ങളുടെ കറ എന്റെ മരിച്ചുപോയ മകളുടെ ഓർമ്മകളെയും ജീവിച്ചു തുടങ്ങുന്ന എന്റെ പേരക്കുട്ടിയുടെ ഭാവിയെയും ബാധിക്കും
1: എന്നോർത്ത് ഞാൻ എല്ലാം ഒളിച്ചു വച്ചു ഈ നിമിഷം വരെ.
0: പിന്നീട് ഞാൻ അറിഞ്ഞു ആ ദുഷ്ടൻ മയക്കുമരുന്നിന് അടിമയായിരുന്നു എന്ന്. അതിന്റെ ഭ്രാന്തിൽ ചെയ്തതായിരിക്കും ആ ക്രൂരത എന്നെനിക്ക് തോന്നി.
1: അവൻ ഉദ്ദേശിച്ചതുപോലെ ഓജമോൾ മരിച്ചില്ല എന്ന സത്യം അവൻ ഒരിക്കലും
0: ഒരുവിധത്തിൽ അറിയരുത് എന്ന് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു.
1: പക്ഷേ 14 വർഷങ്ങൾക്ക് ശേഷം അവളെക്കുറിച്ചുള്ള പത്രവാർത്തയിലൂടെ അവനത് അറിയുക തന്നെ ചെയ്തു. ആ മൃഗം.
2: സ്വാമി എന്ന പേരും പറഞ്ഞു വന്നിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഒരുവിധത്തിലും മനസ്സിലായില്ലേ?
1: ഇല്ല സർ, വല്ലാതെ മാറിയിരുന്നു അവൻ. മേശയും താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി
0: തിരിച്ചറിയാനാവാത്ത വിധം സംസാര രീതി പോലും അപ്പാടെ മാറിയിരുന്നു. വർഷം 10-14 കഴിഞ്ഞില്ലേ സർ? അതുമല്ല, പൊതുവേ എനിക്ക് മുഖങ്ങൾ ഓർമ്മയെ നിൽക്കില്ല. അടുത്ത കുറെ കാലമായി.
2: പൂജയെ കൊല്ലാൻ വേണ്ടി മാത്രമാണോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അയാൾ വന്നത്?
0: അതെ, അതെന്റെ ഫലമായിരുന്നല്ലോ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ.
2: ഒടുവിൽ നിങ്ങൾ എങ്ങനെ അവന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു?
1: അമ്പലത്തിൽ മോഷണം നടന്ന ദിവസം അവനെ ആശുപത്രിയിൽ കൊണ്ടുപോയ ശേഷം ഞാൻ അവന്റെ ഡയറി കാണാനിടയായി. അതിലൂടെയാണ് ഞാൻ എല്ലാം മനസ്സിലാക്കിയത്.
2: മാഷേ, സ്വന്തം മകളെ കൊന്നവനാണ് അവനെന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നില്ല?
0: സർ, ഞാൻ പറഞ്ഞില്ലേ ഓജമോൾ പഴയതൊന്നും അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങളോട് പറഞ്ഞാൽ അത് കേസായാൽ പിന്നെ എല്ലാം പുറത്താകും. അതുകൊണ്ടാ
2: അതുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊല്ലാൻ തീരുമാനിച്ചത് അല്ലേ?
0: ഇല്ല ഇല്ല, ഞാൻ അവനെ കൊന്നിട്ടില്ല. പക്ഷേ ചെയ്തേനെ ഞാനത്. കാരണം മരിച്ച സമയത്ത് അവനെ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ.
1: പക്ഷെ ഇപ്പോ മനസ്സിൽ പകയേക്കാളേറെ അവനെപ്പറ്റിയുള്ള ഭയമായിരുന്നു. എന്റെ പൂജമോളയെ മറന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക്. ഞാൻ തീരുമാനിച്ചത് അവനെ കൊല്ലാനല്ല, മറിച്ച് അവന്റെ കാല് പിടിക്കാനാണ്. ഞങ്ങളെ വിട്ടു പോകാൻ, എന്റെ കുഞ്ഞിനെ ഇനിയും ദുഃഖിപ്പിക്കാതിരിക്കാൻ.
2: മാഷേ, കുട്ടിയെ കൊല്ലാൻ തീരുമാനിച്ച് വേഷവും മാറി വന്നവൻ അതിൽ നിന്ന് അങ്ങനെ അങ്ങ് പിന്മാറുമെന്ന് നിങ്ങൾ കരുതിയോ?
0: അവൻ വന്നിരിക്കുന്നത് പൂജയെ കൊല്ലാനുള്ള ഉദ്ദേശത്തോടെയാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല.
1: സർ, ഡയറിയിൽ അവന്റെ പേര് മാത്രമേ ഞാൻ കണ്ടുള്ളൂ.
0: അതോടെ ഞാൻ തളർന്നുപോയി. കൂടുതൽ നോക്കാൻ എനിക്കായില്ല.
1: പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവളെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനാണ് അവൻ വന്നിരിക്കുന്നതെന്നാണ്.
0: മറിച്ച് അവളെ കൊല്ലാനാണ് അവന്റെ വരവെന്ന സംശയമെങ്കിലും തോന്നിയിരുന്നെങ്കിൽ നിശ്ചയമായും ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തുമായിരുന്നു.

0: ലക്ഷ്യം? അവന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഇന്നലെ രാത്രി മാത്രമാണ് എനിക്ക് മനസ്സിലായത്. അപ്പോഴേക്കും
1: അവനെ കൊല്ലുകയല്ലാതെ വേറെ മാർഗമില്ലാതായി. അയാൾ പുഴക്കരയിൽ വെച്ച് പൂജയെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട നിങ്ങൾ ഓടിച്ചെന്ന് അയാളെ അടിച്ചു വീഴ്ത്തി. എന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അവന്റെ ദേഹം നിങ്ങൾ കത്തിച്ചു. ഇതല്ലേ ഇന്നലെ നടന്നത്?
0: അയ്യോ അല്ല, ഞാൻ ഓടി അവിടേക്ക് ചെല്ലുമ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവന്റെ ദേഹം കത്തുകയായിരുന്നു. ഞാനല്ല അത് ചെയ്തത്. എന്നെ വിശ്വസിക്ക്.
1: എന്റെ വിശ്വാസങ്ങൾക്കല്ല മിസ്റ്റർ നമ്പ്യാർ സ്ഥാനം. വസ്തുതകൾക്കാണ്, തെളിവുകൾക്കാണ്, മൊഴികൾക്കാണ്. സാഹചര്യ തെളിവുകൾ നിങ്ങൾക്കെതിരാണ്. മകളെ കൊന്നവനോടുള്ള പക അവനെ കൊല്ലാൻ മതിയായ കാരണമാണ്. ഇതൊന്നു മതി നിങ്ങളെ സംശയിക്കാൻ. പിന്നെ പ്രകാശന്റെ മൊഴി എന്തിന്? നിങ്ങളുടെ മൊഴി തന്നെ നിങ്ങൾക്കെതിരാണ്. ക്ഷമിക്കണം മാഷെ, നിങ്ങൾക്ക് എന്റെ കൂടെ വരേണ്ടി വരും.
0: നിങ്ങൾ ഈ വയസ്സുകാലത്ത് എന്നെ കൊലപാതകയാക്കിയാണോ? അരുതേ, എന്റെ കുഞ്ഞ് പാവം, ഒന്നും അറിയാതെ അകത്ത് കിടന്നുറക്കുക. അവളുടെ ജീവിതം നശിപ്പിക്കരുത്. ഞാൻ സാറിന്റെ കാല് പിടിക്കാം.
1: എന്താ മാഷെ ഇത്? ഇത്രയും പ്രായമുള്ള നിങ്ങൾ എന്റെ കാല് പിടിക്കാനോ? ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യണ്ടേ? നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേസ് ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കില്ല. അന്വേഷണം ഇനിയും തുടരും. തൽക്കാലം സംശയത്തിന്റെ നിഴൽ നിങ്ങളുടെ മേലാണ്. അതിപ്പോഴത്തെ സാഹചര്യം. നിങ്ങളല്ല കൊന്നതെങ്കിൽ അതും ഞാൻ തെളിയിക്കും. പേടിക്കണ്ട, ഇപ്പോൾ നിങ്ങളെ സംശയിക്കാൻ മതിയായ കാരണങ്ങളുണ്ട്. തൽക്കാലം നിങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ വരിക. മോളെ സ്റ്റേഷനിലേക്ക് വരുത്താതിരിക്കാൻ നമുക്ക് നോക്കാം.
0: എന്നെ എന്നെ ഈ രാത്രി തന്നെ കൊണ്ടുപോവുകയാണോ നിങ്ങൾ?
1: അതെ.

മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 19 ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള. സംവിധാന സഹായം എൻ സുനിത, ബിജു കല്ലുവാതുക്കൽ, വി എൻ ദീപ. ഈ തുടർനാടകത്തിന്റെ 20 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് വൈകിട്ട് 6:50 ഹരിതവേദിയിൽ കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷിക അനുഭവങ്ങൾ, തുടർന്ന് കപ്പയും കാന്താരി. രാത്രി 7:35 അങ്കണം പരിപാടിയിൽ ആരോ ഒരാൾ, റീജ മുകുന്ദന്റെ ചെറുകഥ, തുടർന്ന് യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, തുടർന്ന് ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല. 8 ടൂണിൻ സ്റ്റാർസ്, ഇതിൽ ഔസേ ബച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. 9:15

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചിത്രപൂർണിമ, ഒരേ ചിത്രത്തിലെ ഗാനങ്ങൾ. ആദ്യം കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ, സംവിധാനം കെ എസ് ഗോപാലകൃഷ്ണൻ. സിനിമ പുറത്തിറങ്ങിയത് 1979. അഭിനയിച്ചവർ മധു, മോഹൻ ശർമ്മ, ജയഭാരതി, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, കുതിരവട്ടം പപ്പു, കെ പി എസ് സി ലളിത, കെ പി എസ് സി സണ്ണി, സത്താർ, അടൂർ ഭവാനി, ആനന്ദവല്ലി, കെ പി എസ് സി അസിസ്, പി സി ജോർജ്, കാലടി ജയൻ, നെല്ലിക്കോട് ഭാസ്കരൻ. ഗാനരചന പൂച്ചൽ ഖാദർ, സംഗീതം കെ വി മഹാദേവൻ. പാടിയവർ യേശുദാസ്, പി സുശീല, ബാണി ജയറാം, എൻ വി ഹരിദാസ്. ഇനി ഗാനങ്ങളിലേക്ക്.

കായലും കയറും എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. അടുത്തതായി മരുപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1982 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം എസ് ബാബു. അഭിനയിച്ചവർ പ്രേം നസീർ, സുകുമാരൻ, കവിയൂർ പൊന്നമ്മ, ജഗതി ശ്രീകുമാർ, ശങ്കരാടി, മാള അരവിന്ദൻ, ബാലൻ കെ നായർ, സ്വപ്ന, സുകുമാരി, ജനാർദ്ദനൻ, ജസ്റ്റിൻ, കെ മേനോൻ, സാധന, സുചിത്ര, ബർക്കല, ഡി ഗോപാലകൃഷ്ണൻ, രാജശേഖരൻ. ഗാനരചന പോച്ചിൽ ഖാദർ. സംഗീതം ഇ ട്യൂമർ. പാടിയത് യേശുദാസ്, എസ് ജാനകി, ബി വസന്ത.

മരുപ്പച്ച എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി അനുമോദനം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. 1978 പുറത്തിറങ്ങിയ ചിത്രമാണ്. സംവിധാനം ഐ വി ശശി. അഭിനയിച്ചവർ കമൽഹാസൻ, എം ജി സോമൻ, വിധുബാല, സീമ, രാഘവൻ, ബഹുദൂർ, ശങ്കരാടി, കുതിരവട്ടം പപ്പു, കുഞ്ചൻ, നന്ദിത ബോസ്, കെ പി എസ് സി ലളിത, കെ പി ഉമ്മർ, ജയൻ, ടി പി മാധവൻ, ഗോപാലകൃഷ്ണൻ, ജൂനിയർ ഷീല, ഉഷ, ശ്രീകല, രാധിക. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ. സംഗീത സംവിധാനം എ ടി ഉമ്മർ. പാടിയത് യേശുദാസ്, ബ്രഹ്മാനന്ദൻ, ജയചന്ദ്രൻ, വസന്ത, അമ്പിളി.

അനുമോദനമെന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്. ഇനി ആഴി എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ കേൾക്കാം. 1985 ചിത്രം പുറത്തിറങ്ങിയത്. സംവിധാനം ബോബിൻ കുഞ്ചാക്കോ. അഭിനയിച്ചവർ എം ജി സോമൻ, ക്യാപ്റ്റൻ രാജു, കെ ആർ വിജയ, ഷാനവാസ്, തിലകൻ, രാമു, രവീന്ദ്രൻ, കടുവാക്കുളം ആന്റണി, ജി കെ പിള്ള, ചിത്ര, കൽപ്പന, ബിബി ശാലിനി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രാജ് കമൽ. പാടിയത് യേശുദാസ്, ജാനകി, പി സുശീല.

0: വാഴി എന്ന ചിത്രത്തിലെ ഗാനങ്ങളാണ് കേട്ടത്.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ചിത്രപൂർണിമ സമാപിച്ചു. ആകാശവാണി കണ്ണൂർ, സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 37 സെക്കൻഡും. ഇനി 5 മണിക്ക് ഹിന്ദി പാഠം കേൾക്കാം.

ഇന്ന് വൈകിട്ട് 5:30 ലളിതഗാനങ്ങൾ, 5:43 ഞാറ്റുവേല പ്രായോജക പരിപാടി, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കാസർഗോഡ് ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.

0: കെ കുമാരനും സംഘവും അവതരിപ്പിച്ച തുടിപ്പാട്ടാണ് നിങ്ങൾ കേട്ടത്.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
3: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ.

0: ആവട്ടെ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
5: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
4: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
5: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
4: ഏറ്റവും പുതിയ റിലീസുകൾ,
5: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
4: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
3: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
4: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
6: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ. സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35. ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
7: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
8: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
10: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
11: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹേ താക്കീ ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭീ കിസി കെ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കെ സാത്ത് ബിതാ സകോ.
10: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
12: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ.
13: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
14: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
15: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
14: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
16: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ലളിതഗാനം കേൾക്കാം. പാടിയത് യേശുദാസും സംഘവും. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി കണ്ണൂർ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സദസ്സിന്റെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാനലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നും വിലയും വിപണിയും നേടിത്തരുന്നവയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കനുസൃതമായി മികച്ച വിളവ് ലഭിക്കുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ കർഷകർക്കെന്നും ലാഭകരമായി ചെയ്യാവുന്ന കൃഷികളിലൊന്നാണ്. ഇന്ന് നമുക്ക് പ്രധാന സുഗന്ധ വ്യഞ്ജന ഇനങ്ങളിൽ ഒന്നായ മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും അതിന്റെ നടീൽ രീതികളെയും വിപണന സാധ്യതകളെയും കുറിച്ചൊക്കെ മനസ്സിലാക്കാം. മഞ്ഞളിന്റെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതി ബി എസ് ആണ്. നമസ്കാരം സ്വാതി.
4: നമസ്കാരം.
3: ഏറെ ഔഷധ ഗുണവും രോഗപ്രതിരോധ ശേഷിയുമുള്ള മഞ്ഞളിന്റെ പ്രാധാന്യം വളരെ വലുതാണല്ലോ. ആമുഖമായി അവിടെ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ?
4: തീർച്ചയായും. കുരുമുളകും ഇഞ്ചിയും കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട സുഗന്ധവ്യഞ്ജനം തന്നെയാണ് മഞ്ഞൾ. ഏകദേശം ഇന്ത്യയിൽ ശരാശരി 130,000 ഹെക്ടറോളം കൃഷിസ്ഥലത്ത് മഞ്ഞൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. മഞ്ഞൾ കൃഷിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ. സൗന്ദര്യവർദ്ധക വസ്തുവായും വസ്ത്രങ്ങൾക്ക് വർണ്ണം നൽകുന്ന ഒരു വസ്തുവായും ഔഷധ സസ്യമായും ഒക്കെ നമുക്ക് മഞ്ഞൾ ഉപയോഗിക്കാവുന്നവയാണ്. കേരളീയരുടെ അടുക്കളയിൽ മിക്കവാറും എല്ലാ ദിവസവും തന്നെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് മഞ്ഞൾ. കറികൾക്ക് നിറവും രുചിയും പകരുന്നതോടൊപ്പം ആരോഗ്യത്തിനും മഞ്ഞൾ ഗുണം ചെയ്യുന്നുണ്ട്. മഞ്ഞളിലെ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി വൈറൽ ഗുണങ്ങളാണ് ഏറ്റവും പ്രധാനമായി ഉള്ളത്. വീട്ടിൽ കൃഷി ചെയ്യുന്ന മഞ്ഞൾ ഉപയോഗിച്ച് ശുദ്ധമായ മഞ്ഞൾ പൊടി തയ്യാറാക്കാനും അത് വിപണിയിൽ വളരെ ലാഭം കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്നവയാണ്. കൂടാതെ അത് നമുക്ക് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ ഉപയോഗിക്കാവുന്നതുമാണ്.
3: ഇപ്പൊ മഞ്ഞളിന്റെ ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ, ഈ മഞ്ഞൾ എങ്ങനെയാണ് നടുന്നത്, അതിന്റെ നടീൽ രീതികളെ കുറിച്ചൊന്ന് പറയാമോ?
4: പൊതുവെ ആദ്യത്തെ വേനൽ മഴ കഴിഞ്ഞ് ഒരു മാർച്ച് ഏപ്രിൽ മാസമാണ് മഞ്ഞൾ നടുന്നതിന് ഏറ്റവും അനുയോജ്യം. കീടരോഗബാധയില്ലാത്തതും ജൈവകൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചെടുത്തതുമായ വിത്താണ് നമ്മൾ നടാനായി തിരഞ്ഞെടുക്കേണ്ടത്. സാധാരണ കർഷകരിൽ നിന്നുമുള്ള വിത്തും നടീലിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കിട്ടുന്ന വിത്തിൽ മാലകൾ കുറവാണെങ്കിൽ നനഞ്ഞ വൈക്കോൽ കൊണ്ട് മൂടി നല്ലവണ്ണം മുളപ്പിച്ചെടുത്തതിനു ശേഷം നടുന്നതായിരിക്കും നല്ലത്. 1 മീറ്റർ വീതിയിലും 15 സെന്റിമീറ്റർ ഉയരത്തിൽ

0: ത്തിലും സൗകര്യപ്രദമായ നീളത്തിലും നമുക്ക് വാരങ്ങൾ തയ്യാറാക്കാം. വാരങ്ങൾ തമ്മിൽ ചുരുങ്ങിയത് ഒരു അരമീറ്റർ നീളമെങ്കിലും അകലം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് നീർവാർച്ചയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. ഏകദേശം 3 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു വാരം നടാൻ 750 ഗ്രാം മുതൽ 1 കിലോഗ്രാം വരെ നടീൽ വസ്തു നമുക്ക് വേണ്ടിവരും. ഹെക്ടർ 1 40 ടൺ എന്ന തോതിലാണ് കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമ്മൾ അടിവളമായി ചേർത്ത് കൊടുക്കേണ്ടത്. എടുത്ത വാരങ്ങളിൽ 25x25 cm അകലത്തിൽ ചെറുകുഴികളെടുത്ത് മഞ്ഞൾ വിത്ത് നടണം. നടുന്ന സമയത്ത് 25 ഗ്രാം പൊടിച്ച വേപ്പിൻ പിണ്ണാക്ക് ഓരോ കുഴിയിലും ഇട്ട ശേഷം മണ്ണുമായി നമുക്ക് കൂട്ടിക്കലർത്തണം. അതിനുശേഷം വിത്ത് നമുക്ക് കുഴിയിൽ നടാം. നല്ലതുപോലെ അഴുകിയ കാലിവെള്ളത്തിലോ കമ്പോസ്റ്റിലോ 1 ടണ്ണിന് 1 കിലോഗ്രാം എന്ന തോതിൽ ട്രൈക്കോഡർമ കലർത്തിയതിനു ശേഷം 10 ഗ്രാം തോതിൽ ഓരോ കുഴിയിലും ഇട്ടതിനു ശേഷം കുഴി മൂടണം.
1: ഏതൊരു വിളയുടെയും വളർച്ചയുടെയും വിളവിന്റെയും അടിസ്ഥാനം അതിന്റെ വളപ്രയോഗമാണ്. ഇപ്പൊ മഞ്ഞളിന്റെ നടീലിനെ കുറിച്ച് പറഞ്ഞല്ലോ, തുടർന്നുള്ള വളപ്രയോഗം എങ്ങനെയാണ്?
0: മഞ്ഞൾ നട്ടതിനു ശേഷം ഹെക്ടർ 1 40 ടൺ എന്ന തോതിൽ കാലിവളമോ കമ്പോസ്റ്റ് വളമോ നമുക്ക് അടിവളമായി ചേർത്ത് കൊടുക്കാം. നട്ട ഉടനെ തന്നെ 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ പച്ചിലയോ കരിയിലോ ഉപയോഗിച്ച് നമുക്ക് വാരങ്ങളിൽ പുതയിടാം. മഴ സമയത്ത് മണ്ണൊലിപ്പ് തടയുന്നതിനും പുതയിടുന്നത് സഹായിക്കും. 50 ദിവസത്തിന് ശേഷം 1 ഹെക്ടറിന് 15 ടൺ എന്ന തോതിൽ വീണ്ടും പുതയിടണം. ഓരോ പുതയിടലിന് ശേഷവും വാരങ്ങളിൽ ചാണകക്കുഴമ്പ് ഒഴിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം വർദ്ധിക്കുകയും പോഷകലഭ്യത കൂടുകയും ചെയ്യും. കളകൾ വരുന്നതനുസരിച്ച് അവ നീക്കം ചെയ്യാം. അങ്ങനെ നീക്കം ചെയ്ത കളകളെ നമുക്ക് പുതയിടലിനായും ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ജൈവകൃഷി അവലംബിക്കുമ്പോൾ കീടനാശിനികൾ ഉപയോഗിക്കാൻ പാടില്ല.
1: ഈ മഞ്ഞൾ നട്ട് എത്ര മാസം കഴിയുമ്പോഴാണ് ഇതിന്റെ വിളവെടുപ്പ്, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: നടുന്ന ഇനമനുസരിച്ചാണ് മഞ്ഞളിന്റെ വിളവെടുപ്പ്. ഇനമനുസരിച്ച് നമുക്ക് 7 മുതൽ 9 മാസം വരെയുള്ള കാലയളവിൽ മഞ്ഞൾ വിളവെടുക്കാം. ഇലകളും തണ്ടുകളും കരിഞ്ഞുണങ്ങിയാൽ മഞ്ഞൾ നമ്മൾക്ക് പറിച്ചെടുക്കാം. വിളവെടുത്ത ശേഷം മണ്ണും വേരും നീക്കി മഞ്ഞൾ സംഭരിച്ചു വെക്കാവുന്നതാണ്.
1: ഇപ്പൊ മഞ്ഞളിന്റെ നടീലും വളപ്രയോഗമൊക്കെ പറഞ്ഞല്ലോ, മഞ്ഞൾ നടുന്നതിനുള്ള മേൽത്തരം വിത്തുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഏതൊക്കെ ഇനങ്ങളാണ് നമുക്ക് നടാൻ അനുയോജ്യമായിട്ടുള്ളത്?
0: കേരള കാർഷിക സർവകലാശാലയും ISR പ്രാദേശികമായി പുറത്തിറക്കിയ ചില വിത്തനങ്ങളും നമുക്ക് ലഭ്യമാണ്. അവയിൽ ചിലതാണ് സുവർണ, സുഗുണ, പ്രതിഭ, സുദർശന, പ്രഭ, ആലപ്പി സുപ്രീം, കേദാരം, രംഗ, രശ്മി തുടങ്ങിയവ. ഇതുകൂടാതെ നമുക്ക് കർഷകരിൽ നിന്ന് ലഭിക്കുന്ന മുന്തിയനം വിത്തുകളും ഉപയോഗിക്കാവുന്നതാണ്.
1: അപ്പോൾ ഈ നടീൽ വസ്തുക്കൾ കർഷകർക്ക് എവിടെ നിന്നാണ് വാങ്ങാൻ പറ്റുന്നത്?
0: കേരള കാർഷിക സർവകലാശാലയുടെ വിവിധ കേന്ദ്രങ്ങളിലും സർക്കാർ അംഗീകൃതമായിട്ടുള്ള പല കേന്ദ്രങ്ങളിലും വിവിധ ഫാമുകളിലും നമുക്ക് ഈ മുന്തിയനം വിത്തുകൾ ലഭിക്കുന്നതാണ്.
1: ഇപ്പൊ മഞ്ഞൾ കൃഷി നടത്തുന്ന ഒരു ചെറുകിട കർഷകൻ മഞ്ഞൾ വിളവെടുത്തു കഴിഞ്ഞാൽ സംസ്കരണം നടത്തിയല്ലേ നമുക്ക് വിപണിയിൽ എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന്റെ സംസ്കരണ രീതിയെ കുറിച്ചൊന്ന് പറയാമോ?
0: മഞ്ഞൾ സംസ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ യാതൊരു രാസവസ്തുക്കളും ചേർക്കാൻ പാടില്ല. ശുദ്ധജലമാണ് മഞ്ഞൾ തിളപ്പിക്കാൻ ഉപയോഗിക്കേണ്ടത്. ചെമ്പോ നാഗത്തകിടോ കൊണ്ടുള്ള പാത്രമോ മൺപാത്രമോ മഞ്ഞൾ തിളപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാം. മഞ്ഞൾ മൂടുന്നത് വരെ വെള്ളമൊഴിച്ച് 45 മുതൽ 60 മിനിറ്റ് നേരം തിളപ്പിക്കണം. മഞ്ഞൾ പറിച്ചെടുത്ത ശേഷം 2-3 ദിവസത്തിനുള്ളിൽ തന്നെ വാട്ടിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ വേവിച്ചെടുത്ത മഞ്ഞൾ 5 മുതൽ 7 cm കനത്തിൽ സിമന്റ് തറയിൽ നിരത്തി വെയിലത്തുണക്കി എടുക്കണം. രാത്രി സമയമാവുമ്പോൾ നമ്മൾ ഈ മഞ്ഞൾ കൂനകൂട്ടി വെക്കണം. 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ തന്നെ മഞ്ഞൾ ഉണങ്ങിക്കിട്ടും. ഇങ്ങനെ ഉണക്കിയെടുക്കുന്ന മഞ്ഞൾ പരുപരുത്തതും നിറം കുറഞ്ഞതുമായിരിക്കും. യന്ത്രം ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ അവയെ മിനുസപ്പെടുത്തിയെടുക്കാവുന്നതാണ്. മഞ്ഞൾ സംസ്കരിക്കുന്ന സമയത്ത് അവ വെയിലത്തുണക്കുമ്പോൾ അവയുടെ ഗുണനിലവാരം കുറയാൻ സാധ്യതയുണ്ട്. അതിനാൽ നമുക്കവയെ ഡ്രയർ വഴി ഉണക്കിയാൽ ഗുണമേന്മയുള്ള മഞ്ഞൾ ലഭിക്കുന്നതാണ്. 10 കിലോഗ്രാം പച്ചമഞ്ഞൾ സംസ്കരിക്കുമ്പോൾ ഏതാണ്ട് 2-2.5 കിലോഗ്രാം മഞ്ഞളാണ് നമുക്ക് ലഭിക്കുന്നത്.
1: പൊതുവേ ഈ മഞ്ഞൾ കൃഷി കർഷകരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമാണോ?
0: തീർച്ചയായും ലാഭകരം തന്നെയാണ്. മഞ്ഞൾ നേരിട്ട് വിപണിയിൽ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് അത് സംസ്കരിച്ച് മഞ്ഞൾ പൊടിയായി വിപണിയിൽ എത്തിക്കുന്നതാണ് കർഷകർക്ക് ലാഭകരം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലാഭം ഇരട്ടിയിലധികമാണ്.
1: നാം നിത്യേന ഉപയോഗിക്കുന്ന മഞ്ഞളിന്റെ പ്രാധാന്യത്തെയും നടീലിനെയും സംസ്കരണത്തെയും കുറിച്ചൊക്കെ ശ്രോതാക്കൾക്ക് മനസ്സിലായല്ലോ. ഇത്രയും നേരം ഇതേക്കുറിച്ച് വിശദമായി പറഞ്ഞതെന്ന് വെള്ളായണി കാർഷിക കോളേജിലെ ഗവേഷണ വിദ്യാർത്ഥിനിയായ ശ്രീമതി സ്വാതിക്ക് നന്ദി. ഞാറ്റുവേലയിൽ ഇനി
2: പഴമൊഴിച്ചെപ്പ്.

0: പഴമൊഴി ചെപ്പിൽ ഇന്ന് തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ. പ്രക്ഷേപകനും എഴുത്തുകാരനുമായ ശ്രീ മുരളീധരൻ തഴക്കര തയ്യാറാക്കി അവതരിപ്പിക്കുന്നു.
1: ഏതോ ശുദ്ധ ഗ്രാമീണനായ ഒരു പഴവന്റെ മനസ്സിൽ ഉരുവം കൊണ്ട അർത്ഥസമ്പുഷ്ടവും അതേസമയം കൃഷിയോടും ഭക്ഷണത്തോടും അലിഞ്ഞു ചേർന്നതുമായ ഒരു നാട്ടുപഴമൊഴിയാണിത്. തവിടും ചക്കരയും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം എന്ന രുചിദായകവും പോഷകപ്രധാനവുമായ ഒരു പലഹാരത്തെ നടുവിൽ നിർത്തിയാണ് ഈ പഴമൊഴി സൃഷ്ടിച്ചിരിക്കുന്നത്. അമ്പുകുമ്പളത്തും വില്ലി ചേപ്പാട്ടും എയ്യാനുള്ളവൻ അയ്യന്തോളും എന്ന പഴഞ്ചൊല്ലിനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു ചൊല്ലാണിത്. എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അതിനാവശ്യമായ സാഹചര്യങ്ങൾ അനുകൂലമല്ലാതാവുകയും അത് സമയത്ത് നടക്കാതെ പോവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തെയാണ് ഈ പഴഞ്ചൊല്ല് വ്യക്തമാക്കുന്നത്. ഒന്നൊത്തുവരുമ്പോൾ മറ്റൊന്നൊക്കാതെ വരിക എന്ന് സാരം. ഉരലിൽ നെല്ലുകുത്തിയെടുക്കുമ്പോൾ അതിന്റെ തവിട് നമുക്ക് വേർതിരിച്ചെടുക്കാം. പ്രത്യേകിച്ച് ചുവന്ന അരിയുള്ള പഴയ നാടൻ നെല്ലിനങ്ങളുടെ തവിടിന് സവിശേഷമായ നിറവും മണവും രുചിയുമാണുള്ളത്. മാത്രമല്ല ഈ തവിട് ഏറെ പോഷക സമ്പുഷ്ടവുമാണ്. ധാതുക്കളാലും ജീവകങ്ങളാലും വളരെയേറെ സമ്പന്നം. ഇതിൽ നിന്നാണ് ഔഷധ സമാനമായ തവിടെണ്ണ നിർമ്മിച്ചെടുക്കുന്നതും. സ്മൃതിഗന്ധികൾ പൂക്കുന്ന ബാല്യകാലത്തിന്റെ രുചിപ്പെരുമയിൽ ഈ തവിടും ചക്കര അഥവാ കരിപ്പെട്ടിയും ലേശം തേങ്ങാ ചിരകിയതും ചേർത്തുണ്ടാക്കുന്ന തവിടപ്പം കഴിച്ചത് ഇന്നും നാവിൻ തുമ്പിലെ പകരം വയ്ക്കാനില്ലാത്ത സ്വാദായി ബാക്കി നിൽക്കുകയാണ്. ഈ തവിടപ്പമാണ് ഇവിടെ പഴമൊഴിയിലെ പരാമർശവും. നാടൻ നെല്ലിന്റെ തവിട് കിട്ടുമ്പോൾ ചക്കര അഥവാ കരിപ്പെട്ടി ഉണ്ടാകില്ല. ഇത് രണ്ടും കൂടി ഒത്തുവരുമ്പോൾ അത് യഥാവിധി ഉപയോഗപ്പെടുത്തി തവിടപ്പമുണ്ടാക്കി കഴിക്കുവാൻ ആളുണ്ടാകില്ല. തവിടും ചക്കരയും എന്നത് പ്രതീകങ്ങളായി മാത്രം കണ്ടാൽ മതി. നമ്മുടെ നിത്യജീവിതത്തിലെ അവസ്ഥാവിശേഷങ്ങളോട് ചേർത്തു വയ്ക്കാവുന്ന ഇങ്ങനെയുള്ള എത്രയെത്ര അനുഭവങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുണ്ടാവുക. കൃഷിയുടെ കാര്യത്തിലും ഏറെ പ്രസക്തമാണ് ഈ പഴമൊഴി. ഏതൊരു കൃഷിയുടെ കാര്യത്തിലും ആദ്യം വേണ്ടത് മൂന്ന് മായാണ്: മണ്ണ്, മനസ്സ്, മനോഭാവം. ഇത് മൂന്നും ഉണ്ടാവുകയെന്നതാണ് കൃഷിയോട് മമതയുള്ള ഏതൊരാൾക്കും ആദ്യം ഉണ്ടാവേണ്ടത്. ആവശ്യത്തിന് കൃഷിയോഗ്യമായ സ്ഥലമുണ്ട്, ജലസേചന സൗകര്യമുണ്ട്, വിൽപ്പനയ്ക്കുള്ള സംവിധാനവുമുണ്ട്. എല്ലാമുണ്ടെങ്കിലും മണ്ണിലേക്കിറങ്ങുവാനുള്ള മനസ്സും ഒരു തൈ നട്ടുനനച്ചു വളർത്തുവാനുള്ള മനോഭാവവുമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ട് എന്ത് കാര്യം? മലയാളി സമൂഹത്തിന് കൃഷിയോട് ഹൃദയപക്ഷം ചേർന്ന താല്പര്യമുണ്ടെങ്കിലേ ഏത് കാർഷിക പദ്ധതിയും മണ്ണിൽ വേരൂടൂ. എന്നാൽ അധ്വാനിക്കുവാനും മണ്ണിൽ കഠിനാധ്വാനം ചെയ്യുവാനും മനസ്സും മനോഭാവവുമുള്ള ഒരാളിനെ സംബന്ധിച്ച് സ്വന്തമായി കൃഷി ചെയ്യുവാൻ ഭൂമിയില്ലാത്ത അവസ്ഥയുണ്ടായാലോ? അപ്പോഴും ഈ പഴഞ്ചൊല്ല് പ്രസക്തം തന്നെ. എല്ലാം കൂടി ഒത്തുവന്നാലേ വിചാരിക്കുന്ന രീതിയിൽ ഏതൊരു കാര്യവും നടക്കൂ എന്ന ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ഈ പഴമൊഴിയുടെ സാരാംശം. അരി നാഴിയേ ഉള്ളെങ്കിലും അടുപ്പുകല്ല് മൂന്നു വേണം എന്ന പ്രയോഗവും ഇതിനോട് ചേർത്ത് ഇവിടെ പരാമർശിക്കേണ്ടതുണ്ട്. പോയ കാലത്തിന്റെ ഗ്രാമീണ ശാലീനതയുള്ള ഹൃദ്യവും സരളവും താളാത്മകവുമായ ഇത്തരം പഴമൊഴികൾ നമ്മുടെ വർത്തമാനത്തിൽ നിന്ന് ഏറെക്കുറെ അന്യമാവുകയാണ്. പുതിയ തലമുറയെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള പഴമൊഴികൾ കേൾക്കാനുള്ള സാധ്യതയും നന്നേ കുറഞ്ഞിരിക്കുന്നു. ഈ പഴമൊഴികളുടെയൊക്കെ വേരുതേടിപ്പോയാൽ ഈ വിധ പഴമൊഴികളുടെയൊക്കെ ഞാറ്റടി കൃഷിയും കൃഷിയോട് ചേർന്ന ജീവിതവുമായിരുന്നു എന്നതിൽ സംശയമില്ല. ജീവിതത്തിൽ ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും കൃത്യമായ പ്ലാനിങ്ങും മുന്നൊരുക്കങ്ങളും വിലയിരുത്തലും അവശ്യം ആവശ്യമാണെന്ന ഉദ്ബോധനം കൂടിയാണ് ഈ പഴമൊഴി നമുക്ക് മുന്നിൽ വയ്ക്കുന്നത്. മുൻകൂട്ടിയുള്ള ആലോചനയും ആസൂത്രണവുമില്ലാതെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാകട്ടെ പ്രവർത്തികളാകട്ടെ അതിനതിൻ്റെതായ അപാകതകൾ ഉണ്ടാകും എന്ന ഒരു മുന്നറിയിപ്പും ഈ പഴഞ്ചൊല്ല് നമ്മളോട് പറയുന്നുണ്ട്. ഈ പഴമൊഴിയെ കൂടുതൽ ഹൃദ്യമാക്കുന്നത് ഇതിന്റെ പദവിന്യാസവും പ്രാസവും തന്നെയാണ്. മനോഹരമായ ഒരു കവിതാശകലം പോലെ ബിംബസൃഷ്ടിയിലൂടെയും ഏതൊരാളിന്റെയും മനസ്സിൽ അർത്ഥതലങ്ങളേറെയുള്ള ഈ പഴമൊഴി മായാതെ മറയാതെ നിൽക്കും.
0: പഴമൊഴി ചെപ്പിൽ ഇതുവരെ കേട്ടത് തവിടുള്ളപ്പോൾ ചക്കരയില്ല, ചക്കരയുള്ളപ്പോൾ തവിടില്ല, തവിടും ചക്കരയും ഉള്ളപ്പോൾ ഏനക്കരയാ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. തൊഴിലാളികളുടെ EPFO പരിധിയിലെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. രാജ്യത്തെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടക്കും. പാലക്കാട് ജില്ലാ സഹോദയ കലോത്സവം ജ്വാല 2026 നാളെ തുടക്കമാകും. ജില്ലയിലെ 73 CBSE സ്കൂളുകളിൽ നിന്നായി 4,356 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കൽ പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. FM പ്രധാന വാർത്തകൾ. ഇനി നാളെ രാവിലെ 8:58. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസ് പാടിയത് ചിത്രം നന്ദനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: channels. The government has declared Pakistan-based Shahzad Bhatti Network as a terrorist organization under the Unlawful Activities Prevention Act. The terrorist group is involved in smuggling of arms, explosives and narcotics across borders, apart from inciting youth and petty criminals into terrorism. The Union Home Ministry has issued a gazette notification in this regard. The ministry said the decision was taken in keeping with Prime Minister Narendra Modi's vision of adopting a zero-tolerance approach towards terrorism. India has expressed deep concern at the drone attack near Makkah in Saudi Arabia. Responding to media queries regarding the drone attack, External Affairs Ministry spokesperson Randhir Jaiswal said the incident near Makkah is particularly concerning given the special significance of the city to Muslims across the world. The spokesperson further said India expresses hope for the early restoration of peace and stability in the region. The External Affairs Ministry today summoned the charge d'affaires of the High Commission of Pakistan in New Delhi and lodged a strong protest over the unacceptable conduct of Pakistani naval units at sea, which led to a collision with a unit of the Indian Navy. In a statement, the ministry said while the incident which took place in international waters did not cause any major damage, the conduct was in direct contravention of the agreement between India and Pakistan on advance notice on military exercises, maneuvers and troop movements of April 1991. A special court of the National Investigation Agency at Jagdalpur in Chhattisgarh today sentenced all 10 convicts to death in the 2013 Hiram Valley Maoist attack case. The convicts have been given 30 days to appeal against the verdict in the High Court. The attack took place on the 25th of May 2013 in Hiram Valley in Bastar district, killing 27 people, including several senior Congress leaders, and injuring 35 others. Veteran actor Anant Nag will be presented with the prestigious Dada Saheb Phalke Award 2024 for his contribution to Indian cinema and an illustrious cinematic journey that has inspired generations. The Ministry of Information and Broadcasting announced this today. The award will be presented at the 72nd National Film Awards ceremony on the 22nd of this month in Kevadia, Gujarat. Prime Minister Narendra Modi has congratulated legendary actor Anant Nag on being conferred the Dada Saheb Phalke Award. In a social media post, the Prime Minister said Mr. Nag's effortless performances, remarkable versatility and brilliance have left a very strong mark on Indian cinema that for several decades. The Prime Minister said this is indeed a richly deserved honour for a truly distinguished artist. Benchmark domestic equity indices ended over 0.4% higher today. The Sensex gained 333 points to close at 74,336. An e-auction of mementos and gifts received by Prime Minister Narendra Modi will commence from tomorrow. Addressing media in New Delhi, Minister of Culture and Tourism Gajendra Singh Shekhawat said around 1,500 items have been kept for auction this year. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ജില്ലാ വൃത്താന്തം കാസർഗോഡ് ജില്ല.
2: കാസർഗോഡ് മഞ്ജീശ്വരം ഹാർബറിലെ നവീകരണത്തിന് 54 കോടിയുടെ പദ്ധതികൾക്ക് ഉടൻ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്ന് ഫിഷറീസ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ കാസർഗോഡ് പറഞ്ഞു. 100-ദിന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി ആരംഭിക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100-ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജനയുടെ ഭാഗമായി സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമ പദ്ധതിയിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മഞ്ജീശ്വരം തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാക്കുന്നതിനായി 39 കോടി രൂപയുടെ പ്രപ്പോസൽ തയ്യാറായിട്ടുണ്ട്. ഹാർബറിൽ അനിവാര്യമായ പാലവും ചെറുബോട്ടുകൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ബോട്ട് ലോ ലെവൽ ജെട്ടി ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് നടപ്പിലാക്കുക. 3 മാസത്തിനകം പദ്ധതിക്ക് അനുമതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മന്ത്രി പറഞ്ഞു. മഞ്ജീശ്വരം ഹാർബർ പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ AKM അഷറഫ് MLA അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന വഴി സംയോജിത ആധുനിക തീരദേശ മത്സ്യഗ്രാമമായി വികസിപ്പിക്കുന്ന ഷെറിയ ബങ്കര മഞ്ജീശ്വരം പദ്ധതി ഘടകങ്ങളുടെ വിതരണവും OBM റിപ്പയർ സെന്ററിന്റെ പ്രവർത്തന ഉദ്ഘാടനവും മന്ത്രി അബ്ദുൾ ഗഫൂർ നിർവഹിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ

0: കാസർഗോഡ് ജില്ലയിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നേട്ടം കൈവരിക്കുന്നതിനാവശ്യമായ പരിശീലന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ നിയന്ത്രണത്തിലുള്ള ജില്ലയിലെ കായിക സൌകര്യങ്ങൾ തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി അനുവദിക്കും. പരിശീലന സൌകര്യം ആവശ്യമുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക സ്കൂൾ മേധാവികൾ തയ്യാറാക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് സമർപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ നിർദ്ദേശിച്ചു. സൌജന്യ പരിശീലനത്തിന് തിരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകും. കാർഡുമായി പരിശീലനത്തിന് എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട കായിക സൌകര്യങ്ങളിൽ സൌജന്യ പ്രവേശനം അനുവദിക്കും. ആദ്യഘട്ടത്തിൽ നീലേശ്വരം EMS സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്ക്, സ്വിമ്മിംഗ് പൂൾ, ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ അക്വാട്ടിക് അക്കാദമി സ്വിമ്മിംഗ് പൂൾ, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയം എന്നിവിടങ്ങളിലെ സൌകര്യങ്ങളാണ് അനുവദിക്കുക. തുടർന്ന് ജില്ലയിലെ മറ്റ് കായിക സൌകര്യങ്ങളും പരിശോധിച്ച് പരിശീലനത്തിനായി പ്രയോജനപ്പെടുത്തും. സ്കൂൾ കായിക താരങ്ങളുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനും ചെറുപ്പത്തിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി മികച്ച പരിശീലനം നൽകുന്നതിനുമാണ് നടപടി. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയം അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൌകര്യങ്ങളോടെ നവീകരിക്കുന്നതിനുള്ള സമഗ്ര പദ്ധതിരേഖ ജില്ലാ ഭരണകൂടം കായിക വകുപ്പിന് സമർപ്പിച്ചു. ലോകോത്തര കായിക താരങ്ങളെ വളർത്തിയെടുക്കാനും സംസ്ഥാന ദേശീയ കായിക മേളകൾക്ക് വേദിയൊരുക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് ജില്ലാ കലക്ടർ അർജുൻ പണ്ഡിൻ പറഞ്ഞു. സംസ്ഥാന ഫണ്ടിലോ ഖേലോ ഇന്ത്യയിലോ തുക അനുവദിക്കാൻ തടസ്സമുണ്ടായാൽ പദ്ധതി കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്ന് കലക്ടർ പറഞ്ഞു. നിലവിൽ ജില്ലയിൽ നീലേശ്വരത്ത് മാത്രമാണ് സിന്തറ്റിക് ട്രാക്ക് ഉള്ളത്. ജില്ലാ കലക്ടറും നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്റ്റേഡിയം സന്ദർശിച്ച് ചർച്ച നടത്തിയതിനെ തുടർന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷനാണ് പ്രപ്പോസൽ തയ്യാറാക്കിയത്. വിപുലമായ ഗാലറിയും മറ്റ് അനുബന്ധ അടിസ്ഥാന സൌകര്യങ്ങളും ഫണ്ട് വിനിയോഗവും തുടർ നടപടികളും 2023-24 സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി 4 കോടി രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ വിപുലമായ നവീകരണത്തിന് ഈ തുക മതിയാകില്ലെന്ന് സ്പോർട്സ് കേരള ഫൌണ്ടേഷൻ കണ്ടെത്തിയതിനെ തുടർന്നാണ് പദ്ധതി പുനഃക്രമീകരിച്ചത്. വനം വന്യജീവി വകുപ്പ് സംഘടിപ്പിക്കുന്ന വന്യജീവി വാരാഘോഷം സെപ്റ്റംബർ 24-25 തീയതികളിൽ നടക്കും. സെപ്റ്റംബർ 24 വിദ്യാനഗർ ഉദയഗിരിയിലുള്ള വനശ്രീ കോംപ്ലക്സിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സെപ്റ്റംബർ 25 രാവിലെ 9 മുതൽ രജിസ്ട്രേഷനും രാവിലെ 10 മുതൽ 1 വരെ ഹൈസ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരവും 2 മുതൽ 4 വരെ ഹൈസ്കൂൾ കോളേജ് വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള മലയാളം കന്നഡ പ്രസംഗ മത്സരവും നടക്കും. ക്വിസ് മത്സരത്തിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും 2 പേരടങ്ങുന്ന ഒരു ടീമിനെയും മറ്റ് മത്സരങ്ങൾക്ക് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും ഓരോ ഇനത്തിനും 2 പേരെ വീതവും പങ്കെടുപ്പിക്കാം. മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 25 വൈകുന്നേരം 4 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും നൽകും. ജില്ലാതലത്തിൽ 1 സ്ഥാനം നേടുന്നവർക്ക് ഒക്ടോബർ 8 നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കാം.
1: കാസർഗോഡ് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കാസർഗോഡ് പ്രതിനിധി ജഗന്നിവാസൻ വെള്ളിക്കോത്ത്.
2: ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താവീക്ഷണം, 6:50 ഹരിതവീഥി. കാസർഗോഡ് കൊട്ടോടിയിലെ ക്ഷീരകർഷകൻ സി എ ഫ്രാൻസിസിന്റെ കാർഷികാനുഭവങ്ങൾ. തുടർന്ന് കപ്പയും കാന്താരിയും. 7:20 കമ്പോള വില നിലവാരം. 7:35 അങ്കണം. 6:00 റീജ മുകുന്ദന്റെ ചെറുകഥ. യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ. ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല. 8:00 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര. കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 സേവന വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ഡോക്ടർ എസ് അശ്വതിയുടെ സംഗീത കച്ചേരി. എസ് ആർ രാജശ്രീ വയലിൻ. പാലക്കാട് മഹേഷ് കുമാർ മൃദംഗം. കോട്ടയം ഉണ്ണികൃഷ്ണൻ മുഖർ ശംഖ്. 10:30 നിഷാ സുരഭി. തുടർന്ന് അനുരാധ പൌദ്വാൾ, പങ്കജ് ഉദ്ദാസ് എന്നിവർ പാടിയ ഗസൽ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കെ എൻ രാധാകൃഷ്ണൻ. 6:00 FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി. വയലാർ രാമവർമ്മ എഴുതിയ മാ നിഷാദ എന്ന കവിതയിൽ നിന്നും ഒരു ഭാഗം. ആലാപനം വി മധുസൂദനൻ നായർ. 6:15 അർച്ചന. 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ. 7:00 ട്രെയിൻ സമയം. തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ശ്രേഷ്ഠ വിദ്യ വിദ്യാലയ പുരസ്കാരം ലഭിച്ച ചാവശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിനെക്കുറിച്ച്. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവഗാനം.

നിങ്ങൾക്കറിയാമോ, ഫ്ളൈ ഹൈ, പറക്കാം ഉയരങ്ങളിലേക്ക്. എൻ ടി ടി എഫ് ലഭ്യമാക്കുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകൾ, നൈപുണ്യ പരിശീലനം, അക്കാദമിക് പ്രവർത്തനങ്ങൾ, ഇതേക്കുറിച്ച് എൻ ടി ടി എഫ് അക്കാദമിക് വിഭാഗം മേധാവി ആർ അയ്യപ്പൻ സംസാരിക്കുന്നു. തുടർന്ന്

9 മണിക്ക് ഗാനാമൃതം, 10 മണിക്ക് NHM സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 11 മണിക്ക് ഹെലോ ആകാശവാണി, 12:10 സേവന വാർത്തകൾ, 12:15 ബ്രാഹ്മണി പാട്ട്, ഉമാ ബ്രാഹ്മണി അമ്മയും സംഘവും അവതരിപ്പിച്ചത്, 12:40 ആരോഗ്യദീപ്തി. 1 മണിക്കും 2:30 വാട്സ്ആപ്പ് പ്രിയഗീതങ്ങൾ തൽസമയം. 1:58 FM പ്രധാന വാർത്തകൾ, 2:15 തുടർ നാടകം. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:15 പൂരക്കളി അവതരണം, TV സുകുമാരനും സംഘവും. 5:30 ലളിതഗാനങ്ങൾ, 5:43 പ്രായോജിക പരിപാടി ഞാറ്റുവേല. 5:58 FM പ്രധാന വാർത്തകൾ, 6:10 കണ്ണൂർ ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 രാത്രി 8 മണിക്കും 11 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 റേഡിയോ ഗൈഡ് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വഴികാട്ടി, സ്കോളർഷിപ്പുകൾ അറിയാം, വിദ്യാഭ്യാസ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം, വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളെക്കുറിച്ചും മറ്റ് ധനസഹായ പദ്ധതികളെക്കുറിച്ചും വിശദമാക്കുന്നു തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ സുധിൻ ഗോവിന്ദ്. തുടർന്ന് തൊഴിൽ വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, 7-ാമത്തെ ആത്മകഥ, കഥാപാത്രങ്ങൾ സന്തോഷ് കീഴാറ്റൂർ, പി മൈത്രി, മാസ്റ്റർ ആദിതേജ് കുണ്ടംകുഴി, ബാലമുരളി ചിറക്കൽ, ഷജിൽകുമാർ ചെക്കിക്കുളം, ധനരാജ് മാമ്പ, സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്, നിർവഹണ സഹായം കെ വി നിഷ, വിനീത സുമം, നാടകരചന കെ ടി ബാബുരാജ്, സംവിധാനം കെ വി ശരത്ചന്ദ്രൻ, അവതരണം ആകാശവാണി കണ്ണൂർ നിലയം. 10:30 ലളിതഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്നും ഞങ്ങൾ ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങൾ കേട്ടത്.

0: वर्षपर्यन्तं विकसित भारतस्य महत्वाकांक्षायै विद्युत संचारस्य परिवर्तनम् आर्थिकं पर्यावरणात्मकं सामरिकं च अनिवार्यं वर्तते इति। प्रधानमन्त्री नरेन्द्र मोदी श्वः नवदिल्ल्याः यशोभूमौ अस्य 26,000-तम वर्षस्य सेमिकॉन इंडिया इत्यस्य पञ्चमं संस्करणं उद्घाटयिष्यति। त्रिदिवसीयं सम्मेलनं प्रमुख मञ्चरूपेण कार्यं करिष्यति, येन वैश्विक सेमीकंडक्टर तथा इलेक्ट्रॉनिक्स इकोसिस्टम इत्युभौ मिलित्वा सहयोगं वर्धयितुं, नवान्वेषणं प्रवर्तयितुं, विनिर्माण क्षमतां सुदृढीकर्तुं, निवेशाकर्षयितुं, भविष्यस्य कृते सज्जानां प्रतिभानां विकासाय च कार्यं कर्तुं शक्यते। अस्मिन् कार्यक्रमे 600-तोप्यधिकाः प्रदर्शकाः, 300-तोप्यधिकाः अन्ताराष्ट्रिय संस्थाः, 50-तः अधिकाः देशाः च सम्मिलिताः भविष्यन्ति। अस्मिन् प्रदर्शने जापान, दक्षिण कोरिया, मलेशिया, नीदरलैंड्स, सिंगापुर, स्वीडन देशानां प्रतिनिधित्वं कुर्वन्तः 6 देशाः, 12 राज्यसर्वकारस्य मण्डपानि, समर्पिताः स्टार्टअप मण्डपाः च दृश्यन्ते। सेमिकॉन इंडिया इति भारतस्य प्रमुखं सेमीकंडक्टर सम्मेलनं प्रदर्शनी चास्ति, यत् भारत सेमीकंडक्टर मिशन, इलेक्ट्रॉनिक्स अथ सूचना तंत्रज्ञान मंत्रालयेन सेमी इत्यनेन च संयुक्त रूपेण आयोज्यते। सऊदी अरब देशेन विज्ञापितं यत् गतरात्रौ मक्का नगर समीपे तदीयेन वायु प्रतिरक्षा तंत्रेण हुथी विद्रोहिणानां प्रेषितं एकं ड्रोन विमानं अंतराले एव निरुध्य विनष्टीकृतम्। यमनदेशे वैधता समर्थक गठबंधनस्य सैन्यस्य प्रवक्ता मेजर जनरल तुर्की अल मालिकी महाभागः घटनाम् इमाम मक्का नगरीं लक्ष्यीकृत्य हुथी विद्रोहिणानां द्वितीयः आक्रमण प्रयासः इति न्यरूपयत्, यत्र सः 17,000-तमे वर्षे क्षिप्तस्य बैलिस्टिक प्रक्षेपास्त्रस्य पूर्वघटनायाः सन्दर्भम् अददात्। तेन सावधानता प्रकटिता यत् सऊदी नेतृत्वे कार्यरतः गठबंधनः आगामि आक्रमणानां निवारणार्थं आवश्यक कार्याचरणं विधास्यति। भारतस्य ऋतुविभागेन अद्य अण्डमान निकोबार द्वीपेषु, अरुणाचल प्रदेशे, असमराज्ये, मेघालये, हरियाणायां, चण्डीगढ़ प्रदेशे, पंजाब प्रदेशे च प्रचण्ड वृष्टिः भविष्यति इति पूर्वानुमानं प्रकटितमस्ति। इति वार्ताः।
1: ആകാശവാണി ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇപിഎഫ് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ ഇപിഎഫ് പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
3: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
2: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന

0: സൗകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് രണ്ട് പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടുകൂടി പ്രോജക്ടുകൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയും.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി 1 നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. തുടർന്ന് 18-ാം പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18-ാം പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18-ാം പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. കെഎസ്ആർടിസി ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22-ന് മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും.

0: പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമാധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീന സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRI പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRINSE എന്ന നാമകരണം ചെയ്തു. CMFRIയിലെ ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ളനീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ബ്രിക്സ് ഡൽഹി പ്രഖ്യാപനം. ലോകക്രമത്തിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ. അവതരണം സോഫിയ ഡാനിയേൽ. ലോക സമ്പദ്വ്യവസ്ഥയിലും ആഗോള രാഷ്ട്രീയത്തിലും വികസ്വര രാജ്യങ്ങളുടെ നിർണായക പങ്കാളിത്തവും സ്വാധീനവും വ്യക്തമാക്കിക്കൊണ്ടാണ് ന്യൂഡൽഹിയിലെ 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി അവസാനിച്ചത്. വികസ്വര രാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര രംഗത്തെ സമീപകാല പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ ആഗോള വെല്ലുവിളികൾ സംയുക്തമായി നേരിടുന്നതിനും സമ്മേളനം പ്രാധാന്യം നൽകി. പുതിയ അംഗരാജ്യങ്ങളുടെ പങ്കാളിത്തത്തോടെ കൂട്ടായ്മയുടെ വ്യാപ്തി വർദ്ധിച്ച സാഹചര്യത്തിൽ കൂടുതൽ സമത്വവും സുസ്ഥിരതയുമുള്ള ആഗോള സാമ്പത്തിക വ്യവസ്ഥ പടുത്തുയർത്താനും ബഹുധ്രുവ ലോകക്രമം ശക്തിപ്പെടുത്താനുമാണ് ഉച്ചകോടി ലക്ഷ്യമിട്ടത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഈ വർഷത്തെ ഉച്ചകോടി ഇക്കാര്യങ്ങളിൽ അഭൂതപൂർവമായ നേട്ടം കൈവരിച്ചു. സാങ്കേതികവിദ്യയും നിർണായക ധാതുക്കളും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി ആയുധമാക്കരുതെന്ന മുന്നറിയിപ്പ് ഉച്ചകോടിയുടെ കരുത്തിന് തെളിവായി. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് ബ്രിക്സ് മുന്നോട്ടു പോയത്. മാനവികതയ്ക്ക് മുൻഗണന നൽകുന്ന ജനകേന്ദ്രീകൃതമായ സമീപനമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണം ഇതിൽ വ്യക്തമാണ്. പൊതുവായ മുൻഗണനാ വിഷയങ്ങളിൽ ആഗോള സഹകരണം ഉറപ്പാക്കിയതിനൊപ്പം പരസ്പര താൽപര്യമുള്ള പ്രധാന ആഗോള മേഖലാ വിഷയങ്ങളിൽ ഉച്ചകോടിയിൽ നേതാക്കൾ ആശയവിനിമയം നടത്തി. നൂതനാശയങ്ങൾക്കും സുസ്ഥിരതയ്ക്കും മുൻഗണന നൽകുന്നതിനൊപ്പം സഹകരണത്തിന്റെ പ്രയോജനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് നേരിട്ടെത്തിക്കാനും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നുണ്ടെന്ന് ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഏതെങ്കിലും രാജ്യത്തിനോ ചേരിക്കോ എതിരല്ല, സമവായത്തിലൂടെ എല്ലാവരെയും

ഒപ്പം നിർത്തി മുന്നേറാനാണ് കൂട്ടായ്മ ലക്ഷ്യമിടുന്നത്. ആഗോള ഭരണ സംവിധാന പരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങൾ അടങ്ങിയ ബ്രിക്സ് പരിഷ്കരണ റോഡ്മാപ്പ് അടുത്ത ഉച്ചകോടിക്ക് മുൻപായി സംയുക്തമായി രൂപീകരിക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ബ്രിക്സിന്റെ ആഭ്യന്തര ഐക്യം ആഗോളതലത്തിൽ കൂടുതൽ വ്യക്തമായ മാറ്റങ്ങളുണ്ടാക്കാൻ ഉപകരിക്കണം. ഓരോ വർഷവും അധ്യക്ഷ പദവി മാറുമ്പോഴും പ്രവർത്തനങ്ങളുടെ വേഗത കുറയാതിരിക്കാൻ ട്രോയിക്ക സംവിധാനം വഴി ബ്രിക്സ് പ്രവർത്തനങ്ങളുടെ തുടർച്ചയും അവ നടപ്പിലാക്കാനുള്ള സംവിധാനവും അദ്ദേഹം ആവശ്യപ്പെട്ടു. അധികാരം ഏതാനും രാജ്യങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന നിലവിലെ ആഗോള ഭരണ സംവിധാനത്തിന് സമൂലമായ മാറ്റം അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസ്വര രാജ്യങ്ങൾക്ക് തുല്യമായ ശബ്ദവും അർഹമായ പങ്കാളിത്തവും ഉറപ്പാക്കുന്ന കൂടുതൽ ജനാധിപത്യപരവും സമതുലിതവുമായ ആഗോള കൂട്ടായ്മയായി ഭരണ സംവിധാനം മാറണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിലെ പരിഷ്കാരങ്ങൾ ഇനിയും വൈകിപ്പിക്കാനാകില്ല. ചർച്ചകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കി അടിയന്തിരമായി തീരുമാനത്തിലെത്തണമെന്നും ശ്രീ നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. ബ്രിക്സ് ബിസിനസ് ഫോറം ഉച്ചകോടിയിൽ സംസാരിക്കവേ രാജ്യാന്തര വ്യാപാരത്തിന്റെ സുഗമമായ നടത്തിപ്പിന് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ആത്മവിശ്വാസമേകുന്ന കേന്ദ്രമായി ഇന്ത്യ മാറിയെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കെയിൽ ഫോർ ദ വേൾഡ് എന്നീ ആശയങ്ങൾ മുന്നോട്ടുവച്ചു. 2014 ശേഷം 40 രാജ്യങ്ങളുമായി ഇന്ത്യ സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ബ്രിക്സിലും വ്യാപാര തടസ്സങ്ങൾ കുറച്ച് ബിസിനസ് അവസരങ്ങൾ വർദ്ധിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 2006 4 രാജ്യങ്ങളുമായി ആരംഭിച്ച ഈ കൂട്ടായ്മ 21 പങ്കാളിത്ത രാജ്യങ്ങളടങ്ങുന്ന വലിയൊരു കുടുംബമായി വികസിച്ചു. സഹകരണ സംവിധാനങ്ങളിലൂടെ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ നിക്ഷേപവും വിവിധ മേഖലകളിൽ പ്രാവീണ്യമുള്ള വ്യക്തികളുടെ അനുഭവങ്ങളും ആശയങ്ങളും പങ്കുവയ്ക്കലും കൂടുതൽ ഊർജിതമാക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി 2000 ബിസിനസ് പ്രമുഖരും പ്രതിനിധികളും പങ്കെടുത്ത ഉച്ചകോടി ബ്രിക്സിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബിസിനസ് ഫോറമാണ്. ഉച്ചകോടിക്കിടെ റഷ്യ, മലേഷ്യ, ഇറാൻ, വിയറ്റ്നാം, എത്യോപ്യ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ അംഗരാഷ്ട്രങ്ങളിലെ തലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ചർച്ചകൾ ഉഭയകക്ഷി ബന്ധത്തിന് കൂടുതൽ ഉണർവ് നൽകി. ഉച്ചകോടിയുടെ ഭാഗമായി 15 ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. റഷ്യൻ ഫെഡറേഷൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ബ്രിക്സ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലും കരിങ്കടൽ മേഖലയിലുമുണ്ടായ സംഘർഷങ്ങൾ സമുദ്ര വ്യാപാരത്തെയും ഇന്ത്യൻ നാവികരുടെ സുരക്ഷയെയും പ്രതികൂലമായി ബാധിച്ചതിനെക്കുറിച്ച് ചർച്ച ചെയ്ത പ്രധാനമന്ത്രി ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കൂടിയാലോചനകളും നയതന്ത്ര മാർഗങ്ങളുമാണ് അനിവാര്യമെന്നും സമാധാനം ഉറപ്പാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുമെന്നും ആവർത്തിച്ചു. ആഗോള ഭൌമ രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിലും മികച്ച വളർച്ച കൈവരിച്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സവിശേഷ പങ്കാളിത്തം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാനും ധാരണയായി. 24 ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ കരുത്തുറ്റതാകാൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തതയും നിലനിൽക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ശ്രീ നരേന്ദ്രമോദി അറിയിച്ചു. ഉഭയകക്ഷി ബന്ധങ്ങളുടെ രാഷ്ട്രീയ മാനവും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ദീർഘകാല താൽപര്യങ്ങളും കണക്കിലെടുത്ത് അതിർത്തി തർക്കത്തിന് നീതിയുക്തവും പരസ്പരം സ്വീകാര്യവുമായ പരിഹാരം കണ്ടെത്താൻ ഇരു നേതാക്കളും പ്രതിബദ്ധത അറിയിച്ചു. അംഗരാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം ഐകകണ്ഠേന അംഗീകരിച്ചത്. യാതൊരു തടസ്സങ്ങളുമില്ലാതെ സമവായത്തിലൂടെ പ്രഖ്യാപനം അംഗീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു. 2025 April 22 ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അപലപിച്ചു. ഭീകര ഭീഷണികളെ ചെറുക്കുന്നതിൽ കാണിക്കുന്ന രാഷ്ട്രീയ ഇരട്ട സമീപനങ്ങളെ പ്രഖ്യാപനം നിരാകരിച്ചു. ഏകപക്ഷീയമായ ഉപരോധങ്ങൾ, വ്യാപാര നിയന്ത്രണങ്ങൾ എന്നിവയെ എതിർക്കുന്ന പ്രഖ്യാപനം ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും അന്താരാഷ്ട്ര തർക്കങ്ങൾ പരിഹരിക്കാനും സമാധാനം ഉറപ്പാക്കാനും ആഹ്വാനം ചെയ്യുന്നു. പ്രാദേശിക കറൻസി വിനിമയം ചെയ്തുള്ള വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനും വിതരണ ശൃംഖലകൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് പ്രഖ്യാപനം മുൻഗണന.

0: നൽകുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന ഉച്ചകോടിയിലെ പ്രഖ്യാപനം വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം ശക്തമായി ഉയർത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്നു. ന്യൂഡൽഹി പ്രഖ്യാപനം കൂട്ടായ നിശ്ചയദാർഢ്യത്തിനുള്ള വ്യക്തമായ മാർഗരേഖയാണ്. ഈ ലക്ഷ്യങ്ങളെ പ്രായോഗിക ഘട്ടങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇനി നമ്മുടെ കടമയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. വ്യാപാരം, സാങ്കേതികവിദ്യ, ഊർജ്ജം, കാലാവസ്ഥ, ആരോഗ്യം, ഭീകരവിരുദ്ധ പ്രവർത്തനം തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യ ബ്രിക്സ് രാജ്യങ്ങളുമായി കൈകോർക്കുന്നു. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് വഴി വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിലും ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കുന്നു. വളർന്നുവരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥകളുടെയും വികസ്വര രാജ്യങ്ങളുടെയും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ ഏകോപനത്തിനുള്ള സുപ്രധാന വേദിയാണ് ബ്രിക്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം വഴി ബ്രിക്സ് സാമ്പത്തിക സഹകരണത്തിന്റെ നേട്ടങ്ങൾ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങളാണ് സ്ഥാപക അംഗങ്ങൾ. നിലവിൽ ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, സൌദി അറേബ്യ, യുഎഇ എന്നിവ ഉൾപ്പെടെ 11 രാജ്യങ്ങൾ ഇതിൽ പൂർണ്ണ അംഗങ്ങളാണ്. കൂടാതെ ബെലാറസ്, ബൊളീവിയ, ക്യൂബ, കസാക്കിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലാന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ 10 രാജ്യങ്ങളെ പങ്കാളിത്ത രാജ്യങ്ങൾ എന്ന വിഭാഗത്തിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 50-ലധികം സുപ്രധാന തീരുമാനങ്ങളിലൂടെ വിവിധ മേഖലകളിൽ വഴിത്തിരിവുണ്ടാക്കാൻ സാധിച്ചത് ഇന്ത്യയുടെ ബ്രിക്സ് നേതൃത്വത്തിന് തിളക്കമാർന്ന നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഉച്ചകോടി സമ്പൂർണ്ണ വിജയമാക്കാൻ സഹകരിച്ച എല്ലാ അംഗരാജ്യങ്ങളിലെയും നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ നേതൃശേഷിയിൽ ലോകരാഷ്ട്രങ്ങൾ വലിയ മതിപ്പ് പ്രകടിപ്പിച്ചു. സമാപന പ്രസംഗത്തിൽ 2027 ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ബ്രിക്സിന്റെ 20-ാം വാർഷിക ആഘോഷവേളയിൽ ഈ ആഗോള കൂട്ടായ്മയ്ക്ക് വഴികാട്ടിയാകുന്ന ഇന്ത്യയുടെ നേതൃത്വം ചരിത്രപ്രധാനമായ നാഴികക്കല്ലാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ബ്രിക്സ് ഡൽഹി പ്രഖ്യാപനം, ലോകക്രമത്തിൽ പുതിയ ചരിത്രമെഴുതി ഇന്ത്യ.
1: ആകാശവാണി കണ്ണൂർ.
2: എല്ലാ വർഷവും നിങ്ങളുടെ സമ്മർ ഷെയറിന്റെ 10% ആജീവനാന്തം വാർഷിക വരുമാനമായിട്ട് ലഭിക്കുന്നതും ഹ്രസ്വവും സൌകര്യപ്രദവുമായിട്ടുള്ള പേയ്മെന്റ് നിബന്ധനകൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പോളിസി അറിയാമോ? അപ്പൊ പോളിസിയിലെ ലോൺ, ടാക്സ് സേവിംഗ്, ഡെത്ത് കവർ അതൊക്കെയോ?
3: ഒരു സംശയം വേണ്ട, LIC ജീവൻ ഉത്സവം തന്നെ.
2: ഇതെല്ലാം ഒരു പോളിസിയിൽ, ഓൾറൗണ്ടർ തന്നെ.
3: ഇനി ആഘോഷിക്കാം നിങ്ങളുടെ സന്തോഷങ്ങൾ LIC ജീവൻ ഉത്സവനോടൊപ്പം. ഏവരുടെയും വിശ്വാസം, LIC ഗ്യാരണ്ടിയും. കൂടുതൽ വിവരങ്ങൾക്കും നിബന്ധനകൾക്കും സെയിൽസ് ബ്രൗഷർ ശ്രദ്ധയോടെ വായിക്കുക.
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
5: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
4: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
6: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് സ്വാഗതം. കാസർഗോഡ് കള്ളാർ കൊട്ടോടിയിലെ ക്ഷീരകർഷകനായ ശ്രീ CA ഫ്രാൻസിസിന്റെ അനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥി പങ്കുവയ്ക്കുന്നത്. 8 കറവ പശുക്കളും 2 കിടാരികളുമുള്ള ഫാമിൽ ശാസ്ത്രീയമായ പരിചരണ രീതികൾക്ക് പ്രാധാന്യം നൽകിയാണ് ഫ്രാൻസിസ് പശുക്കളെ വളർത്തുന്നത്. ക്ഷീരമേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലെന്നാണ് ഫ്രാൻസിസിന്റെ അനുഭവം. പശുവളർത്തലിനൊപ്പം തെങ്ങ്, കവുങ്ങ്, വാഴ, പച്ചക്കറി എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. എന്നാൽ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനവും കൃഷിച്ചെലവും തമ്മിലുള്ള അന്തരം ഇന്നും കർഷകന് വലിയ വെല്ലുവിളിയാണ്. ഫ്രാൻസിസിന്റെ കൃഷി അനുഭവങ്ങളിലേക്ക്.
7: പ്രിയ ശ്രോതാക്കളെ, ക്ഷീരമേഖലയിൽ വളരെയധികം കാലം നിലനിന്നു പോകുന്ന ഒരു കർഷകനെയാണ് ഇന്നിപ്പോ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. പേര് CA ഫ്രാൻസിസ്. കള്ളാർ പഞ്ചായത്തിലെ കൊട്ടോടി എന്ന സ്ഥലത്തെ കർഷകനാണ്. അദ്ദേഹത്തിന് മറ്റ് കൃഷികളുമുണ്ട്. അപ്പൊ ഒരു മിശ്രവിള കർഷകനാണ്. അദ്ദേഹത്തിന്റെ കാർഷിക രംഗത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോ പാരമ്പര്യമായിട്ട് കൃഷിയിൽ തന്നെയായിരുന്നു?
8: പാരമ്പര്യമായിട്ട് കൃഷി തന്നെയാണ്. പിന്നെ പശു വളർത്തല് അതിന്റെ സൈഡായിട്ട് പോയി.
1: ഇങ്ങനെ 10

0: പശുക്കളുണ്ടായിരുന്നു. അത് 8 കറവ പശു, 2 ഡാരികളായിട്ടുണ്ടായിരുന്നു. പിന്നെ 50-60 ലിറ്റർ പാല് ഇപ്പോൾ സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. നേരത്തെ അതിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കറവ ഇച്ചിരി വറ്റി കൊണ്ട് അതുണ്ട്. പിന്നെ കവുങ്ങ്, തെങ്ങ്, റബ്ബറില്ല. പിന്നെ കുരുമുളക്, അങ്ങനത്തെ ചെറിയ ചെറിയ പിന്നെ പച്ചക്കറി കൃഷികളാണ്.
1: എത്ര ഏക്കർ സ്ഥലമുണ്ട്?
0: 2 ഏക്കർ, 10 സെന്റ് സ്ഥലമേ ഉള്ളൂ.
1: ഇതില് മൊത്തം കൃഷിയാണോ? ഒരു സ്ഥലവും ഒഴിച്ചുവിടാതെ അങ്ങനെയുള്ള ഒരു കൃഷിയാണോ?
0: അതെ അതെ അതെ. ആ വീട് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം കൃഷി തന്നെ.
1: അപ്പൊ വീടും ചുറ്റുപാടുള്ള സ്ഥലമാണ്?
0: അതെ അതെ അതെ.
1: അപ്പൊ സൗകര്യമായല്ലേ അവിടെ തന്നെ നിന്ന്? സ്വന്തം വീടിനടുത്ത് തന്നെ ആകുമ്പോ മറ്റൊരു കൃഷി സ്ഥലത്തേക്ക് പോകുന്ന ഒരു സമയമൊക്കെ ലാഭിക്കാം അല്ലെ? അപ്പോ പണ്ട് മുതലേ ഈ ഒരു സ്ഥലം കൂടെ തന്നെ ഉണ്ട്?
0: ആ ഉണ്ട്.
1: അപ്പോ ഈ പശുക്കൾ എന്ന് പറയുമ്പോ ഏത് ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇപ്പൊ കൂടുതൽ?
0: എച്ച്എഫുണ്ട്, ജേഴ്സിയുണ്ട്, അത് രണ്ടുള്ളൂ.
1: ഈ പശുക്കളൊക്കെ ആദ്യം മുതലേ ഇങ്ങനെ കൂടെ തന്നെ ഉണ്ടായ പശുക്കളാണോ അതിലേക്ക് പുതിയതായിട്ട് ഇപ്പോ തെരഞ്ഞെടുത്ത് പുതിയതായിട്ട് വാങ്ങിച്ച പശുക്കളാണോ?
0: ആ 2 വർഷമായി വാങ്ങിയിട്ട്. പിന്നെ നമ്മളെ കൂട്ടി തന്നെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ.
1: കുറെ കാലമായിട്ട് വീട്ടിൽ തന്നെയുള്ള പശുക്കളുണ്ടോ?
0: ഇല്ല, എന്നാലും 3 വർഷമായതുള്ളൂ. ആ 3 വർഷമായിട്ട് വീട്ടിൽ തന്നെ.
1: അപ്പൊ എവിടെ നിന്നാണ് പശുക്കളെ തെരഞ്ഞെടുക്കുന്നത്?
0: അത് ഓരോ വീട്ടിൽ പോയിട്ട് നമ്മൾ നോക്കിയിട്ട് നാട്ടിൽ തന്നെ തരും. പുറത്തുനിന്നൊന്നും വാങ്ങുന്നില്ല, നാട്ടിലുള്ള പശുക്കളെ വാങ്ങി നമ്മൾ കൊണ്ടുവരുന്നത്. അതാകുമ്പോ വിശ്വാസം ഉണ്ടല്ലോ നോക്കിയിട്ട്.
1: കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെയാണ്
0: പശു? കാസർഗോഡ് ജില്ലയിൽ നിന്ന് തന്നെയാണ്.
1: ശരിക്കും പറഞ്ഞാല് മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പശുക്കളെ ഇപ്പോ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ കാലാവസ്ഥയൊക്കെ അവർക്ക് ഒരുപാട് പ്രതികൂലമായിട്ട് നിൽക്കാറുണ്ട്. ഇപ്പൊ ഇതിന് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. നാട്ടിൽ നമുക്ക് അറിയുന്ന സ്ഥലത്ത് നിന്ന് പശുക്കളെ തെരഞ്ഞെടുക്കുന്നു. അപ്പൊ ഒരു പശുവിനെ നമ്മളിപ്പോ നമ്മുടെ ഒരു ഫാമിലേക്ക് പശുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: പശുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ പിന്നെ വലിപ്പം നോക്കണം. നമുക്ക് എത്ര പാല് കിട്ടും എന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഒരു പശുവിനെ. പിന്നെ അവരോട് ചോദിക്കുമല്ലോ. പിന്നെ മസ്റ്റായിട്ട് കാലിത്തീറ്റ, അതിനനുസരിച്ചുള്ള കാലിത്തീറ്റ കൊടുക്കണം, പുല്ല് കൊടുക്കണം, വെള്ളം കൊടുക്കണം. അത് എന്നാൽ മാത്രമേ ഈ പറയുന്ന പാല് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഈ കൊണ്ടുപോയിട്ട് അവിടെ ഇവിടെ കൊണ്ട് കെട്ടിയിട്ടൊന്നും കാര്യമില്ല.
1: നമ്മളിപ്പോ പശുവിനെ തെരഞ്ഞെടുക്കാൻ പോകുമ്പോ ഒരു നല്ല പശുവാണ് ഇതെന്ന് നമുക്ക് അറിയാൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇപ്പൊ പല കർഷകർക്കും പല കാരണങ്ങളായിരിക്കും. പിന്നെ ഇപ്പൊ കൊമ്പ് നോക്കിയിട്ട്, കാല് നോക്കിയിട്ട്, വാല് നോക്കിയിട്ട്, ഇങ്ങനെയൊക്കെ കണ്ണൊക്കെ നോക്കിയിട്ട് പശുക്കളെ തെരഞ്ഞെടുക്കുന്ന കർഷകരെ പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഫ്രാൻസിസ് ഏട്ടൻ ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ നല്ല പശുവാണോ എന്ന് തിരിച്ചറിഞ്ഞത്? വെറും അതിന്റെ ഉടമസ്ഥൻ, അതുവരെ ആരാണോ ഉടമ അവര് പറയുന്നത് കേട്ടാണോ, അല്ലെങ്കിൽ നമുക്ക് സ്വയം ഒരു പശുവിനെ തെരഞ്ഞെടുക്കുമ്പോ ഇത് നല്ല പശുവാണ് എന്ന് പറയാൻ എന്താണ്? കുളമ്പിന്റെ ഒക്കെ പ്രത്യേകതയുണ്ടല്ലോ.
0: കാഴ്ചക്ക് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ വന്ന് നോക്കിയിട്ടാകുമ്പോ അകിട് ഞരമ്പുകൾ അത് വലിപ്പമുള്ളതായിരിക്കും. പിന്നെ എന്നാ വെച്ചാൽ വാലിന് നീളം, കാലിന്റെ ഷേപ്പ്, പിന്നെ അതിന് ഒരു മൊത്തമായിട്ടൊന്നും നോക്കും. അപ്പൊ നമുക്കൊരു മനസ്സിന് ഇണങ്ങുന്ന പശുക്കൾ, ഇത് പാല് കിട്ടുന്നതാണോ എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കുന്നത്.
1: ഇതുവരെ അപ്പോ അങ്ങനെ പശുക്കളെ തെരഞ്ഞെടുത്തിട്ട് ഇപ്പം അതുപോലെ കൃത്യമായിട്ട് പാലൊക്കെ
0: കിട്ടിയിട്ടുണ്ട്? ഇന്നേ വരെ ഒന്നും വന്നില്ല. പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ കാലിത്തീറ്റ കറക്റ്റായിട്ട് കൊടുക്കണം.
1: ഏതൊക്കെ സമയത്താണ് ഇപ്പൊ തീറ്റ കൊടുക്കുന്നത്?
0: രാവിലെ 7 മണി മുതൽ 9 മണി വരെ തീറ്റ കൊടുക്കും. പിന്നെയില്ല. പിന്നെ വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.
1: കൃത്യമായ ഇടവേളയിലാണ് തീറ്റ കൊടുക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് തീറ്റയിൽ ഉൾപ്പെടുത്തുന്നത്? അതിന്റെ പോഷക മൂല്യങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അതിന് എത്തിക്കാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: കൊടുക്കുന്നത് ചോളപ്പൊടി കൊടുക്കും, പിന്നെ ഓക്ക കൊടുക്കും. അത് KS കാലിത്തീറ്റയാണ് കൊടുക്കുന്നത്. പിന്നെ സൈലേജ് ഒരു 5 കിലോ സൈലേജ് കൊടുക്കും. പിന്നെ ബാക്കിയെല്ലാം തീറ്റപ്പുല്ല്, നട്ട പുല്ലുണ്ട് അത് കൊടുക്കും. പിന്നെ പച്ചപ്പുല്ല് കൊടുക്കും. കച്ചി കൊടുക്കില്ല, കച്ചിയില്ല, ഇത് പച്ചപ്പുല്ല് മാത്രമാണ് കൊടുക്കുന്നത്.
1: അപ്പൊ ഈ പച്ചപ്പുല്ല് കൂടുതൽ ഈ പശുക്കള് തീറ്റയായിട്ട് കൊടുക്കുമ്പോ പാലിന്റെ ഒരു ഗുണം ഏത് രീതിയിലാണ് അത് അനുഭവപ്പെട്ടത്?
0: പാലിന് നല്ല വിലയുണ്ട്, കിട്ടുന്നുണ്ട്. നമ്മൾ സൊസൈറ്റി കൊടുക്കുമ്പോൾ നല്ല വില കിട്ടുന്നുണ്ട്. പിന്നെ ചെറിയ ഓരോ ഒന്നോ രണ്ടോ രൂപയുടെ മാറ്റം ചില ദിവസം സംഭവിക്കും, അത് പശുവിന്റെ കറവയുടെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ പച്ചപ്പുല്ല് കൊടുത്താൽ ഞാൻ ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത്.
1: പാല് നേരത്തെ പോകുന്നു അങ്ങനെ?
0: ഇല്ല, അത് നമ്മളെ പിന്നെ ഇത് കൊടുക്കുന്നുണ്ട്. കാലിത്തീറ്റ കൊടുക്കുന്ന ശരിയാവും. കച്ചി കൊടുക്കുന്നത് നല്ലതാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്നില്ല.
1: അപ്പൊ പച്ചപ്പുല്ല് കഴിക്കുന്നതും അതും കച്ചി കൊടുക്കുമ്പോഴും രണ്ടും രണ്ടാണ്. പാലിന്റെ ഒരു കൊഴുപ്പ് കൂടുതൽ ഉണ്ടാകാം എന്ന് പല കർഷകരും പറഞ്ഞിട്ടുണ്ട്, ചെറു കർഷകർ തന്നെ കച്ചി കൊടുക്കുമ്പോൾ. അപ്പൊ പച്ചപ്പുല്ല് കൊടുക്കുമ്പോ അങ്ങനെയുണ്ടോ, അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്?
0: പച്ചപ്പുല്ല് കൊടുക്കുമ്പോൾ എനിക്ക് ഉണ്ട്, നമ്മുടെ സൊസൈറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ കൊടുത്തിട്ടില്ല. കറവ് ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നല്ല വേനലെല്ലാം വരുമ്പോ മാത്രമേ നമ്മൾ ഇത് കൊടുക്കുള്ളൂ, കച്ചി കൊടുക്കുള്ളൂ. അല്ലാതെ
1: എന്തായാലും ഫ്രാൻസിസ് ഏട്ടൻ ഈ പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. എത്രയുണ്ട് ചെയ്യുന്നത്?
0: 1.5 ഏക്കർ മുഴുവനും പുല്ല് നട്ടിരിക്കുകയാണ്. അത് ഓരോ ദിവസം 2-3 ചോട് കൊത്തി കൊടുക്കും.
1: അപ്പൊ ഈ 8 പശുക്കൾക്ക് 3 ചോട് മതിയാവും?
0: അല്ല, രാവിലെ വൈകുന്നേരം 3 ചോട് വെച്ചിട്ട് കഴിഞ്ഞാൽ 2 കെട്ട് പുല്ല് കൊടുക്കും. 2 കെട്ട് പുല്ല് ഒരു ദിവസം കൊടുക്കും. ഒരു പശുവിനല്ല, എല്ലാം ഈ 6 എണ്ണത്തിനും കൊടുക്കും. പിന്നെ ബാക്കിയെല്ലാം പിന്നെ ഇതാ കൈത്തീറ്റ, പിന്നെ സൈലേജ്, ഇത്

0: ഓക്കെ. പിന്നെ മിക്സ് ഇതുണ്ട്, അതും കൊടുക്കും. മിക്സ് പൊടികൾ
1: ദ്രാവക രൂപത്തിൽ എങ്ങനെയാണ്?
0: കരരൂപത്തിലാണ് കൊടുക്കുന്നത്, എല്ലാം കൊടുക്കുന്നത് കരരൂപത്തിലാണ്. ദ്രാവകത്തിൽ വെള്ളം, വെറും പച്ചവെള്ളം മാത്രമേ കൊടുക്കുള്ളൂ.
1: പച്ചവെള്ളം?
0: ആ പച്ചവെള്ളം. ആ
1: ഇപ്പൊ പച്ചവെള്ളത്തിനായിട്ട് ഇപ്പൊ വെള്ളം കുടിക്കാനൊക്കെ ഫാമില് സൗകര്യം ഉണ്ടോ?
0: വെള്ളം ബക്കറ്റില് അല്ലെങ്കിൽ കൊട്ടയെല്ലാം നമ്മള് വെള്ളം വെച്ച് കൊടുക്കുകയാണ് ചെയ്ത്.
1: അപ്പൊ ഓരോ പശുവിനെ അതാത് സമയത്ത് വെള്ളമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം അവിടെയുണ്ട്?
0: ഉണ്ട്. സൗകര്യം എല്ലാം ഉണ്ട്.
1: തൊഴുത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു, എങ്ങനെയാണ് ഇപ്പൊ തൊഴുത്തുള്ളത്?
0: തൊഴുത്ത് അടി കോൺക്രീറ്റ് ഇട്ട് നല്ല ഇതാണ്, ആസ്പെറ്റോസ് ഇട്ട് സെറ്റപ്പ് ആയിരിക്കും.
1: എപ്പോഴും നീറ്റ് ആയിരിക്കേണ്ടതാണല്ലോ ഇപ്പം പശുത്തൊഴുത്ത് എന്ന് പറയുന്നത്. അപ്പോ നീറ്റിന്റെ കാര്യത്തിൽ എങ്ങനെയൊക്കെയാണ്, അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? ഇപ്പം
0: രാവിലെ ചാണകം കോരിയതിനു ശേഷം പൈപ്പുണ്ട്, പൈപ്പ് സംവിധാനമുണ്ട്. അതിനകത്ത് നിന്ന് കൂട് നല്ല ശരിക്ക് കഴുകി പശുവിനെ കുളിപ്പിച്ച് അതിനുശേഷം കറക്കും. അതിനുശേഷം ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ആദ്യം പോയി ഒന്ന് കുളിപ്പിക്കും. കുളിപ്പിച്ചിട്ട് ഒരു മണിക്കൂർ പശു കിടന്നിക്കും അവിടെ എല്ലാം. അതിന് ശേഷമേ തീറ്റ കൊടുക്കുള്ളൂ. നമ്മൾ പാലെല്ലാം കൊണ്ടു കൊടുത്തിട്ട് വന്നിട്ട് എല്ലാം ചെയ്യും.
1: എത്ര മണിക്കാണ് ഇപ്പോ ഒരു രാവിലെ ഒരു ദിവസം ആരംഭിക്കുന്നത്? അതിരാവിലെയാണല്ലോ ഈ കറവയൊക്കെ നടക്കുന്നത്. അപ്പൊ എത്ര മണിക്കാണ് ഒരു ദിവസം ആരംഭിക്കുന്നത്?
0: ഒരു ദിവസം 5 മണിയാകുമ്പോ എഴുന്നേക്കും. നമ്മൾ കൈകൊണ്ട് തന്നെയാ കറക്കുന്നത്. 40-45 ലിറ്റർ പാല് കിട്ടും.
1: അപ്പോ 5 മണിക്ക് ആരംഭിക്കുന്നുണ്ട്. 5 മണിക്ക് എഴുന്നേറ്റ് പശുവിനെ ആദ്യം കുളിപ്പിച്ച്
0: എല്ലാം ക്ലിയർ ആക്കിയതിനു ശേഷമാണ് കറക്കാൻ തുടങ്ങുന്നത്. കറന്നിട്ട് നമ്മള് സൊസൈറ്റിയിൽ 6:30 പാലെത്തിക്കും.
1: അപ്പൊ അവിടെ പോകണോ അതോ ഇവിടത്തേക്ക് വരുമോ പാലെടുക്കാൻ?
0: അല്ല, നമ്മൾ കൊണ്ടു കൊടുക്കും. നമ്മള് വണ്ടി പാത്രത്തിലാക്കിയിട്ട് അവിടെ കൊണ്ടു കൊടുക്കും.
1: എത്ര ലിറ്റർ പാല് അപ്പൊ നമുക്ക് ഈ ഇത്ര പശുക്കളിൽ നിന്ന്? 7 പശുക്കളാണല്ലോ കറവയുള്ളത്. എത്ര കിട്ടുന്നുണ്ട്
0: ഇപ്പൊ? 70 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. രാവിലെ 45, വൈകിട്ട് 30.
1: അപ്പോ പശുവിന്റെ കറവ കൈക്കറവയാണോ അതോ മറ്റേ?
0: ആ കൈകൊണ്ടാണ് കറക്കുന്നത്. പിന്നെ ആ സ്വന്തം ഞങ്ങൾ തന്നെ. ഞാൻ
1: ആരൊക്കെയാണ് സഹായിക്കുന്നത്?
0: ഭാര്യ മാത്രം. പുല്ലരിയാനും എല്ലാത്തിനും സഹായിക്കുന്നുണ്ട് ഭാര്യ.
1: അപ്പൊ ഒരു പശുവിനെ ഇപ്പം കറക്കാൻ വേണ്ടി എത്ര സമയം എടുക്കും?
0: ഒരു പശുവിനെ കറക്കാൻ വേണ്ടി 7 മിനിറ്റ് ആണ് വേണ്ടത്.
1: 7 മിനിറ്റ് എന്ന് പറയുമ്പോ ഇത്രയും പശുക്കൾക്ക്
0: ഒരു 45 മിനിറ്റ് മതി കറക്കാൻ. നമ്മള് കുളിപ്പിച്ച് റെഡിയായി നിർത്തിയിരിക്കും അല്ലേ. പിന്നെ കറകല ഗ്ലാവിനൊന്ന് വിട്ട് കൊടുക്കുകയല്ല, ഗ്ലാവിന് വേറെ പാല് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുടിക്കാൻ പിടിക്കാല്ല, നമ്മള് 1-2 ലിറ്റർ ബാക്കി ഇങ്ങനെ ഗ്ലാവിന് കൊടുക്കും, പാത്രത്തിൽ കൊടുക്കും.
1: അതെന്താ കുടിക്കാൻ വിടാത്തത്?
0: അല്ല, അന്നേരം നമുക്ക് അറിയാലോ ഒരു ഗ്ലാവിന് എന്തോരം പാല് വേണമെന്നുള്ളത്. അപ്പൊ ഈ അകിട്ടിൽ എന്തോരം പാലുണ്ടെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റിയല്ല. അതുകൊണ്ട് നമ്മൾ മുഴുവൻ കറക്കും. കറന്നതിന് ശേഷം ഗ്ലാവിന് പാല് കൊടുക്കും, കുടിക്കാനും കൊടുക്കും. 3 മാസം കൊടുക്കും.
1: പശുവിന്റെ ഇപ്പം കറവ കഴിഞ്ഞ ഉടനെ നിലത്ത് കിടക്കാൻ പോകുന്നെന്ന് ചോദിച്ചോ? അപ്പൊ അങ്ങനെ കിടക്കാൻ പാടില്ല എന്നാണ് അധിക കർഷകരും പറയാറ്.
0: അതെന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ഈ അന്നേരം തന്നെ തീറ്റ കുടിക്കുകയില്ല. കാരണം നമ്മൾ എല്ലാം കറവ കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കും. കുളിപ്പിച്ചതിന് ശേഷം ഒരു കുളിപ്പിക്കും. അകിടെല്ലാം ശരിക്കും കഴുകി കൂടും എല്ലാം ക്ലിയർ ആക്കുന്നല്ലേ. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല, എനിക്കും ഒരു കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓരോരുത്തരും പറയും അങ്ങനെ കുറച്ച് സമയം 3/4 മണിക്കൂർ നിൽക്കും. കറന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കിടക്കുന്നത്. അപ്പൊ 3/4 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ. ലാസ്റ്റത്തെ പശുവിന് ചിലപ്പോൾ ഒരു 10 മിനിറ്റിന്റെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ കിടക്കാൻ, ബാക്കിയെല്ലാം പ്രശ്നമില്ല.
1: പല കർഷകരും ഞാൻ പൊതുവെ പറയുന്നത് കേട്ടത് പശുവിനെ അവിടെ കിടക്കാൻ വിടില്ല എന്ന് വെച്ചാല് അതില് അകിടല് അണുക്കൾ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ അങ്ങനെയൊന്ന് ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ?
0: ഇല്ല, എനിക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് അണുനാശിനി എല്ലാം തേക്കുന്നുണ്ടെന്നെല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല, പിന്നെ അകിടുവേക്കും പിടിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി.
1: അത് കഴിഞ്ഞ് ഭക്ഷണം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ശസ്ത്രക്രിയ
0: 6 മണിയാകുമ്പോ എല്ലാം പണി കഴിയും.
1: പശുവിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 70 ലിറ്റർ പാലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് സൊസൈറ്റിയിലേക്കാണല്ലോ പോകുന്നത്. അപ്പോ എങ്ങനെയാണ് അവിടുത്തെ വില, എങ്ങനെയാണ് സൊസൈറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് 1 ലിറ്ററിന് എത്രയാ കിട്ടുന്നത്?
0: ഇപ്പൊ കിട്ടുന്ന 54 രൂപ, 55 രൂപ, 56 രൂപ വരെ കിട്ടും. അത് ഓരോ ദിവസം ഓരോ വേരിയേഷൻ ആണ്, അത്രേ കിട്ടുള്ളൂ.
1: ഓരോ ദിവസം
0: മാറുന്നു. ഇത് മതി, അത്രയൊക്കെ മതി.
1: ഒരു കർഷകൻ എന്ന രീതിയിൽ, ക്ഷീര കർഷകൻ എന്ന രീതിയിൽ ഈ പാലിന് ആ വില നമുക്ക് സ്വീകാര്യമാണ്.
0: സ്വീകാര്യം.
1: അതല്ലാതെ പുറത്ത് നാട്ടുകാർക്ക് കൊടുക്കാറുണ്ടോ പാല്?
0: മുഴുവനായിട്ട് സൊസൈറ്റിയിൽ നമുക്ക് ആവശ്യമുള്ള പാലെടുക്കും, വേറെ നമ്മൾ കൊടുക്കില്ല.
1: എന്തുകൊണ്ടാ ഈ നാട്ടുകാർക്ക് പിന്നെ അത്യാവശ്യക്കാർക്ക് പാല് കൊടുക്കാത്തത്? എന്താ
0: കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കുപ്പി എല്ലാം അവർ കൊണ്ടിരിയല, പിന്നെ നമ്മൾ കുപ്പി എടുക്കണം, പിന്നെ അവർ വരുന്നത് നോക്കിക്കണം. ഇതൊന്നും നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യം, സമയമില്ല. അതുകൊണ്ട് നമ്മള് വേറെ പണികളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ സൊസൈറ്റിയിൽ ഫുള്ള് പാല് കൊണ്ടു കൊടുക്കും.
1: അപ്പോ അതാണ് ഒരു നമുക്ക് മറ്റു ജോലി ചെയ്യാൻ അവിടെ സമയം കിട്ടുന്നില്ല. അപ്പൊ അതൊന്നും നിൽക്കാതെ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് സൊസൈറ്റിക്ക് കൊടുക്കുമ്പോഴാണ് അതാണ് കൂടുതൽ നല്ലത്.
2: അതുകൊണ്ടാണ് നാട്ടുകാർക്ക് കൊടുക്കാത്തത്.
0: അതെ, അത് തന്നെ.
1: ഫ്രാൻസിസ് ഏട്ടന്റെ ഈ ഒരു പശുക്കൾക്ക് ഫാമില് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉണ്ടാവും. ചില പെട്ടെന്ന് അവർക്ക് എന്തെങ്കിലും അസുഖം കാണുമ്പോഴോ അങ്ങനെയുള്ള പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മരുന്നുകളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങള് ഫാമിലുണ്ടോ?
0: ഇല്ലില്ല, ഫാമില്ല. എന്തെങ്കിലും നമ്മൾ ഈ എന്തെങ്കിലും ദേഹം മുറിഞ്ഞിട്ട് എന്തെങ്കിലും പുഴുവാണെങ്കിൽ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊന്നും ഇല്ല. അത് ഡോക്ടർമാരെ വിളിക്കും. ആ ഡോക്ടറെ വിളിച്ച്

0: ഒരു ഇഞ്ചക്ഷൻ എടുക്കും, അത് തന്നെ പുഴുവൊക്കെ ചേർത്ത് പോകും. വേറെ അല്ലാതെ നമ്മള് വേറെ ഒന്നും ചെയ്യലില്ല.
1: ഇപ്പൊ പനിക്കൊക്കെ ചെയ്യുമ്പോ ചെറിയ ഗുളികകളൊക്കെ അവിടെ ഉണ്ടാവും?
0: ഇല്ല, അവര് ഡോക്ടറോട് നമ്മള് വിളി
1: എന്ത് വന്നാലും അപ്പാട് ഡോക്ടറെ വിളിക്കും. ഡോക്ടർ അടുത്ത് തന്നെ ഉണ്ടാവും?
0: ആ ഉണ്ട്, രാജപുരം മൃഗാശുപത്രി പോകും. അവര് നമ്മള് പറയുമ്പോ അതിന്റെ ഗുളിക എല്ലാം തരും. അങ്ങനെ അസുഖങ്ങളൊന്നും അങ്ങനെ വന്നിട്ടില്ല. ഇല്ല,
1: അതുകൊണ്ട് ഭാഗ്യല്ലേ. അപ്പോ എന്തിനും മൃഗ ഡോക്ടർ അല്ലെ കൂടെ തന്നെ ഉണ്ട്. അവര് നല്ല സഹകരണമാണ്.
0: അവർക്ക് നല്ല സഹകരണ.
1: ക്ഷീരമേഖല എന്ന് പറയുന്നത് ഏതാണ്? ഇപ്പം മറ്റ് കൃഷിയോട് അനുബന്ധിച്ച് തന്നെ പശുക്കളെ സംരക്ഷിക്കുന്നതാണോ, ഏതാണ് കൂടുതൽ ലാഭമായിട്ട് തോന്നുന്നത്?
0: പശുവിനെ വളർത്തുന്നതാണ് ലാഭം. പിന്നെ അതിന്റെ ചാണകവും മൂത്രവും അതും നമ്മള് കൃഷിക്ക് ഉപയോഗിക്കുന്നു. മൊത്തം
1: സ്വന്തം. പിന്നെ അതിന്റെ ചാണകം എന്താണ് ചെയ്യുന്നത്? ഒരുപാട് പശുക്കൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ഉണ്ടാവുമല്ലോ.
0: ചാണകം ആൾക്കാർക്ക് കൊടുക്കും, വിൽക്കുന്നുണ്ട്. അത് ഒരു വർഷം 30 വണ്ടി കൊടുക്കും. എന്ന് പറഞ്ഞാൽ പിക്കപ്പിൽ നമ്മൾ പണിക്കാരെ കൂട്ടും, കോരിട്ട് അവരുടെ ഇത്ര പൈസ പറയും, അങ്ങനെ കൊണ്ട് കൊടുക്കും നമ്മള്.
1: പിന്നെ മൂത്രം എന്താ ചെയ്യുന്നത്?
0: മൂത്ര കൗങ്ങിന് മൊത്തം ടാങ്കുണ്ട്. ആ ടാങ്കിൽ ഈ മൂത്രം പോയിട്ട് ടാങ്കിൽ വീഴും. കുളിക്കുന്ന വെള്ളവും എല്ലാം ടാങ്കിൽ വീഴും. ആ ടാങ്കിൽ നിന്ന് പൈപ്പ് വെച്ച്
1: ആല കഴുകുന്ന വെള്ളം തന്നെ
0: എല്ലാം കൗങ്ങിന്റെ ചുവട്ടിലേക്ക്. എല്ലാം കൃഷിയിടത്തില്ല, ഒട്ടും പാഴായി പോകുന്നില്ല.
1: ഈ ചാണകം മുഴുവനും മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമുക്ക് മൂത്രം മാത്രം മതി നമ്മുടെ കൃഷിയിടത്തിൽ എന്ന് പറയുന്ന ഒരുപാട് കർഷകരുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്.
0: അല്ലല്ല, നമ്മള്
1: ചാണകം വേണ്ടി പ്രത്യേക സംവിധാനങ്ങളൊക്കെ ആക്കി പൈപ്പ് വഴി ആക്കി കൊടുത്താല് അവര് കൃഷിക്ക് അത് ഒരുപാട് ഗുണം ചെയ്യും.
0: കൃഷി കൂടുതൽ ഉപകാരം ചെയ്യും. പിന്നെ വെച്ചാൽ കൂടുതൽ വിളവുണ്ടാവും.
1: പിന്നെ മറ്റ് കൃഷി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ എന്തൊക്കെയായിരുന്നു ചെയ്യുന്നത്? പച്ചക്കറി ഉണ്ട്.
0: പച്ചക്കറി അത് നമ്മുടെ ആവശ്യത്തിന് പുറത്തു കൊടുക്കാനില്ല, അങ്ങനെ വീട്ടാവശ്യത്തിന് മാത്രമുള്ള പച്ചക്കറി കാണും. പിന്നെ തെങ്ങ്, തെങ്ങ് ഒരു 30 തെങ്ങേ ഉള്ളൂ, ബാക്കി കവുങ്ങ് ആണ്. ഫുള്ള് ഒരു 200-250 കവുങ്ങ് കായ്ക്കുന്നുണ്ട്.
1: ഏതിനത്തിൽപ്പെട്ട കവുങ്ങ്?
0: കാസർഗോഡ്.
1: അതിന്റെ വിളവ് എങ്ങനെയാണ്?
0: കാസർഗോഡിന്റെ വിളവ് നല്ല വിളവാണ്. പിന്നെ അത് എല്ലാ വർഷവും ഒരേപോലെ അടയ്ക്കാം, കിട്ടും, കിട്ടുന്നുണ്ട്.
1: ഇപ്പോ അതിനും കൃത്യമായിട്ടുള്ള ജോലി ഒക്കെ എടുക്കുന്നതാണ് വർഷാവർഷം? എല്ലാ കൗങ്ങിനും തെങ്ങിനും?
0: കൗങ്ങിനും തെങ്ങിനും ചാണാൻ വാരിയിടും. ഫുള്ള് നമ്മള് തന്നെ ഇഷ്ടമാണ്. അത് തന്നെ പണിക്കാരെല്ലാം കൂടി അത് മതി. വേറെ ഒന്നും രാസവളം ഇടും, ഇല്ലെങ്കിൽ അത് ഇത് കുറച്ച് ഫാക്ടംബോസോ എന്തെങ്കിലും രാസവളം എല്ലാം മേടിച്ചിടും.
1: ഏതൊക്കെ സമയത്താണ് വളം കൊടുക്കുന്നത് കൗങ്ങിന്?
0: കൗങ്ങിന് ഒക്ടോബർ മാസവും പിന്നെ ജനുവരിയിലും ഈ രണ്ടു തവണ കൊടുക്കുന്നുള്ളൂ.
1: കൃത്യമായ അകലം പാലിച്ച് തന്നെയാണ് ആ കവുങ്ങും തോട്ടം കിടക്കുന്നത്?
0: എല്ലാം കൃത്യമായിട്ട് 10 അടി ദൂരത്തിലാണ്, 10x10 ദൂരത്തിലാണ് എല്ലാം കവുങ്ങും ഉള്ളത്.
1: ഈ അടക്ക് ആയതിന് ശേഷം ഇപ്പൊ ഇത് പറിക്കുന്നതിന് ജോലിക്കാരൊക്കെ ഉണ്ടോ?
0: ജോലിക്കാർ നമുക്ക് പറിക്കാൻ പറ്റിയല്ല, കവുങ്ങല്ല, വലിയ കവുങ്ങായതുകൊണ്ട് ജോലിക്കാരുണ്ട്.
1: അതിന് പ്രത്യേക ജോലിക്കാർ തന്നെ വേണം. കവുങ്ങ് കയറുക എന്നുള്ളത് കുറച്ചും കൂടെ അല്ലെ, തെങ്ങും റിസ്ക് ഉള്ളതാണ്. പക്ഷെങ്കിൽ രണ്ടും രണ്ട് പണിക്കാരായിരിക്കില്ലേ അത്? അല്ല, തെങ്ങ് കയറുന്നവർ തന്നെയാണോ?
0: അല്ലല്ല, രണ്ടും രണ്ടാണ്.
1: എന്തായാലും പറിക്കാൻ വരുന്നുണ്ട്.
0: വരുന്നുണ്ട്, വരുന്നുണ്ട്. അതിന് പണിക്കാരില്ല, എല്ലാത്തിനും ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലാതെ പോകുന്നു.
1: അപ്പൊ എങ്ങനെയാണ്, നല്ല വിളവ് കിട്ടിയായിരുന്നു കഴിഞ്ഞ തവണ കൊടുക്കാൻ?
0: നല്ല വിളവ് കിട്ടിയായിരുന്നു, ഒരു 10 ക്വിന്റൽ അടക്കെല്ലാം കിട്ടി.
1: അടക്ക എങ്ങനെയാ ഉണക്കിയാണോ കൊടുക്കുന്നത്?
0: ഉണക്കി കൊടുക്കും.
1: അതിനുള്ള സംവിധാനമൊക്കെ?
0: സംവിധാനം ഇല്ല, വെയിലത്തിട്ട് ഉണക്കും. സാധാരണ ഇങ്ങനെ എല്ലാം വെയിലത്തിട്ട് തന്നെ ഉണക്കും. തേങ്ങ ഒരു 6 ക്വിന്റലൊക്കെ
1: കിട്ടുള്ളൂ.
0: ഉലിച്ചിട്ട് കൊടുക്കും. കൊപ്രയൊന്നല്ല, വെറും തേങ്ങ മാത്രം കൊടുക്കും.
1: പിന്നെ ഈ ഒരു ഭാഗത്ത് ഇപ്പൊ കളർ ഭാഗത്ത് ഈ തെങ്ങ് ഇപ്പം ജൂൺ മാസത്തിന് മുന്നേ അല്ലേ ഈ തെങ്ങിനെ വൃത്തിയാക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്, പണ്ട് മുതലേ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു ജോലി ഇപ്പൊ നടക്കാറുണ്ടോ?
0: ഇല്ല, ഇപ്പൊ അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. അത്
1: എന്ന് പറയുന്നത് വേഗം തേങ്ങ ഇടുക, അവരങ്ങ് പോകും അല്ലെ.
0: പണ്ടൊക്കെ ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്, ഇപ്പൊ ചെയ്തിട്ട് കാര്യമില്ല.
1: ഇതെന്ന് പറയുന്നത് ഇപ്പൊ തെങ്ങിനെ കൂടുതൽ തേങ്ങ ഉണ്ടാവാനും അതുപോലെ തന്നെ അതിന്റെ തേങ്ങയുടെ വലിപ്പം കൂട്ടാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു രീതിയാണിത്, തെങ്ങിനെ വൃത്തിയാക്കുക എന്നുള്ളത്. അതൊരു ഒരു ജോലി തന്നെയായിരുന്നു പഴയ കാലത്ത്. ഇപ്പൊ അങ്ങനത്തെ ഒരു പ്രവൃത്തി ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ അത്? പണിക്കാരെ കിട്ടാത്തതുകൊണ്ടാണോ, അല്ലെ ആ ജോലി അറിയുന്നവരില്ലാത്തതുകൊണ്ടാണോ, എന്താണ് അത് സംഭവിക്കുന്നത്?
0: അറിയില്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക്. നമ്മളൊന്നും അങ്ങനെ ചെയ്യിക്കില്ല, പക്ഷെ എന്നാ വെച്ചാല് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ കൂലി ഭയങ്കര ചോദിക്കും അവര്. അതുകൊണ്ടായിരിക്കാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം തേങ്ങ പറിക്കുന്ന 50 ആണെങ്കിൽ ഇത് ചെയ്യുന്നതിന് ചിലപ്പോ 200-250 രൂപയൊക്കെ ആയിരിക്കും. നമ്മളൊന്നും അങ്ങനെ ചെയ്യിക്കാത്തതുകൊണ്ട് അതിന് അറിയത്തില്ല. പിന്നെ എന്നാ വെച്ചാൽ തേങ്ങ നമ്മൾ എത്ര വളം ചെയ്താലും അതനുസരിച്ചുള്ള ഇപ്പൊ തേങ്ങ കിട്ടുന്നില്ല. പിന്നെ മണ്ടരിയായി, അതായി. അതുകൊണ്ട്
1: രോഗങ്ങളുണ്ട്,
0: രോഗങ്ങളുണ്ട്. തെങ്ങിന് മണ്ടരിയുണ്ട്, മഞ്ഞളിപ്പ് വരുന്നുണ്ട്. തന്നെ ഈ തെങ്ങ് ഇല ചുരുണ്ട് ഇങ്ങനെ വെള്ളീച്ച. ഇവിടെ നിന്ന് നമ്മുടെ കള്ളാർ പഞ്ചായത്തിലൊന്നുമില്ല, ബാക്കി എല്ലായിടത്തും ഇങ്ങനെ ആയി വരുന്നുണ്ട്. കൗങ്ങിന് മാഹാളി രോഗമുണ്ട്, അതിന് മരുന്ന് അടിക്കുന്നുണ്ട്.
1: മരുന്ന് എങ്ങനെ കാണുന്ന സമയത്താണോ അടിക്കുന്നത്?
0: അല്ലല്ല,
1: മരുന്ന് അടിക്കാറില്ലേ.
0: മെയ് മാസം ജൂൺ മാസമായിട്ടാണ് ബോർഡോമിസ്രം അടിക്കും. ബോർഡോമിസ്രം എല്ലാരും അടിക്കുന്നത്.

0: പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, അതിനെപ്പറ്റി വലിയ അറിവില്ല.
1: അപ്പൊ ഈ അടിക്കാൻ ആരാണ് വരുന്നത്? നാട്ടിലെ തൊഴിലാളികൾ?
0: ആ, നാട്ടിലെ തൊഴിലാളികൾ തന്നെ വരും, അവരടിച്ചു തരും.
1: അവർ
0: കൃത്യസമയത്ത് ചെയ്തു തരും.
1: എങ്ങനെയാണ് ഇപ്പം ഒരു കവുങ്ങിന് കയറിയാൽ പൈസ?
0: അത് പിന്നെ ഒരു ഏക്കർ അനുസരിച്ചാണ് അവരുടെ കൂലി.
1: ആ, അപ്പൊ ഒരു ഏക്കറിൽ പിന്നെ ഏകദേശം എത്ര കവുങ്ങൾ ഉണ്ടാവും?
0: ഒരു ഏക്കറിൽ ഒരു 400-500 കവുങ്ങ് ഉണ്ടാവും.
1: എത്രയായാലും ഒരു ഏക്കറിൽ ഇപ്പൊ നമ്മൾ അടുപ്പിച്ച് കവുങ്ങ് നട്ടാലും അതിന് കണക്കായിട്ടേ പൈസ കൊടുക്കേണ്ടതുള്ളൂ.
0: ആ, അത് അത്രേ ഉണ്ടാവുള്ളൂ. ആ, അത് അത്രേ ഉള്ളൂ. ഒരു ഏക്കർ അനുസരിച്ചാകുമ്പോ ഏകദേശം ഒരു 4,000-5,000 രൂപ കൂലി കൊടുക്കേണ്ടി
1: വരും. ഒരു തവണ അടിക്കുന്നതല്ലേ?
0: തവണ അടിക്കുന്നതിന്.
1: ശരിക്ക് കവുങ്ങ് കർഷകർക്ക് പൊതുവെ നല്ലൊരു വരുമാന സാധ്യതയുള്ളത് തന്നെയാണ് ഈ കവുങ്ങ് കൃഷി എന്ന് പറയുന്നത് അല്ലെ? അടയ്ക്കൊക്കെ നല്ല വിലയായിരുന്നല്ലോ.
0: ഇപ്പൊ അടയ്ക്കൊക്കെ നല്ല വിലയുണ്ട്, നഷ്ടമില്ലാതെ പോകുന്നു.
1: തെങ്ങിന്റെ കാര്യത്തിൽ എങ്ങനെ?
0: തേങ്ങയും കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു, വിലയുണ്ട്. പിന്നെ ഇപ്പൊ കൂലിയെല്ലാം കൂടിയില്ലേ, അതുകൊണ്ട് പിന്നെ അതിന്റേതായ ഇതുണ്ട്.
1: മറ്റുള്ള കർഷകരോട് നമുക്കിപ്പോ ഒരു കർഷകൻ എന്ന രീതിയിൽ എന്താ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശമായിട്ടോ, അല്ലെങ്കിൽ കൂടുതൽ യുവാക്കൾ ഇതിലേക്ക് കടന്നു വരുന്നില്ല?
0: അതിപ്പോ എല്ലാവരുടെയും മക്കള് എല്ലാവർക്കും കൃഷിക്കാരാണെന്ന് ഒരു ഇതില്ല. എന്റെ മക്കളെല്ലാരും ജോലി നോക്കി പോണെന്നാണ്, ഇല്ലെങ്കിൽ വരുമാനം കൂടുതൽ കിട്ടണം. കൃഷിയിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഈ പണിക്കാരുടെ അഭാവം എല്ലാം കൊണ്ടും ഒരു താല്പര്യമില്ല. അതന്നെ ഇപ്പൊ നമ്മുടെ മക്കളാണെങ്കിലും നമ്മള് കൃഷിക്കാരനാക്കാൻ നമ്മൾ നോക്കിയല്ല. എനിക്ക് രണ്ടു പിള്ളേരാണുള്ളത്, അവര് നേഴ്സിംഗ് ആണ് രണ്ടുപേരും.
1: കൃഷി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇപ്പൊ കൃഷിക്കാരനായതുകൊണ്ട് എന്താണ് തോന്നുന്നത്?
0: ഇപ്പൊ കൃഷിക്കാരനായതുകൊണ്ട് പിന്നെ ഇതിങ്ങനെ ജീവിച്ചു പോകാന്നല്ലാതെ വലിയ മെച്ചമില്ല, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അതുപോലെ ആദായം ഉണ്ടെങ്കിലൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ആദായം ഉണ്ടായ എന്നാലും നമ്മൾ ചെലവുകൾ കൂടുതലില്ലേ. നമ്മൾ പണിക്കാരെ വെച്ചിട്ട് ചെയ്യിക്കുവാണെങ്കിൽ തന്നെ ഇവരുടെ കൂലിയും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊന്നും കിട്ടിയല്ല. നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ജോലി എടുക്കുകയാണെങ്കിൽ അത് ആ ഫിക്സഡ് റേറ്റ് ആണ്. ഇതാണെങ്കിൽ ഓരോ മാസവും നമുക്ക് ചിലപ്പോ കിട്ടും. വില സ്ഥിരതയുണ്ട്, പിന്നെ അല്ലാത്ത കാലാവസ്ഥയുണ്ട്, മഴ കൂടിയാലില്ല, അങ്ങനെ ഓരോ വർഷം ഓരോ ചേഞ്ചാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്.
2: പശുവളർത്തലിൽ നിന്നുള്ള വരുമാനം വലിയ ആശ്വാസമാണെങ്കിലും മറ്റ് കൃഷികളിൽ നിന്നും ചെലവിനൊത്ത വരുമാനം ലഭിക്കുന്നില്ല എന്ന ആശങ്ക ശ്രീ ഫ്രാൻസിസ് പങ്കുവെക്കുന്നു. കൃഷി ചെലവ് കുറയ്ക്കാനും ഉൽപ്പന്നങ്ങൾക്ക് മികച്ച വില ഉറപ്പാക്കാനും കഴിയുമ്പോഴാണ് കാർഷിക മേഖല കൂടുതൽ കരുത്താർജിക്കുക. കാസർഗോഡ് കള്ളാർ കൊട്ടോടിയിലെ ശ്രീ സി എ ഫ്രാൻസിസിന്റെ കൃഷി അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. അഭിമുഖം രമ്യ രാജു.

അസോളയെക്കുറിച്ച് ഒരു ലഘുപ്രഭാഷണമാണ് ഇനി. ജൈവവളമായും വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും തീറ്റയായും ജൈവ ഇന്ധനമായും ഉപയോഗിക്കാവുന്ന ഒരു കുഞ്ഞൻ ജലസസ്യമാണ് അസോള. വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു വളരുന്ന ഈ ജലസസ്യം അതിന്റെ ഇലകളുടെ മുകൾ ഭാഗത്തുള്ള അറകളിൽ ജീവിക്കുന്ന അനബീന അസോള എന്ന നീലഹരിത പായൽ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കുന്നതിനാൽ അസോള ഒരു ഉത്തമ ജൈവവളമായി കണക്കാക്കപ്പെടുന്നു. നെൽകൃഷിക്ക് ജൈവവളമായി ഉപയോഗിക്കുമ്പോൾ ആവശ്യമായ അസോള പാടത്ത് തന്നെ ഉണ്ടാക്കാം. ഇത് ഹെക്ടറിന് 25 മുതൽ 30 കിലോഗ്രാം നൈട്രജൻ മണ്ണിൽ ചേർക്കും. പറിച്ചു നടീലിന് മുൻപ് നിലമൊരുക്കുമ്പോൾ ഹെക്ടറിന് 10 ടൺ എന്ന തോതിൽ അസോള ചേർക്കണം. അസോളയുടെ 20 മുതൽ 25% വരെ മാംസ്യവും 10 മുതൽ 15% ധാതുക്കളും 7 മുതൽ 10% അമിനോ അമ്ലങ്ങളും അടങ്ങിയിരിക്കുന്നതിനാൽ വളർത്തുമൃഗങ്ങൾക്കും പക്ഷികൾക്കും മറ്റും തീറ്റയായി ഉപയോഗിക്കാവുന്നതാണ്. അസോള നൽകുന്നത് വഴി കന്നുകാലികളിൽ പാലുൽപാദനം വർദ്ധിക്കുകയും കൂടാതെ തീറ്റയുടെ അളവ് 10 മുതൽ 15% വരെ കുറയ്ക്കാവുന്നതുമാണ്. പശുവിന് 23 കിലോഗ്രാം, ആടിന് 300 ഗ്രാം, മുട്ടക്കോഴിക്ക് 20 ഗ്രാം, താറാവിന് 30 മുതൽ 40 ഗ്രാം എന്ന തോതിൽ നൽകാവുന്നതാണ്. മീനുകൾക്കും ഇത് തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ചുരുങ്ങിയ സമയം കൊണ്ട് വളർത്താവുന്ന അസോള ജൈവ ഇന്ധന ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവായും ഉപയോഗിക്കാമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. ഇതിന്റെ കൃഷിരീതി എങ്ങനെയെന്ന് നോക്കാം. അധികം വെയിലില്ലാത്ത സ്ഥലത്ത് 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയും 20 സെന്റിമീറ്റർ ആഴവുമുള്ള ഒരു കുഴിയുണ്ടാക്കുക. കുഴിയുടെ അടിഭാഗം

നിരപ്പാക്കി അതിനു മുകളിൽ 150 ഗേജ് പോളിത്തീൻ ഷീറ്റ് വിരിക്കുക. ഷീറ്റ് ഉള്ളിലേക്ക് വീഴാതിരിക്കാൻ ഇഷ്ടിക നിരത്തുക. തുടർന്ന് 5 കിലോഗ്രാം ചാണകം, 30 ഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ് എന്നിവ 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒഴിക്കുക. 10 സെന്റിമീറ്റർ ഉയരത്തിൽ വെള്ളമൊഴിച്ച് ചതുരശ്ര മീറ്ററിന് 500 ഗ്രാം എന്ന തോതിൽ അസോള ഇട്ടുകൊടുക്കണം. ഏകദേശം ഒരാഴ്ച കൊണ്ട് ടാങ്ക് അസോള കൊണ്ട് നിറയും. ഇതിനുശേഷം പ്രതിദിനം 1/2 കിലോ മുതൽ 1 കിലോ വരെ അസോള വിളവെടുക്കാം. ദിവസേന അസോള വിളവെടുക്കുകയാണെങ്കിൽ ആഴ്ചയിലൊരിക്കൽ രാജ്ഫോസും 1 കിലോ ചാണകവും ടാങ്കിലേക്ക് ചേർത്ത് കൊടുക്കണം. പ്ലാസ്റ്റിക് അരിപ്പയിലോ ചുവട്ടിൽ ദ്വാരങ്ങളുള്ള ട്രേയിലോ അസോള ശേഖരിക്കാം. വിളവെടുത്ത അസോള ചാണകമണം മാറ്റാൻ ശുദ്ധജലത്തിൽ കഴുകിയതിനു ശേഷം മാത്രമേ കന്നുകാലികൾക്ക് നൽകാവൂ. അസോള തിങ്ങി വളർന്നാൽ തുടർ വളർച്ചയെ പ്രതികൂലമായി ബാധിക്കുമെന്നതിനാൽ ദിവസേന വിളവെടുക്കുക. അസോളക്ക് ചാണകത്തിന്റെ മണമുണ്ടാകുമെന്നതിനാൽ ഉപയോഗിക്കുന്നതിന് മുൻപ് നന്നായി കഴുകണം. ആഴ്ചയിലൊരിക്കൽ 1/3 ഭാഗം വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിക്കുക. ഇത് നൈട്രജന്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്നത് തടയും. 6 മാസം കൂടുമ്പോഴോ വലിയ തോതിൽ രോഗകീട ലക്ഷണങ്ങൾ കാണുമ്പോഴോ ബെഡ് മാറ്റി പുതുതായി കൃഷി ചെയ്യുന്നതാണ് ഉത്തമം. നേരിട്ട് സൂര്യപ്രകാശം അടിക്കുന്നത് ചൂട് അധികമാകാനും അസോള തവിട്ട് നിറമായി നശിക്കാനും ഇടവരുത്തും. തന്മൂലം കുറച്ച് സമയമെങ്കിലും തണലുള്ള സ്ഥലം തിരഞ്ഞെടുക്കുക. അസോള വളർത്തുന്ന കുഴിയിൽ കാറ്റ് വീശിയടിച്ചാൽ അത് വെള്ളത്തിൽ അനക്കമുണ്ടാക്കി വിത്തുകൾ ഒരു വശത്തെ കഴിഞ്ഞുകൂടാൻ കാരണമാകും. അതുകൊണ്ട് കാറ്റ് കുറവുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. അസോള കൃഷിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: സത്യം പറയാലോ, നമ്മൾ രണ്ടാള് മാത്രമുള്ള ഒരു യാത്ര എന്റെ ഒരു സ്വപ്നമായിരുന്നു.
1: ആദ്യം ബാബുവിന് ഭയങ്കര എതിർപ്പായിരുന്നു. നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് എവിടെയാ താമസിക്കുക എന്നതൊക്കെയായിരുന്നു മൂപ്പരുടെ പ്രശ്നം.
0: അത് പേടിക്കാനില്ല, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ പഠിച്ച സുധീഷ് അവനവിടെ ഒരു ഹോട്ടലുണ്ട്, അവിടെ എത്തിയിട്ട് വിളിക്കാനാവൻ പറഞ്ഞത്.
1: അമ്പലത്തിന്റെ അടുത്ത് തന്നെയല്ലേ ആ ഹോട്ടല്?
0: ആ ഗുരുവായൂരപ്പന്റെ അടുത്തേക്ക് ആടുന്ന ഒരു 5 മിനിറ്റ് തോരൂല്ല.
1: ട്രെയിൻ അരമണിക്കൂർ ലേറ്റ് ആയതുകൊണ്ട് നമ്മളെത്താൻ എന്തായാലും ഒരു 4-4.5 ആവും.
0: ഏകദേശം അത്രയാവും.
1: നിന്റെ പിറന്നാളായതുകൊണ്ട് നീ പറഞ്ഞപ്പോ എനിക്ക് നോ പറയാൻ ഭയങ്കര വിഷമമായിരുന്നടി.
0: പിറന്നാളൊക്കെ ആടെ നിക്കട്ടെ, നിന്റെ കൂടെ ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണമെന്ന് എത്ര കാലായിട്ട് ഞാൻ വിചാരിക്കാന്നറിയോ.
1: പറഞ്ഞു തീർക്കാൻ നാളെ വൈകുന്നേരം വരെ സമയമുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, നീ എന്താ രാവിലെ കഴിച്ചേ അത് പറ.

0: ഇന്നലെ ഞാൻ ഇഡലിക്കാണ് അരച്ചത്. രാവിലെ തോന്നിയത് ദോശയാക്കാന്ന്.
1: അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയേ?
0: അതുണ്ടല്ല, ഇഡലിയാവുമ്പോ അച്ഛനും മക്കൾക്കും സാമ്പാറും വേണം, ചട്നിയും വേണം.
1: അതെ,
0: ദോശയാവുമ്പോ ചട്നിയിലൊതുക്കാം. രണ്ടു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. നീ എന്താ കഴിച്ചേ?
1: ഞാൻ പഴം അട കഴിച്ചു.

0: നമ്മൾ ആ ഉന്നക്കായ്ക്ക് അരക്കുന്ന പോലെയാ.
1: അത് നമ്മൾ നല്ല ടൈറ്റ് ആക്കിയിട്ടല്ലേ അരക്കുക. ഇത് ഇത്തിരി വെള്ളം ചേർത്ത് അരക്കണം.
0: ഒരു ചട്നി പോലെ ലൂസാക്കിട്ടാ?
1: അതെ അതെ, ഒരുപാട് ലൂസായാല് കുഴച്ച് വെച്ച പൊടിയിൽ ചേർക്കുമ്പോൾ വെള്ളം അധികമാവുകയും ചെയ്യും.
0: ഓ, നീ ഏത് പൊടിയാ എടുക്കല്?
1: ഞാൻ സാധാരണ പത്തിരി പൊടിയാ എടുക്കല്. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് കുഴച്ച് അരച്ചു വെച്ച ഈ നേന്ത്രപ്പഴവും ചേർത്ത് അങ്ങ് കുഴക്കുക.
0: ഓ, ഇത് എളുപ്പാന്നല്ലേ.
1: ഇത് അങ്ങനെ തന്നെ പുഴുങ്ങലല്ല.
0: പിന്നെ
1: പിന്നെ നമ്മൾ സാധാരണ അടയിൽ വെക്കുന്നത് പോലെ തേങ്ങയും ശർക്കരയും ഏലക്കപ്പൊടിയും ഒക്കെ ചേർത്ത് ഇത്തിരി ജീരകം ചേർക്കണം. എന്നിട്ട് പിന്നെ ഈ കൂട്ടം എന്ത് ചെയ്യണം, ഇലയിൽ പരത്തിയ മാവിലേക്ക് വെച്ച് മടക്കി ആവിയിൽ വേവിച്ചെടുക്കണം.
0: ഓ, അട തന്നെ. പക്ഷേ പഴം ചേർക്കുന്നു ഒന്ന് മാത്രല്ലേ?
1: അതെ അതെ,
0: അത് ശരി.
1: കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോ അവരറിയാതെ പഴം ഉള്ളിൽ ചെല്ലൂലേ?
0: അത് ശരിയാ.
1: പിന്നെ തിന്നാനും നല്ല രുചിയാ, നല്ല സോഫ്റ്റും ഉണ്ട്.
0: കേക്കുമ്പോ തന്നെ നല്ല കഴിക്കാൻ ഇങ്ങനെ തോന്നുന്നു ഷീനെ. ഏതായാലും വണ്ടി വരട്ടെ, സീറ്റ് കിട്ടിയാ നമുക്ക് ആദ്യം ആ പൊതിയങ്ങ് തുറക്കാം. വണ്ടി കാണുന്നില്ലല്ലോ.
1: വണ്ടി 10 മിനിറ്റ് ലേറ്റ് ആന്നല്ലേ പറയുന്നേ, കുറച്ച് കഴിയുമ്പോ എത്തും.
2: അവതരണം ബേബി സ്മിത, കെ കെ ശ്രീജ. ഹരിതവീഥി സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്. പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ലൈഫ് കവറിന്റെ സേഫ്റ്റി നെറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ മാർക്കറ്റ് വരുമാനം വേഗത്തിലാക്കാൻ നിങ്ങൾ തയ്യാറാണോ? LIC ഇൻഡെക്സ് പ്ലസ് അവതരിപ്പിക്കുന്നു. വെറും 2500 രൂപയുടെ പ്രതിമാസ പ്രീമിയത്തിൽ നിങ്ങളുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ 2 ഡൈനാമിക് ഫണ്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. Nifty 50 തിരഞ്ഞെടുത്ത സ്റ്റോക്കുകളിൽ വളരുന്ന ഫ്ലെക്സി സ്മാർട്ട് ഗ്രോത്ത് ഫണ്ടോ, അല്ലെങ്കിൽ Nifty 100 ഫോക്കസ് ചെയ്യുന്ന ഫ്ലെക്സി ഗ്രോത്ത് ഫണ്ടോ. ഉറപ്പായ അഡീഷനുകളുടെ സെക്യൂരിറ്റിയോടുകൂടി ഈ പ്ലാൻ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.LIC.in സന്ദർശിക്കുക. LIC ഹർപ്പൽ ആപ്കെ സാത്ത്. നിബന്ധനകൾ ബാധകം.
5: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 9,50,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കണ്ണൂർ 28,330 രൂപ, കാഞ്ഞങ്ങാട് 29,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 27,330 രൂപ. കൊപ്ര ക്വിന്റലിന് കണ്ണൂർ, കാസർഗോഡ് എന്നീ കേന്ദ്രങ്ങളിൽ 15,500 രൂപ, തലശ്ശേരി 14,500 രൂപ, തളിപ്പറമ്പ് 14,700 രൂപ, കാഞ്ഞങ്ങാട് 14,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് കണ്ണൂർ 3,700 രൂപ, നാളികേരം തൊണ്ടില്ലാത്തത് ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,350 രൂപ, കാസർഗോഡ് 5,400 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ. കുരുമുളക് ക്വിന്റലിന് തലശ്ശേരി, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട് എന്നിവിടങ്ങളിൽ 67,500 രൂപ, കാസർഗോഡ് 67,000 രൂപ. റബ്ബർ ക്വിന്റലിന് തളിപ്പറമ്പ് 25,000 രൂപ, കാഞ്ഞങ്ങാട് 24,000 രൂപ. കൊട്ടപ്പാക്ക് ക്വിന്റലിന് തളിപ്പറമ്പ് 37,500 രൂപ, കാഞ്ഞങ്ങാട് 45,000 രൂപ, കാസർഗോഡ് 52,000 രൂപ, തലശ്ശേരി 37,000 രൂപ. നേന്ത്രക്കായ ക്വിന്റലിന് കണ്ണൂർ 5,800 രൂപ, തലശ്ശേരി 5,900 രൂപ, തളിപ്പറമ്പ് 5,200 രൂപ, കാഞ്ഞങ്ങാട് 5,000 രൂപ, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ ക്വിന്റലിന് കണ്ണൂർ 3,000 രൂപ.

രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കണ്ണൂർ 605 രൂപ, തളിപ്പറമ്പ് 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്കപ്പഴുത്തത് 1000 എണ്ണത്തിന് തലശ്ശേരി 3600 രൂപ, കാസർഗോഡ് 4000 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് 7:35 അങ്കണം പരിപാടിയിൽ റീജ മുകുന്ദന്റെ ചെറുകഥ ആരോ ഒരാൾ, യു പി പ്രകാശൻ അവതരിപ്പിക്കുന്ന കവിതകൾ, ഉഷ പി വി അവതരിപ്പിക്കുന്ന ചെറുകഥ നീലമല. 8 ട്യൂണിൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. ഔസേപ്പച്ചൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി എത്തുന്നു ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത്നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർദ്ധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं उनके लिए एक बहुत बड़ा निर्णय लिया है. प्रोविडेंट फंड का जो नियम है उस नियम में अब तक 15,000 रूपीज की सीलिंग रहा करती थी. ये सीलिंग 2014 में तय की गई थी. इसको बढ़ाकर 25,000 रूपये पर मंथ सैलरी पे लेके आ गए. इससे करीब 51 लाख एम्प्लॉयज को इसका

0: ബെനിഫിറ്റ് മിലേഗാ.
1: പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് ഇപിഎഫ്ഒയുടെ വേതന പരിധിയിൽ മാറ്റമുണ്ടായിരുന്നില്ലെന്നും 2014 സെപ്റ്റംബറിൽ ഇത് 15,000 രൂപയാക്കി ഉയർത്തുകയായിരുന്നുവെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നികുതി സംബന്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെടുന്നതിന് ഉപരിയായി രാജ്യതാൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ ഇന്റർനാഷണൽ ടാക്സ് റിസർച്ച് ആന്റ് അനാലിസിസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി. സ്വതന്ത്ര നികുതി നയ ഗവേഷണം പൊതുചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ശ്രീമതി നിർമ്മല സീതാരാമൻ ആഹ്വാനം ചെയ്തു. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അനായാസമായ അഭിനയത്തിലൂടെയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച നടനാണ് അനന്ത് നാഗെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: സ്വച്ഛഭാരത ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം ഉറപ്പാക്കിയുള്ള വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ കൂട്ടായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നു. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടിയിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 7 പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KCB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തി. പുതിയ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കൊല്ലം തീരത്ത് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്നാണ് മത്സ്യത്തെ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
4: CMFRA 80th വാർഷികത്തിന്റെ ഭാഗമായി മത്സ്യത്തിന് അരിയോസോമ CMFRA എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഗവേഷണ നേട്ടമെന്ന് CMFRA ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. മത്സ്യത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത പുള്ളികളാണ് പ്രധാന ആകർഷണം. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ആഴക്കടൽ ദൌത്യത്തിന്റെ ഭാഗമായി CMFRA നടപ്പാക്കുന്ന ഗവേഷണത്തിലാണ് പുതിയ മത്സ്യത്തെ തിരിച്ചറിഞ്ഞത്.
1: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഔദ്യോഗിക ഭാഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി ടോളിക് പുരസ്കാരം ലഭിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ HR വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 2025-26 കാലയളവിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ഇന്ത്യ ശക്തമായ

0: പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ആക്രമണങ്ങളെയും സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന നടപടികളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച 6 നില കെട്ടിടം പൂർണ്ണമായി തകർന്നുവീണ് 5 കുട്ടികൾ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. 100 പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി തിമ്പുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം യോഗത്തിൽ സമഗ്രമായി വിലയിരുത്തി. വികസന പങ്കാളിത്തം, ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ് ലൈൻ വഴിയുള്ള ഡീസൽ കൈമാറ്റം പൂർത്തിയായി. പൈപ്പ് ലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് 4000 മെട്രിക് ടൺ ഡീസൽ ബംഗ്ലാദേശിലെ ദീനാജ്പൂരിലെ പാർബതിപൂർ റിസീവിംഗ് ടെർമിനൽ ഡിപ്പോയിലെത്തിച്ചു. പൈപ്പ് ലൈൻ വഴിയുള്ള 72-ാമത് ഡീസൽ വിതരണമാണിത്. വികസിത് ഭാരത് ചലഞ്ചിന്റെ ആദ്യഘട്ടമായ വികസിത് ഭാരത് ക്വിസ് നാളെ മുതൽ സെപ്റ്റംബർ 30 വരെ മൈ ഭാരത് പോർട്ടൽ വഴി നടക്കും. മൈ ഭാരത് .gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. യുവജനങ്ങൾക്ക് ആശയങ്ങൾ, കഴിവുകൾ, നേതൃപാഠവം, നൂതനമായ പരിഹാര മാർഗ്ഗങ്ങൾ എന്നിവ ദേശീയതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കല്പ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: ഇന്നത്തെ അങ്കണം പരിപാടിയിൽ ആദ്യം റീജ മുകുന്ദൻ അവതരിപ്പിക്കുന്ന ചെറുകഥയാണ് ആരോ ഒരാൾ.
1: രാവിലെ തന്നെ തുടങ്ങിയ ഓ വെള്ളം കലക്കി വെച്ചു, കേറിപ്പോടാ പാറുവേച്ചി ഒച്ച വെച്ചു തുടങ്ങി. പതിവ് പരിപാടിയാണിത്. പാറുവേച്ചി ഇങ്ങനെ ഒച്ചപ്പാടാക്കാത്ത ദിവസമില്ല എന്നതാണ് സത്യം. അതുമല്ല രസം. ഒച്ചയെടുത്ത് ഒച്ചയെടുത്ത് പതിയെ സംസാരിക്കാൻ അവർക്ക് അറിയാതായിരിക്കുന്നു. സ്വകാര്യം പറഞ്ഞാൽ പോലും നാട്ടിൽ മുഴുവൻ പാട്ടാകും എന്നതാണ് അവസ്ഥ. എവിടെ നിന്നോ ആ ഗ്രാമത്തിൽ എത്തിപ്പെട്ടതാണ് നമ്മുടെ പാറുവേച്ചി. മുൻപ് എവിടെയായിരുന്നുവെന്നോ ഇവിടെ വന്നിട്ട് എത്ര കാലമായെന്നോ ആർക്കും അറിയില്ല. കണ്ടത്തിലെ ചെയ്യി മൂത്തതിനെ പെറ്റതിൻ്റെ പിറ്റേന്ന് വന്നെന്ന് കൈക്കൂറു പറയും. അല്ല, കാവിലെ ആദ്യത്തെ കളിയാട്ടത്തിൻ്റെ അന്നായിരുന്നു എന്ന് പീടിയയിലെ കണ്ണാട്ടം പറയും. വലിയ വെള്ളപ്പൊക്കത്തിനല്ലേ ഓള് വന്നേ? വയറ്റാട്ടി ചിരുത ഓർത്തെടുക്കും. പേര് എടുക്കേണ്ടത് എങ്ങനെയാന്ന് പോലും അറിയില്ല. എന്നാലും സർക്കാർ ആശുപത്രി വന്നതിനെ പഴിക്കുക എന്നത് പതിവാണ്. എവിടെ നിന്നോ അലഞ്ഞു തിരിഞ്ഞു വന്ന ഒരു നായ കൂടിയുണ്ട് ആ നാട്ടിൽ. അമ്പുനായ. എല്ലാവരും അതിനെ അങ്ങനെ വിളിച്ചു. എല്ലാ വീട്ടിലും പാറുവേച്ചിയെ പോലെ തന്നെ കയറി ചെല്ലും. പെറ്റതും ചത്തതും നാടുവിട്ടതും ഒളിച്ചോടിയതും എന്നു വേണ്ട. നാട്ടിലെ സകലമാന കാര്യങ്ങളും ഓരോ വീട്ടിലും എത്തിക്കുന്നതിൽ പാറുവേച്ചിക്കുള്ള പങ്ക് ചെറുതല്ല. അതിൻ്റെ പേരിൽ ഇടക്ക് കൈക്കോറ കയ്യിൽ നിന്ന് നല്ലോണം കിട്ടും. പിന്നെ അയാളുടെ മുന്നിൽ പെടാതെ ഒളിച്ചു കളി നടത്തും. മുറുക്കിത്തുപ്പി ചുണ്ടു ചുവപ്പിച്ച് അവരുടെ നടത്തമുണ്ട്. ഒരു പ്രത്യേക താളമാണ് ആ നടത്തത്തിന്.

അല്പം തടിച്ച് വെളുത്ത് നീളം കുറഞ്ഞ ഒരു സുന്ദരിയാണ് നമ്മുടെ പാർവീച്ചി. വെയിൽ കൊണ്ടാണ് ഞാനിങ്ങനെ കറുത്തു പോയതെന്ന് എന്നും അവർ സങ്കടം പറയും. ഒച്ചത്തിൽ കലമ്പിക്കൊണ്ട് അല്ലെങ്കിൽ പിറുപിറുത്തുകൊണ്ട് നടക്കുന്ന അവർ കുട്ടികളെ കണ്ടാൽ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കും. തോട്ടിൻകരയിലെ ഓലപ്പുര പാർവേച്ചിയുടെയും അമ്പുനായയുടെയും കൊട്ടാരമാണ്. അവിടെ എത്തിയാൽ അവർ രാജാക്കന്മാരാണ്. രാവിലെ കണ്ണേട്ടന്റെ ചായപ്പീടിയിലെ ചായയും ഉണ്ടക്കായയും കഴിച്ചാണ് രണ്ടുപേരുടെയും ദിവസം ആരംഭിക്കുന്നത്. ആരെയും കൂസാതെ തനിക്കു മുന്നേ നടക്കുന്ന വയറും കുലുക്കി പാറുവേച്ചിയുടെ ഒരു വരവുണ്ട്. ആരായാലും ഒന്ന് പേടിക്കും. പക്ഷേ കണ്ണാട്ടന്റെ മുന്നിൽ മറ്റൊരു ഭാവമായിരുന്നു പാറുവേച്ചിക്ക്. അവരുടെ കണ്ണുകൾ ആരും കാണാതെ പരസ്പരം സംസാരിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട്. അല്ല, ചിലപ്പോൾ എന്റെ തോന്നല് മാത്രമാവാം. വടക്കേലെ കൈക്കോറോടും ഇത്തിരി മയത്തിലൊക്കെയാണ് പാറുവേച്ചി സംസാരിക്കുന്നത്. കുടിലു മെയ്യാൻ സ്ഥലം കൊടുത്തത് കൈക്കോറാണല്ലോ, അതുകൊണ്ടാവാം. ഓരോ വീട്ടിലെയും തുണികൾ കൊണ്ടുവന്ന് പുഴുങ്ങി കല്ലിലിട്ട് അലക്കി വെളുപ്പിച്ച് ഉണക്കി മടക്കി വീടുകളിലെത്തിക്കും. പ്രസവിച്ച വീട്ടിലെ തുണികൾ കഴുകാനും ആർത്തവ ശുദ്ധി വരുത്താൻ മാറ്റുടുത്ത് മുങ്ങിക്കുളിക്കാനും പെണ്ണുങ്ങൾക്ക് പാറുവേച്ചി തന്നെ വേണം. കാവിലെ കളിയാട്ടത്തിന് മാറ്റുകൊടുക്കുന്നതിനെ ചൊല്ലി ഇടക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഓള് ഏത് ജാതിയാമോ ആർക്കറിയാം എന്നതായിരുന്നു അവരുടെ പ്രശ്നം. മനുഷ്യജാതിയാ, ഓക്കറിയുന്ന പണി ഓള് ചെയ്യട്ടെ, കൈക്കോറ് പറഞ്ഞതോടെ രംഗം ശാന്തമായി. അടക്കം പറച്ചിൽ മാത്രമായി. ഇടക്കിടക്ക് വെരുത്തമിളകുന്ന കായിരാജനും ഉറക്കെ ചിരിക്കുന്ന പൊട്ടത്തിയേച്ചിക്കും ഏക ആശ്വാസം ഇവരാണ്. ആരും മിണ്ടാനില്ലാത്തവർക്ക് കൂട്ടിരിക്കുക, അവർക്ക് വേണ്ട സഹായം ചെയ്യുക എന്നതൊക്കെ പാറുവേച്ചിക്ക് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന പൊട്ടത്തിയേച്ചിയെ ഭക്ഷണം കഴിപ്പിക്കാനുള്ള ഭീകര ജീവിയായാണ് പല വീട്ടുകാരും ഉപയോഗിച്ചിരുന്നത്. വേഗം കഴിച്ചോ, ഇപ്പം പൊട്ടത്തിയേച്ചിയെ വിളിക്കും എന്ന് മിക്ക വീടിന്റെയും ഉള്ളിൽ രാത്രിയിൽ കേൾക്കാം. അവരെ കണ്ടാൽ പേടിച്ചോടാത്ത കുട്ടികൾ കുറവായിരുന്നു. സ്നേഹത്തോടെ കുട്ടികളെ ചേർത്തു പിടിക്കാൻ കൊതിക്കുന്ന ഒരു മനസ്സ് അവരുടെ ഉള്ളിൽ തുടിക്കുന്നുണ്ടായിരുന്നു. അമ്പുനായയെക്കുറിച്ചും ഏറെ കഥകളുണ്ട് നാട്ടുകാർക്കിടയിൽ. പണ്ടെപ്പോഴോ മരിച്ചുപോയ ആരുടെയോ ആത്മാവാണ് അതാണ് നാടിനോട് ഇത്ര അടുപ്പം എന്ന് ചിലർ. നാട്ടിൽ ആര് മരിച്ചാലും ജനിച്ചാലും കാണാൻ അവരെത്തും. കാണാൻ വിട്ടില്ലെങ്കിൽ കുരച്ച് ബഹളം വെക്കും. ചിലയിടത്ത് ആരെയും കൂസാതെ നേരിട്ട് ചെന്ന് മൃതശരീരം കാണാറുണ്ടത്രേ. അതുകൊണ്ട് തന്നെ പാറുവേച്ചിയെയും അമ്പുനായയെയും അത്രക്ക് പ്രിയമാണ് നാട്ടുകാർക്ക്. ഇടക്ക് കൈക്കോർ ചോദിക്കും, അല്ല പാറു, നിന്റെ ശരിക്കും സ്ഥലം എവിടെയാ? തന്റെ കയ്യിൽ കുരുങ്ങിക്കിടക്കുന്ന മോതിരം പതിയെ തിരിച്ചുകൊണ്ട് ചിരിക്കും. കണ്ണിൽ നനവ് പടരുമെന്ന് തോന്നുന്ന നിമിഷം അതുവഴി പോകുന്ന കുട്ടികളെ ഉറക്കി കലമ്പും. ശബ്ദം ഇടറുന്നത് ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടാകും. പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നവണ്ണം വേറെ എന്തെങ്കിലും സംസാരിക്കും. വേനലിൽ തോട്ടിലെ വെള്ളം വറ്റിയാൽ തോട്ടൻകരയിൽ കുഴി കുത്തിയാണ് എല്ലാവരും നനക്കുന്നതും കുളിക്കുന്നതും. ചുരുക്കം വീടുകളിൽ മാത്രമേ കുളിമുറി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ പാറുവേച്ചി തോട്ടിലുള്ള സമയം ഒരാളെയും ആ ഭാഗത്തേക്ക് അടുപ്പിക്കില്ല. വെളുത്ത തുണികൾ അലക്കി ചരക്കപ്പുറത്ത് വിരിച്ചിട്ട് നന്നായി ചൂട്ടിലുണക്കി മടക്കി വലിയൊരു കെട്ടാക്കി തലയിൽ വെച്ച് അവർ നടന്നു നീങ്ങും. ചോറുണ്ണുന്നതും പകലുറക്കവും എല്ലാം തോട്ടിന്റെ കരയിൽ തന്നെ. പാറുവേച്ചി ഉണരാതിരുന്നാൽ ആ ഗ്രാമം ഉറങ്ങും. ഒച്ചയില്ലാതെ തോടും നാടും എല്ലാം. അക്കൊല്ലം പതിവിന് വിപരീതമായി വലിയൊരു വെള്ളപ്പൊക്കമായിരുന്നു. ചുറ്റും വെള്ളം കയറി, തോട് കരകവിഞ്ഞു. പാറുവേച്ചിയും അമ്പുനായയും മറുകരയിൽ ഒറ്റപ്പെട്ടു. രണ്ടു ദിവസം കഴിഞ്ഞാണ് വെള്ളം കുറഞ്ഞത്. ആദ്യം പാറുവേച്ചിയെ തേടിയെത്തിയത് കണ്ണേട്ടൻ തന്നെയായിരുന്നു. കാലിന് ചെറിയ ഏച്ചലോടെ അയാൾ അവിടേക്ക് ഓടുകയായിരുന്നു എന്ന് തന്നെ പറയാം. വാതിലെന്ന് പറയാവുന്ന ഓല അയാൾ നീക്കിവെച്ചു. സുപരിചിതം എന്ന പോലെ ഓരോ ഇടവും അയാൾ പരതി. ഒരുപാട് തവണ വിളിച്ചു. ചോർന്ന് കുതിർന്ന നിലത്തൂടെ കണ്ണാട്ടൻ പരക്കം പാഞ്ഞു. അനക്കമൊന്നുമില്ല. ഉറക്കെ ഉറക്കെ വിളിച്ചു, മറുപടിയില്ല. നിലത്ത് കുതിർന്ന പായയിൽ മോതിരം കിടന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അയാൾ അത് കയ്യിലെടുത്തു. 20 വർഷത്തിനു ശേഷം പാറുവേച്ചിയെക്കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിച്ചത് ഇന്നലെ ഫേസ്ബുക്കിൽ രാജേഷ് ഇട്ട പോസ്റ്റാണ്. പാറുവേച്ചിക്ക് മുമ്പും പിമ്പും നമ്മുടെ നാട് എന്ന തലക്കെട്ടോടെ അവനിട്ട

0: പാർവേച്ചിയുടെയും അമ്പുനായയുടെയും ഫോട്ടോ 10K ലൈക്കിൽ ഒതുങ്ങാതെ ഓടുകയാണ്. അവനാണ് രാക്ഷസി എന്ന് നമ്മൾ കുട്ടികൾക്കിടയിൽ ആദ്യം അവരെ വിളിച്ചത്. കമന്റ് പലതവണ എഴുതിയെങ്കിലും ഡിലീറ്റ് ചെയ്ത് ലൈക്കടിച്ച് ഞാനും മടങ്ങി. പാർവേച്ചയ്ക്ക് ശേഷം ശരിക്കും വീടുകളൊന്നും പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരുന്നില്ല, തോടുണർന്നില്ല. അതെ, പാർവേച്ചയോടൊപ്പം നമ്മുടെ നാടും കാണാതായിരിക്കുന്നു.
1: ആരോ ഒരാൾ ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് റീജ മുകുന്ദൻ. അങ്കണം പരിപാടിയിൽ ഇനി കവിതകൾ കേൾക്കാം. ചൊല്ലുന്നത് UP പ്രകാശൻ. ആദ്യം
2: കടലെഴുതിയ കവിതകൾ. സ്നേഹത്തിന്റെ ലവണരസവും സഹനത്തിന്റെ ചവർപ്പും കലർന്ന കടലെഴുതിയ പുതുകവിതകൾ കാറ്റിന്റെ അപശ്രുതികൾക്കിടയിലും തിരകൾ തെറ്റാതെ പാടുകയാണ്. സ്നേഹത്തിന്റെ ലവണരസവും സഹനത്തിന്റെ ചവർപ്പും കലർന്ന കടലെഴുതിയ പുതുകവിതകൾ കാറ്റിന്റെ അപശ്രുതികൾക്കിടയിലും തിരകൾ തെറ്റാതെ പാടുകയാണ്. അഗാധതയുടെ മുഴക്കവും ആകാശം മുട്ടുന്ന ഉന്നതിയുമുണ്ടതിന്. അനന്ത നീലിമയുടെ നിഗൂഢതയും അത്യുജ്വല പ്രകാശത്തെളിമയുമുണ്ട്. അഗാധതയുടെ മുഴക്കവും ആകാശം മുട്ടുന്ന ഉന്നതിയുമുണ്ടതിന്. അനന്ത നീലിമയുടെ നിഗൂഢതയും അത്യുജ്വല പ്രകാശത്തെളിമയുമുണ്ട്. ജീവിതത്തിന്റെ പച്ചത്തുരുത്തുകളും രാഗസാന്ദ്രമായ ചക്രവാളങ്ങളുമുണ്ട്. ഇടിമിന്നലുകളുടെ ഗർജനവും ഇരുളടഞ്ഞ കരിമ്പാറ കെട്ടുകളുമുണ്ട്. ജീവിതത്തിന്റെ പച്ചത്തുരുത്തുകളും രാഗസാന്ദ്രമായ ചക്രവാളങ്ങളുമുണ്ട്. ഇടിമിന്നലുകളുടെ ഗർജനവും ഇരുളടഞ്ഞ കരിമ്പാറ കെട്ടുകളുമുണ്ട്. വേലിയേറ്റത്തെ കാത്തുനിൽക്കുന്ന ചവിട്ടേറ്റു തളർന്ന മൺതിട്ടകളും വെയിൽ കൂടാരത്തിലൊളിച്ചിരുന്ന വരയൻ ശംഖിന്റെ കുഞ്ഞുങ്ങളുമുണ്ട്. വേലിയേറ്റത്തെ കാത്തുനിൽക്കുന്ന ചവിട്ടേറ്റു തളർന്ന മൺതിട്ടകളും വെയിൽ കൂടാരത്തിൽ ഒളിച്ചിരുന്ന വരയൻ ശംഖിന്റെ കുഞ്ഞുങ്ങളുമുണ്ട്. ചെറുതിനെ കോർത്ത് വലുതിനെ നേടുന്ന ചൂണ്ടകളുടെ ചതിയുണ്ട്. വലകളിൽ ചെന്നൊരിക്കലും വീഴാത്ത വമ്പൻ തിമിംഗല കൂട്ടങ്ങളുമുണ്ട്. ചെറുതിനെ കോർത്ത് വലുതിനെ നേടുന്ന ചൂണ്ടകളുടെ ചതിയുണ്ട്. വലകളിൽ ചെന്നൊരിക്കലും വീഴാത്ത വമ്പൻ തിമിംഗല കൂട്ടങ്ങളുമുണ്ട്. കൂട്ടം തെറ്റിയിട്ടൊറ്റയ്ക്ക് അലയുന്ന കടൽക്കഴുകന്റെ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ തേടി തിരകളിൽ അലയുന്ന കടൽക്കൊറ്റിയുടെ വ്യഥകളുമുണ്ട്. കൂട്ടം തെറ്റിയിട്ടൊറ്റയ്ക്ക് അലയുന്ന കടൽക്കഴുകന്റെ കുഞ്ഞുണ്ട്. കുഞ്ഞിനെ തേടി തിരകളിൽ അലയുന്ന കടൽക്കൊറ്റിയുടെ വ്യഥകളുമുണ്ട്. ഒറ്റുകാരനാ മുറ്റ ചങ്ങാതിയുടെ സ്നേഹസാന്ത്വനങ്ങളിൽ പൊതിഞ്ഞ പൊളിവാക്കുകളുണ്ട്. ചിരിയിലൊളിപ്പിച്ച ചതിയേറ്റുവീണ നിഷ്കളങ്കരുടെ കണ്ണുനീരുമുണ്ട്. ഒറ്റുകാരനാ മുറ്റ ചങ്ങാതിയുടെ സ്നേഹസാന്ത്വനങ്ങളിൽ പൊതിഞ്ഞ പൊളിവാക്കുകളുണ്ട്. ചിരിയിലൊളിപ്പിച്ച ചതിയേറ്റുവീണ നിഷ്കളങ്കരുടെ കണ്ണുനീരുമുണ്ട്. കരയുടെ ശോകസാന്ദ്രമൂകതയും തിരയുടെ സ്നേഹസുഖസല്ലാപവും കാറ്റിന്റെ കിലുങ്ങുന്ന കിന്നാരവും നട്ടുച്ച സൂര്യന്റെ അതിതപനവും സന്ധ്യകളുടെ വിരഹാർദ്രമാം തുടിപ്പും നറുനിലാവിന്റെ തണുത്ത തലോടലും അടിത്തട്ടിലെ പ്രകമ്പനപ്പേടിയിൽ അശാന്തമാം മനസ്സിന്റെ അടിയൊഴുക്കുകളുമുണ്ട് കടലെഴുതിയ പുതുകവിതകളിൽ. കരയുടെ ശോകസാന്ദ്രമൂകതയും തിരയുടെ സ്നേഹസുഖസല്ലാപവും കാറ്റിന്റെ കിലുങ്ങുന്ന കിന്നാരവും നട്ടുച്ച സൂര്യന്റെ അതിതപനവും സന്ധ്യകളുടെ വിരഹാർദ്രമാം തുടിപ്പും നറുനിലാവിന്റെ തണുത്ത തലോടലും അടിത്തട്ടിലെ പ്രകമ്പനപ്പേടിയിൽ അശാന്തമാം മനസ്സിന്റെ അടിയൊഴുക്കുകളുമുണ്ട് കടലെഴുതിയ പുതുകവിതകളിൽ.
1: കടലറിവുകൾ.
2: കാഴ്ച മങ്ങും മുമ്പേ പോകണം, വീണ്ടും കാണണം വർണ്ണവിസ്മയക്കടലിനെ. പണ്ടു ഞാൻ കണ്ടത് കടലിന്റെ പട്ടുകുപ്പായത്തിന് നിറം മാത്രം. കേൾവി അടയും മുമ്പേ കേൾക്കണം കടലിന്റെ ജീവന സംഗീതം മുഴുവനും. പണ്ടു ഞാൻ കേട്ടത് കടലിന്റെ കൈവള കിലുക്കങ്ങൾ മാത്രം. ഗന്ധമറിയാതാവും മുമ്പേ അറിയണം കടലിൻ സൗഗന്ധികം പൂത്ത ഗന്ധം. പണ്ടിന്റെ നാസാരന്ധ്രങ്ങളറിഞ്ഞത് മനസ്സുമടുപ്പിച്ച മത്സ്യഗന്ധം മാത്രം. രസന പോകും മുമ്പേ രുചിക്കണം കടലിന്റെ നവരസ സ്വാദാസ്വദിക്കണം. പണ്ടെന്റെ നാവ് രുചിച്ചത് കടലിന്റെ കടും ചവർ പുപ്പുവെള്ളം മാത്രം. മരവിപ്പ് വരും മുമ്പേ മുങ്ങി നിവരണം കടലിൻ സുഖസ്പർ

0: സ്പർശനമറിയണം. പണ്ടെന്റെ വിറവുകൊണ്ട വിരലുകൾ തൊട്ടത് കടലിന്റെ പട്ടുപുടവ തുമ്പു മാത്രം. കടലിനരികത്തു പിന്നെയും ചെല്ലണം, കൊച്ചു പെങ്ങളെ കടലു കാണിക്കണം, തിരകളുടെ നടുവിലൂടേറെ നടത്തണം. പണ്ടു പേടിയാലൻ കൈപിടിച്ചവൾ തിരയിൽ നനച്ചത് കൊലുസുമാത്രം. വെറുതെ കക്കകൾ തിരഞ്ഞു നടക്കണം, വെൺശംഖുകൾ നോക്കി പെറുക്കണം, ഇഴയുന്ന നക്ഷത്ര നിഴലുകളെ എണ്ണണം, മായാത്ത കാൽപ്പാടു നീളെ പതിക്കണം, കടലു വറ്റും വരെ കടലറിവു തേടണം, വിരലു തളരും വരെ വരികൾ കുറിക്കണം. അമ്മ പറഞ്ഞത്. വിശന്നൊട്ടിയ വയറു നോക്കി അമ്മ എന്നോട് പറഞ്ഞു, പൈക്കുന്നവര് വന്നാല് അന്നം കൊടുക്കണം ഉണ്ണിയേ. വിശന്നൊട്ടിയ വയറു നോക്കി അമ്മ എന്നോട് പറഞ്ഞു, പൈക്കുന്നവര് വന്നാല് അന്നം കൊടുക്കണം ഉണ്ണിയേ. അന്യന്റെ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ പറഞ്ഞു, നമുക്കും കിണറ് കുഴിക്കണം, എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ. അന്യന്റെ കിണറിൽ നിന്ന് വെള്ളം കോരുമ്പോൾ പറഞ്ഞു, നമുക്കും കിണറ് കുഴിക്കണം, എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ. അകത്ത് കത്തുന്ന മണ്ണെണ്ണ വിളക്കെടുത്ത് പുറത്ത് കൊളുത്തിയിട്ട് പറഞ്ഞു, വഴി പോകുന്ന ആൾക്ക് വെളിച്ചം കാട്ടണം ഉണ്ണിയേ. അകത്ത് കത്തുന്ന മണ്ണെണ്ണ വിളക്കെടുത്ത് പുറത്ത് കൊളുത്തിയിട്ട് പറഞ്ഞു, വഴി പോകുന്ന ആൾക്ക് വെളിച്ചം കാട്ടണം ഉണ്ണിയേ. കാലത്ത് സ്കൂൾ മുറ്റം വരെ വന്ന് പുസ്തകക്കെട്ടും തന്ന് തിരികെ പോകും നേരം തലമുടി തലോടി പറഞ്ഞു, സ്കൂളിൽ പോയാലേ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ കുഞ്ഞിയേ. കാലത്ത് സ്കൂൾ മുറ്റം വരെ വന്ന് പുസ്തകക്കെട്ടും തന്ന് തിരികെ പോകും നേരം തലമുടി തലോടി പറഞ്ഞു, സ്കൂളിൽ പോയാലേ സയൻസ് പഠിക്കാൻ പറ്റുള്ളൂ കുഞ്ഞിയേ. മഴ നനഞ്ഞെത്തിയപ്പോഴും വെയിലേറ്റ് വിയർത്തപ്പോഴും മഞ്ഞ് മൂടിപ്പുതച്ചപ്പോഴും നെഞ്ചോടു ചേർത്ത് അമ്മ പറഞ്ഞു, നനഞ്ഞോണ്ടും വിയർത്തോണ്ടും വിറച്ചോണ്ടും വലുതാവണം. മഴ നനഞ്ഞെത്തിയപ്പോഴും വെയിലേറ്റ് വിയർത്തപ്പോഴും മഞ്ഞ് മൂടിപ്പുതച്ചപ്പോഴും നെഞ്ചോടു ചേർത്ത് അമ്മ പറഞ്ഞു, നനഞ്ഞോണ്ടും വിയർത്തോണ്ടും വിറച്ചോണ്ടും വലുതാവണം. കടലു കാണാൻ പോയപ്പോൾ തിരകളെയും മലഞ്ചെരുവിലെത്തിയപ്പോൾ മരങ്ങളെയും കാണിച്ചു തന്നിട്ട് അമ്മ പറഞ്ഞു, മരിക്കോളം മനുഷ്യരിങ്ങനാവണം. കടലു കാണാൻ പോയപ്പോൾ തിരകളെയും മലഞ്ചെരുവിലെത്തിയപ്പോൾ മരങ്ങളെയും കാണിച്ചു തന്നിട്ട് അമ്മ പറഞ്ഞു, ഉദയത്തിൽ ഉണരണമെന്നും ഉച്ചയ്ക്ക് ഉറക്കമരുതെന്നും അന്തിക്ക് അടങ്ങണമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ച അമ്മ പറഞ്ഞു, മനുഷ്യന്റെ ആയുസ്സും ദിവസം പോലെയാ. ഉദയത്തിൽ ഉണരണമെന്നും ഉച്ചയ്ക്ക് ഉറക്കം അരുതെന്നും അന്തിക്ക് അടങ്ങണമെന്നും ഞങ്ങളെ ഓർമ്മിപ്പിച്ച അമ്മ പറഞ്ഞു, മനുഷ്യന്റെ ആയുസ്സും ദിവസം പോലെയാ. ഋതുക്കൾ മാറി മാറി വരുന്നതും മാവ് പൂത്ത് ഉണ്ണി വിരിയുന്നതും ഇരുളിനെ വെളിച്ചം മായ്ക്കുന്നതും വിയർപ്പിൽ കാറ്റ് തഴുകുന്നതും നോക്കി അമ്മ ഞങ്ങളോട് പറഞ്ഞു, കാറ്റും വേലും മയയും മഞ്ഞും മറന്നുപോവാൻ പാടില്ല മക്കളെ. ഋതുക്കൾ മാറി മാറി വരുന്നതും മാവ് പൂത്ത് ഉണ്ണി വിരിയുന്നതും ഇരുളിനെ വെളിച്ചം മായ്ക്കുന്നതും വിയർപ്പിൽ കാറ്റ് തഴുകുന്നതും നോക്കി അമ്മ ഞങ്ങളോട് പറഞ്ഞു, കാറ്റും വേലും മയയും മഞ്ഞും മറന്നുപോവാൻ പാടില്ല മക്കളെ. ഉണ്ണികളും അണ്ണാരക്കണ്ണനും കട്ടുറുമ്പും കാറ്റും മാങ്കനികളും മാഞ്ചോട്ടിൽ കളിക്കും നേരം ഉമ്മറത്തിരുന്നിട്ടമ്മ ഞങ്ങളെ നോക്കി പതുക്കെ പറഞ്ഞു, മാങ്കനീന്റെ മധുരവും മാവും വേരും ഞാൻ പോയാലും മുറിക്കല്ലേ മക്കളെ. ഉണ്ണികളും അണ്ണാരക്കണ്ണനും കട്ടുറുമ്പും കാറ്റും മാങ്കനികളും മാഞ്ചോട്ടിൽ കളിക്കും നേരം ഉമ്മറത്തിരുന്നിട്ട് അമ്മ ഞങ്ങളെ നോക്കി പതുക്കെ പറഞ്ഞു, മാങ്കനീന്റെ മധുരവും മാവും വേരും ഞാൻ പോയാലും മുറിക്കല്ലേ മക്കളെ. ആയിരം പൗർണമി കണ്ടതാണമ്മ. നിലാവ് വിരിച്ചെത്തിയ നവതി നാളിൽ അമ്മയ്ക്കൊപ്പം ആനന്ദമുണ്ണും നേരം ചോറു വാരിയെടുത്ത അമ്മ ആദ്യത്തെ ഉരുള എൻ വായിൽ വെച്ച് ആഹ്ലാദം തുളുമ്പുമ്പോൾ എൻ മക്കളെയും കൊച്ചുമക്കളെയും ആശ്ലേഷത്താൽ നെഞ്ചു ചേർത്ത് എന്നെ നോക്കി പറഞ്ഞു, ഇതുപോലെ നവതിക്കു നീയും കൊടുക്കണം ചോറ് നിന്റെ ഈ മുത്തുകുടങ്ങൾക്ക് മക്കളെ. ആയിരം പൗർണമി കണ്ടതാണമ്മ. നിലാവ് വിരിച്ചെത്തിയ നവതി നാളിൽ അമ്മയ്ക്കൊപ്പം ആനന്ദമുണ്ണും നേരം ചോറു വാരിയെടുത്ത അമ്മ ആദ്യത്തെ ഉരുള എൻ വായിൽ വെച്ച് ആഹ്ലാദം തുളുമ്പുമ്പോൾ എൻ മക്കളെയും കൊച്ചുമക്കളെയും ആശ്ലേഷത്താൽ നെഞ്ചു ചേർത്ത് എന്നെ നോക്കി പറഞ്ഞു, ഇതുപോലെ നവതിക്കു നീയും കൊടുക്കണം ചോറ് നിന്റെ ഈ മുത്തുകുടങ്ങൾക്ക് മക്കളെ.
1: ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് UP പ്രകാശൻ.

0: ഇനി പി വി ഉഷ എഴുതിയ നീലമല എന്ന ചെറുകഥ കഥാകാരി തന്നെ അവതരിപ്പിക്കുന്നു.
1: മഞ്ഞൾ തേച്ച് നീരാടാൻ ഇറങ്ങുന്ന സുന്ദരിയെപ്പോലെ മഞ്ഞയിൽ കുളിച്ച് സൂര്യൻ ആഴിയിലിറങ്ങാനായി ചന്തം വെച്ചു നടന്നു. സൂര്യന് ചുറ്റും മഞ്ഞൾപ്പൂക്കൾ വാരിയെറിഞ്ഞതുപോലെ മേഘങ്ങൾ മൂകമായി നിന്നു. സ്കൂൾ വിട്ട് സമയം എത്രയായി? ഒരു പൂപ്പറിക്കലും കൊണ്ട് അമ്മയുടെ ഒച്ച കേട്ട് ഞാൻ കാക്കാപ്പൂ പറിക്കുന്നിടത്ത് നിന്ന് ചാടി എണീറ്റു. തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിൽ ഒരു കുഞ്ഞിക്കാക്കാപ്പൂ ശ്വാസം മുട്ടി നിന്നു. കയ്യിൽ കരുതിയ വടികൊണ്ട് കാൽത്തണ്ടയിലടിച്ചപ്പോൾ ഇടത് കൈയിലെ കഞ്ഞിപ്പാത്രം താഴെ വീണു. നീലമല ചിതറിത്തെറിച്ചു. കണ്ണീരുകൊണ്ട് കാഴ്ച മങ്ങിയെങ്കിലും ഞാൻ കണ്ടു. കൂട്ടുകാരിയുടെ കഞ്ഞിപ്പാത്രത്തിലെ നീലമലയും പാറമേൽ ചിതറിക്കിടക്കുന്ന എന്റെ കാക്കാപ്പൂക്കളെയും. ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു. കാൽത്തണ്ടയിൽ കിട്ടിയ അടിയുടെ വേദന അതിൽ ലയിച്ചുപോയി. ഒന്നിൽ നിന്ന് ഒരായിരത്തിലേക്ക് കുന്നുപോലെ ഇറുത്തിട്ട എന്റെ കാക്കാപ്പൂക്കളെ ഓർത്ത് മനസ്സ് വേദനിച്ചു. കഞ്ഞിപ്പാത്രത്തിൽ ഒരു കുഞ്ഞു നീലമല അല്ല, ഒരു നീലക്കുന്ന്. എങ്കിലും എന്റെ മനസ്സിൽ അതിന് മലയോളം വലിപ്പമുണ്ടായിരുന്നു. ഇളം വെയിലിൽ വിരിഞ്ഞ് ഇളം കാറ്റിൽ തലയാട്ടി നീലപ്പട്ടുപോലെ വിശാലമായ കാക്കാപ്പൂക്കൾ. മുറ്റത്ത് വെച്ച ചിങ്ങവെള്ളത്തെ ഉറക്കച്ചടവോടെ ഞാൻ നോക്കി നിന്നു. എന്റെ സങ്കടം മാറ്റാനായി അമ്മ കണ്ടത്തിന്റെ കരയിൽ നിന്നും മോതിരവള്ളിയും തുമ്പയും പറിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിലും പൂവിടാൻ ഞാൻ മടി കാണിച്ചു. പാറമേൽ വീണ അനാഥമായ എന്റെ കാക്കാപ്പൂക്കളെ ഓർത്ത് ഞാൻ പടിമേലിരുന്നു. അപ്പോൾ താളാനിലയുടെ പൊതിയുമായി അവൾ നടന്നു വന്നു. എനിക്ക് നേരെ നീട്ടി. ഞാൻ തുറന്നു നോക്കി. നിറയെ കാക്കാപ്പൂക്കൾ. എന്റെ കണ്ണുകൾ വിടർന്നു. ആ തിരുവോണത്തിന്റെ അന്ന് എന്റെ വീട്ടുമുറ്റവും അവളുടെ വീട്ടുമുറ്റവും ഞങ്ങൾ പൂക്കളം തീർത്തു. അമ്മയ്ക്കും സന്തോഷമായി. അമ്മേ, എന്താ ആലോചിക്കുന്നത്? ഇറങ്ങണ്ടേ? ബസ് നിർത്തിയിട്ടും ഞാൻ സീറ്റിൽ തന്നെ ഏതോ ചിന്തയിൽ മുഴുകിയിരിക്കുന്നത് കണ്ട് അവൾ എന്നെ കുലുക്കി വിളിച്ചു. ഓണാഘോഷത്തിന്റെ അവസാനത്തെ ഒരുക്കമെന്നോണം ഉത്രാടത്തലേന്ന് പൂവിടാൻ ടൗണിൽ വന്നതാണ് ഞാനും മോളും. റോഡിന് ഇരുവശത്തും പല നിറത്തിലും വലുപ്പത്തിലുമുള്ള വർണ്ണക്കുന്നുകൾ. മോളുടെ കയ്യും പിടിച്ച് ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. പൂ വാങ്ങി. ചൂണ്ടി തിരഞ്ഞെടുത്ത് കയ്യിൽ വാങ്ങുന്നതും കൈകൊണ്ട് ഇറുക്കിയെടുത്ത് ഒന്ന് പത്താവുന്നതും പത്ത് നൂറാവുന്നതും നൂറ് ആയിരമാകുന്നതും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ അകന്നുപോയി. കത്തിക്കാളുന്ന ചൂടിൽ നിന്ന് ആശ്വാസം തേടി കൂൾബാറിൽ കയറി തണുത്തത് കഴിക്കാമെന്ന് കരുതി. ഓർഡർ ഗഡ്ബഡിൽ ഒതുക്കിയപ്പോൾ എനിക്ക് തെല്ലാ ആശ്വാസമായി. നമ്മുടെ മുത്തച്ഛനും മുത്തശ്ശിയും ജീവിച്ചത് നൂറ്റാണ്ടുകൾക്ക് വേണ്ടിയാണ്. നമ്മുടെ അച്ഛനമ്മമാർ ജീവിക്കുന്നത് നാളേക്ക് വേണ്ടിയും നമ്മളോ ഇന്നേക്ക് വേണ്ടിയും. അതിനു താഴെ നമ്മുടെ കുട്ടികളോ? ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും പൈസ കൊടുത്ത് വാങ്ങിയ പൂക്കൾ ഞാൻ ശ്രദ്ധയോടെ പിടിച്ചു. അടുത്തുള്ള ക്ലബിൽ നിന്നും ഓണാഘോഷ പരിപാടികൾ തകൃതിയായി നടക്കുന്നുണ്ട്. മൊബൈലിൽ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കയറിയാണ് പരിപാടിക്ക് പോകാൻ പറ്റാത്തതിലുള്ള വിഷമം ഞാൻ തീർത്തത്. വെറുതെ പുതിയത് തിരഞ്ഞുകൊണ്ടിരുന്നു. ഫ്രീ കോളും നെറ്റും ഒക്കെ ഇഷ്ടാനുസരണമുണ്ട്. എങ്കിലും കാണാനും സംസാരിക്കാനും ആർക്കും സമയമില്ലാത്തതുകൊണ്ട് പ്രിയപ്പെട്ടവർക്കൊക്കെ ആശംസകൾ മെസ്സേജിൽ മാത്രം ഒതുക്കി. അതിനിടയിൽ ഒരു മെസ്സേജ് കയറിയത് ഞാൻ കണ്ടു. നിരന്ന പാറകൾക്കിടയിൽ പച്ചപ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാക്കാപ്പൂവ് ഏകയായി തലയെടുപ്പോടെ നിൽക്കുന്നു. എന്റെ നീലമല ഉടഞ്ഞു വീണ അതേ സ്ഥലത്ത്. കുറച്ചു നേരം ഞാൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിയിരുന്നു. എന്റെ പ്രിയ കൂട്ടുകാരിയുടെ ഓണസമ്മാനം പോലെ അത് മനസ്സിൽ തെളിമയോടെ നിന്നു. ആരോ മൊബൈലിൽ പകർത്തി ഷെയർ ചെയ്ത് ഒടുവിൽ എനിക്കും. അപ്പോൾ തന്നെ ഞാൻ ആ നമ്പറിലേക്ക് വിളിച്ചു. ഞങ്ങളുടെ ബാല്യകാല സ്മരണകൾ ഓരോന്നായി ഞാൻ ഓർത്തെടുക്കാൻ തുടങ്ങി. ഒടുവിൽ അവസാനത്തെ റിങ്ങും അടിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ ഓർമ്മകളെ ഉണർത്താതെ ഞാനിരുന്നു. സമയം കിട്ടുമ്പോൾ വിളിക്കാം, ഞാൻ യാത്രയിലാ. വീണ്ടും വിളിക്കാൻ തുനിഞ്ഞപ്പോൾ അവളുടെ മെസ്സേജ് കണ്ടു. ഏകയായ കാക്കാപ്പൂവിനെ പോലെ ഞാനും. വാതിൽ തുറന്ന് ഞാൻ മുറ്റത്തേക്കിറങ്ങി. അഞ്ചുമണിയായെങ്കിലും ഇപ്പോഴും സൂര്യൻ തുറിച്ചു നോക്കുക തന്നെയാണ്. മുറ്റത്തെ പൂക്കളത്തിനിടയിൽ ഇട്ട തുമ്പയും തുളസിയും ചൂട് സഹിക്കാൻ കഴിയാതെ വാടിക്കരിഞ്ഞ് ഒരസ്ഥികുടം പോലെ ഇന്റർലോക്കിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നു. അപ്പോഴും ഞാൻ ഓർത്തുപോയി എന്റെ ആ നീലമലയെ. കുന്നോളം കിട്ടുമ്പോൾ മലയോളം

0: എന്ന് തോന്നിക്കുന്ന ആ ബാല്യകാലത്തെയും
1: നീലമല ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് PV ഉഷ.

0: ആകാശവാണി കണ്ണൂർ.
1: ടൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം.
2: പൂങ്കുരുവികൾ തേനുകരും നാളായ
1: ചില പാട്ടുകൾക്ക് മാധുര്യമേറുന്നത് കാലങ്ങൾ കഴിഞ്ഞാലും അതിന്റെ മൂല്യം തിളക്കം മങ്ങാതെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ. ആ സിനിമാ ഗാനം പണ്ട് റിലീസായ സമയത്ത് ഒരു പക്ഷെ അത്ര ഹിറ്റായി കാണണമെന്നില്ല. പക്ഷെ പിന്നീട് വീര്യത്തോടെ പുതുശോഭയോടെ ജനിക്കുന്നു. ഇത്തരത്തിൽ കാലങ്ങളോളം നിലനിൽക്കുന്ന പുതുമ നഷ്ടപ്പെടാത്ത ഗാനങ്ങൾ ഒരുക്കിയ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ഔസേപ്പ് അച്ഛൻ. പ്രിയരെ, ഔസേപ്പ് അച്ഛൻ ഒരുക്കിയ ചില സിനിമാ ഗാനങ്ങളുമായി ടൂൺ ഇൻ സ്റ്റാർസിൽ ഇന്ന് നമ്മളോട് കൂടെ ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. ഔസേപ്പച്ചന് ഒരു നിർബന്ധമുണ്ടത്രേ, താൻ എൻജോയ് ചെയ്യുന്ന സംഗീതം എന്നും പുതുമ വേണം. അതുകൊണ്ട് തന്നെ താൻ കമ്പോസ് ചെയ്യുന്ന സംഗീതത്തിനും വേണം ആ പുതുമ എന്ന നിർബന്ധം. മികച്ചൊരു വയലിനിസ്റ്റ് കൂടിയാണ് ഔസേപ്പച്ചൻ. തൃശൂരിലെ അന്നത്തെ പ്രമുഖ സംഗീത കൂട്ടായ്മയായിരുന്ന വോയിസ് ഓഫ് തൃശൂരിൽ ഔസേപ്പച്ചൻ വയലിനിസ്റ്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. പശ്ചാത്തല സംഗീതം ഒരുക്കിയായിരുന്നു സിനിമയിലെ ആദ്യത്തെ ചുവടുവയ്പ്. പിന്നീട് 1985 ഭരതന്റെ കാതോടു കാതോരം എന്ന ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. പിന്നീട് ഇങ്ങോട്ട് മിക്ക വർഷങ്ങളിലും അദ്ദേഹം നമ്മൾക്ക് പാടി നടക്കാൻ പാട്ടുകൾ തന്നു. 1998 പുറത്തിറങ്ങിയ സുന്ദര കില്ലാടിയിലെ പാട്ട് കേൾക്കാം ആദ്യം ടൂൺ ഇൻ സ്റ്റാർസിൽ.

മനോഹരമായ വരികൾ കിട്ടിയാൽ ഏറ്റവും നല്ല ഈണങ്ങൾ തനിക്ക് നൽകാൻ സാധിക്കും എന്ന ആത്മവിശ്വാസമുള്ള ഒരു സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. 80s തൊണ്ണൂറുകളിലെയും ഒട്ടുമിക്ക ഗാനരചയിതാക്കളോടൊപ്പവും ഔസേപ്പച്ചൻ സഹകരിച്ചിട്ടുണ്ട്. ഇന്ന് പാട്ടുപാടുന്ന കഥാപാത്രങ്ങൾ സിനിമയിലില്ല എന്ന കാര്യം ഔസേപ്പച്ചൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. 1988 പുറത്തിറങ്ങിയ ചിത്രം പ്രിയദർശന്റെ വിഷ്വലൈസേഷൻ, ഷിബു ചക്രവർത്തി തയ്യാറാക്കിയ വരികൾക്ക് ഔസേപ്പച്ചൻ നൽകിയ ഈണം. സിനിമ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു. ഗാനം ഓർമ്മകൾ ഓടിക്കളിക്കുവാൻ. കേൾക്കാം ഇനി ട്യൂണിങ് സ്റ്റാർസിൽ.

വെസ്റ്റേൺ ക്ലാസിക്കൽ സോങ്സിനോട് വല്ലാത്ത ഇഷ്ടം പുലർത്തുന്ന ഒരാളാണ് ഔസേപ്പച്ചൻ. ഇദ്ദേഹം ഒരുക്കിയ ചില ഗാനങ്ങളാണ് ഇന്നത്തെ ട്യൂണിൻ സ്റ്റാർസിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 1998 ഫാസിലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമ, മലയാളത്തിന്റെ പ്രതിഭകൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച സിനിമ ഹരികൃഷ്ണൻസ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ പകർന്ന ഈണം ഇന്നും നമ്മുടെ ചുണ്ടുകളിലുണ്ട്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ പൂജാബിംബം മിഴുതുറന്നു, മിന്നൽ കൈവള ചാർത്തി, ആ എത്ര കേട്ടാലും മതിവരാത്ത പാട്ടുകൾ. മിന്നൽ കൈവള ചാർത്തി എന്ന ഗാനമാണ് ഇനി നമ്മൾ ട്യൂണിംഗ് സ്റ്റാർസിൽ കേൾക്കാൻ പോകുന്നത്.

വർഷം 1997. സിനിമ അനിയത്തിപ്രാവ്. അതുണ്ടാക്കിയൊരു വൈബ് അതെന്തായിരുന്നു അല്ലെ? പുതിയൊരു നായകൻ കുഞ്ചാക്കോ ബോബൻ, നായിക ശാലിനി. സുധിയുടെയും മിനിയുടെയും കഥ പറഞ്ഞ ഈ സിനിമയിലെ പാട്ടുകൾ ഉണ്ടാക്കിയ ഓളമോ? ഒരു രാജമല്ലി വിടരുന്ന ഓ പ്രിയേ. അനിയത്തിപ്രാവിന് റിപ്പീറ്റ് വാല്യൂ കൂടുതലുള്ള ഈ പാട്ടുകൾ സിനിമയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമായിരുന്നു. ഇതിൽ ഓ പ്രിയേ എന്ന ഗാനം അത് ആദ്യമില്ലായിരുന്നു അത്രേ. വേറൊരു പാട്ട് ദാസേട്ടനും ചിത്രാമ്മയും സുജാത മാഡവും അരുന്ധതി മാമും ഒക്കെ പാടി വച്ചിരുന്നു. പിന്നീട് ആ പാട്ട് സിനിമയിൽ ഉണ്ടായില്ല. ഓ പ്രിയേ എന്ന ഗാനം ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇനി ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്നും നിന്നെ പൂജിക്കാം എന്ന പാട്ടാണ്.

ഒളിമ്പ്യൻ അന്തോണി ആദം. ഇതിൽ നായിക ഒരു ടീച്ചറാണ്. എന്തൊക്കെയോ വിഷമങ്ങൾ ഉള്ളിലിട്ട് നടക്കുന്ന ടീച്ചർ. കുട്ടികളെ അടിക്കുന്നു, ചീത്ത പറയുന്നു. കുട്ടികളെ വിരട്ടി നടക്കുന്ന നായികയെ കുട്ടികളോടൊത്ത് ഒന്ന് മയപ്പെടുത്താൻ നോക്കുന്ന നായകൻ പാടുന്ന പാട്ടാണ് കൊക്കിക്കൂങ്കിയും എന്ന് തുടങ്ങുന്നത്. ഇനി ഈ പാട്ടാണ് ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്.

താമരനൂലിനാൽ മെല്ലയൻ മേനിയിൽ പ്രണയവും ആർദ്രതയുമൊക്കെ കൂട്ടിയൊരുക്കിയ ഒരു മെലഡി. ഇടയിൽ വരുന്ന ഹമ്മിംഗ് ഏത് സംഗീത പ്രേമിയെയും ഒന്ന് ആകർഷിക്കും. വി കെ പ്രകാശാണ് സിനിമ സംവിധാനം ചെയ്തത്. ഗായത്രിയും ജി വേണുഗോപാലും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ഒരുപക്ഷെ മുല്ലവള്ളിയും തേന്മാവും എന്ന ഈ ചിത്രം അത്ര ഹിറ്റായില്ലെങ്കിലും ഇതിലെ പാട്ടുകൾ അത്രയേറെ മികച്ചതായിരുന്നു. ദർബാറി കാനഡയിൽ ഔസേപ്പച്ചൻ ഒരുക്കിയ പാട്ടിന് വരികൾ പുത്തഞ്ചേരിയുടേത്.

ഞാൻ കുറച്ച് പാട്ടുകളുടെ വരികൾ പറയാം. പുടമുറി കല്യാണം, ഉണ്ണികളെ ഒരു കഥ പറയാം, കണ്ണാൻ തുമ്പി പോരാമോ, നല്ല മുത്തശ്ശി അമ്മ ചൊല്ലുന്നു, കവിളിണയിൽ കുങ്കുമമോ, മാനത്തെ പാൽക്കടവിൽ പിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം ഏതോ വാർമുകിലിൽ മൗനം സ്വരമായി രാപ്പാടി കേഴുന്നുവോ, ഇന്നല്ലോ പൂത്തിരുന്നാൽ പഞ്ചവർണ്ണ കിളിയെ പാലാഴിക്കടവിൽ, മാർഗഴിയെ മല്ലികയെ ഇനി എന്തു നൽകണം ഞാൻ, പറക്കും തളിക ദാ ആ ലിസ്റ്റ് അങ്ങനെ നീളാണ്. എന്തൊക്കെ ഏതൊക്കെ വികാരങ്ങൾ. മാർഗഴിയെ മല്ലികയെ എന്ന പാട്ട് കേട്ടാൽ തന്നെ ഒരു സന്തോഷമാണ്. എന്നാൽ രാപ്പാടി കേഴുന്നുവോ എന്ന പാട്ട് കേട്ടാലോ അതാണ് ഔസേപ്പച്ചൻ എന്ന പ്രതിഭ. പ്രിയരെ, ഇവരുടെയൊക്കെ പാട്ടുകളെ പറ്റി പറഞ്ഞാൽ തീരുമോ? ഏതായാലും ഇന്നത്തെ ട്യൂണിംഗ് സ്റ്റാർസിന്റെ സമയം ദാ ഇവിടെ തീരുന്നു. പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ ഒരുക്കിയ ചില ഗാനങ്ങളുമായി ഇന്ന് ട്യൂണിംഗ് സ്റ്റാർസിൽ നമ്മളോടൊപ്പം ചേർന്നത് ശ്രീചന്ദ്ര, കൂടെ കീബോർഡിൽ ജോബി കൊട്ടിയൂർ. ട്യൂണിംഗ് സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ ആതിര രാജൻ, മീര ആര്യു.

ലോലിപോപ്പ് എന്ന ചിത്രത്തിലെ ഗാനം. പാടിയവർ പ്രദീപ് ബാബു, ലിജി ഫ്രാൻസിസ്, വിപിൻ സേവിയർ. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം അലക്സ് പോൾ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹരിഷ്ണ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോ ഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600 പ്രദർശകരും 300 അന്താരാഷ്ട്ര കമ്പനികളും 40 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സെമികോൺ ഇന്ത്യ 2026 മുന്നോടിയായി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് സേവാതീർത്ഥിൽ പ്രമുഖ സിഇഒമാർക്കൊപ്പമുള്ള സെമി കണ്ടക്ടർ വട്ടമേശ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യയുടെ സാങ്കേതിക ഭാവി രൂപപ്പെടുത്തുന്നതിൽ ഗവൺമെന്റും സെമി കണ്ടക്ടർ വ്യവസായവും തമ്മിലുള്ള സഹകരണത്തിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇപിഎഫ്ഒ പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തീരുമാനം നടപ്പിലാകുമ്പോൾ പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പുരസ്കാര നേട്ടത്തിൽ അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. സ്വച്ഛത ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛ് ഭാരത ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛത ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കും.

0: ചെയ്യുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22 മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയിറ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ചരിത്രപരമെന്ന് ന്യൂസിലന്റ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലെക്സൺ. 140 കോടി ഇന്ത്യൻ ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനൊപ്പം ന്യൂസിലന്റിൽ കൂടുതൽ തൊഴിലവസരങ്ങളും വരുമാനവും വർദ്ധിപ്പിക്കാൻ ഈ കരാർ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തിനായി കേന്ദ്ര ധനമന്ത്രാലയം പുതിയ പദ്ധതി രേഖ പുറപ്പെടുവിച്ചതായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ തള്ളി കേന്ദ്ര സർക്കാർ. പ്രചരിക്കുന്ന രേഖ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18 പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയോടനുബന്ധിച്ച് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് ദേശീയ സാഹസിക അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 1-2 തീയതികളിലായി കാസർഗോഡ് റാണിപുരത്തേക്ക് ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 18-35 ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ KSYWBKSD@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് 24 മുമ്പായി അപേക്ഷ നൽകണം. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇതാണ്: 9645682799. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന സ്കിൽ ഹബ് പദ്ധതിയുടെ ഭാഗമായി പാലയാട് അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സപ്ലൈ ചെയിൻ എക്സിക്യൂട്ടീവ് കോഴ്സിലേക്കുള്ള സൌജന്യ തൊഴിൽ പരിശീലനം നൽകുന്നു. യോഗ്യത +2. ഫോൺ നമ്പർ 9495999712. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ വെള്ളച്ചാലിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് കൌൺസിലിംഗിൽ പ്രവൃത്തി പരിചയമുള്ള സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമുള്ള പട്ടികജാതി പട്ടികവർഗ്ഗക്കാരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ 19 മുൻപായി കാസർഗോഡ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499425616. പരവനടുക്കത്തുള്ള പെൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അത്ലറ്റിക്സ്, ഫുട്ബോൾ ഇനങ്ങളിൽ പരിശീലനം നൽകുന്നതിന് കോച്ചുമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 നടക്കും. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുന്ന CD ലൈസൻസുകളും അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നൽകുന്ന കോച്ചിംഗ് ലൈസൻസും NIS കോച്ചിംഗ് ലൈസൻസും ഉള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0499423996. കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് LPS തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുകയും പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള ഇന്റർവ്യൂ നാളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ കണ്ണൂർ ജില്ലാ ഓഫീസിൽ നടക്കും. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ നിലവിലുള്ള 3 ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും SSLC പാസായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന. അപേക്ഷ നാളെ വൈകുന്നേരത്തിനകം കണ്ണൂർ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ സമർപ്പിക്കണം. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 11 മണിക്ക്

നടക്കും. ഫോൺ നമ്പർ 0467225377. പൈവളിക്ക് ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടഗോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19:00 ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. പഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരായ 10-ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-ഉം 45-ഉം മധ്യേ. ഫോൺ നമ്പർ 9496049719. അസാപ് കേരളയുടെ ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്മോൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ മാസം 22 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999721. സേവന വാർത്തകൾ കഴിഞ്ഞു.

0: The Indian Meteorological Department IMD has forecast heavy rainfall over Bihar, Sub-Himalayan West Bengal, Kerala, Mahe, Tamil Nadu and parts of Northeast India tomorrow. The IMD has predicted thunderstorms accompanied by lightning and gusty winds over Jammu and Kashmir, Haryana, Chandigarh, Punjab, Uttarakhand, Jharkhand, Chhattisgarh, Rajasthan and Gujarat tomorrow. For Delhi, the weather agency has forecast a partly cloudy sky tomorrow. Benchmark domestic equity indices ended over 0.4% higher today. The Sensex gained 333 points to close at 74,336. The Nifty added 99 points to settle at 23,218. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi calls for greater industry participation in emerging technologies to make India an early leader. Leading global CEOs at Semiconductor Roundtable express confidence in India's potential. Union Cabinet approves hike in EPFO wage ceiling from 15,000 to 25,000 rupees per month. 51 lakh more employees to be benefited. Government declares Pakistan-based Shahzad Bhatti Network a terrorist organization under UAPA. New Delhi expresses deep concern at drone attack near Makkah in Saudi Arabia, urges early restoration of peace and stability in the region. A special NIA court in Chhattisgarh sentences 10 convicts to death in 2013 Chiram Valley Maoist attack case in Bastar district, and veteran Kannada actor Anant Nag to be conferred the prestigious Dada Saheb Phalke Award for 2024. That is all in the news at night. Good night.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം. പ്ലസ് വണ്ണിലേക്ക് പരമ്പര. അക്കൗണ്ടൻസി അവലോകനം ചെയ്യുന്നത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുദർശൻ പി.
2: പ്രിയ വിദ്യാർത്ഥികളെ, പത്താം ക്ലാസ് വിജയിച്ച് പ്ലസ് വണ്ണിലേക്ക് എത്തുന്ന ഒരു വിദ്യാർത്ഥിയുടെ മുന്നിൽ തുറക്കപ്പെടുന്ന പുതിയ ലോകമാണ് കോമേഴ്സ്. അതിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അക്കൗണ്ടൻസി. ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ ആദ്യം ഉറച്ച അടിത്തറ ഒരുക്കുന്നു. തുടർന്ന് തൂണുകളും ചുവരുകളും മേൽക്കൂരയും നിർമ്മിച്ച് ഒരു സമ്പൂർണ്ണ കെട്ടിടമായി മാറ്റുന്നു. അതുപോലെ തന്നെയാണ് അക്കൗണ്ടൻസി പഠനവും. ആദ്യമായി അക്കൗണ്ടൻസി എന്ന പേര് കേൾക്കുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഇത് കണക്കുകളുടെയും ഡെബിറ്റ് ക്രെഡിറ്റിൻ്റെയും പ്രയാസകരമായ ലോകമാണെന്ന് തോന്നിയേക്കാം. എന്നാൽ അക്കൗണ്ടൻസി യഥാർത്ഥത്തിൽ വെറും കണക്കുകൂട്ടലല്ല. ഒരു ബിസിനസിൻ്റെ സാമ്പത്തിക ജീവിതത്തെ തിരിച്ചറിയാനും രേഖപ്പെടുത്താനും മനസ്സിലാക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്ന ഒരു ഭാഷയും വിവര സംവിധാനവുമാണ് അക്കൗണ്ടൻസി. ഒരു വിദ്യാർത്ഥിയുടെ സ്വന്തം ജീവിതം തന്നെ ഉദാഹരണമായി എടുക്കാം. കയ്യിൽ എത്ര പണമുണ്ട്, എത്ര ചിലവായി, ആരിൽ നിന്ന് എത്ര ലഭിക്കാനുണ്ട്, ആർക്ക് എത്ര നൽകാനുണ്ട് എന്നൊക്കെ അറിയുന്നത് സാമ്പത്തിക നിയന്ത്രണത്തിന് സഹായിക്കുന്നു. ഇത് തന്നെയാണ് ഒരു വലിയ സ്ഥാപനത്തിൽ ശാസ്ത്രീയമായി ചെയ്യുന്നത്. അതാണ് അക്കൗണ്ടിംഗ്. കേരളത്തിലെ പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠ്യപദ്ധതിയുടെ പ്രത്യേകത വിദ്യാർത്ഥിയെ ഒരേ സമയം എല്ലാം പഠിപ്പിക്കാതെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് പ്രായോഗിക രേഖപ്പെടുത്തലിലേക്കും അവിടെ നിന്ന് പരിശോധനയിലേക്കും സാമ്പത്തിക പ്രസ്താവനകളിലേക്കും ഘട്ടം ഘട്ടമായി നയിക്കുന്നു എന്നതാണ്. അക്കൗണ്ടൻസിയുടെ അടിസ്ഥാന ആശയങ്ങളിലേക്ക് കടക്കാം. ചാപ്റ്റർ 1, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ്. പഠനയാത്ര ആരംഭിക്കുന്നത് അക്കൗണ്ടിംഗ് എന്താണ് എന്ന അടിസ്ഥാന ചോദ്യത്തിൽ നിന്നാണ്. അക്കൗണ്ടിങ്ങിൻ്റെ അർത്ഥം, ലക്ഷ്യങ്ങൾ, പ്രാധാന്യം, ഉപയോക്താക്കൾ, അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ സിസ്റ്റം, വിവിധ അക്കൗണ്ടിംഗ് ടേംസ് എന്നിവയാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് അക്കൗണ്ടിംഗ്, അതായത് സാമ്പത്തിക ഇടപാടുകൾ തിരിച്ചറിഞ്ഞ് രേഖപ്പെടുത്തി ക്രമീകരിച്ച് വിവരങ്ങൾ നൽകുന്ന പ്രക്രിയ, ബിസിനസ് ട്രാൻസാക്ഷൻ, പണത്തിൽ അളക്കാൻ കഴിയുന്ന ഒരു വ്യാപാര സംഭവം, ബുക്ക് കീപ്പിംഗ്, സാമ്പത്തിക ഇടപാടുകൾ ക്രമമായി രേഖപ്പെടുത്തുന്ന അടിസ്ഥാന പ്രവർത്തനം, ക്യാപിറ്റൽ അഥവാ മൂലധനം, ഉടമ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്ന തുക, അസറ്റ് അഥവാ ആസ്തി, ഭാവിയിൽ ബിസിനസ്സിന് പ്രയോജനം നൽകുന്ന സ്വത്ത്, ലയബിലിറ്റി അഥവാ ബാധ്യത, മറ്റുള്ളവർക്ക് ബിസിനസ് നൽകാനുള്ള കടമ.

റവന്യൂ സ്ഥാപനത്തിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. എക്സ്പെൻസ് വരുമാനം നേടുന്നതിനായി സ്ഥാപനം വഹിക്കുന്ന ചെലവ്. ഡെറ്റർ ബിസിനസ്സിന് പണം നൽകാനുള്ള വ്യക്തി. ക്രെഡിറ്റർ ബിസിനസ് പണം നൽകാനുള്ള വ്യക്തി. ഡ്രോയിങ്സ് ഉടമ

അനുസരിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. ഇവിടെ നാം പഠിക്കുന്നത് ബിസിനസ്, എന്റിറ്റി കൺസെപ്റ്റ്, അതായത് ബിസിനസ്സും ഉടമയും രണ്ട് വ്യത്യസ്ത ഘടകങ്ങളാണെന്ന ആശയം. മണി മെഷർമെൻറ് കൺസെപ്റ്റ്, പണത്തിൽ അളക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ബിസിനസ് തുടർച്ചയായി പ്രവർത്തിക്കും എന്ന ധാരണ. ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്, ഓരോ ഇടപാടിനും രണ്ട് വശങ്ങളുണ്ട്. മാച്ചിങ് പ്രിൻസിപ്പിൾ, ഒരു കാലയളവിലെ വരുമാനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ അതേ കാലയളവിൽ പരിഗണിക്കണം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ, അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലൈബിലിറ്റീസ്, അതായത് ആസ്തി സമം മൂലധനം അധികം ബാധ്യത. കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, റൂൾസ്, ആപ്ലിക്കേഷൻ എന്ന ക്രമത്തിലാണ് വിദ്യാർത്ഥിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഈ അധ്യായം അക്കൗണ്ടിങ്ങിന്റെ നിയമപരവും ശാസ്ത്രീയവുമായ അടിത്തറ ഒരുക്കുന്നു. ചാപ്റ്റർ 3, റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ്. അക്കൗണ്ടിങ്ങിന്റെ പ്രായോഗിക ലോകത്തിലേക്കുള്ള പ്രവേശനമാണ് ഈ അധ്യായം. ഇവിടെ വിദ്യാർത്ഥി ആദ്യമായി യഥാർത്ഥ അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിലേക്ക് കടക്കുന്നു. ഓരോ സാമ്പത്തിക ഇടപാടും ആദ്യം ജേണലിൽ രേഖപ്പെടുത്തുന്നു. ഇവിടെ നാം പഠിക്കുന്നത് ജേണൽ, അതായത് ഇടപാടുകൾ ആദ്യം രേഖപ്പെടുത്തുന്ന പ്രാഥമിക പുസ്തകം. ഡബിൾ എൻട്രി സിസ്റ്റം, ഓരോ ഇടപാടും രണ്ട് അക്കൗണ്ടുകളിൽ രേഖപ്പെടുത്തുന്ന രീതി. ട്രാൻസാക്ഷൻ, പണമായി അളക്കാൻ കഴിയുന്ന സാമ്പത്തിക ഇടപാട്. സോഴ്സ് ഡോക്യുമെന്റ്, ഒരു ഇടപാട് നടന്നുവന്നതിന് തെളിവായി ഉപയോഗിക്കുന്ന രേഖ. വൗച്ചർ, അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിന് അടിസ്ഥാനമാകുന്ന രേഖ. മുഴുവൻ അക്കൗണ്ടിംഗ് സംവിധാനത്തിന്റെയും തുടക്കമാണിത്. കൺസെപ്റ്റ് മനസ്സിലാക്കി, ട്രാൻസാക്ഷൻ തിരിച്ചറിഞ്ഞ്, ജേണൽ എൻട്രി തയ്യാറാക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ അടിസ്ഥാന യുക്തി. ഇനി നാം ലെഡ്ജർ എന്ന അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 4, ലെഡ്ജർ. ജേണലിൽ രേഖപ്പെടുത്തിയ വിവരങ്ങളെ ബന്ധപ്പെട്ട അക്കൗണ്ടുകളായി വർഗീകരിക്കുന്ന ഘട്ടമാണ് ലെഡ്ജർ. അതായത് ജേണലിൽ രേഖപ്പെടുത്തിയവ ബന്ധപ്പെട്ട അക്കൗണ്ടുകളിലേക്ക് മാറ്റിക്രമീകരിക്കുന്നു. ഇവിടെ നാം പഠിക്കുന്നത് ലെഡ്ജർ, അതായത് ഒരു പ്രത്യേക അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ശേഖരിക്കുന്ന പുസ്തകം. പോസ്റ്റിംഗ്, അതായത് ജേണലിൽ നിന്ന് ബന്ധപ്പെട്ട ലെഡ്ജർ അക്കൗണ്ടിലേക്ക് വിവരങ്ങൾ മാറ്റുന്ന പ്രക്രിയ. ബാലൻസിംഗ് ഓഫ് അക്കൗണ്ട്, ഒരു അക്കൗണ്ടിന്റെ ഡെബിറ്റ് ക്രെഡിറ്റ് വ്യത്യാസം കണ്ടെത്തുന്ന പ്രക്രിയ. ഇനി നമുക്ക് ക്യാഷ് ബുക്ക് എന്ന അധ്യായത്തിലേക്ക് കടക്കാം. ക്യാഷ് ബുക്ക്, പണം, ബാങ്ക് എന്നിവയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ രേഖപ്പെടുത്തുന്നതിനുള്ള പ്രത്യേക പുസ്തകമാണ് ക്യാഷ് ബുക്ക്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ക്യാഷ്, ബിസിനസിന്റെ കൈവശമുള്ള പണം. ബാങ്ക് അക്കൗണ്ട്, ബാങ്ക് ഇടപാടുകൾ രേഖപ്പെടുത്തുന്ന അക്കൗണ്ട്. ഡിസ്കൗണ്ട്, വിലയിലോ പണമടയ്ക്കലിലോ നൽകുന്ന ഇളവ്. പണത്തിന്റെ നിയന്ത്രണവും ബാങ്കിംഗ് ഇടപാടുകളും മനസ്സിലാക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. അടുത്ത ചാപ്റ്റർ സ്പെഷ്യൽ പർപ്പസ് ബുക്സ്. ഒരു വലിയ വ്യാപാര സ്ഥാപനത്തിൽ ദിവസേന നൂറുകണക്കിന് ഇടപാടുകൾ നടക്കാം. എല്ലാ ഇടപാടുകളും ഒരു ജേണലിൽ രേഖപ്പെടുത്തുന്നത് പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ടാണ് പ്രത്യേക സ്വഭാവമുള്ള ഇടപാടുകൾക്കായി പ്രത്യേക പുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് പർച്ചേസ് ബുക്ക്, അതായത് വീണ്ടും വിൽക്കുന്നതിനായി വാങ്ങിയ ചരക്കുകളുടെ രേഖ സൂക്ഷിക്കുന്ന പുസ്തകം. സെയിൽസ് ബുക്ക്, വിൽപ്പന നടത്തിയ ചരക്കുകളുടെ രേഖ സൂക്ഷിക്കുന്ന പുസ്തകം. പർച്ചേസ് റിട്ടേൺസ് ബുക്ക്, വാങ്ങിയ ചരക്കുകൾ തിരികെ നൽകുന്നതിന്റെ രേഖ. സെയിൽസ് റിട്ടേൺസ് ബുക്ക്, വിൽപ്പന ചെയ്ത ചരക്കുകൾ തിരികെ ലഭിച്ചതിന്റെ രേഖ. അടുത്ത ചാപ്റ്റർ, ചാപ്റ്റർ 7, ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ BRS. ഒരു സ്ഥാപനത്തിന്റെ ക്യാഷ് ബുക്കിലെ ബാങ്ക് ബാലൻസും ബാങ്ക് പാസ്ബുക്കിലെ ബാലൻസും പലപ്പോഴും വ്യത്യാസപ്പെടാം. ഈ വ്യത്യാസത്തിന്റെ കാരണങ്ങൾ കണ്ടെത്തി ഒത്തുനോക്കുന്നതിനാണ് ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്നത്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്: ബാങ്ക് റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ബുക്കിലെയും പാസ്ബുക്കിലെയും വ്യത്യാസത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രസ്താവന. പാസ്ബുക്ക്, ബാങ്ക് ഉപഭോക്താവിന്റെ അക്കൗണ്ട് വിവരങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം. ചെക്ക്, ബാങ്ക് മുഖേന പണം കൈമാറ്റം ചെയ്യാനുള്ള രേഖ. ബാങ്കിംഗ് ഇടപാടുകളുടെ യഥാർത്ഥ സ്വഭാവവും അക്കൗണ്ടിലെ കൃത്യതയും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇവിടെ വിദ്യാർത്ഥി
അക്കൗണ്ടിംഗ് രേഖകൾ പരിശോധിക്കുന്ന

ശീലം നേടുന്നു എന്നിവയാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. അടുത്ത അധ്യായം ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ലെഡ്ജറിലെ എല്ലാ അക്കൗണ്ടുകളും പൂർത്തിയായ ശേഷം അവയുടെ ബാലൻസുകൾ എടുത്ത് തയ്യാറാക്കുന്നതാണ് ട്രയൽ ബാലൻസ്. അക്കൗണ്ടിംഗ് രേഖകളിൽ പിശകുകൾ സംഭവിക്കാം, അതിനാൽ അന്തിമ കണക്കുകൾ തയ്യാറാക്കുന്നതിന് മുൻപ് അവ പരിശോധിക്കണം. ഇവിടെ നാം പഠിക്കുന്നത് ട്രയൽ ബാലൻസ്, അതായത് ഡെബിറ്റ് ക്രെഡിറ്റ് തുകകൾ തുല്യമാണോ എന്ന് പരിശോധിക്കുന്ന പട്ടിക. എറർ, അക്കൗണ്ടിംഗ് രേഖപ്പെടുത്തലിൽ സംഭവിക്കുന്ന തെറ്റ്. റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്, സംഭവിച്ച തെറ്റുകൾ കണ്ടെത്തി തിരുത്തുന്ന പ്രക്രിയ. എറർ ഓഫ് ഒമിഷൻ, ഒരു ഇടപാട് പൂർണ്ണമായോ ഭാഗികമായോ രേഖപ്പെടുത്താതെ പോകുന്ന പിശക്. എറർ ഓഫ് കമ്മിഷൻ, ഇടപാട് തെറ്റായി അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്ന പിശക്. കോമ്പൻസേറ്റിംഗ് എറർ, ഒരു പിശകിന്റെ ഫലം മറ്റൊരു പിശകിലൂടെ സന്തുലിതമാകുന്ന അവസ്ഥ. റെക്ടിഫിക്കേഷൻ ഓഫ് എറർ, അക്കൗണ്ടിങ്ങിലെ പിശകുകൾ ശരിയാക്കുന്ന നടപടി. ഫൈനൽ അക്കൗണ്ട്സ് തയ്യാറാക്കുന്നതിന് മുൻപുള്ള ഒരു പരിശോധനാ ഘട്ടമാണിത്. റെക്കോർഡ്, ക്ലാസിഫൈ, ചെക്ക്, കറക്റ്റ് എന്നതാണ് ഈ ഘട്ടത്തിന്റെ യുക്തി. അടുത്ത അധ്യായം ഡിപ്രീസിയേഷൻ പ്രൊവിഷൻസ് ആൻഡ് റിസർവ്സ്. ഒരു സ്ഥാപനത്തിലെ സ്ഥിര ആസ്തികളുടെ മൂല്യം ഉപയോഗം, കാലപ്പഴക്കം തുടങ്ങിയ കാരണങ്ങളാൽ കുറയുന്നു, അതാണ് ഡിപ്രീസിയേഷൻ. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ്, ഡിപ്രീസിയേഷൻ, അതായത് സ്ഥിര ആസ്തിയുടെ മൂല്യം കാലക്രമേണ കുറയുന്നത്. ഫിക്സഡ് അസറ്റ്, ദീർഘകാലം ഉപയോഗിക്കുന്ന ആസ്തി. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഓരോ വർഷവും തുല്യമായ തോതിൽ മൂല്യം കുറയ്ക്കുന്ന രീതി. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, ശേഷിക്കുന്ന മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മൂല്യശോഷണം കണക്കാക്കുന്ന രീതി. പ്രൊവിഷൻ, ഭാവിയിലെ നഷ്ടങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന തുക. റിസർവ്, ലാഭത്തിൽ നിന്ന് ഭാവി ആവശ്യങ്ങൾക്കായി മാറ്റിവയ്ക്കുന്ന തുക. യഥാർത്ഥ ലാഭം കണ്ടെത്തുന്നതിനും ആസ്തികളുടെ ശരിയായ മൂല്യം നിർണ്ണയിക്കുന്നതിനും സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. അടുത്ത ചാപ്റ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഇതുവരെ പഠിച്ച എല്ലാ അധ്യായങ്ങളുടെയും പ്രായോഗിക സമന്വയമാണ് ഈ അധ്യായം. ഇവിടെ ഒരു സ്ഥാപനത്തിന്റെ അന്തിമ കണക്കുകൾ തയ്യാറാക്കുന്നു. ഈ അധ്യായത്തിൽ നാം പഠിക്കുന്നത് ട്രേഡിംഗ് അക്കൗണ്ട്, അതായത് മൊത്ത ലാഭമോ നഷ്ടമോ കണ്ടെത്തുന്ന അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അറ്റ ലാഭമോ നഷ്ടമോ കണ്ടെത്തുന്ന അക്കൗണ്ട്. ബാലൻസ് ഷീറ്റ്, ഒരു നിശ്ചിത തീയതിയിൽ സ്ഥാപനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന പ്രസ്താവന. ഗ്രോസ് പ്രോഫിറ്റ്, നേരിട്ടുള്ള ചെലവുകൾ കുറച്ച ശേഷമുള്ള ലാഭം. നെറ്റ് പ്രോഫിറ്റ്, എല്ലാ ചെലവുകളും കുറച്ച ശേഷമുള്ള അന്തിമ ലാഭം. ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക പ്രകടനവും നിലയും വിലയിരുത്താൻ സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. അവസാന ചാപ്റ്റർ അഡ്ജസ്റ്റ്മെന്റ്സ് ഇൻ ഫൈനൽ അക്കൗണ്ട്സ്. ഫൈനൽ അക്കൗണ്ട്സ് കൂടുതൽ കൃത്യമാക്കാൻ ചില വരുമാനങ്ങളും ചെലവുകളും ക്രമീകരിക്കേണ്ടതുണ്ട്. ഈ അധ്യായത്തിലെ പ്രധാന ടേംസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അക്കൗണ്ടിംഗ് കാലയളവിന്റെ അവസാനം വിറ്റുപോകാതെ ശേഷിക്കുന്ന ചരക്ക്. ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്, നിലവിലെ കാലയളവിൽ ഉണ്ടായെങ്കിലും ഇതുവരെ നൽകാത്ത ചിലവ്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, ഭാവി കാലയളവിനുള്ള ചിലവ് മുൻകൂട്ടി നൽകിയ തുക. അക്രൂഡ് ഇൻകം, ലഭിക്കേണ്ടതായിട്ടും ഇതുവരെ ലഭിക്കാത്ത വരുമാനം. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഭാവി കാലയളവിനുള്ള വരുമാനം മുൻകൂട്ടി ലഭിച്ച തുക. ബാഡ് ഡെറ്റ്, തിരിച്ചു കിട്ടാൻ കഴിയാത്ത ഡെറ്ററിന്റെ തുക. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, തിരിച്ചു കിട്ടാൻ സാധ്യത കുറവുള്ള ഡെറ്റ്സിനായി മാറ്റിവെക്കുന്ന തുക. യഥാർത്ഥ ലാഭവും കൃത്യമായ സാമ്പത്തിക നിലയും കണ്ടെത്താൻ സഹായിക്കുന്നു എന്നതാണ് ഈ അധ്യായത്തിന്റെ പ്രാധാന്യം. പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠപുസ്തകത്തെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അത് ഏതാനും ചാപ്റ്റേഴ്സിന്റെ കൂട്ടായ്മയില്ലെന്ന് നമുക്ക് മനസ്സിലാകും. അത് ഒരു ക്രമാനുഗതമായ പഠനയാത്രയാണ്. അക്കൗണ്ടിംഗ് എന്താണ്, അതിന്റെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്, ഇടപാടുകൾ എങ്ങനെ രേഖപ്പെടുത്താം, അവ എങ്ങനെ പരിശോധിക്കാം, തുടർന്ന് യഥാർത്ഥ ലാഭവും സാമ്പത്തിക നിലയും

0: ഇങ്ങനെ കണ്ടെത്താം എന്ന ഒരു ശാസ്ത്രീയ ലേണിംഗ് പ്രോഗ്രഷൻ ആണ്. അക്കൗണ്ടൻസി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക ഭാഷ വായിക്കാനും അതിൻ്റെ അവസ്ഥ മനസ്സിലാക്കാനും ഭാവിയിലെ തീരുമാനങ്ങൾ വിലയിരുത്താനും കഴിയുന്നു. ഇതാണ് പ്ലസ് വൺ അക്കൗണ്ടൻസി പാഠ്യപദ്ധതിയിലെ യഥാർത്ഥ ശക്തിയും പ്രസക്തിയും.
1: പ്ലസ് വണ്ണിലേക്ക് പരമ്പര അക്കൗണ്ടൻസി അവലോകനം ചെയ്തത് റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ സുദർശൻ പി. വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

ആകാശവാണി ഇപ്പോൾ ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരി. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക. സിദ്ധിവിനായകം എന്നു തുടങ്ങുന്ന ദീക്ഷിതർ കൃതിയോടെ കച്ചേരി ആരംഭിക്കുന്നു. രാഗം ചാമരം, രൂപകതാളം.

ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക. തുടർന്ന് വസുന്ധരതനയ എന്ന സ്വാതി തിരുനാൾ കൃതി, രാഗം ഭൈരവി, ആദിതാളം.

അവസാനമായി രാമനെ തരുവായ് എന്ന അരുണാചല കവിരായർ രചന, രാഗം സിന്ധു ഭൈരവി, ആദിതാളം.

0: ആനയടി ധനലക്ഷ്മിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ കേട്ടത്. ആർ സ്വാമിനാഥൻ വയലിൻ, സി എൻ ശ്രീരാജ് മൃദംഗം, താമരക്കുടി രാജശേഖരൻ മുഖർശങ്ക്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആകാശവാണി.

0: കണ്ണൂർ. മിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതകൾ. ഇന്ന് ഈ പരിപാടിയിൽ പ്രിയ ഗാനങ്ങളുമായി എത്തുന്നത് എഴുത്തുകാരിയും ചിത്രകാരിയുമായ ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി.
1: ഞങ്ങളുടെ നാട്ടിൽ വിശാലമായ ഒരു പാറയുണ്ട്. ആ പാറപ്പരപ്പിൽ നിന്ന് പടിഞ്ഞാറൻ ആകാശത്തിലേക്ക് നോക്കുക, അതിമനോഹരമായിട്ടുള്ള ഒരു സന്ധ്യാകാഴ്ചയിലേക്ക്, അനുഭൂതിയിലേക്ക് നമ്മളെ എത്തിക്കും. പ്രത്യേകിച്ച് മീനമാസ സന്ധ്യ അതിമനോഹരമാണ്. ആകാശത്ത് മാരിവില്ലിന്റെ നിറങ്ങളെല്ലാം വാരിത്തേച്ച് ചിത്രങ്ങൾ വരക്കുന്ന ഒരു ശില്പിയെ നമുക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിത്രങ്ങൾ വരയ്ക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന ഒരു ശില്പി. എന്ത് മനോഹരമായിട്ടുള്ള രൂപങ്ങളാണ് ആകാശത്തിലേക്ക് തെളിഞ്ഞു വരുന്നത്. ഈ ദൃശ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ധാരാളം ചിത്രങ്ങൾ വിരിഞ്ഞു വരും. ഈ മീനപ്പാറയിലിരുന്ന് നമുക്ക് സിന്ദൂരം ചാലിച്ച സന്ധ്യകളെ കണ്ട് അതിൽ ലയിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ സന്ധ്യയ്ക്കെന്തിന് സിന്ദൂരം എന്ന ഗാനം മനസ്സിലൂടെ കടന്നു പോകും.

രണ്ട് വരികൾ വരക്കുന്ന ഒരു കാമുകനുണ്ട്. ഭൂമി എന്ന വലിയ കാൻവാസിലാണ് ചിത്രം വരക്കുന്നത്. വസന്തകാലം, നമ്മുടെ സങ്കല്പത്തിലുള്ള ഒരു സ്വർഗമുണ്ട്, സ്വർഗലോകം. വസന്തം നിറഞ്ഞ പുഷ്പങ്ങളും സുഗന്ധം പരത്തുന്ന പുഷ്പങ്ങളും മലനിരകളൊക്കെ നിറഞ്ഞ ഹരിതാഭമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആ ലോകത്തെ വരച്ചു കാട്ടുകയാണ് കവി ഇതിൽ. ഈ കവിത, ഇത് കവിത എന്നോ ചിത്രം എന്നോ നമുക്ക് പറയാൻ പറ്റാത്ത അത്ര മനോഹരമാണ്.

ആദ്യ മാസമാണ് ചൈത്രം. കേരളക്കരയിൽ പ്രത്യേകിച്ചിട്ട് വസന്തകാലം നമ്മൾക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടുന്നില്ല. വസന്തകാലം നമുക്ക് മനോഹരമായിട്ട് അനുഭവപ്പെടുന്നത് മീനമാസത്തോടെ, മകരം മുതൽ മീനമാസം വരെയാണ് പ്രകൃതി അങ്ങനെ വസന്ത ഋതുവിന്റെ കാഴ്ച ശോഭ അനുഭവിപ്പിച്ചുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്നത്. മീനമാസത്തെ കടുത്ത ചൂടിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നയും ചെമ്പകവും ജടവള്ളികളും മുരിക്കും എരിക്കും മലർവാകയും മാതളപ്പൂക്കളുമെല്ലാം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്ന ചൈത്രമാസം ചായം തേക്കുകയാണ്, ചിത്രം രചിക്കുകയാണ്. ചില്ലി എന്ന ചിത്രത്തിലെ ചൈത്രം ചായം വരക്കുന്നു, നിന്റെ ചിത്രം വരക്കുന്നു എന്ന ഗാനം.

എത്ര നിറങ്ങളാണ് കവി ചിത്രം വരക്കാനുള്ള ചായങ്ങളായി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്കിതിലൂടെ കാണാം. പാടലവും കുങ്കുമവും ചന്ദന നിറവും ഇന്ദ്രനീലവും സ്വർണ നിറവും ചാലിച്ചാണ് കവി ചൈത്രമാസത്തെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിക്കുന്നത്. എത്ര വലിയ ചിത്രകാരനാണ് ഈ ഗാനരചയിതാക്കൾ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും ഇത്തരത്തിലുള്ള കവിതകളിലൂടെ ഗാനത്തിലൂടെ കടന്നു.

കുളിർനെറ്റിയിൽ ചന്ദനത്തിൽ നിറം വാർന്നു. എവിടെ നിന്നാണ്, എങ്ങു നിന്നാണ് ഇത് എന്ന് കവി വിസ്മയിക്കുന്നുണ്ട്. മേനിയിൽ പടരുമേ സൗവർണം, ഏത് ഉഷസന്ധ്യയിൽ നിന്നോ നിന്റെ ചാരിചിത്രം വരക്കാൻ നോക്കൂ. എവിടെ നിന്നെല്ലാം എന്തെല്ലാം നിറങ്ങളാണ് ചൈത്രം ശേഖരിച്ചു വെക്കുന്നത്.

നിറങ്ങളൊഴിഞ്ഞ ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. വർണ്ണങ്ങളാണ് ജീവിതത്തെ സൗന്ദര്യപൂർണമാക്കുന്നത്, ആഹ്ലാദപൂർണമാക്കുന്നത്. പ്രകൃതിയിലെ നിറകണങ്ങളെ പെറുക്കിയെടുത്ത് കവികൾ കവിത രചിക്കുന്നു, കലാകാരന്മാർ ചിത്രമെഴുതുന്നു. കുയിലിന്റെ തേന്മധുരം കടമെടുത്ത് ഗായിക എസ് ജാനകി നിറങ്ങൾ തൻ നൃത്തം ഒഴിഞ്ഞുരി മണ്ണിൽ മറഞ്ഞ സന്ധ്യകൾ പുനർജനിക്കുമോ എന്ന് പാടുമ്പോൾ ഏതോ ഒരു വിഷാദം നമ്മെ വന്ന് മൂടുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഗാനത്തിൽ ലയിച്ചങ്ങനെ ഇരുന്നു പോകും.

കടന്നു പോകുന്നതിൻ്റെ പദനിസ്വനം പ്രകൃതി ഛായത്താൽ വരച്ചു കാണിക്കുന്നുണ്ട്. എന്നാലും ഓർമ്മയുടെ കിളുന്നു തൂവലും തഴുകി നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പോയി മറഞ്ഞത് ഓരോന്നും പോയി മറഞ്ഞത് തന്നെയാണ്. അസ്തമിച്ചു പോയ പകലുകളും ഒഴുകിപ്പോയ മഴവെള്ളവും പെയ്തു തോർന്ന മഴയും എല്ലാം വിഷാദ ഛായ പകർന്ന ഈ ചിത്രം ONV യുടെ മാന്ത്രിക തൂലികയിൽ തന്നെ പിറന്നതാണ്.

പെയിന്റിംഗ് കാഴ്ചയുടെ സംഗീതവും സംഗീതം കേൾവിയുടെ വർണ്ണചിത്രവുമാണെന്ന് കാലിഫോർണിയൻ പ്രൊഫസറായ റോബർട്ട് മെക്കി പറയുന്നുണ്ട്. രാഗതാള പദാശ്രയമായ സംഗീതം പോലെ തന്നെ ചിത്രങ്ങളിൽ രാഗവും താളവും നിറങ്ങളും പദങ്ങളുമെല്ലാം ലയിച്ചിരിക്കുന്നുണ്ട്. വാങ്മയ ചിത്രങ്ങൾ വരക്കുന്ന കവികൾ മനസ്സിലേക്ക് ദൃശ്യഭംഗിയുള്ള ചിത്രങ്ങൾ പരച്ചിടുക തന്നെയാണ് ചെയ്യുന്നത്. ദിവസങ്ങൾ ഓരോന്നും എത്ര ചിത്രങ്ങളാണ് വരച്ചിടുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പ്രകൃതി തന്നെയാണ് ഏറ്റവും വലിയ കലാകാരൻ. സംഗീതവും നിറങ്ങളും സുഗന്ധങ്ങളും ഹരിതാഭയം നിറയുന്ന പ്രകൃതി ദിനം പ്രതി അത് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്.

പ്രകൃതിയിൽ എത്രയോ നിറങ്ങളുണ്ട്. നിറങ്ങളുടെ മേളം തന്നെ നമുക്ക് പ്രത്യേകിച്ച് വടക്കേ മലബാറിന്റെ പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസങ്കലനം, നിറസംഗമം, നിറങ്ങളുടെ മേളം നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അനന്തമായ ആകാശത്തിനും ആഴമേറിയ സമുദ്രത്തിനും നീല നിറമുണ്ട്. നീലാംബരവും നീല നിലാവും നീല കുറിഞ്ഞികൾ പൂത്തുനിൽക്കുന്ന താഴ്വരയും നീലവാനച്ചോലയും നീലാകാശവും ഒക്കെ എത്രയോ ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ചിത്രകാരന്മാർ നീലാകാശവും അഗാധമായ സമുദ്രവും ചിത്രമെഴുതാനുള്ള പ്രിയമുള്ള വിഷയങ്ങളാക്കി എടുക്കാറുണ്ട്. വിത്തുകൾ എന്ന ചിത്രത്തിനു വേണ്ടി ഭാസ്കരൻ മാസ്റ്റർ രചിച്ച ഗാനം ഗാനഗന്ധർവൻ യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ മറക്കാനാവാത്ത അനുഭവമാണ്.

രാവും പകലും ഇണചേരുന്ന സന്ധ്യയുടെ സുവർണ നിറങ്ങൾ വീണ്ടും കാണിച്ചു തരുവാനായി കൊണ്ടുപോകുന്ന ഒരു ഗാനമുണ്ട്. രാത്രിയിലേക്ക് പദങ്ങൾ ചവിട്ടിപ്പോകുന്ന സന്ധ്യയെ വർണ്ണിച്ച കവിഭാവനയോളം ചിലപ്പോൾ ചിത്രകാരന്മാർ വരച്ചിട്ടുണ്ടാവില്ല മറ്റൊന്നും എന്ന് തോന്നിക്കുന്നത്. രൂപങ്ങൾ വരയ്ക്കുകയും മായ്ക്കുകയും ചെയ്യുന്ന സന്ധ്യാകാശത്തിനോട് കവി പറയുന്നു,

നിശാസുരഭി, രാത്രിയിൽ തെളിയുന്ന പാട്ടുചരാതുകൾ. നിശാസുരഭി ഇനി അടുത്ത ബുധനാഴ്ച രാത്രി 10:30.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അനുരാധ പൗദ്വാൾ, പങ്കജുദാസ് എന്നിവർ പാടിയ ഗസലുകൾ കേൾക്കാം. തേരെ ഖാമോഷ് എന്നാരംഭിക്കുന്നു ആദ്യം.

അനുരാധ പദ്വാളും പങ്കജുദ്ദാസും പാടിയ ഗസലുകളിൽ ഇനി തും ഏക് ബാർ മേരെ പ്യാരുപേ എന്നാരംഭിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.